ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 58 മിനിറ്റും 26

ഇന്ന് ശകവർഷം 1948 ശ്രാവണം 2, കൊല്ലവർഷം 1201 കർക്കടകം 8, 2026 ജൂലൈ 24 വെള്ളിയാഴ്ച.

ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PV മോഹനൻ മണ്ണഴി. 6:15 രാമായണ പാരായണം. 6:25 ട്രെയിൻ സമയം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ. 7:05 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. വിവിധതരം അമിത രക്തസമ്മർദ്ദം. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ് സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപ്പെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൌരോ ദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. നോവൽ വായനയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ കേൾക്കാം. ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. പ്രസവാനന്തര പോഷകാഹാരങ്ങൾ ആയുർവേദ ഡോക്ടർ സജ്ന നവാസ് സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐകെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര. ബാലാമണിയമ്മയുടെ വിട്ടയക്കുക എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം പ്രസൂൺ. 7:50 IQ ഒപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ സമകാലികം. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐകെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. മലപ്പുറം ജില്ലാ കരിയർ ഗൈഡൻസ് ആന്റ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ മുൻ ജില്ലാ ജോയിന്റ് കോർഡിനേറ്റർ ഡോ M. വിനയകുമാർ സംസാരിക്കുന്നു.

8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് മൈൻഡ് റീചാർജ് തത്സമയ ഫോണിൻ പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 9:30 മൈലാഞ്ചി മുഞ്ച്, അവതരിപ്പിക്കുന്നത് ഗായിക ഫാരിഷ ഹുസൈൻ. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ഇസൈ മഴ. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം.

പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ടത്. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 2:15, തുടർ നാടകം, മേഘയുടെ തീരോദ്ധാനം, ഒരു അന്വേഷണം, രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 3:00 നാടകഗാനങ്ങൾ, 3:30 മൈലാഞ്ചി മുഞ്ച് പുനഃപ്രക്ഷേപണം, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 4:00 നാലുമണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, 5:00 തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:20 രാമായണ പാരായണം, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും, 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം എന്നിവ കേൾക്കാം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.

പതിനൊന്ന് മണിക്ക് ഗാനാഞ്ജലി, 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര, 1 മണിക്ക്

0: fast track court to ensure swift and stringent punishment for those involved in the examination paper leaks. Delhi Metro Rail Corporation, DMRC, has informed that 17 metro stations will be closed from 7:30 a.m. today till further instructions due to security reasons in the national capital. These include Lok Kalyan Marg, Rajiv Chowk, Patel Chowk, Ramakrishna Ashram Marg, Barakhamba Road, Supreme Court, Seva Teerth, Janpath, Jhandewalan, Mandi House, Central Secretariat, ITO, Delhi Gate, Indraprastha, Khan Market, Jorbagh, and Shivaji Stadium. However, DMRC noted that the interchange facility will remain available at Rajiv Chowk, Mandi House and Central Secretariat. The centre has appointed secretaries in different ministries and departments. Vineet Joshi, who is presently Secretary, Higher Education in Ministry of Education, has been appointed as the Secretary, Ministry of Panchayati Raj. Naresh Pal Gangwar will be the new Secretary, Higher Education. T.K. Anil Kumar will be the Secretary, School Education and Literacy. The Appointment Committee of the Cabinet approved these appointments. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റും 9 സെക്കൻഡും. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PV മോഹനൻ മണ്ണഴി.
2: വെള്ളത്തിലിറങ്ങി വെറുതെ നോക്കി നിൽക്കുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്കൊരു കടൽ കടക്കാനാവില്ല. ടാഗോറിന്റെ വാക്കുകളാണ്. കഷ്ടപ്പാടുകളുടെ കടൽ കടക്കാൻ എന്തു ചെയ്യണം? എല്ലാ നദികളും കടലിലേക്കൊഴുകുന്നു, പക്ഷേ കടൽ അവയുടെ വെള്ളത്തെ തിരിച്ചൊഴുക്കി വിടുന്നുണ്ടോ? കഷ്ടതയുടെ പ്രവാഹങ്ങൾ കടലിലേക്ക് ഒഴുകിയിറങ്ങുന്നു. സമുദ്രമാകട്ടെ നദിയെ നിരസിക്കുന്നില്ല. ഒഴുകുന്ന നദികളില്ലായിരുന്നെങ്കിൽ കടലുണ്ടാകുമായിരുന്നില്ല. കഷ്ടപ്പാടുകളുടെ കടൽ കടക്കാൻ ആത്മവിശ്വാസം എന്ന പായ്ക്കപ്പൽ അത്യാവശ്യമാണ്. കൊടുങ്കാറ്റിൽ ആടി ഉലയാതെ, സങ്കടക്കടലിലെ തിരമാലകളെ ഭയക്കാതെ മുന്നോട്ടു പോകണം. ജീവിതമാകുന്ന കടലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്ക് അസാധ്യമാണ്. എന്തിനേയും നേരിടാനുള്ള കരുത്താർജിക്കുക മാത്രമേ രക്ഷയുള്ളൂ. ഏതായാലും വെള്ളത്തിലേക്ക് ഇറങ്ങി ഇനി വെറുതെ നോക്കി നിൽക്കുന്നത് കൊണ്ട് ഒരിക്കലും ഈ കടൽ കടക്കാനാവില്ല എന്ന തിരിച്ചറിവാണ് വേണ്ടത്. അതോടെ സങ്കടക്കടൽ കടക്കാനുള്ള മാർഗങ്ങൾ ഓരോന്നായി മുന്നിൽ തെളിഞ്ഞുവരും. മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തിയാൽ മാത്രമേ ആ തെളിച്ചം ഉണ്ടാവുകയുള്ളൂ എന്നറിയണം. കടൽ ഒരത്ഭുതമാണ്, ജീവിതവും. വിസ്മയക്കാഴ്ചകളൊരുക്കി കടൽ നമ്മെ കാത്തിരിക്കുന്നു. പുലർവേളകളിൽ നനുത്ത ഓളങ്ങളിൽ കിടന്ന് ചാഞ്ചാടുന്ന കടലിന്റെ ശാന്തത നോക്കി എത്ര നേരം ഇരുന്നാലും മടുപ്പ് തോന്നില്ല. അനന്തതയിൽ കാണുന്ന ചക്രവാളത്തിൽ സമുദ്രത്തിൽ നിന്നെന്ന പോലെ ഉയർന്നു പൊങ്ങുന്ന സൂര്യനെ നോക്കി നമ്മിൽ പലരും വളരെ നേരം നിന്നിരിക്കാം. സായാഹ്നങ്ങളിലൊരു കുഞ്ഞിനെപ്പോലെ ചിരിച്ച് പാൽപ്പത തുപ്പി കരയിലേക്ക് ഉരുണ്ടുകയറി തിരിച്ചുരുളുന്ന കടലിനെ തൊട്ടുനോക്കാനും അടുത്തു ചെന്ന് ഓമനിക്കാനും തോന്നാത്തവർ ചുരുക്കമാണ്. കടലിന് സൗമ്യഭാവങ്ങൾക്കൊപ്പം രൗദ്രഭാവങ്ങളും ഉണ്ടെന്ന് കടലിരമ്പങ്ങളിൽ നിന്നും ഉയരുന്ന തിരമാലകളിൽ നിന്നും നാം ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ കടലിന് സംഹാരതാണ്ഡവമാടാനും നമ്മുടെ സർവസ്വവും നശിപ്പിക്കാനും ജീവൻ അപഹരിക്കാനും വരെ കഴിയുമെന്ന് സുനാമി പോലുള്ള കടൽക്ഷോഭങ്ങൾ ഉണ്ടായപ്പോഴാണ് നാം മനസ്സിലാക്കിയത്. കടലിന്റെ മരണനൃത്തം അനുഭവിച്ചപ്പോഴാണ് ശരിക്കും നാം ഞെട്ടിയത്. കാറ്റിന്റെ ശക്തിയും കടലാക്രമണവും എല്ലാം എത്രമാത്രം ഭീകരമാണെന്ന് അനുഭവങ്ങൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ജീവിതവും. ജീവിതം എത്രയെത്ര പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കടലാഴങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന മുത്തുച്ചിപ്പികളെയും പവിഴപ്പുറ്റുകളെയും പോലെ ജീവിതക്കടലിൽ നിന്നും വിലപിടിപ്പുള്ള ഒരുപാട് സമ്മാനങ്ങൾ തികച്ചും അപ്രതീക്ഷിതമായി നമ്മളെ തേടി വരികയും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ആർത്തലച്ചു വരുന്ന തിരമാല പോലെ തന്നെയാണ് ജീവിതം. ഒരുപക്ഷെ ആ തിര നമ്മൾ നിൽക്കുന്നതിൻ്റെ അടുത്തുപോലും എത്തിയെന്ന് വരില്ല. എന്നാൽ ചിലപ്പോൾ നാം കാലൂന്നി നിൽക്കുന്നിടത്തെ മണ്ണുപോലും ആ തിരയിൽ ഇല്ലാതായി എന്നും വരാം. തിരമാലകളെ എനിക്കിഷ്ടമാണ്. അതിൻ്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ട്

0: ിട്ടല്ല, മറിച്ച് ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർന്നു വരാൻ ശ്രമിക്കുന്നു. ശ്രീ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ ജീവിതത്തിൽ എന്തിനേയും നേരിടാൻ നമുക്ക് പ്രചോദനമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.
1: PV മോഹനൻ മണ്ണഴി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 7306-6282-95. നമ്പർ ആവർത്തിക്കാം, 7306-6282-95. സുഭാഷിതം.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 14:52. അല്പസമയത്തിനകം കേൾക്കാം രാമായണ പാരായണം.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. 1 വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
2: രാമായണ പാരായണം 8-ാം ദിവസം

0: രാമായണ പാരായണം 8-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ നവീൻ.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു.

0: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1261 ചെന്നൈ മംഗളൂരു സൂപ്പർഫാസ്റ്റ് മെയിൽ 6:28 1201 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി 6:44 1657 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48 1608 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 5:32 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
1: ട്രെയിൻ സമയം. ചരിത്രപഥം.
0: ചരിത്രത്തിൽ ഇന്നാണ് 1983 ബ്ലാക്ക് ജൂലൈ എന്നറിയപ്പെട്ട തമിഴ് വംശജർക്കെതിരെയുള്ള ശ്രീലങ്കൻ സിംഹള ആക്രമണം തുടങ്ങിയത്. ജൂലൈ 24 തുടങ്ങിയ ഓപ്പറേഷൻ ജൂലൈ 30 വരെ നീണ്ടു. 3000 തമിഴ് വംശജർ കൊല്ലപ്പെട്ട യുദ്ധത്തിൽ 30,000 പേർക്ക് മാരകമായി മുറിവേറ്റു. അനേകം പേർ അഭയാർത്ഥികളായി ഭാരതമടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കുടിയിറക്കപ്പെട്ടു. വടക്കൻ ശ്രീലങ്കയിൽ ജാഫ്നയ്ക്കടുത്ത് പെട്രോളിംഗ് നടത്തുകയായിരുന്ന സിംഹള പോലീസുകാർക്കെതിരെ LTTE നടത്തിയ പ്രതിരോധത്തെ തുടർന്നായിരുന്നു നടപടികളെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. 1948 ശ്രീലങ്ക സ്വതന്ത്ര രാഷ്ട്രമായതിന്റെ തുടക്കം മുതൽക്കു തന്നെ നിലനിന്ന തമിഴ് വംശജരും സിംഹളവാദികളും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായിരുന്നു ബ്ലാക്ക് ജൂലൈ ഓപ്പറേഷനും.
1: ചരിത്രപഥം.

ഇന്ന് രാവിലെ 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. വിവിധതരം അമിത രക്തസമ്മർദ്ദം, ഇതിനെക്കുറിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ് സംസാരിക്കുന്നത് കേൾക്കാം.

7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. പ്രസവാനന്തര പോഷകാഹാരങ്ങൾ. ആയുർവേദ ഡോക്ടർ സജ്ന നവാസ് സംസാരിക്കുന്നു.

0: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
2: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം. പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: '2026-27 സാമ്പത്തിക വർഷം സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ കേരള മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടികൾച്ചർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിളവിസ്തൃതി, വ്യാപനം, പുതിയ കൃഷിത്തോട്ടം സ്ഥാപിക്കലിന്റെ ഭാഗമായി ഹോർട്ടികൾച്ചർ വിളകളുടെ വിസ്തൃതി വ്യാപനത്തിനായി ധനസഹായം നൽകുന്നു. ഈ ഘടകത്തിൽ ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടറിൽ കൃഷി ചെയ്യുന്നതിനാണ് ധനസഹായം നൽകുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ 1 പദ്ധതി ചെലവിന്റെ 40% ~2.7 ലക്ഷം രൂപ 2 വർഷകാലയളവിലായി ധനസഹായം നൽകുന്നു. സ്ട്രോബെറിയുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ 1 പരമാവധി 80,000 രൂപ ധനസഹായം നൽകും. പാഷൻ ഫ്രൂട്ടിന്റെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ 1 110,000 രൂപ ധനസഹായം 60:40 എന്ന അനുപാതത്തിൽ 2 വർഷങ്ങളിലായി നൽകും. വാഴയുടെയും കൈതച്ചക്കയുടെയും പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ 1 മൊത്തം പദ്ധതി ചെലവിന്റെ 40% 44,000 രൂപ 2 തവണകളായി ധനസഹായമായി നൽകും. ടിഷ്യൂ കൾച്ചർ വാഴയുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിനും ഹെക്ടർ 1 മൊത്തം പദ്ധതി ചെലവിന്റെ 40% 70,000 രൂപ 60:40 എന്ന അനുപാതത്തിൽ 2 തവണകളായി നൽകും. പപ്പായയുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ 1 മൊത്തം പദ്ധതി ചെലവിന്റെ 40% 30,000 രൂപ 2 വർഷങ്ങളിലായി 80% അതിജീവന നിരക്കിന് വിധേയമായി നൽകും. അവക്കാഡോ, റംബുട്ടാൻ, മാംഗോസ്റ്റീൻ എന്നീ ഫലവർഗ വിളകളുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുവാൻ മൊത്തം പദ്ധതി ചെലവിന്റെ 40% 50,000 രൂപ 80% അതിജീവന നിരക്കിന് വിധേയമായി പപ്പായ, പ്ലാവ്, കുടംപുളി എന്നീ ഫലവർഗ വിളകളുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുവാൻ മൊത്തം പദ്ധതി ചെലവിന്റെ 40% 30,000 രൂപ 80% അതിജീവന നിരക്കിന് വിധേയമായി മാവ്, പേര, നാരകം, മാതളം എന്നീ ഫലവർഗ വിളകളുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുവാൻ മൊത്തം പദ്ധതി ചെലവിന്റെ 40% 50,000 രൂപ 2 വർഷങ്ങളിലായി 80% അതിജീവന നിരക്കിന് വിധേയമായും ധനസഹായമായി നൽകും. അത്യുൽപാദന ശേഷിയുള്ള സങ്കരീനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതിനായി ഹെക്ടർ 1 24,000 രൂപ നൽകും. ഓപ്പൺ പോളിനേറ്റഡ് ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും കൃഷിക്കായി 2 ഹെക്ടർ വരെയുള്ള സമതല പ്രദേശങ്ങൾക്ക് പരമാവധി 40,000 രൂപ വരെ ഒറ്റ ഗഡുവായി ലഭിക്കും. ഓർക്കിഡ്, ആന്തൂറിയ മുതലായ കട്ട് ഫ്ലവർ കൃഷിക്ക് ഹെക്ടർ 1 50,000 രൂപയും ലൂസ് ഫ്ലവർ കൃഷിക്ക് 20,000 രൂപയും ധനസഹായമായി.

0: ലഭിക്കും. ഇഞ്ചി, മഞ്ഞൾ എന്നിവയുടെ കൃഷിക്ക് ഹെക്ടർ ഒന്നിന് 40,000 രൂപയും കുരുമുളക്, ജാതി മുതലായ സുഗന്ധവിളകൾക്ക് 40,000 രൂപയും ലഭിക്കും. കൃഷി ചെലവ് കൂടിയ വെറ്റില, റോസ്, റോസ്മേരി, ട്യൂബറോസ്, ജെറേനിയം, ചന്ദനം, മുല്ല മുതലായ സുഗന്ധ തൈലവിളകളുടെ കൃഷിക്ക് 2 ഹെക്ടർ വരെയുള്ള സമതല പ്രദേശങ്ങൾക്ക് ഹെക്ടർ ഒന്നിന് മൊത്തം പദ്ധതി ചെലവായ 1.25 ലക്ഷം രൂപയുടെ 40% എന്ന കണക്കിൽ ധനസഹായം കിട്ടും. മറ്റ് സുഗന്ധ തൈല വിളകൾ കൃഷി ചെയ്യുന്നതിന് ഹെക്ടർ ഒന്നിന് 20,000 രൂപയും ലഭിക്കും. ഔഷധ സസ്യവിളകളുടെ കൃഷിക്കായി 2 ഹെക്ടർ വരെ പരമാവധി 60,000 രൂപ നടീൽ വസ്തുക്കളുടെ ചെലവ് വഹിക്കുന്നതിനായി ലഭിക്കും. കശുമാവ്, കൊക്കോ എന്നീ തോട്ടവിളകൾ ഇടവിളയായി കൃഷി ചെയ്യുന്നതിന് ഹെക്ടർ ഒന്നിന് 20,000 രൂപ 60:40 എന്ന അനുപാതത്തിൽ 80% അതിജീവന നിരക്കിന് വിധേയമായി 2 വർഷങ്ങളിലായി നൽകുന്നു. ഈ പറഞ്ഞ ആനുകൂല്യങ്ങളെല്ലാം തന്നെ അതത് ജില്ലയിലെ ജില്ലാ ഹോർട്ടികൾച്ചർ മിഷൻ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. ഇതിനായി അപേക്ഷകർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടണം. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ:
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744550424.

കാലാവസ്ഥാ അറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്ന് ശക്തി കുറഞ്ഞ മഴയ്ക്ക് സാധ്യത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്.

0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
1: ദൃഷ്ടി
2: പ്രായോജകർ
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: എന്റെ മുത്തശ്ശിക്കിപ്പോ എന്നെക്കാളും നന്നായി കാണാല്ലേ.
4: മോനെ, ഞാൻ കൊണ്ടോട്ടി അൽ റെഹാൻ കന്നാശുപത്രിയിൽ നിന്ന് തിമിര ഓപ്പറേഷൻ ചെയ്തില്ലേ, അപ്പൊ എനിക്കെല്ലാം നന്നായി കാണാം.
3: ഓപ്പറേഷനോ? നല്ല വേദന എടുത്തിണ്ടാവില്ലേ?
4: അവിടെ വേദനരഹിത താക്കോൽ ദ്വാര ശസ്ത്രക്രിയല്ലേ, അത് ചെയ്തു കഴിഞ്ഞാ ഇപ്പൊ തന്നെ വീട്ടിക്ക് പോരാം.
0: അൽ റെഹാൻ കണ്ണാശുപത്രി.
2: ദൃഷ്ടി.
5: ഇരുപത്തിയാറ് ദിവസമായി നടത്തുന്ന നിരാഹാര സമരം സോനം വാങ്ചുക് അവസാനിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ച കേസുകൾ കൈകാര്യം ചെയ്യാനുള്ള നിയമത്തിൽ കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾപ്പെടുത്തുന്നത് പരിശോധിക്കാൻ കേന്ദ്രം. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷിയെ മാറ്റി. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസ് വിഷയത്തിൽ ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുതിക്കുന്നു. ബാരലിന് $100. പ്രമുഖ പണ്ഡിതൻ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകുന്നതിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ പരിശോധനയിൽ 30 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. ചോദ്യപേപ്പർ കവർ മാറി പൊട്ടിച്ചതിനെ തുടർന്ന് മാറ്റിവച്ച PSC പരീക്ഷ അടുത്ത മാസം 22 നടത്തും. അസം വെള്ളപ്പൊക്കത്തിൽ മരണം 41. ഇറാൻ US സംഘർഷം ചെങ്കടലിലേക്കും വ്യാപിക്കുന്നു. US സൗദിയും ആണവ കരാറിൽ ഒപ്പിട്ടു. തുടർച്ചയായ 4 ദിവസവും സെൻസെക്സും നിഫ്റ്റിയും ഇടിഞ്ഞു. സിംബാബ്വെക്കെതിരായ ആദ്യ 2020 ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. വൈഭവ് സൂര്യവംശിക്ക് വീണ്ടും റെക്കോർഡ്.
0: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
6: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
7: 15 സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ്.

0: അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
1: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
0: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
2: സ്വർണം പവന് 240 രൂപ കുറഞ്ഞ് 1,07,200. തങ്കം 10 ഗ്രാമിന് 140,400. വെള്ളി കിലോയ്ക്ക് 2,32,000. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 24,500, വടകര 27,030, മാനന്തവാടി 26,800. കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 14,800, വടകര 15,500. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കോഴിക്കോട് റോട്ടറി 4,300. നാളികേരം 1,000 പാലക്കാട് 26,500, പൊന്നാനി 12,500, കോഴിക്കോട് 12,200. മഞ്ചേരി ക്വിന്റലിന് 4,900, മാനന്തവാടി ക്വിന്റലിന് 5,600. കയർ ക്വിന്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000. റബ്ബർ ക്വിന്റലിന് കോഴിക്കോട് 27,600, മാനന്തവാടി 23,500. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000, മാനന്തവാടി 3,500. പുൽത്തൈലം കിലോഗ്രാമിന് മാനന്തവാടി 1,700. അടയ്ക്ക 1,000 പാലക്കാട് 3,500, പൊന്നാനി 4,000, കോഴിക്കോട് ക്വിന്റലിന് 7,000, മഞ്ചേരി ക്വിന്റലിന് 7,500. കുരുമുളക് ക്വിന്റലിന് മഞ്ചേരി നാടൻ 68,500, കോഴിക്കോട് നാടൻ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. കൊട്ടപ്പാക്ക് ക്വിന്റലിന് കോഴിക്കോട് പഴയത് 37,000, കോഴിക്കോട് പുതിയത് 37,000, മാനന്തവാടി പുതിയത് 33,000. പുകയില മീനമ്പാളയം ക്വിന്റലിന് പാലക്കാട് 21,000, കോഴിക്കോട് 8,300, മാനന്തവാടി 38,000.
0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
6: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി, ഫോൺ 9495777174.
2: പ്രിയരെ, ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം ചെമ്പരത്തി, ഗായിക പി മാധുരി, ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: പ്രിയമുള്ളവരെ, ചലച്ചിത്രഗാനം സമാപിച്ചു. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നാരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മന്ത്രിമാരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും റിപ്പോർട്ടിന് അന്തിമരൂപം നൽകുക. തിങ്കളാഴ്ച ബിൽ പാർലമെന്റിൽ പാസാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച സംഭവത്തിന് ശേഷം 2.5 മാസത്തിനിടെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഉൾപ്പെടെ നിരവധി നടപടികൾ സ്വീകരിച്ചതായി നരേന്ദ്രമോദി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ അധ്യയന വർഷം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഥമ ഉത്തരവാദിത്തമെന്നും കഴിഞ്ഞ ദിവസം രാത്രി പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ച ഒരു ചെറിയ പ്രശ്നമല്ലെന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇത് വേദനാജനകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2024 പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. ഡൽഹി റൌസവന്യൂ കോടതി ഓഫീസർ അനുഗ്രോവർ ബാലികയുടെ കോടതിയാണ് പ്രത്യേക അതിവേഗ കോടതിയായി പ്രവർത്തിക്കുകയെന്ന് ഡൽഹി ഹൈക്കോടതി വിജ്ഞാപനത്തിൽ അറിയിച്ചു. തീസ് ഹസാരി കോടതിയിലെ മീഡിയ സെന്ററിന്റെ ചുമതല വഹിച്ചിരുന്ന ജഡ്ജി ബാലികയെ പ്രത്യേക ജഡ്ജിയായി റൌസവന്യൂ കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവരുടെ ശിക്ഷ വേഗത്തിലും കർശനമായും നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിജ്ഞാപനം വന്നത്. നീറ്റ് പരീക്ഷാക്രമക്കേടിനെതിരായ CJP സമരത്തിന് പിന്തുണ അറിയിച്ച് 26 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ് എന്നിവർ വാങ്ചുക്ക് കഴിയുന്ന ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചർച്ച നടത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. ഡെസ്ക് റിപ്പോർട്ട്.
5: ഭാര്യ ഗീതാഞ്ജലി ആക്മോയുടെ സാന്നിധ്യത്തിലാണ് വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിച്ചത്. ഒരിടത്തും അക്രമം അനുവദിക്കാത്ത രീതിയിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് വാങ്ചുക്ക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ സമഗ്ര പരിഷ്കരണങ്ങളും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ പരീക്ഷാക്രമക്കേടുകളിൽ ഉത്തരവാദിത്തം ഉറപ്പാക്കലും ആവശ്യപ്പെട്ടാണ് വാങ്ചുക്ക് കഴിഞ്ഞ മാസം 28 അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച സോനം വാങ്ചുക്ക് പൂർണ്ണ ആരോഗ്യം കൈവരിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ദിനചര്യകൾ പാലിക്കണമെന്നും എത്രയും വേഗം പഴയ ശരീരഭാരം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
4: രാജ്യതലസ്ഥാനത്തെ സുരക്ഷ പരിഗണിച്ച് രാവിലെ 7:30 മുതൽ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ 17 മെട്രോ

0: സ്റ്റേഷനുകൾ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാജീവ് ചൌക്ക്, മാണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്നും DMRC വ്യക്തമാക്കി. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും കേന്ദ്ര ഗവൺമെന്റ് സെക്രട്ടറിമാരെ നിയമിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന വിനീത് ജോഷിയെ പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി നിയമിച്ചു. നരേഷ് പാൽ ഗാംഗ്വാറാണ് പുതിയ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ടി കെ അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയാക്കി. ഭവന നഗരകാര്യ സെക്രട്ടറി കതികതല ശ്രീനിവാസിനെ വടക്കു കിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായും നിയമിച്ചു. കേശവ് ചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. സുശീൽകുമാർ ലോഹാനിയാണ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് സെക്രട്ടറി. സത്യേന്ദ്രസിംഗിനെ നഗരവികസന വകുപ്പ് സെക്രട്ടറിയായും ഡി താരയെ മൂലധന വികസന വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പീയൂഷ് ഗോയൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി ജനറലാകും. കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതിയാണ് നിയമനങ്ങൾക്ക് അംഗീകാരം നൽകിയത്.
0: സർട്ടിഫിക്കറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളല്ല വൈജ്ഞാനിക ആത്മവിശ്വാസത്തോടെ മനുഷ്യന് മുന്നേറാൻ വഴികൾ നിർമ്മിക്കുന്ന കേന്ദ്രമാണ് സർവകലാശാലകളെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 58 വർഷം പിന്നിടുന്ന സർവകലാശാലയുടെ പുരോഗതിയും പാളിച്ചകളും എന്തെല്ലാമാണെന്നും പരിശോധിച്ച് അത് പരിഹരിക്കാൻ ഭരണ നേതൃത്വം ശ്രമിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ചടങ്ങിൽ TV ഇബ്രാഹിം MLA മുഖ്യാതിഥിയായി. ദേശീയ രാജ്യാന്തര മത്സരങ്ങളിൽ മെഡൽ നേടുന്ന കായിക താരങ്ങൾക്ക് സ്പോർട്സ് കൌൺസിൽ നൽകുന്ന പാരിതോഷിക കുടിശ്ശികയിൽ ആദ്യഘട്ടമായി 1.5 കോടി രൂപ അനുവദിക്കാൻ മന്ത്രി OJ ജനീഷ് നിർദ്ദേശിച്ചു. 2019 മുതൽ കായിക താരങ്ങൾക്ക് നൽകേണ്ട പാരിതോഷികം മുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ നടപടി. ലോങ് ജമ്പ് താരം ആൻസി സോജന് പാരിതോഷിക ഇനത്തിൽ നൽകേണ്ട മുഴുവൻ കുടിശ്ശികയും ഉടൻ കൈമാറാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കായിക അധ്യാപകർക്ക് നൽകുന്ന GV രാജ അവാർഡിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് നിർദ്ദേശം നൽകി. അവാർഡ് നിർണയത്തിലെ അപാകം സംബന്ധിച്ച് കായിക അധ്യാപകർ നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ ഖബറടക്കം രാവിലെ 10 മലപ്പുറം തിരൂർക്കാട് മഹല്ല് ജുമാ മസ്ജിദിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെ കാലം മതവിദ്യാഭ്യാസ രംഗങ്ങളിൽ സജീവമായി നിലകൊണ്ട ആലിക്കുട്ടി മുസ്ലിയാർ പട്ടിക്കാട് ജാമിയാനൂരിയയുടെ പ്രിൻസിപ്പലായും സമസ്തയുടെ അമരക്കാരനായും പ്രവർത്തിച്ചിട്ടുണ്ട്. വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അടക്കം പ്രമുഖർ അനുശോചനം അറിയിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗത്തിൽ അദ്ദേഹത്തോട് ആദരസൂചകമായി മുസ്ലിം ലീഗിന്റെ 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ് ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻരാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാം വീണ്ടും അറസ്റ്റിലായി. SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. ഇയാളെ കണ്ണൂർ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച റാമിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നെങ്കിലും അറസ്റ്റിലെ പിഴവ് ചൂണ്ടിക്കാട്ടി കോടതി ഇയാളെ വിട്ടയക്കുകയായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. സിംബാബ്വെക്കെതിരായ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഹരാരയിൽ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. സിംബാബ്വെ ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 ഹരാരയിലാണ്. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്കോയിൽ പ്രൌഢോജ്വല തുടക്കം. രാജ്ഞി കാമില, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആന്റി ബർണം, കോമൺവെൽത്ത് സ്പോർട്സ് പ്രസിഡന്റ് ഡൊണാൾഡ് റുക്കാരെ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3-ാം രാജാവ് ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തെ കായികമേളയിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി PIB കാസർകോട്ട് മാധ്യമശില്പശാല സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബുമായി ചേർന്ന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിസ്വാമി അധ്യക്ഷനായിരുന്നു. PIB കൊച്ചിയുടെയും കൊച്ചി ആൾ ഇന്ത്യ റേഡിയോയുടെയും ഡയറക്ടർ കെ ധന്യാസനൽ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച സത്യനാരായണ ബളേരി, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MO വർഗീസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പദ്ധതികൾക്ക് ജനപ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് കെ നീലകണ്ഠൻ MLA പറഞ്ഞു. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരുടെ പരിശീലന പരിപാടി കാസർകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷക സംഘം അറസ്റ്റ് ചെയ്ത

0: ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ രാവിലെയായിരുന്നു അന്വേഷണ സംഘം പി എസ് പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. നരേന്ദ്രമോദി ഗവൺമെന്റിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഇന്ന് ബഹുജന റാലി സംഘടിപ്പിക്കും. വൈകിട്ട് അരയിടത്ത് പാലം മുതൽ മുതലക്കുളം വരെയാണ് റാലി. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പ് മുടക്കും. വൈകിട്ട് 6 മുതൽ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുമെന്ന് എസ് എഫ് ഐ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 15 സെക്കൻഡും.

0: FM ശുഭദിനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇതിലാദ്യം കേൾക്കാം വിദ്യാഭ്യാസ വാർത്തകൾ. സിഡിറ്റിൽ ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രഫി, ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ വീഡിയോ എഡിറ്റിംഗ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി നാളെയാണ്. ഫോൺ നമ്പറുകൾ 8547720167, 9961491540. നമ്പറുകൾ ആവർത്തിക്കാം: 8547720167, 9961491540. കാലിക്കറ്റ് സർവകലാശാലയുടെ സുൽത്താൻ ബത്തേരി പൂമലയിലുള്ള MSW സെന്ററിൽ ഒഴിവുള്ള ഓപ്പൺ മെരിറ്റ് സംവരണ സീറ്റുകളിലേക്ക് ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള സൌകര്യം നാളെ വൈകിട്ട് 5 വരെ സർവകലാശാല പ്രവേശന വിഭാഗം വെബ്സൈറ്റിൽ ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9496344886. നമ്പർ ആവർത്തിക്കാം: 9496344886. കോഴിക്കോട് മാഴിക്കടവിലെ ഗവൺമെന്റ് വനിതാ ITIയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് നാളെ വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പറുണ്ട്: 0495237396. നമ്പർ ഒരിക്കൽ കൂടി: 0495237396. കോടഞ്ചേരി സർക്കാർ കോളേജിൽ BSc സുവോളജി, ഫിസിക്സ്, BA എക്കണോമിക്സ്, MA എക്കണോമിക്സ്, MSc സുവോളജി, MCOM കോഴ്സുകളിൽ സ്പോർട്സ് കോട്ടയിൽ ഒഴിവുണ്ട്. സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ ഉച്ചയ്ക്ക് 12 മുമ്പ് കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം. ഫോൺ നമ്പർ 9188890024. ഒരിക്കൽ കൂടി: 9188900234. നിങ്ങൾ ഇതുവരെ കേട്ടത് വിദ്യാഭ്യാസ വാർത്തകൾ.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ

0: എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ കോഴിക്കോട് റോഡ് മഞ്ചേരി.
1: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. ഫോൺ 7510 7333.

ഇന്ന് രാവിലെ 8:30 കേൾക്കാം മൈൻഡ് റീചാർജ്, തത്സമയ ഫോണിൻ പരിപാടി. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ 59:42. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ.

0: ആകാശവാണി.
1: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
4: വൽമീകത്തിൽ നിന്ന് വന്നതുകൊണ്ട് വാൽമീകിയായി എന്ന കഥ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ന് ഒരഭിപ്രായമുണ്ട്. വാൽമീകി എന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു എന്നും പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഗംഗാനദിയുടെ പോഷകനദിയായ തമസാനദിയുടെ തീരത്തായിരുന്നു വാൽമീകി മഹർഷിയുടെ ആശ്രമം. തപസ്വിയായ വാൽമീകിയുടെ മുമ്പിൽ തപസ്വാധ്യായ നിരതനായ നാരദമുനി പ്രത്യക്ഷപ്പെട്ടു. ഗുരുവിനോടെന്ന പോലെ സർവഗുണസമ്പന്നനായ ഒരു മനുഷ്യൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വാൽമീകി നാരദമുനിയോട് അന്വേഷിക്കുന്നു. 15 ഗുണങ്ങൾ ആ മനുഷ്യനുണ്ടാകണമെന്നാണ് വാൽമീകി ആഗ്രഹിക്കുന്നത്. 1 ധർമ്മജ്ഞൻ, അതായത് ധർമ്മം എന്താണെന്നറിയുന്നവൻ. കൃതജ്ഞൻ, സത്യവാൻ, ദൃഢവ്രതൻ. വീര്യവാൻ, ശുചിവ്രതൻ, സർവഭൂതഹിതൻ. വിദ്വാൻ, സമർത്ഥൻ, പ്രിയദർശനൻ, സദാ പ്രസന്നവദനൻ. ആത്മവാൻ, ജിതക്രോധൻ, ക്രോധത്തെ ജയിച്ചവൻ. ദ്യുതിമാൻ, അകത്തും പുറത്തും തിളക്കമുള്ളവൻ. അനസൂയകൻ, രണഭൂമിയിൽ ദേവന്മാരെപ്പോലും ഭയപ്പെടുത്തുന്ന രൗദ്രം പ്രകടിപ്പിക്കുന്നവനുമാകണം അങ്ങനെ ഉള്ള ഒരാൾ. ഇത് കേട്ട ഉടൻ തന്നെ നാരദമുനി മറുപടി നൽകി, ഇപ്പറഞ്ഞവയുടെ നാലിരട്ടി ഗുണങ്ങളുള്ള ഒരാളുണ്ട്, ഇക്ഷ്വാകുവംശജനായ രാമൻ ആണ് അത്. നിയതാത്മാവ്, മഹാത്മാവ്, ദ്യുതിമാൻ, ധൃതിമാൻ എന്നാരംഭിച്ച് സത്യഭാഷണത്തിൽ ധർമ്മദേവന് തുല്യൻ എന്നുവരെയുള്ള 66 ഗുണങ്ങളാൽ സമ്പന്നനാണ് രാമൻ എന്ന് നാരദമുനി അരളി ചെയ്തു. ഇങ്ങനെയുള്ള രാമനെ 50-ലധികം അസ്ത്രശസ്ത്രങ്ങളും അത്ര തന്നെ പ്രത്യസ്ത്രങ്ങളും അഭ്യസിപ്പിച്ച് ആരാലും തോൽപ്പിക്കപ്പെടാനാവാത്തവനാക്കി. വാൽമീകി അന്വേഷിച്ചതും നാരദൻ ചൂണ്ടിക്കാണിച്ചതും ഉത്തമനായ മനുഷ്യനെ. യുദ്ധകാണ്ഡത്തിൽ പറയുന്നുമുണ്ട്, ഞാൻ ദശരഥപുത്രനായ രാമനെന്ന മനുഷ്യനാണ് എന്ന്. ശിവന്റെ ചാപം മുറിച്ച് സീതയെ പത്നിയാക്കുന്നത് മുതൽ രാവണനെ വധിക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ പരിശോധിച്ചാലറിയാം, ഒരു സാധാരണ മനുഷ്യന്റെ വികാര വിചാരങ്ങളെല്ലാം അവയുടെ പിന്നിലുണ്ടായിരുന്നു എന്ന്. സീതയുടെ അഗ്നിപ്രവേശ സമയത്ത് ധർമാത്മാവായ രാമനും ഉള്ളിൽ കരഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ, യമൻ, വരുണൻ, കുബേരൻ, പരമശിവൻ, ബ്രഹ്മാവ് എന്നിവർ എത്തി തൊഴുകയോടെ നിൽക്കുന്ന രാമനോട് ബ്രഹ്മാവ് പറഞ്ഞു, ഭവാൻ നാരായണോ ദേവഹ

0: എന്ന്. നരനിൽ നിന്ന് നാരായണത്വത്തിലേക്കുള്ള പ്രയാണമാണ് രാമായണം. ഏതൊരു മനുഷ്യനും സർവഗുണസമ്പന്നനായി ദേവത്വത്തിലേക്ക് വളരാം എന്ന് വാൽമീകി നമ്മോട് പറയുന്നു.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റും 10 സെക്കൻഡും. ചിന്താവിഷയം: നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് വളരെ കുറവാണ്. ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകും. ഹെലൻ കെല്ലർ. ചിന്താവിഷയം ഒരിക്കൽ കൂടി: നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് വളരെ കുറവാണ്. ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകും. ഇത് ഹെലൻ കെല്ലറിന്റെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യം: ലോകത്ത് ഏറ്റവും കൂടുതൽ പിരമിഡുകൾ ഉള്ള രാജ്യം ഏതാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ പിരമിഡുകൾ ഉള്ള രാജ്യം ഏതാണ്? ഇതിന്റെ ഉത്തരം കേൾക്കാം 8:23.

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35.
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 സായാഹ്ന OP. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട്. കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
0: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം. ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
0: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: റീഗൽ ജ്വല്ലേഴ്സ്.
4: ആശയില്ലേ എനിക്കാനന്ദ കൃഷ്ണ. ആലങ്കോട് ലീലാകൃഷ്ണന്റെ വരികൾക്ക് ഫിലിപ്പ് വി ഫ്രാൻസിസ് സംഗീതം നൽകിയിരിക്കുന്നു. പാടിയത് KB സുജാത.

0: ആലങ്കോട് ലീലാകൃഷ്ണന്റെ വരികൾക്ക് ഫിലിപ്പ് വി ഫ്രാൻസിസ് ഈണം നൽകി കെ ബി സുജാത ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ ഐ പി ഒ പി ചികിത്സകൾ
4: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
6: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
7: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
8: രംഗഗീതം ബുധൻ രാവിലെ 8:20.
9: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
7: ഫോൺ 9847341588.
10: ട്രെയിൻ സമയം.
11: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 22610 കോയമ്പത്തൂർ മംഗലൂരു ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് 8:27, 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 56322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
10: ട്രെയിൻ സമയം.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
12: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
13: ഫോൺ 0493-262-262.
14: എടാ സണ്ണി, നിന്റെ ഈ തടി ഒന്ന് കുറച്ചുകൂടെ.
15: കുറയ്ക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടുള്ള ചേച്ചി പലതും പരീക്ഷിച്ചു. മാത്രല്ല, ഇപ്പൊ നടക്കാൻ ബുദ്ധിമുട്ട്, ശ്വാസ തടസ്സം, ഹൃദ്രോഗം, പ്രമേഹം ഒക്കെ ഉണ്ട്.
14: നീ ബെരിയാട്രിക് ശസ്ത്രക്രിയയെ കുറിച്ച് കേട്ടിട്ടില്ലേ? നീ മൗലാന സർജിക്കൽ സെന്ററിലേക്ക് വരൂ, അവിടെ അതിനുള്ള എല്ലാ സൗകര്യമുണ്ട്.
1: മൗലാന ഒബീസിറ്റി ആൻഡ് ഡയബറ്റിക് സെന്റർ, പെരിന്തൽമണ്ണ.
16: വിവിധ തരം അമിത രക്തസമ്മർദ്ദം. ഇന്ന് ആരോഗ്യ ജാലകത്തിൽ സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ്.
17: സ്റ്റേജ് 3 ഹൈപ്പർടെൻഷൻ, സിസ്റ്റോളിക് ബി പി 180 അതിൽ കൂടുതലും, അല്ലെങ്കിൽ ഡയസ്റ്റോളിക് ബി പി 110 അതിൽ കൂടുതലുമാണ്. ഇപ്പോൾ ഒരാളുടെ സിസ്റ്റോളിക് ബി പി ഒരു ലെവലിലും ഒരു സ്റ്റേജിലും ഡയസ്റ്റോളിക് ബി പി മറ്റ് സ്റ്റേജിലും ആണ് നിൽക്കുന്നതെങ്കിൽ ഇതിൽ ഏതാണോ ഉയർന്നത് അതാണ് അയാളുടെ സ്റ്റേജ് ഓഫ് ഹൈപ്പർടെൻഷൻ. ഒറ്റപ്പെട്ട സിസ്റ്റോളിക് ഹൈപ്പർടെൻഷൻ എന്നുവെച്ചാൽ ഐസൊലേറ്റഡ് സിസ്റ്റോളിക് ഹൈപ്പർടെൻഷൻ. ചില ആളുകളിൽ ഡയസ്റ്റോളിക് ബി പി 90 താഴെയും അതേസമയം സിസ്റ്റോളിക് ബി പി 140 കൂടുതലും കാണുന്നുണ്ട്. ഇതിനെയാണ് ഐസൊലേറ്റഡ് സിസ്റ്റോളിക് ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നത്. ഇതിനെയും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഗ്രേഡ് 1 എന്ന് പറയുന്നത് സിസ്റ്റോളിക് ബി പി 140 മുതൽ 159 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. സ്റ്റേജ് 2 സിസ്റ്റോളിക് ബി പി 160 കൂടുതൽ നിൽക്കുമ്പോൾ സ്റ്റേജ് 2 ഐസൊലേറ്റഡ് സിസ്റ്റോളിക് ഹൈപ്പർടെൻഷൻ. അതേസമയം ഈ രണ്ട് സ്റ്റേജിലും ഡയസ്റ്റോളിക് ബി പി 90 താഴെയാണ്. മറ്റൊരു ടൈപ്പ് ഓഫ് ഹൈപ്പർടെൻഷൻ വൈറ്റ് കോട്ട് ഹൈപ്പർടെൻഷൻ. ക്ലിനിക്കിൽ വെച്ചോ അതോ ഡോക്ടർ ബി പി രേഖപ്പെടുത്തുമ്പോൾ ബി പി ഉയർന്നതും അതേസമയം വീട്ടിൽ വെച്ച് നോക്കുമ്പോൾ സാധാരണ നിലയിൽ കാണുന്നതുമാണ് വൈറ്റ്

0: കോട്ട് ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നത്. 10-15% ആളുകളിൽ ഇത് കാണപ്പെടുന്നു. ഇതിൽ വിപരീതമായി ക്ലിനിക്കിൽ വെച്ച് നോക്കുന്ന ബി പി നോർമലും വീട്ടിൽ വെച്ച് രേഖപ്പെടുത്തുന്ന ബി പി ഉയർന്നതും ആണെങ്കിൽ അതിനെ മാസ്ക്ഡ് ഹൈപ്പർടെൻഷൻ എന്നും പറയുന്നു. ഇത് 5-10% വരെ ആളുകളിൽ കാണാറുണ്ട്. ഇതിന്റെ അർത്ഥം ക്ലിനിക്കിൽ മാത്രമല്ല വീട്ടിൽ വെച്ചിട്ടും ബി പി നോക്കുന്നത് നല്ലതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് വൈറ്റ് കോട്ട് ഹൈപ്പർടെൻഷനും മാസ്ക് ഹൈപ്പർടെൻഷനും കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ഈ രണ്ട് കൂട്ടരും നോർമൽ ആൾക്കാരെക്കാളും കൂടുതൽ ചാൻസസ് ഉണ്ട് കോംപ്ലിക്കേഷൻസ് വരുവാനായിട്ട്.
1: വിവിധ തരം അമിത രക്തസമ്മർദ്ദം. ഇതുവരെ സംസാരിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ്.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജികർ
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0499332622.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
7: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
6: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
8: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
9: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
10: എ ബി സി ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
11: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എ ബി സി ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
10: ഫോൺ 0483280500.
11: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
10: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
11: എ ബി സി ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
10: ഫോൺ 0483280500.
1: യോസി മൗരോദി വാസ്കോൺസെലസ് എഴുതി വി എം ഗിരിജ പരിഭാഷപ്പെടുത്തിയ എന്റെ പഞ്ചാര ഓറഞ്ച് മരം എന്ന ബ്രസീലിയൻ നോവലിനെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ പ്രതികരണങ്ങളാണ് ഇന്ന് നോവൽ വായനയിൽ. നോവൽ വായിച്ചവതരിപ്പിച്ചത് ബോബി. വാട്സാപ്പ് സന്ദേശങ്ങളാണ് ഇന്ന്. മങ്കടയിൽ നിന്നും ലത എഴുതിയിരിക്കുന്നു. 16 മുതൽ 20 വരെ വായിച്ചു കേട്ട ബ്രസീലിയൻ നോവലിസ്റ്റ് യോസെ മൗരോദി വാസ്കോൺസെലോസ് എഴുതിയ മൈ സ്വീറ്റ് ഓറഞ്ച് ട്രീ എന്ന നോവലിന്റെ മലയാള വിവർത്തനം എന്റെ പഞ്ചാര ഓറഞ്ച് മരം, ശ്രവ്യസുന്ദരം. ശ്രീമതി വി എം ഗിരിജയ്ക്ക് ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഓരോ സന്ദർഭവും തനതായ വികാര സാന്ദ്രതയോടെ വായിച്ചവതരിപ്പിച്ച ശ്രീ ബോബിയെ എത്ര അഭിനന്ദിച്ചാലും അധികമാവില്ല. നോവലിസ്റ്റിനോടൊപ്പം ഓരോ ശ്രോതാവും സെസേയുടെ കണ്ണിലൂടെ സ്വന്തം ബാല്യത്തിലേക്ക് വിചാരങ്ങളെ എത്തിക്കുന്നുണ്ട്. സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശിക്ഷിച്ചു വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന തീവ്രവേദന സെസേയിലൂടെ നമ്മളിലേക്ക് പടർന്നു കയറുന്നു. സഞ്ചരിക്കുന്ന പിങ്കി എന്ന കുഞ്ഞു ഓറഞ്ച് മരം വേദനയാൽ നുറുങ്ങുന്ന സെസേയുടെ കുഞ്ഞു മനസ്സിനെ സ്നേഹം കൊണ്ട് ജീവിപ്പിക്കുന്നു. പോർച്ചുഗയുമായുള്ള സൗഹൃദം അവനെ വളരെ സ്വാധീനിക്കുന്നുണ്ട്. സ്വന്തം അച്ഛനിൽ നിന്ന് തന്നെ വിലക്കു വാങ്ങുവാൻ ആവശ്യപ്പെടുന്നിടത്തുവരെ ആ സ്നേഹം അവനെ എത്തിക്കുന്നുണ്ട്. പിന്നീടുണ്ടാകുന്ന അതേ ആത്മാവിന്റെ നഷ്ടം സെസേയിലൂടെ നമ്മിലും ഒരു ദീർഘനിശ്വാസത്തോടെ ബോബി എത്തിച്ചു തരുന്നു. ഹൃദയവേദനയാൽ പിടഞ്ഞല്ലാതെ ഈ നോവൽ കേൾക്കാൻ ആവുമായിരുന്നില്ല. ഗ്ലോറിയയുടെ സ്നേഹം, അമ്മയുടെ നിസ്സഹായാവസ്ഥ എല്ലാം നന്നായി അവതരിപ്പിച്ചു. ഒരിക്കൽ കൂടി വിവർത്തകയ്ക്കും ബോബിക്കും മഞ്ചേരി FM-നും അഭിനന്ദനങ്ങൾ. അടുത്ത സന്ദേശം. നോവൽ വായന മാസങ്ങളായി ശ്രോതാക്കളിലേക്ക് പകർന്നു തന്നിരുന്ന എന്റെ പഞ്ചാര ഓറഞ്ച് മരം എന്ന നോവൽ ഹൃദയസ്പർശിയായിരുന്നു. എല്ലാ ഭാഗങ്ങളും വളരെ കൃത്യമായി കേട്ടു. ഒരു 5 വയസ്സുകാരന്റെ കളിചിരി തമാശകൾ വളരെ ഇഷ്ടപ്പെട്ടു. നോവൽ വായിച്ചു അവതരിപ്പിച്ച ബോബി സി മാത്യുവിനും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ. നല്ല നോവൽ കേൾക്കാനായി കാത്തിരിക്കുന്നു രമേശൻ, അജിത സൂരജ്, മൃദുല സൂരജ്, ഡോക്ടർ ജ്യോതിഷ്, ഡോക്ടർ ദേവി എന്നിവർ പറങ്കിമുച്ചിക്കൽ കോട്ടക്കലിൽ നിന്നും.

0: സൗദാമിനി രവീന്ദ്രൻ വണ്ടൂർ നടുവത്തുനിന്നും അയച്ച സന്ദേശം. എന്റെ പഞ്ചാര ഓറഞ്ച് മരം എന്ന ബ്രസീലിയൻ നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു തന്ന് ആ ഭാഷയുടെ ലാളിത്യവും മനോഹാരിതയും ഒട്ടും ചോർന്നുപോകാതെ വായനക്കാരിലേക്ക് എത്തിച്ച ഗിരിജാമേഴത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം നോവലിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഭാഷ അറിയാവുന്ന പോലെയാണ് നോവലിസ്റ്റ് യോസേ മൗറോ ദെ വാസ്കോൺസെലോസ് നോവൽ എഴുതിയിരിക്കുന്നത്. നോവലിൽ ജിജ്ഞാസ, ആവേശം, ദുഃഖം, സഹനം, വേർപാട് എന്നിങ്ങനെയുള്ള എല്ലാ വികാര വിചാരങ്ങളും വ്യക്തതയോടെ മലയാളീകരിച്ചിട്ടുണ്ട്. ഭാവാഭിനയം പോലെ നോവൽ വായിച്ച് അവതരിപ്പിക്കുന്ന ബോബി സാറിനും ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. യോസേ മൗറോ ദെ വാസ്കോൺസെലോസ് എഴുതി വി എം ഗിരിജ പരിഭാഷപ്പെടുത്തിയ എന്റെ പഞ്ചാര ഓറഞ്ച് മരം എന്ന ബ്രസീലിയൻ നോവലിനെ കുറിച്ചുള്ള ശ്രോതാക്കളുടെ പ്രതികരണങ്ങളാണ് കേട്ടത്. നോവൽ വായിച്ച് അവതരിപ്പിച്ചത് ബോബി. നാളെ മുതൽ പുതിയ നോവൽ ആരംഭിക്കുന്നു. ഓ ചന്തുമേനോൻ എഴുതിയ നോവൽ ഇന്ദുലേഖ.
1: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
2: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
4: ശനിയും ഞായറും രാവിലെ 7:50.
3: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
5: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
5: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ.
9: കാലിക്കറ്റ് സർവകലാശാല അറബിക് പഠന വകുപ്പ്, EY ഗ്ലോബൽ ഡെലിവറി സർവീസസും മെന ബിസിനസ് കൺസൾട്ടിംഗുമായി സഹകരിച്ച് ദ്വിദിന തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. അടുത്ത മാസം 3-4 തീയതികളിലായി നടക്കുന്ന തൊഴിൽമേളയിൽ സർവകലാശാലയ്ക്ക് പുറത്തുനിന്നുള്ള തൊഴിലന്വേഷകർക്കും പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി നാളെയാണ്. രജിസ്ട്രേഷൻ ലിങ്ക് https://form.svhrt.com. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുകൾ 9656056297, 9847766494. നമ്പറുകൾ ഒരിക്കൽ കൂടി 9656056297, 9847766494. കാലിക്കറ്റ് സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് പഠന വകുപ്പിൽ 2026-27 അധ്യയന വർഷത്തേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നു. UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവരിൽ താൽപര്യമുള്ളവർ വിശദമായ ബയോഡാറ്റ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ ഈ മാസം 27 വൈകിട്ട് 5 മണിക്ക് മുൻപായി POLHOD@UOC.AC.IN എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കേണ്ടതാണ്. അഭിമുഖ തീയതി പിന്നീട് അറിയിക്കും. ഫോൺ നമ്പർ 0494240738. ഒരിക്കൽ കൂടി 0494240738. ഇമെയിൽ വിലാസം POLHOD@UOC.AC.IN. തുവ്വൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന വനിതകൾക്ക് യോഗ പരിശീലനം എന്ന പദ്ധതിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ യോഗ ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 29 രാവിലെ 10:30 തുവ്വൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കും. യോഗ്യത BNYS ബിരുദം അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലകളിൽ നിന്നോ സർക്കാർ വകുപ്പുകളിൽ

0: നിന്നു ലഭിച്ച ഒരു വർഷത്തിൽ കുറയാത്ത കാലാവധിയുള്ള അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ യോഗ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ, മേൽവിലാസം തെളിയിക്കുന്ന രേഖ, ഫോൺ നമ്പർ എന്നിവ സഹിതം അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. ഫോൺ നമ്പർ 9444436291.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 2.5 മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു.
3: लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक विविध कदम उठाए गए, गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का एक वर्ष बर्बाद न हो. सरकार ने अभी कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाए इसका प्रबंध किया.
2: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ്, വാങ്ചുക്കിന്റെ ഭാര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് സമരം അവസാനിപ്പിച്ചത്. ദീർഘമായ ചർച്ചകൾക്ക് ശേഷമാണ് നിരാഹാരം അവസാനിപ്പിച്ചതെന്നും ഒരിടത്തും ഒരു തരത്തിലുമുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ലെന്ന കാര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാങ്ചുക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പരിഷ്കരണം, പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ കഴിഞ്ഞ മാസം 28-നാണ് വാങ്ചുക് നിരാഹാര സമരം ആരംഭിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിലെ അനു ഗ്രോവർ ബാലികയുടെ കോടതിയെ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതിയായി പ്രവർത്തിക്കാൻ നിയോഗിച്ചതായി ഹൈക്കോടതി അറിയിച്ചു. ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 480 സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതായി ഡൽഹി പോലീസ്. തെറ്റായ അവകാശവാദങ്ങളിലൂടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഈ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പങ്കാളികളായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ഇത്തരം വിവരങ്ങൾ വിശ്വസിക്കുകയോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ 17 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മാണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്ന് DMRC വ്യക്തമാക്കി. ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധമെന്ന അവകാശവാദത്തോടെ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. വൈറലായ വീഡിയോ യഥാർത്ഥത്തിൽ ജഗന്നാഥ്പുരി രഥയാത്രയിലേതാണെന്നും ജന്തർ മന്ദറിലെ പ്രതിഷേധവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബൊലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
4: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് രാഷ്ട്രപതി ദ്രൌപദി മുർമു റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ ഇന്നലെ എത്തിയത്. ബുക്കാറസ്റ്റിലെ കൊട്രോസിനി കൊട്ടാരത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. റൊമാനിയൻ പാർലമെന്റ്

0: ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സെനറ്റ് പ്രസിഡന്റ്, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ്, നാഷണൽ വില്ലേജ് മ്യൂസിയം എന്നിവിടങ്ങളും ശ്രീമതി മുർമു സന്ദർശിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കായികം എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയും റൊമാനിയയും 3 കരാറുകളിൽ ഒപ്പുവച്ചു. ബുക്കാറസ്റ്റിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും റൊമാനിയൻ പ്രസിഡന്റ് നിക്കോസ് ദാനും തമ്മിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുതാര്യവും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ബഹുമുഖ വ്യാപാര സംവിധാനമാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. ജനീവയിൽ നടന്ന ലോക വ്യാപാര സംഘടനയിലെ ഇന്ത്യയുടെ 8-ാമത് വ്യാപാര നയ അവലോകനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ താരിഫ് പരിഷ്കാരങ്ങൾ, കസ്റ്റംസ് ലളിതവൽക്കരണ നടപടികൾ, സ്വതന്ത്ര വ്യാപാര കരാർ എന്നിവ ആഭ്യന്തര വികസന ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുമെന്നും ശ്രീ അഗർവാൾ പറഞ്ഞു. ദീർഘദൂര ഉപരിതല വായു മിസൈലായ കുശയുടെ ആദ്യ പരീക്ഷണ പറക്കൽ DRDO വിജയകരമായി പൂർത്തിയാക്കി. ഒഡീഷ തീരത്തുള്ള APJ അബ്ദുൾ കലാം ദ്വീപിൽ നിന്നാണ് പരീക്ഷണ പറക്കൽ നടത്തിയത്. പോർ വിമാനങ്ങൾ, മിസൈലുകൾ, ആളില്ലാ വിമാനങ്ങൾ, വിപുലമായ പരിധിയിലും ഉയരത്തിലുമുള്ള വിവിധതരം വ്യോമ ഭീഷണികളെ നേരിട്ട് നശിപ്പിക്കാൻ കുശ മിസൈൽ സംവിധാനത്തിന് ശേഷിയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. കേരളത്തിൽ ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും. ഇതിനായി 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. നെല്ല് സംഭരണം, പൊതുവിതരണം എന്നിവയിൽ രാജ്യത്തെ തന്നെ മികച്ച മാതൃകകൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി മന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി. വിജയവാഡയിലെത്തിയ മന്ത്രി കർഷക സേവാ കേന്ദ്രവും അരിമില്ലും സന്ദർശിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പഴക്കമേറിയ കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: പഴക്കം എത്രയെന്ന് നിശ്ചയിക്കാൻ സാധിക്കാത്ത കിഴക്കേ ഗോപുരം മഴയും വെയിലുമേറ്റ് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത്. വാസ്തുവിദഗ്ധൻ വേഴാപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ഒരു മഹാക്ഷേത്രത്തിന്റെ നിർമ്മാണ വൈദഗ്ധ്യത്തോടെയാണ് ഗോപുരം നവീകരിക്കുക. 8 കോടി രൂപയോളം കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിന് ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഹെലിപ്പാഡ് ഉൾപ്പെടെയുള്ള പാർക്കിംഗ് സംവിധാനം ആരംഭിക്കാനാണ് ആലോചിക്കുന്നത്.
1: 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായി. അരീനയിൽ നടന്ന പ്രൌഢ ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ ബ്രിട്ടീഷ് രാജ്ഞി കാമില്ലയുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3-ാമൻ രാജാവ് ഗെയിംസിന് തുടക്കം കുറിച്ചു. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. 126 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘത്തെ ഇന്ത്യൻ പതാകയേന്തിയ മീരാഭായ് ചാനുവും ലോവ്ലിന ബോർഗെയ്ൻഹോനും മാർച്ച് പാസ്റ്റിൽ നയിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. 126 റൺസ് എന്ന വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. വൈഭവ് സൂര്യവംശി 19 പന്തിൽ 50 റൺസ് നേടി. പരമ്പരയിലെ 2-ാമത്തെ മത്സരം നാളെ ഹരാരയിൽ നടക്കും. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും പുതിയ സെക്രട്ടറിമാരെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. നരേഷ് പാൽ ഗംഗ്വാറാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. വിനീത് ജോഷിയെ പഞ്ചായത്ത്രാജ് സെക്രട്ടറിയായും TK അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. കേശവചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഫലപ്രദമായി തടയുന്നതിൽ പരാജയപ്പെട്ട 60 രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രേഡ് ആക്ടിലെ സെക്ഷൻ 301 പ്രകാരമാണ് പുതിയ തീരുവ ഈടാക്കുന്നത്. ഇന്ത്യ, കാനഡ, UK, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധന. ബ്രന്റ് ക്രൂഡ് വില 6.8% ഉയർന്ന് $100, WTI ക്രൂഡ് വില 5.7% ഉയർന്ന് ബാരലിന് $92 എത്തി. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ

0: കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: സമയം 7 കഴിഞ്ഞ് 35:20.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
4: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: ഇനി തിമിരത്തിന് വിരാമം.
4: MES മെഡിക്കൽ കോളേജിൽ വളരെ കുറഞ്ഞ ചിലവിൽ തിമിരത്തിന് ഫാക്കോ എമൽസിഫിക്കേഷൻ ശസ്ത്രക്രിയ.
3: കുറഞ്ഞ ചിലവിൽ തിമിരത്തെ തുടച്ചു നീക്കാം.
4: വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0493-298300.
4: മൊബൈൽ 999-5300-862.
5: ഇന്നത്തെ ഗാനം.
6: എത്ര കണ്ടാലും മതിവരാത്ത അഴക്, എത്ര കേട്ടാലും മടുക്കാത്ത സ്വരലഹരി, എത്ര നുകർന്നാലും കൊതിതീരാത്ത മാധുര്യം. മഴ നനുത്ത കാറ്റിനാൽ തട്ടിത്തെറിക്കുന്ന മഴത്തുള്ളിയും ഈറനണിഞ്ഞു നിൽക്കുന്ന മനോഹരിയായ പ്രകൃതിയും എന്നും നിർവൃതിയാണ്. പല ഭാവങ്ങളാണ് മഴയ്ക്ക്. ചന്നം ഭിന്നം പെയ്യുന്ന കുസൃതിക്കാരി, ചിലപ്പോൾ പാടിത്തീരാത്ത പാട്ടുപോലെ കാത്തിരിപ്പിന്റെ സുഖമാണതിന്. പക്ഷേ വെയിലിനെ പുണർന്നു വരുന്ന ചെറുചാറ്റൽ മഴയ്ക്കോ പ്രണയത്തിന്റെ ഭാവവും. എന്നാൽ മറ്റു ചിലപ്പോൾ സർവവിരഹ വിഷാദങ്ങളും ആവാഹിച്ച് ഇരുണ്ടുമൂടിയ മാനവും ആർത്തലച്ചു പെയ്തൊഴിയുന്ന സർവസംഹാരിണിയും. വെള്ളാരും മുത്തും കൊണ്ട് പ്രണയത്തിന്റെ കൈക്കുമ്പിൽ നീട്ടുന്ന ആകാശത്തെ തീർത്ത കെ ജയകുമാറും ആത്മാവിലെ രാഗങ്ങൾക്ക് ആനന്ദമഴ പെയ്യിക്കുന്ന ഈണം മീട്ടിയ രവീന്ദ്രൻ മാഷും അമൃത തരളിത വികാരമുണർത്തുന്ന ഗാനഗന്ധർവന്റെ ആലാപനവും മഴ എന്ന ചിത്രത്തിലെ ആഷാഢം പാടുമ്പോൾ എന്ന ഗാനത്തെ സ്വർഗീയ ലഹരിയിലാഴ്ത്തുന്നു. കേൾക്കാം നമുക്ക് ഈ പുലരിയിൽ ആഷാഢം പാടുമ്പോൾ ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് സുഗൃത.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: പ്രസവാനന്തര പോഷകാഹാരങ്ങൾ. ആയുർവേദ ഡോക്ടർ സജ്ന നവാസ് സംസാരിക്കുന്നു.
4: കുഞ്ഞിന്റെ ബുദ്ധിവികാസത്തിന് ചീര, പാലക്, ബ്രക്കോളി തുടങ്ങിയ ഫോളേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളും ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ ചെറുമീനുകളും ആവശ്യമാണ്. രോഗ പ്രതിരോധ ശേഷിക്ക് സിട്രസ് പഴങ്ങൾ കഴിക്കാം. എളുപ്പം ദഹിക്കുന്ന ചൂടുള്ള ഭക്ഷണം ഉപയോഗിക്കുക. ജീരകം, ഉലുവ, മുരിങ്ങ, മുളപ്പിച്ച ചെറുപയർ, ശതാവരി കിഴങ്ങ്, വെളുത്തുള്ളി തുടങ്ങിയവ മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇലക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയ നാരുകളടങ്ങിയവ ഉൾപ്പെടുത്തുന്നത് മലബന്ധം ഒഴിവാക്കും. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഇളനീർ, സൂപ്പുകൾ, മോരുവെള്ളം, പഴച്ചാറുകൾ എന്നിവ ഉൾപ്പെടുത്താം. ശരിയായ മുലപ്പാൽ ഉൽപ്പാദനത്തിനും മലശോധനയ്ക്കും മെറ്റാബോളിക് പ്രവർത്തനങ്ങൾക്കും മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ തടയാനും സ്റ്റിച്ച് വേഗത്തിൽ ഉണങ്ങാനും ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ഒഴിവാക്കേണ്ടവ: അമിതമായ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ളതും അധികമായ എരിവ്, പുളി, അമിതമായ മധുരം, ജങ്ക് ഫുഡ്സ്, ചായ, കാപ്പി, കഫീൻ അടങ്ങിയ പാനീയങ്ങൾ നിയന്ത്രിക്കുക. സോഡ, കോള പോലെയുള്ള പാനീയങ്ങൾ ഒഴിവാക്കുക. പ്രസവരക്ഷാ ഔഷധങ്ങൾ. പ്രസവശേഷം ഗർഭാശയം ശുദ്ധമാക്കി ചുരുങ്ങി പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നതിനും പോഷകസമ്പന്നമായ മുലപ്പാൽ ഉണ്ടാകുന്നതിനും അമ്മയുടെ ദഹനപ്രക്രിയ സുഗമമാക്കുന്നതിനും ക്ഷീണമകറ്റുന്നതിനും വേണ്ടിയുള്ള പ്രയോഗങ്ങളാണ് പ്രസവരക്ഷാ ഔഷധങ്ങളായി നിർദ്ദേശിക്കുന്നത്. ആദ്യം ഗർഭാശയശുദ്ധിക്കും പിന്നീട് ക്ഷീണത്തിനും പേശി അസ്ഥി ബലത്തിനുമായ മരുന്നുകളാണ് നിർദ്ദേശിക്കുന്നത്. ഓരോ അമ്മയുടെയും ശരീരപ്രകൃതിക്കനുസരിച്ച് ദോഷപ്രകൃതി എന്നിവയെല്ലാം നോക്കിയിട്ടാണ് ഔഷധങ്ങൾ നിശ്ചയിക്കുക. സുഖപ്രസവത്തിനും സിസേറിയനും പ്രസവരക്ഷാ മരുന്നുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ദഹനം, വിശപ്പ്, ശോധന, പ്രമേഹം, മറ്റു രോഗങ്ങൾ, ശരീരവണ്ണം തുടങ്ങിയവ അന്വേഷിച്ചാണ് മരുന്നുകൾ നിർദ്ദേശിക്കുക. ഒരു അംഗീകൃത ഡോക്ടറുടെ മേൽനോട്ടത്തിൽ പ്രസവരക്ഷാ മരുന്നുകൾ ഉപയോഗിക്കാനായി എപ്പോഴും ശ്രദ്ധിക്കണം. ശാസ്ത്രീയമായ പ്രസവരക്ഷാ ഔഷധങ്ങളും ഭക്ഷണവും നിർദ്ദേശങ്ങളും കിട്ടുന്ന തരത്തിൽ ഏകീകൃതമായി ഒന്നായി ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന ക്ലിനിക്കുകൾ ഉണ്ട്. പ്രസവശേഷമുള്ള ശാരീരിക മാനസിക പ്രയാസങ്ങൾക്ക് കൈത്താങ്ങാകാൻ ഇത്തരം ക്ലിനിക്കുകൾ സഹായിക്കും.
3: പ്രസവാനന്തര പോഷകാഹാരങ്ങൾ. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സജ്ന നവാസ്.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശേരി. ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
2: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശേരി.
1: ഫോൺ 9946680000.
5: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
1: എന്നും രാവിലെ 7 മണിക്ക്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
1: തിങ്കൾ രാവിലെ 8:20.
2: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
1: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
6: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്.

0: ദൃശ്യം കണ്ണാശുപത്രി.
1: ദൃശ്യം കണ്ണാശുപത്രിയിൽ മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്
2: ഈ മാസം 31 വരെ.
1: ബുക്കിംഗിനായി വിളിക്കൂ 7025131199.
2: അത്യാധുനിക തിമിര ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഇളവുകൾ.
1: പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് സേവനവും.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
0: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: ഫോൺ 7025131199.
3: കാവ്യധാര.
4: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
5: ബാലാമണിയമ്മ രചിച്ച വിട്ടയക്കുക എന്ന കവിത. ആലാപനം പ്രസൂൺ.

നിന്നു മർത്യർത്തൻ പരിലാളനമൊന്നുമെന്നുൾത്തടത്തിനു ശാന്തിയെ നൽകിടാ. വിട്ടയച്ചാലും എന്നെ ഈ കൂട്ടിൽ നിന്നൊട്ടു പാറിപ്പറക്കട്ടെ വാനിൽ ഞാൻ.

ഇങ്ങഴലുകൾ ഉച്ഛസിച്ചിടുന്നു. അശ്രുസഞ്ചയമാവിയായി പൊങ്ങിപ്പോയ അമ്പരത്തെ പുക പിടിപ്പിക്കുന്നു. പൂവണി മധുമാസ പുലർകാറ്റ് ജീവരാശിയെ തട്ടിയുണർത്തുമ്പോൾ ആശയ

0: ബാലാമണിയമ്മയുടെ വിട്ടയക്കുക എന്ന കവിതയാണ് കേട്ടത്. ആലപിച്ചത് പ്രസൂൺ.
1: കാവ്യധാര. ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം.

0: കണ്ണാശുപത്രി.
1: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15
2: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: സമയം 7:00 കഴിഞ്ഞ 50 മിനിറ്റും 10 സെക്കൻഡും.
7: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: സമകാലികം.
1: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് സമർപ്പിക്കുന്നു
0: സമകാലികം.
2: പ്രായോജികർ കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ വൺ ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
3: മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം.
1: മങ്ങിയ കാഴ്ചകൾക്ക് ഇനി വിട.
2: ഗുണനിലവാരമുള്ള സൗജന്യ നേത്ര പരിശോധനയുടെ നമ്പർ വൺ ഓപ്റ്റിക്കൽ ഷോറൂം
1: ഐക്യു ഓപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
2: ഫോൺ 7510141215.
4: റാഗിംഗ് വിരുദ്ധ നിയമവും ക്യാമ്പസുകളും.
5: നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലെ ക്യാമ്പസ് ജീവിതം മറക്കാനാകുമോ? ഒരുപക്ഷെ ഏറ്റവും മധുരതരമായ ഓർമ്മകളുടെ കാലം. പിണക്കങ്ങളും സംഘർഷങ്ങളുമായി പോരടിച്ചവർ പോലും പിന്നീട് ആത്മാർത്ഥ സുഹൃത്തുക്കളാകുന്ന അനുഭവങ്ങൾ എത്രയോ. ജീവിതത്തിലെ ഏറ്റവും ഊഷ്മളമായ പ്രായത്തിൽ മികച്ച മനുഷ്യരായി നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കേണ്ട ക്യാമ്പസുകൾക്ക് ഇന്ന് വഴിതെറ്റുന്നുണ്ടോ? അടുത്തിടെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ക്രൂരതയുടെ ചില കഥകൾ വേദനിപ്പിക്കുന്ന ഈ ഒരു ചോദ്യം നമുക്ക് മുന്നിൽ ഉയർത്തുന്നു. കോളേജുകളിലെ ഇടിമുറികൾ, ക്യാമ്പസിലെ റാഗിംഗ് എന്നിവയൊക്കെ കുട്ടികളുടെ ജീവനെടുത്ത വാർത്തകൾ തീർച്ചയായും പേടിപ്പെടുത്തുന്ന ഒന്നാണ്. അതിരുവിടുന്ന റാഗിംഗ് എന്ന ക്രൂരതയുടെ ഇരയായി മാനസികമായി തകർന്നവരും ആത്മഹത്യ ചെയ്തവരും കുറവല്ല. ഏറെ പ്രതീക്ഷയോടെ ക്യാമ്പസുകളിലെത്തുന്ന തുടക്കക്കാരെ ഇത്തരം ക്രൂരതകൾ കൊണ്ട് സ്വാഗതം ചെയ്യുന്നത് ഒരുതരം മനോവൈകല്യമല്ലേ? ഇത്തരം നീചപ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ എന്ത് ഉദ്ദേശത്തിലാണ് കോളേജിൽ പോകുന്നത് എന്ന് കോടതികൾ പോലും ചോദിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് കേരളം പുതിയ റാഗിംഗ് വിരുദ്ധ നിയമം കൊണ്ടുവരുന്നത് ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാകുന്നത്. ക്രൂരമായ റാഗിംഗിന്റെ ഇരയായി ജീവനൊടുക്കേണ്ടി വന്ന വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ജെ എസ് സിദ്ധാർത്ഥന്റെ പേരിലാണ് ഈ പുതിയ നിയമം സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത്. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇതു സംബന്ധിച്ച ബിൽ അവതരിപ്പിക്കും. ഒപ്പം കലാലയങ്ങളിലെ റാഗിംഗ് സംബന്ധിച്ച പരാതികൾ റിപ്പോർട്ട് ചെയ്യാൻ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് കൊണ്ടുവരുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാനങ്ങളിലെ ക്യാമ്പസുകളിലും മലയാളി വിദ്യാർത്ഥികൾ ക്രൂരമായ റാഗിംഗ് നേരിടേണ്ടി വരുന്നതിന്റെ വാർത്തകൾ പലതും പുറത്തുവരാറുണ്ട്. ക്രൂരപീഡനം താങ്ങാനാകാതെ പഠനം അവസാനിപ്പിച്ച് തിരികെ വരുന്നവരും അനവധി. ഇത്തരം കേസുകളിൽ പലതിലും മലയാളികളായ വിദ്യാർത്ഥികൾ തന്നെ പലപ്പോഴും പ്രതിസ്ഥാനത്ത് വരുന്നു എന്നതും ഏറെ ലജ്ജാകരമാണ്. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ വിദ്യാർത്ഥികൾക്കുമേൽ നടത്തുന്ന റാഗിംഗ് ക്രൂരതകൾ മാത്രമല്ല, ചില മാനേജ്മെന്റുകളും ഒരു ചെറിയ വിഭാഗം അധ്യാപകരും പ്രതിസ്ഥാനത്ത് വരുന്ന ക്രൂരതകളും അരങ്ങേറുന്നത് നാം വായിച്ചറിയുന്നു. ഇടിമുറികളിൽ കൊല്ലപ്പെട്ടവരും ജാതി അധിക്ഷേപം അടക്കമുള്ള മാനസിക ശാരീരിക ആക്രമണങ്ങളിൽ പിടിച്ചു നിൽക്കാനാകാതെ ഉള്ളുലഞ്ഞവരും സ്വയം അവസാനിപ്പിച്ചവരും സമൂഹം മനസാക്ഷിക്കു മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് മറക്കാറായിട്ടില്ല. ഇതിൽ മുഖ്യപ്രതിയായ അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ രക്ഷിക്കാൻ പോലീസിൽ ഉന്നതതല ഗൂഢാലോചന നടന്നതായി സംശയിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ പരാമർശിച്ചു. ഭാവി തലമുറയുടെ അവകാശമായ വിദ്യാഭ്യാസത്തെ കച്ചവടത്തിന്റെ നിയമങ്ങൾക്കായി തുറന്നിട്ടുകൊടുത്തതിന്റെ കൂടി അനന്തരഫലമാണോ ഈ അവസ്ഥ?

0: ക്യാമ്പസ് രാഷ്ട്രീയമാണ് ഏറ്റവും വലിയ വിപത്ത് എന്ന് പലരും വാദിക്കാറുണ്ട്. പക്ഷേ ഇത്തരം കേസുകൾ ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ ഫലമല്ല, അഭാവത്തെയാണ് കാണിക്കുന്നത് എന്ന മറുവാദവുമുണ്ട്. പക്ഷേ ശരിയായ ദിശയിൽ വിദ്യാർത്ഥികളെ നയിക്കുക എന്ന ലക്ഷ്യത്തിൽ മുന്നോട്ടു പോകുന്ന വിദ്യാഭ്യാസ സംവിധാനം ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നതിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടാകാനിടയില്ല. പുതുസ്വപ്നങ്ങൾ നിറഞ്ഞ സന്തോഷവും മധുരതരവുമായ ഓർമ്മകൾ സമ്മാനിക്കുന്ന ക്യാമ്പസുകളെ വീണ്ടെടുക്കാൻ നമുക്ക് കൂട്ടായി ശ്രമിക്കാം. നല്ല മനുഷ്യരെ വാർത്തെടുക്കാം, ക്രൂരതകളെ കൈവേടിയാം. അതിനാകട്ടെ ഇനിയുള്ള ദിനങ്ങൾ.
1: റാഗിംഗ് വിരുദ്ധ നിയമവും ക്യാമ്പസുകളും.
2: ഐക്യോ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ്.
3: സമകാലികം, പ്രായോജികർ, കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ വൺ ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യോ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
4: മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം.
2: മങ്ങിയ കാഴ്ചകൾക്ക് ഇനി വിട.
3: ഗുണനിലവാരമുള്ള സൗജന്യ നേത്രപരിശോധനയുടെ നമ്പർ വൺ ഓപ്റ്റിക്കൽ ഷോറൂം
2: ഐക്യോ ഓപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
3: ഫോൺ 7510141215.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: നിലമ്പൂർ സ്നേഹാലയം 32 വയസ്സിലേക്ക്.
5: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
2: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
5: ഫോൺ 9895357069.
6: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ.

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
1: പ്രായോജകർ
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
4: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
5: ആകെ പേടിയാവുന്നു ഡോക്ടർ.
4: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്. പ്രസവിക്കാൻ പേടിയാണെന്ന്.
6: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ. വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
0: ഇപ്പോൾ ഒപ്പന പാട്ട് കേൾക്കാം. കേരളത്തിലെ, വിശേഷിച്ചും മലബാറിലെ മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന ജനകീയ കലാരൂപമാണ് ഒപ്പന. വിവാഹാഘോഷങ്ങളുടെ ഭാഗമായുള്ള സംഘനൃത്തമാണിത്. സാധാരണഗതിയിൽ സ്ത്രീകളാണ് ഒപ്പന അവതരിപ്പിക്കുന്നത്. എന്നാൽ പുരുഷന്മാരും ഈ നൃത്തം അവതരിപ്പിക്കാറുണ്ട്. ഇന്ന് ഒപ്പനപ്പാട്ട് പാടുന്നവർ KTP മുനീറയും സംഘവും.

0: KTP മുനീറയും സംഘവും അവതരിപ്പിച്ച ഒപ്പനപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
3: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
4: രാവിലെ 8:23
5: പ്രായോജകർ
4: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
6: FM പ്രധാന വാർത്തകൾ.
7: നിരാഹാര സത്യഗ്രഹം അവസാനിപ്പിച്ച സോനം വാങ്ചുക് പൂർണ്ണ ആരോഗ്യം കൈവരിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഡോക്ടർമാർ നിർദ്ദേശിച്ച പ്രകാരം ദിനചര്യകൾ പാലിക്കണമെന്നും എത്രയും വേഗം പഴയ ശരീരഭാരം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. DRDOയുടെ കീഴിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ എക്സ്പെൻഡബിൾ ടർബോജെറ്റ് എഞ്ചിൻ യാഥാർത്ഥ്യമായി. സാങ്കേതിക മേഖലയിൽ ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ഇത് വലിയൊരു ചുവടുവെപ്പാണെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. ജന്തർ മന്ദിറിലെ പ്രതിഷേധ സമരം എന്ന രീതിയിൽ വ്യാപകമായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ ജനങ്ങൾ ജാഗരൂകരാകണമെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു. സർട്ടിഫിക്കറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളല്ല, വൈജ്ഞാനിക ആത്മവിശ്വാസത്തോടെ മനുഷ്യന് മുന്നേറാൻ വഴികൾ നിർമ്മിക്കുന്ന കേന്ദ്രമാണ് സർവകലാശാലകളെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാം വീണ്ടും അറസ്റ്റിലായി. SC/ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. ഇസ്കോൺ കണ്ണൂരിന്റെ 17-ാമത് ജഗന്നാഥ രഥയാത്ര ഇന്ന് വൈകിട്ട് കണ്ണൂർ കനകത്തൂർ കുറുമ്പ ക്ഷേത്രത്തിൽ നിന്നാണ് രഥയാത്ര ആരംഭിക്കുക. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് SFI ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പ് മുടക്കും. വൈകിട്ട് 6 മുതൽ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുമെന്ന് SFI അറിയിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 75 കിലോ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ൻ സെമിയിൽ. പ്രാഥമിക റൌണ്ടിൽ ലവ്ലിനയ്ക്ക് ബൈ ലഭിച്ചതോടെ നേരിട്ട് സെമിയിലെത്തുകയായിരുന്നു.
6: FM പ്രധാന വാർത്തകൾ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
9: തീവണ്ടി സമയം. പ്രായോജകർ
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
10: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
8: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: ഫോൺ 8129110887.
0: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2260. കോയമ്പത്തൂർ മംഗലൂരു ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് 8:27, 1660 07. കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33, 1660 09. തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 1630 05. എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54, 2063 01. മംഗലൂരു തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് 9:22 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5633, ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരും.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
0: തീവണ്ടി സമയം. പ്രായോജികർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആയിഷ ഗർഭിണിയാണോലേ?
4: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
3: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
5: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
3: തന്നെയോ? അതേതായാലും നന്നായി.
5: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
3: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
7: ദിവസവും കാലത്ത് 6:35. വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
8: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
9: സുപ്ന പാം മൾട്ടിറപ്പ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
10: സുപ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
9: സുപ്ന പാം.
2: പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ FM ശുഭദിനത്തിന് ശേഷം കേൾക്കാം മൈൻഡ് റീചാർജ്, തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0483295300, മറ്റൊരു നമ്പർ 2950800.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
13: പ്രായോജികർ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
12: CH സെന്റർ മഞ്ചേരി. മഞ്ചേരി CH സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന ഒപികൾ പ്രവർത്തിക്കുന്നു.
13: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
12: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിനാവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
13: CH സെന്റർ, നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മഞ്ചേരി.
12: ഫോൺ 9495777174.
8: കരിയർ ടിപ്സ്.
14: ഭക്ഷ്യ സാങ്കേതിക വിദ്യയിലും ഭക്ഷ്യ വ്യവസായ രംഗത്തും ആഗോള നിലവാരത്തിലുള്ള മികച്ച അവസരങ്ങൾ സ്വന്തമാക്കാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എന്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് അഥവാ നിഫ്റ്റം നൽകുന്ന വിവിധ കോഴ്സുകളെ കുറിച്ച് സംസാരിക്കുന്നു മലപ്പുറം ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ മുൻ ജോയിന്റ് കോർഡിനേറ്റർ ഡോക്ടർ എം വിനയകുമാർ.
15: ഭക്ഷ്യ സാങ്കേതിക വിദ്യയിലും ഭക്ഷ്യ സംസ്കരണ വ്യവസായ രംഗത്തും മികച്ച കരിയർ ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികൾക്ക് രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എന്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് അഥവാ നിഫ്റ്റം നൽകുന്ന അവസരങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഹരിയാനയിലെ സോണിപത് ജില്ലയിലെ ഖുണ്ടലി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ പ്രാധാന്യമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ലോകോത്തര നിലവാരത്തിലുള്ള ലബോറട്ടറികൾ, ഗവേഷണ സൗകര്യങ്ങൾ, വ്യവസായ സഹകരണം, സംരംഭകത്വ വികസന പരിശീലനം എന്നിവയിലൂടെ നിഫ്റ്റം രാജ്യത്തെ ഭക്ഷ്യ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ മികവിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കൽ, ഭക്ഷ്യ സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വികസനം, ഭക്ഷ്യസുരക്ഷ, ഭക്ഷ്യ കയറ്റുമതി, അഗ്രി ബിസിനസ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധരുടെ ആവശ്യം ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ടുതന്നെ ഫുഡ് ടെക്നോളജി മേഖല

0: യിലെ പ്രൊഫഷണലുകൾക്ക് ഇന്ത്യയിലും വിദേശങ്ങളിലുമായി മികച്ച തൊഴിൽ സാധ്യതകളാണ് ഇന്ന് ലഭ്യമാകുന്നത്. പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി ബിടെക് ഇൻ ഫുഡ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ്, BBA ഓണേഴ്സ് ഇൻ ടാറ്റ ആൻഡ് ബിസിനസ് അനലറ്റിക്സ്, ഇന്റഗ്രേറ്റഡ് ബിടെക് പ്ലസ് MBA എന്നീ ബിരുദ കോഴ്സുകളാണ് പ്രധാനമായും ലഭിക്കുന്നത്. കൂടാതെ MTech, MSc, MBA, എക്സിക്യൂട്ടീവ് MBA, PhD തുടങ്ങിയ ബിരുദാനന്തര ബിരുദ ഗവേഷണ കോഴ്സുകളും നിഫ്റ്റം വാഗ്ദാനം ചെയ്യുന്നു. ബിടെക് പ്രവേശനത്തിന് JEE, മെയിൻ, നീറ്റ് അല്ലെങ്കിൽ CUT, UG സ്കോറുകൾ ഉപയോഗിച്ച് വിവിധ പ്രവേശന മാർഗങ്ങൾ ഉണ്ട്. ജോസ കൌൺസിലിംഗിലൂടെയും നിഫ്റ്റത്തിന്റെ ഡയറക്ട് അഡ്മിഷൻ സംവിധാനത്തിലൂടെയും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാൻ കഴിയും. BBA ഓണേഴ്സ് ഇൻ ഡാറ്റ ആൻഡ് ബിസിനസ് അനലിറ്റിക്സ് കോഴ്സിലേക്ക് പ്രവേശനം CUET, UG സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ്. പ്ലസ് ടു പരീക്ഷയിൽ ജനറൽ, OBC, NCL, EWS വിഭാഗക്കാർക്ക് 60%, SC, ST, PWD വിഭാഗങ്ങൾക്ക് 55% മാർക്കുണ്ടായിരിക്കണം. കൂടാതെ CUET പരീക്ഷയിൽ ഇംഗ്ലീഷ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നിവയ്ക്കൊപ്പം അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, മാത്തമെറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ ഡൊമൈൻ വിഷയങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയിരിക്കണം. ഈ രണ്ട് വിഷയങ്ങളിൽ ജനറൽ വിഭാഗക്കാർക്ക് കുറഞ്ഞത് 40%, സംവരണ വിഭാഗക്കാർക്ക് 35% സ്കോർ നേടിയിരിക്കണം. ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 30 സീറ്റുകളിലേക്കുള്ള പ്രവേശനം നടത്തുന്നത്. സ്വന്തമായി ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സംരംഭകത്വ പരിശീലനവും സ്റ്റാർട്ടപ്പ് പിന്തുണയും നിഫ്റ്റം നൽകുന്നുണ്ട്. പ്രവേശനത്തിനുള്ള അപേക്ഷകൾ സാധാരണയായി മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് ക്ഷണിക്കുന്നത്. എല്ലാ അപേക്ഷകളും ഓൺലൈനായാണ് സ്വീകരിക്കുന്നത്. ഓരോ കോഴ്സിനും ആവശ്യമായ യോഗ്യതയും പ്രവേശന മാനദണ്ഡങ്ങളും മുൻകൂട്ടി പരിശോധിച്ച് ബന്ധപ്പെട്ട പ്രവേശന പരീക്ഷകളുടെ സ്കോറുകൾ തയ്യാറാക്കി സമയബന്ധിതമായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും കോഴ്സുകളുടെ വിശദാംശങ്ങൾ അറിയുന്നതിനും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനായി നിഫ്റ്റത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.nifteem.ac.in സന്ദർശിക്കാം.
1: മലപ്പുറം ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ മുൻ ജോയിന്റ് കോർഡിനേറ്റർ ഡോക്ടർ എം വിനയ്കുമാർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.
3: കരിയർ ടിപ്സ്. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
5: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യ ജാലകം ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:10.
6: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
7: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
7: മിലിക്സ് ഡിഷ് വാഷ്,
8: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
7: ലോവ വാഷിംഗ് സോപ്പ്,
8: പിങ്ക് വാഷിംഗ് പൗഡർ,
7: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
8: ഫോൺ 8078078540.
7: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
9: സൈബർ ജാലകം.
10: എന്താണ് ദ ലിബറേറ്റർ?
11: ദ ലിബറേറ്റർ എന്ന് കേൾക്കുമ്പോൾ ഒന്ന് ഞെട്ടിവിറക്കണം. കാരണം ഇതൊരു തോക്കിന്റെ പേരാണ്. ലോകത്തിലെ ആദ്യത്തെ തോക്കിന്റെ പേര്. ലോകത്തിലെ ആദ്യത്തെ തോക്കിന്റെ പേരൊക്കെ സൈബർ ജാലകത്തിൽ എന്തിനാണ് പറയുന്നത്? പറയാം. ഇതൊരു സാധാരണ തോക്കല്ല. 2013 3D പ്രിന്റിംഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ തോക്കാണ് ദ ലിബറേറ്റർ. 3D പ്രിന്റിംഗ് എന്ന സാങ്കേതിക വിദ്യ ത്രിമാന രൂപങ്ങൾ ഈസിയായി നിങ്ങളെ നിർമ്മിക്കുവാൻ സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് പ്രിന്റ്

0: ചെയ്തെടുക്കുക എന്ന് തന്നെയാണ് അതിന് പറയുക. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിങ്ങൾക്ക് മെഷീനുകളുടെ ഭാഗങ്ങളോ ഇനി വലിയൊരു വീട് തന്നെ വേണമെങ്കിലും നിർമ്മിക്കുവാൻ പറ്റും. അങ്ങനെ 3D പ്രിന്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച തോക്കാണ് ദ ലിബറേറ്റർ. ടെക്സാസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡിഫൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്. ഒന്ന് ചിന്തിച്ചാൽ ഇത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച ഒരു തോക്ക് എന്ന് പറയുന്നത് പലപ്പോഴും മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയിൽ പിടിക്കപ്പെടില്ല, കാരണം അതിൽ മെറ്റൽ പാർട്സുകളൊന്നും കാര്യമായിട്ടില്ലല്ലോ. ഈ തോക്ക് നിർമ്മിച്ചു എന്ന് മാത്രമല്ല അത് 100% പ്രവർത്തിപ്പിക്കുവാനും പറ്റുന്നതാണ്. ഇങ്ങനെ ഒരു ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ ഈ തോക്ക് നിർമ്മിച്ച ഡിഫൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന കമ്പനിയോട് അതിൻ്റെ ബ്ലൂ പ്രിന്റ് വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്യുവാൻ അമേരിക്കൻ പ്രതിരോധ വിഭാഗം ആവശ്യപ്പെട്ടു. അവർ നീക്കം ചെയ്യുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും 100,000+ ആളുകൾ കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്ന് അതിൻ്റെ ബ്ലൂ പ്രിന്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. 3D പ്രിന്റിംഗ് എന്ന സാങ്കേതിക വിദ്യ തീർച്ചയായും കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇനി ഒരു പക്ഷേ ഭാവിയിൽ വലിയ ബിൽഡിങ്ങുകൾ അടക്കം ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുകയും ചെയ്തേക്കാം. അതേസമയം ഇത്തരത്തിലുള്ള ഭീഷണികളും ഒരു വശത്തുണ്ട്. അപ്പോൾ മറക്കേണ്ട, ദ ലിബറേറ്റർ എന്ന് പറയുന്നത് ലോകത്ത് 3D പ്രിന്റിംഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ തോക്കാണ്. നിർമ്മിച്ചത് ഡിഫൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന ടെക്സാസ് ആസ്ഥാനമായുള്ള കമ്പനി.
1: സൈബർ ജാലകം. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ. സൈബർ ജാലകം പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
3: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 എസ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30
2: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
1: കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
4: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കുളത്തൂർ കൊണ്ടോട്ടി.
1: ഫോൺ 9744555-0424.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. പ്രായോജകർ
6: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
5: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
6: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG.
5: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം.
6: ജനറൽ OP, കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര. ഫോൺ 7558852664.
1: രസമുകുളം.
7: പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വിഭവമാണ് ചക്കപ്രഥമൻ. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. തേൻ വരിക്ക കുരുകളഞ്ഞ് നുറുക്കിയത് 6 കപ്പ്, ശർക്കര 1 കിലോ, നാളികേരം 4 എണ്ണം, ചുക്ക്, ജീരകം എന്നിവ പൊടിച്ചത് 1 teaspoon വീതം, ഏലക്ക പൊടിച്ചത് 1/2 teaspoon, വെണ്ണ 4 teaspoon, ഉണക്കമുന്തിരി 2 spoon, അണ്ടിപ്പരിപ്പ് 1/2 കപ്പ്. ഇത്രയും സാധനങ്ങളാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്കപ്രഥമൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ശർക്കര ഉരുക്കിയെടുക്കാം. കൊത്തിയരിഞ്ഞ ചക്കച്ചുളയിലേക്ക് ശർക്കര പാനി അരിച്ചൊഴിച്ച് 2 spoon നെയ്യും ചേർത്ത് ഒരു ഉരുളിയിൽ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി വരട്ടുക. നാളികേരം മുഴുവൻ ചിരകി പിഴിഞ്ഞ് 3 കപ്പ് 1/2 പാലും 8 കപ്പ് 2/2 പാലും എടുത്തുവെക്കണം. ചക്കച്ചുളയിലെ ജലാംശം മുഴുവൻ വറ്റിക്കഴിയുമ്പോൾ 2/2 പാൽ ചേർത്തിളക്കി വറ്റിക്കാം. അതും പകുതി വറ്റിക്കഴിയുമ്പോൾ വാങ്ങി 1/2 പാൽ ചുക്ക്, ജീരകം, ഏലക്ക എന്നിവ പൊടിച്ചതും ചേർത്തിളക്കി യോജിപ്പിക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിൽ 2 spoon നെയ്യൊഴിച്ച് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും

0: മൂപ്പിച്ച് പ്രഥമനിലേക്ക് ഒഴിക്കാം. ഇപ്പോഴിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്ക പ്രഥമൻ തയ്യാറായി. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം ശർക്കര ഉരുക്കിയെടുക്കാം. കൊത്തിയരിഞ്ഞ ചക്കച്ചുളയിലേക്ക് ശർക്കര പാനി അരിച്ചൊഴിച്ച് 2 സ്പൂൺ നെയ്യും ചേർത്ത് ഒരു ഉരുളിയിൽ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി വരട്ടുക. നാളികേരം ചിരകി പിഴിഞ്ഞ് 3 കപ്പ് 1 പാലും 8 കപ്പ് 2 പാലും എടുത്തു വെക്കണം. ചക്കച്ചുളയിലെ ജലാംശം മുഴുവൻ വറ്റി കഴിയുമ്പോൾ 2 പാൽ ചേർത്തിളക്കി വറ്റിക്കാം. അതും പകുതി വറ്റി കഴിയുമ്പോൾ വാങ്ങി 1 പാൽ ചുക്ക്, ജീരകം, ഏലക്ക എന്നിവ പൊടിച്ചതും ചേർത്തിളക്കി യോജിപ്പിക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിൽ 2 സ്പൂൺ നെയ്യൊഴിച്ച് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും മൂപ്പിച്ച് പ്രഥമനിലേക്ക് ഒഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊതിയേറുന്ന ഈ ചക്കപ്പഴ പ്രഥമൻ തയ്യാറാക്കുന്ന വിധം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ആരാണെന്ന് പറയാം. ശ്വേത ചിറക്കൽ താനൂർ.
1: രസമുകുളം. റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. പ്രായോജകർ
2: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം. റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
4: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
4: സാന്ത്വനത്തിന്റെ കരസ്പർശം.
6: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
4: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
7: പ്രിയമുള്ളവരെ, ഇന്ന് FM ശുഭദിനത്തിന് ശേഷം കേൾക്കാം മൈൻഡ് റീചാർജ്, തത്സമയ ഫോൺ ഇൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ഫോൺ നമ്പറുകൾ പറയുന്നു: 04832950300. മറ്റൊരു നമ്പർ കൂടിയുണ്ട്: 29508000.

0: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
0: ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാരന് താങ്ങാവുന്ന നിരക്കിൽ.
1: പ്രശസ്ത നേത്രരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ കണ്ണ് പരിശോധനയും ചികിത്സയും. ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
0: മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
1: ശ്രീകാന്ത് നേത്രാലയ.
2: ഇന്നത്തെ ചോദ്യം ഉത്തരത്തിന്റെ സമയമായിരിക്കുന്നു. ചോദ്യം ഇതാണ്: ലോകത്ത് ഏറ്റവും കൂടുതൽ പിരമിഡുകൾ ഉള്ള രാജ്യം ഏതാണ്? ഉത്തരം: സുഡാൻ. സുഡാനിലെ പുരാതന കുഷ് സാമ്രാജ്യത്തിന്റെ ഭരണകാലത്ത് നിർമ്മിച്ച 220-ലധികം പിരമിഡുകൾ ഇവിടെയുണ്ട്. ഇത് ഈജിപ്തിലുള്ളതിനേക്കാൾ ഇരട്ടിയാണ്.
1: ഇതുവരെ കേട്ടത്
0: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
0: മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.

0: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
2: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
1: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
2: അതെങ്ങനെ?
1: ഒരു ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉത്പാദിപ്പിക്കാം. ആശ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
2: കൂടുതൽ അറിയാൻ വിളിക്കൂ.

0: 7594821009.
1: കേരള ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് മലപ്പുറം ജില്ലാ ഓഫീസ് മുഖേന പെൻഷൻ ലഭിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും സെപ്റ്റംബർ 30-നകം അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് നടത്തണമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. LBSന്റെ മഞ്ചേരി ഉപകേന്ദ്രത്തിൽ ആരംഭിക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് ആൻഡ് GST കോഴ്സിന് പ്ലസ് ടു കൊമേഴ്സ് BCOM യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ മഞ്ചേരി IGBT സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന സെന്ററിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഫോൺ നമ്പറുകൾ 04832768 00 9 9 7. നമ്പറുകൾ ഒരിക്കൽ കൂടി 04832764674 8089009397. ജില്ലയിൽ ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലെ വിവിധ സ്ഥാപനങ്ങളിൽ ഒഴിവുള്ള ആയുർവേദ ഫാർമസിസ്റ്റ് നഴ്സ് ഒഴിവുകളിലേക്കുള്ള അഭിമുഖം നാളെ രാവിലെ 10:30 സിവിൽ സ്റ്റേഷനിലെ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കും. യോഗ്യത ആയുർവേദ ഫാർമസിസ്റ്റ് DAME നടത്തുന്ന ഒരു വർഷത്തെ ഫാർമസി കോഴ്സ് അല്ലെങ്കിൽ BPharm ആയുർവേദ നഴ്സ് DAME നടത്തുന്ന ഒരു വർഷത്തെ നഴ്സിംഗ് കോഴ്സ് അല്ലെങ്കിൽ BSc നഴ്സിംഗ് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി എത്തിച്ചേരേണ്ടതാണ്. ഫോൺ നമ്പറുണ്ട് 04952371486.
2: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
1: പ്രിയമുള്ളവരെ, FM ശുഭദിനത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ പ്രശാന്തി, കൂടെ TV രാജേന്ദ്രൻ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: മൈൻഡ് റീചാർജ്.
2: പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇപ്പോൾ സമയം എത്രയായി? 8 മണി കഴിഞ്ഞ് 28:10 അല്ലേ? എത്ര മനോഹരമായൊരു ദിനമാണ് ഇന്ന്. ഓരോ ദിനത്തെയും മനോഹരമാക്കുന്ന ഘടകം എന്താണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഒരു ദിവസം ബൈക്കിൽ ഇങ്ങനെ പോവുമായിരുന്നു കേട്ടോ. ആ സമയത്ത് ബൈക്കിൻ്റെ ടാങ്കിൻ്റെ മീതെ ചെറിയൊരു കവർ വെച്ചിരുന്നു. അങ്ങനെ സിഗ്നലിൽ വണ്ടി നിർത്തി. അവിടെ കുറച്ച് കുണ്ടും കുഴിയൊക്കെ ഉള്ളൊരു റോഡായിരുന്നു. എന്തോ ഒരു കാരണവശാൽ അവിടെ വെച്ച് എൻ്റെ ബൈക്കിൻ്റെ മീതെയുള്ള കവർ അങ്ങ് താഴെപ്പോയി. ബൈക്കിൽ നിന്ന് അത് എടുക്കുന്നത് വളരെ ശ്രമകരം, പോരാത്തതിന് സിഗ്നലും. എങ്കിലും വണ്ടി നിർത്തി ഇറങ്ങി എടുക്കുവാൻ ശ്രമിക്കുന്നത് കണ്ട് തൊട്ടപ്പുറത്ത് സ്കൂട്ടിയിൽ ഒരാളുണ്ട്. സ്കൂട്ടിയിലുള്ള ആൾക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ആൾ വേഗം ആ കവറെടുത്ത് എൻ്റെ ബൈക്കിൻ്റെ ടാങ്കിൻ്റെ മീതെ അങ്ങ് വെച്ച് തന്നു. എന്നിട്ട് മനോഹരമായൊരു പുഞ്ചിരിയോടുകൂടി ആൾ വാഹനം ഓടിച്ചു പോയി. കാരണം അപ്പോഴേക്ക് സിഗ്നൽ ഗ്രീൻ ആയിട്ടുണ്ട്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ദിനത്തെ എത്രമാത്രം മനോഹരമാക്കുന്നുണ്ടല്ലേ. പേരറിയാത്ത, മുഖമറിയാത്ത ആ മനുഷ്യൻ ഇപ്പോൾ ഒരു പക്ഷേ എവിടെയോ ഇരുന്ന് ഇത് കേൾക്കുന്നുണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങൾ, അവ പലപ്പോഴും വലിയ വലിയ തിരമാലകളായി ലോകത്തെ മാറ്റിമറിക്കുന്നുണ്ട്. നിങ്ങൾ നൽകുന്ന ഒരു പുഞ്ചിരി ഒരുപാട് ആളുകളുടെ ഹൃദയങ്ങളിൽ സ്നേഹമഴ പെയ്യിക്കുന്നുണ്ട്. സ്നേഹമഴ പെയ്തിറങ്ങട്ടെ. നമുക്ക് ഹൃദയം കൊണ്ട് സംവദിക്കാം. എങ്ങനെയാണ് നമുക്ക് ചെറു ചെറു നന്മകളിലൂടെ ലോകത്തെ കൂടുതൽ മനോഹരമായ ഒരിടമാക്കി തീർക്കുവാനാകുക? നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ആ അനുഭവങ്ങൾ പങ്കിടുക.

0: യെസ് ലെറ്റ്സ് റീചാർജ് ടുഗദർ. ഹാർട്ടി വെൽക്കം ടു മൈൻഡ് റീചാർജ് ഓഫ് മഞ്ചേരി എഫ് എം 102.7. നിങ്ങൾക്കൊപ്പം സ്റ്റുഡിയോയിൽ ഞാൻ മുനിറാമയൂർ. സ്റ്റുഡിയോ സഹായവുമായി കൂടെയുണ്ട് രാജേന്ദ്രൻ ടി വി. സാങ്കേതിക സഹായം ഒരുക്കുന്നു റോബിൻ വർഗീസ് കൽപ്പറ്റ, മുരുകേശൻ എന്നിവർ. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം, അനുഭവങ്ങൾ പങ്കിടാം, നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശങ്കകളും എല്ലാം പങ്കിടാം. വിളിക്കാനുള്ള നമ്പറുകൾ പറയാം. 0483 ആണ് കോഡ്, 2950300 ഇതാണ് ഒരു നമ്പർ. മറ്റൊരു നമ്പർ 2950800. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ വേഗം വിളിച്ചോളൂ. ഒരു വാട്സപ്പ് നമ്പർ കൂടി തരട്ടെ. ഈ നമ്പർ നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കുവാനുള്ളതാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ കാഴ്ചപ്പാടുകൾ എല്ലാം അയക്കാം. 9495050600. ഓക്കെ, അപ്പോൾ ആദ്യ ശ്രോതാവിനെ സ്വാഗതം ചെയ്താലോ നമുക്ക്. ഹലോ.
1: ഹലോ.
0: ആ സ്വാഗതം. ഇതാരാണ്? ആ എവിടുന്നാണ്? അത് ശരി. ടീച്ചറെ എന്തൊക്കെയാണ് വിശേഷം? ഹോസ്പിറ്റലില്. എന്ത് പറ്റി? ഓ അത് ശരി. ആയുർവേദ ട്രീറ്റ്മെന്റ് എന്താണ്? ഈ കർക്കിടകത്തില് ചികിത്സയാണോ?
1: കർക്കിടകത്തില് സുഖ ചികിത്സ അല്ല, ചെറിയ വയ്യായി ഒക്കെ ഉണ്ടാവുമല്ലോ, പ്രായമായി വരുമല്ലേ.
0: ഓ
1: അതിനൊന്ന് മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ചെറിയ ചികിത്സ
0: കേട്ടോ. ഓ അത് ശരി, അത് ശരി. അങ്ങനെ അങ്ങനെ ഒന്ന് ഒന്ന് ഉഷാറാവാനാണ് അല്ലേ?
1: ഓക്കെ,
0: അത് ശരി, അത് ശരി. പിന്നെ എന്തൊക്കെയാണ് ടീച്ചറുടെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ? ഒരു ഒരു നമ്മൾ ഇന്ന് പറയുകയായിരുന്നു ചെറിയ ചില കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നത്, ചെറിയ ചില നന്മകൾ അനുഭവിക്കുവാനാകുന്നത്, ചെയ്യാനാകുന്നത് ഏതൊക്കെ രൂപത്തിലാണ് സമൂഹത്തെ സ്വാധീനിക്കുന്നത് എന്ന്. എന്താ ടീച്ചർക്ക് പറയാനുള്ളത്?
1: ആദ്യം ഞാനൊരു വിഷമം പറയട്ടെ. ഞാൻ റേഡിയോയിൽ ചിലപ്പം, പിന്നെ സോറി, നമ്മളെ ആകാശവാണി കിട്ടാത്തൊരു ചെറിയ വിഷമമുണ്ട് എനിക്കോ.
0: അതെന്താ കിട്ടാത്തത്?
1: അത് കേൾക്കാൻ പറ്റുന്നില്ല. വീട്ടില് രാവിലെ ഓൺ ചെയ്ത് കിടക്കുന്നവരെ കേൾക്കുന്ന ആളാണ് ഞാൻ. അതൊരു വിഷമമുണ്ട്
0: ടീച്ചറെ. എന്നാ ഒരു ഒരു മിനിറ്റ്, ആ വിഷമം പരിഹരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഈ ഫോണില്, ഫോൺ ആൻഡ്രോയിഡ് ആണോ ഐഫോൺ ആണോ, രണ്ടായാലും കുഴപ്പമില്ല.
1: ആൻഡ്രോയിഡ് ആണ്, ഇപ്പൊ കേറ്റിട്ടുണ്ട്.
0: ആപ്പ് കേറ്റി, ന്യൂസ് ഓൺ എയർ കേറ്റി. ആ എന്നാ സന്തോഷം. ഓക്കെ ഓക്കെ. അപ്പൊ എന്നിട്ട് അപ്പൊ അപ്പൊ വിഷമത്തിന് പരിഹാരായേ. ഓക്കെ ഓക്കെ, പിന്നെ അത് ശരി. പിന്നെ പിന്നെ ബാക്കി എന്തൊക്കെയാണ് സന്തോഷങ്ങൾ പറയാനുള്ളത്? വിഷമത്തിന്റെ കാര്യങ്ങൾ
1: നിങ്ങളൊന്ന് പറയാനേ. സന്തോഷം നമ്മൾ ഉണ്ടാക്കുന്നല്ലേ, അല്ലേ?
0: തീർച്ചയായിട്ടും.
1: ഞാൻ പറഞ്ഞു എന്റെ അനുഭവം. ഇപ്പോ റിട്ടയറായി, 2020 ഞാൻ റിട്ടയറായി. പിന്നെ ഞാനൊക്കെ ആലോചിച്ചിരുന്നത് 20 റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്ന. അപ്പൊ നമ്മളൊക്കെ ആലോചിച്ചത് പ്രൊഫഷണൽ ആണ് നമ്മളെ എല്ലാം എന്ന് വിചാരിച്ച ഞാന് സന്തോഷം എങ്ങനെ കണ്ടെത്താം എന്ന രീതിയിലേക്ക് അങ്ങ് പോവുകയും ഇപ്പൊ ഞാൻ തന്നെ എന്റെ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്.
0: എന്തൊക്കെയാണ് അതിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം?
1: ഒന്ന്, രണ്ടാമത്തത്, ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, ഇപ്പൊ നല്ലൊരു അവസരത്തിലാണ് എന്നെ റേഡിയോ എന്നുള്ള വിളി വന്നത്. ഞാന് റിട്ടയർ ആയി കഴിഞ്ഞപ്പോ എനിക്ക് കൂട്ട് എന്റെ പ്രായക്കാര് വേണം എന്നൊരു തോന്നൽ. അതിന്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരു U3 എന്നൊരു കോഴ്സ് ഞാൻ ചെയ്തായിരുന്നു. പറഞ്ഞിട്ടുണ്ടാവും മുമ്പ്, ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്
0: എന്റെ ടീച്ചർ മുമ്പ് ഒരിക്കൽ ഒരു റേഡിയോ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അല്ലേ അത്?
1: 10 വർഷം, 2023.
0: അതെ അതെ അതെ.
1: ഇപ്പൊ കോഴ്സ് കഴിഞ്ഞപ്പോ അത് ഞങ്ങളുടെ പഞ്ചായത്ത് എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ഈ പദ്ധതി മുഴുവൻ മുതിർന്ന പൗരന്മാർക്കും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക.
0: എന്താണ് ഈ യുത്രിയെ, അത് അറിയാത്തവർക്കായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കൂ, എന്താണ് ഈ പദ്ധതി?
1: അതായത് ജീവിതം എന്ന് പറയുന്നത് അവസാനിക്കുന്നില്ല, അത് സന്തോഷത്തോടെ കൊണ്ടുപോകുന്നത് നമ്മളാണ്. എങ്ങനെ സന്തോഷത്തോടെ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പം അതിന് നമ്മൾ മുതിർന്ന പൗരന്മാരെ ഇവിടെ പറയുകയാണ്, ഇനിയാണ് നമുക്ക് സന്തോഷം കണ്ടെത്താനുള്ള കാലഘട്ടം. യുത്രിയെ പറയുന്നത് ഐശ്വര്യത്തോടെ പ്രായമാകാം, അർത്ഥവത്തായി ജീവിക്കാം എന്നുള്ളതാണ്.
0: ആഹാ, വളരെ നല്ലൊരു തീമാണല്ലോ.
1: അതെ. പിന്നെ മാത്രമല്ല, ഇത് നമ്മളെ ഇന്ത്യയിൽ മാത്രമുള്ളതല്ല, ഇന്റർനാഷണൽ ലെവലിൽ ഉള്ള ഒരു

0: പരിപാടിയാണ് യു3 എന്ന് പറയും, യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ്. അത 2023 മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഏറ്റെടുത്തത്, അവരുടെ ഒരു എക്സ്റ്റൻഷൻ പ്രോഗ്രാമായിട്ട് ഏറ്റെടുത്തത് എന്ന് മാത്രം. ഇപ്പൊ അത് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് അവർ ചെയ്യാന് മുഴുവൻ ഓരോ വാർഡിലെയും മുഴുവൻ മുതിർന്ന പൗരന്മാരെ ഉൾപ്പെടുത്തി ചെയ്യാന് ഉള്ള കഴിഞ്ഞു തന്നെ വേണമെങ്കിൽ പറയാം. 2 ദിവസത്തെ ശില്പശാലയാണ് ഇതിന്റെ രീതിശാസ്ത്രം.
1: ഓ, അത് ഇപ്പോൾ എങ്ങനെയാണ്, കുറെ ശില്പശാല നടന്നോ?
0: അത് ഒരുപാട് പറയാനുണ്ട്. തൽക്കാലം പറയണെങ്കിൽ ഈ 6-7 ദിവസങ്ങളില് എല്ലാ വാർഡിലെയും 2 യൂണിറ്റ്, ഒരു യൂണിറ്റ് മീൻസ് 20 മുതിർന്ന പൗരന്മാർ, അങ്ങനെ 2 യൂണിറ്റ് ഫോം ചെയ്ത് അവർക്കുള്ള ശില്പശാലകൾ കൊടുത്തു കഴിഞ്ഞു.
1: അപ്പൊ
0: 48 ഫെസിലിറ്റേറ്റർമാരാണ് എടവണ്ണ പഞ്ചായത്തിൽ ശില്പശാല നയിക്കാൻ എത്തിയത്.
1: വളരെ സന്തോഷം. പിന്നെ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും വിപുലമായി ഇങ്ങനെ യു3 ഐശ്വര്യത്തോടെ പ്രായമാകാം എന്നുള്ള പ്രമേയത്തില് ഇങ്ങനെ പരിശീലന പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു, എന്താണ് ഇത് കാരണം സമൂഹത്തിൽ കാണുന്ന ഇമ്പാക്ട്?
0: ഇമ്പാക്ട് എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാരാണ്. ശരിക്കും നമ്മള് ഇന്ന് ജനസംഖ്യ നോക്കിയാലും മുതിർന്ന പൗരന്മാര് പെരുകി പെരുകി വരികയാണല്ലോ.
1: അപ്പൊ
0: ഇവരെ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി, ഇവരുടെ റിസോഴ്സസ്, ഇവര് റിസോഴ്സസ് ആണ്. ഇവര് വെറുതെ ഇരിക്കാനുള്ള ഇവരുടെ റിസോഴ്സസ് അടുത്ത തലമുറക്ക് എങ്ങനെ പകർന്നു കൊടുക്കാം എന്ന് ഇവരോട് നമ്മൾ പറയാണ്. ഇവര് പുതിയ തലമുറയെ ചേർത്ത് പിടിക്കേണ്ടവരാണ് എന്നത് ഒരു മെന്ററിങ് കൂടിയാണ് നമ്മൾ ഇതുകൊണ്ട്
1: ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പോസിറ്റിവിറ്റി ആളുകളിൽ ഇങ്ങനെ നിറയ്ക്കുന്നു, ആ പോസിറ്റിവിറ്റി ഇങ്ങനെ അലകടലായി പടരുന്നു ഒരുപാട് ആളുകളിലേക്ക്, അല്ലെ? ഒരു റിപ്പിൾ എഫക്ട്.
0: പിന്നെ വേറൊന്നും കൂടെ പറയാം, ഇതിനോട് കൂട്ടിച്ചേർക്കാം. ഇതൊരു കോഴ്സാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ കോഴ്സ് പഠിക്കാന് എടവണ്ണ പഞ്ചായത്തിലെ 27 പേര് മുന്നിട്ട് വന്നിരിക്കുന്നു. 6-മാസ കോഴ്സാണ്, 18 സെഷനാണ്. യൂണിവേഴ്സിറ്റി നേരിട്ട് വന്ന് നടത്തുന്നതാണ്. ഡോക്ടർ തോമസ് അബ്രഹാം സാറാണ് നമ്മളുടെ മെന്റർ. അപ്പോ ഈ 27 പേര് TCA എന്ന ഈ രീതിശാസ്ത്രം, അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വളർത്തുന്ന മനഃശാസ്ത്രം എന്നാണ് പറയുക. ഈ രീതിയിലാണ് യു3 മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ കോഴ്സ് കഴിഞ്ഞാല് അവരും ഞങ്ങളെപ്പോലെ തന്നെ മുന്നിലേക്ക് വരും.
1: വെരി ഗുഡ്, വെരി ഗുഡ്.
0: ഇനി അവര് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞ കാര്യമാണ് പഞ്ചായത്തുകാര്, കുട്ടികൾക്കും സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും അധ്യാപകർക്കും ഒക്കെ ഇങ്ങനൊരു ശില്പശാല കൊടുത്തുകൊണ്ട് നമ്മുടെ ഗ്രാമത്തെ
1: വളരെ സന്തോഷം ടീച്ചറെ. അപ്പോൾ ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പോൾ പ്രായമായവർക്ക് കൂടുതൽ ശാക്തീകരണം നൽകുന്നു, ഇനി കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും എല്ലാവരിലേക്കും എത്തിക്കാൻ സാധിക്കട്ടെ. ഈ ഒരു നന്മ ലോകം മുഴുവൻ വ്യാപിക്കട്ടെ.
0: താങ്ക്സ് പറയാനുണ്ട്.
1: പറയൂ ടീച്ചറെ.
0: പറഞ്ഞോട്ടെ.
1: പറയൂ.
0: എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ്, മറ്റു ജനപ്രതിനിധികള്, ആസൂത്രണ സമിതി, അതുപോലെ നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടി തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഇവർ കണ്ണൂരിൽ നിന്ന് വരെ എത്തിയിട്ടുള്ള ശലഭ കൂട്ടുകാർ, ഈ ശില്പശാല നയിക്കാൻ ഇവിടെ എത്തിയവർക്ക് ഒരു, പിന്നെ നമ്മുടെ മെന്റർ തോമസ് അബ്രഹാം സാറിനും യൂണിവേഴ്സിറ്റിക്കും ഒരു നന്ദി കൂടെ ഞാൻ ഇതിൽ അറിയിക്കാം.
1: വളരെ സന്തോഷം കേട്ടോ ടീച്ചറെ. ഹൗ ഓൾഡ് ആർ യു?
0: 63.
1: പ്രായം? അത് ശരി. പ്രായം എത്ര പറഞ്ഞത്? 23? ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ 36 ടീച്ചർക്ക് ദാ ഒരു പാട്ട്, ടീച്ചർക്കും ടീച്ചറുടെ മുഴുവൻ ശലഭ കൂട്ടുകാർക്കും വേണ്ടി ദാ ഒരു പാട്ട്. ഓക്കെ,
0: താങ്ക് യു.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ ഈ പരിപാടിയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഒരുപാട് സന്ദേശങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും വിളിക്കാം, സന്ദേശങ്ങൾ അയക്കാം. 04 83 കോഡ്, 2950 300 ഇതാണ് ഒരു നമ്പർ. മറ്റൊരു നമ്പർ 2950 800. സന്ദേശങ്ങൾ അയക്കുവാൻ 9495050600. ഒരു സന്ദേശത്തിലേക്ക് കടക്കാം. ഇത് അയച്ചിരിക്കുന്നത് കോഴിക്കോട് നിന്ന് റഫീഖാണ്. കഴിഞ്ഞയാഴ്ച നല്ല മഴയുള്ള സമയത്ത് ബൈക്കിൽ പോകുമ്പോൾ വണ്ടി പെട്ടെന്ന് ഓഫായിപ്പോയി. ഞാൻ നന്നാക്കാൻ ശ്രമിച്ചിട്ടൊന്നും കഴിഞ്ഞില്ല. ഫോണിലാണെങ്കിൽ ചാർജും ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന എന്നെ കണ്ട് ഒരു ഓട്ടോ ഡ്രൈവർ അവിടെ വണ്ടി നിർത്തി. പൈസയൊന്നും വാങ്ങാതെ എൻ്റെ വണ്ടി തള്ളി അടുത്തുള്ള വർക്ക്ഷോപ്പിൽ എത്തിച്ചു തന്നു. ഇത് ഞാൻ ആ സമയത്ത് ഒരുപാട് ചിന്തിച്ചു, എനിക്ക് എത്രമാത്രം ഉപകാരമായി എന്ന്. ആ സമയത്ത് എനിക്കത് വലിയൊരു ആശ്വാസമായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്തല്ലേ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതുപോലത്തെ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടാവും അല്ലേ? പ്രതീക്ഷിക്കാത്ത സമയത്ത് കിട്ടുന്ന ഒരു മൃദുല സ്പർശത്തിന്, ആശ്വാസവാക്കിന്, ഒരു ചെറു സഹായത്തിന് എന്തുമാത്രം മധുരമാണല്ലേ. നമുക്ക് ആ വ്യക്തിക്ക് ഇത് തിരികെ കൊടുക്കാൻ പറ്റില്ല, പക്ഷേ അനേകർക്ക് ഇരട്ടി ഇരട്ടിയായി തിരികെ കൊടുക്കാം അല്ലേ? ആരു റെഡി? നമുക്ക് അടുത്ത ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ. ഹലോ.

0: ഹലോ,
1: ആ സ്വാഗതം മൈൻഡ് റീചാർജിലേക്ക്. ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
0: ചുങ്കത്രയാണ്, മുല്ലമ്മു ആണ്.
1: മുല്ലമ്മു? ആഹാ, നല്ല മുല്ലപ്പൂ മണമുള്ള പേരാണല്ലോ.
0: ആദ്യമായിട്ട് വിളിക്കുകയാണ്.
1: അത് ശരി. എന്താണ് ഈ പേരിന്റെ പിന്നിലെ രഹസ്യം?
0: അറിയില്ല, അച്ഛന് ഇഷ്ടപ്പെട്ട് വിട്ട പേരാ.
1: ആ, അച്ഛനിങ്ങനെ തോന്നിക്കാണും ഇത് എന്റെ മുല്ലപ്പൂ മണമുള്ള കുഞ്ഞാണ് എന്ന്, അല്ലേ?
0: അതെ,
1: അത് ശരി, അത് ശരി.
0: എല്ലാരും മുല്ലപ്പൂ എല്ലാരും വിളിക്കലില്ല. മുല്ല, മുല്ലമൊട്ട, മുല്ലപ്പൂ, അങ്ങനെ തന്നെ.
1: എന്താ ഭാഗ്യം അല്ലേ? അതൊരു ഭാഗ്യം തന്നെയല്ലേ ശരിക്കും?
0: ഞാനേ വണ്ടൂർ ചെറുകോടത്ത് ലക്ഷ്മി ചേച്ചി ഉണ്ട്, ബ്ലൈൻഡ് ആണ്. ഞാൻ ബ്ലൈൻഡ് ആണ്. പിന്നെ നെൽപ്പൂർ അരിവാക്കൂടുന്ന് മാണ്ടി മണി ഉണ്ട്, ബ്ലൈൻഡ് ആണ്. അവരൊക്കെ നിർബന്ധം കൊണ്ട് എന്നോട് വിളിക്കേ വിളിക്കേ വിളിക്കുന്ന ഇങ്ങനെ പറയും.
1: അപ്പൊ അത്രയും സ്നേഹമുള്ള കൂട്ടുകാരുണ്ട് അല്ലേ? അല്ല, അത്രയും സ്നേഹമുള്ള മുല്ലപ്പൂ മണമുള്ള കൂട്ടുകാരുണ്ടല്ലോ എന്ന്. അത് ശരി.
0: ഞാനേ നാളെ 6:55 ഒരു പാട്ട് കൊടുക്കുന്നില്ലേ, അപ്പൊ ഈ ഒരു ആ പാട്ട് സരവരാസനം വിശ്വമോഹനല്ല അയ്യപ്പന്റെ പാട്ടുണ്ടല്ലോ, അത് ദാശേട്ടൻ പാടിയത്, അത് നാളെ കൊടുക്കണം. ഇപ്പൊ പിന്നെ ഹായ് സുന്ദരി എന്നുള്ള സിനിമ ജാനി അമ്മ എൻ സി ശ്രീമാറും പാടിയ പ്രിയതമാ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ,
1: അത് ശരി, അത് ശരി. ഇത് പാട്ട് ചോദിക്കാനുള്ള പരിപാടിയല്ല, എന്തായാലും നമുക്കത് പിന്നെ നോക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കാഴ്ച പരിമിതിയാണെന്ന് പറഞ്ഞല്ലോ, അപ്പോ എങ്ങനെയാണ് അത്? ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നോ അതോ?
0: അല്ല, ഞാന് ആദ്യമൊക്കെ കാഴ്ച ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ ഗ്ലോക്കോമ എന്ന് പറഞ്ഞ രോഗമാണ്, ഇത് ഇങ്ങനെ ഘട്ടം ഘട്ടം കുറഞ്ഞു വന്നത്.
1: അത് ശരി, അത് ശരി.
0: ഞാൻ ബ്ലൈൻഡ് ആണ്, നേരത്തെ അല്ല.
1: അത് ശരി, അത് ശരി. അപ്പോൾ പിന്നെ ഇത് പെട്ടെന്ന് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എങ്ങനെയാണ് അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി പോയത്? പിന്നെ
0: കാഴ്ചയുള്ള സമയത്ത് ഞാന് ഓരോ കാര്യങ്ങൾ വീട്ടില് ജോലിയൊക്കെ ചെയ്യും, അത് വെച്ചായി ഓർമ്മയിൽ ഇപ്പോഴും അങ്ങനെ ചെയ്തു പോണു.
1: ആണല്ലേ?
0: പോകാൻ കഴിയൂല. പുറത്തൊന്നും പോയാല് നമുക്ക് ഒരു വെള്ളം എടുത്ത് കുടിക്കാനോ അല്ലെങ്കിൽ വാങ്ങി കുടിക്കാനോ ഒന്നും പോകാൻ കഴിയില്ല. മക്കള് ആരെങ്കിലും വേണം.
1: അത് ശരി, അത് ശരി. എന്തായാലും ഈ ആ മുല്ലപ്പൂ മണം ഇങ്ങനെ ഒരു ചലഞ്ച് വന്നിട്ടും മനോഹരമായിട്ട് ആ ഒരു സൗരഭ്യം പരത്തുന്നുണ്ട് കഴിയുന്നത് പോലെ, അല്ലേ? ചേച്ചിയുടെ ഈ വാക്കുകളിലൊക്കെ നല്ല എനർജി ഉണ്ട് കേട്ടോ.
0: റേഡിയോ?
1: അത് ശരി, അത് ശരി.
0: അച്ഛനെ റേഡിയത്തിന്റെ ആളാണ്. അച്ഛന് റേഡിയം, അച്ഛൻ മരിച്ചപ്പോ 17 വർഷമായി. അച്ഛൻ റേഡിയോ ഇന്നും ഉണ്ട്. അപ്പൊ അങ്ങനെ എനിക്കിഷ്ട റേഡിയ. പിന്നെ ഇതൊന്നും കാണാൻ കഴിയൂല. ഞാനിപ്പോ റേഡിയോ ഇപ്പൊ സ്വന്തമായിട്ടുണ്ട് ഇവിടെ 8 വർഷമായി.
1: ഓ ഓ, അത് ശരി. ഓക്കേ, എന്തായാലും റേഡിയോ ഒക്കെ കേട്ട് ഉഷാറായിട്ട് മുന്നോട്ട് നീങ്ങും. പറ്റുന്നത് പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ആ, അതുകൊണ്ടാണ് എല്ലാവരും മുല്ലമൊട്ടേ മുല്ലപ്പൂവേ എന്നൊക്കെ വിളിക്കുന്നതും കേട്ടോ. പിന്നെ പിന്നെ ചേച്ചി, നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. ചേച്ചി പറഞ്ഞ പാട്ട് ഇവിടെ ഇല്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു പാട്ട് കേൾക്കാം കേട്ടോ. ചുക്കാനിലോ? ചുക്കാനിലെ പാട്ടുണ്ടോ എന്ന് ചോദിച്ചാല് ഇത് പിന്നെ നോക്കട്ടെ കേട്ടോ. അതില് അതില് ജാനകി അമ്മ പാടിയ പാട്ട് ഇവിടെ ഇല്ല, നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു പാട്ട് ഇപ്പൊ കേൾക്കാം കേട്ടോ. നല്ലൊരു പാട്ട് വെച്ചേരാ കേട്ടോ. പിന്നെ ഇത് പാട്ട് വെക്കാനുള്ള പരിപാടിയല്ല, എന്നാലും മുല്ലച്ചേച്ചി പറഞ്ഞതുകൊണ്ട് ഒരു പാട്ട് വെച്ചേരാ കേട്ടോ. ഓക്കെ ഓക്കെ കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു. ആ, എന്തായാലും ഇപ്പൊ കിട്ടിയില്ലേ, താങ്ക് യു കേട്ടോ. പ്രിയ ശ്രോതാക്കളെ, ഇതാ ഇപ്പോൾ മുല്ലപ്പൂ ചേച്ചിയെ വിളിച്ചത് അല്ലേ. മുല്ലച്ചേച്ചി വളരെ ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത്. കാഴ്ച പരിമിതിയൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് റേഡിയോ ഒക്കെ കേട്ട് പാട്ടൊക്കെ കേട്ട് ഉഷാറായിട്ട് മുന്നോട്ട് നീങ്ങുന്നു അല്ലേ. അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്കും ചിന്തിക്കാം, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നാം തിരിച്ചറിയപ്പെടാതെ പോകുന്നത് എന്ന്. കാണാൻ എളുപ്പമുള്ള ചില കാഴ്ചകൾ ചിലപ്പോൾ കണ്ണിൽ പെടാതെ പോകാം, ശരിയല്ലേ? വർഷങ്ങളായി നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില നന്മകൾ ഒരുപക്ഷെ നമ്മുടെ കണക്ക് പുസ്തകത്തിലുണ്ടാവില്ല. നേരെ തിരിച്ച് നമുക്ക് വരുന്ന ചെറിയ ഒരു പരീക്ഷണം പോലും നമ്മുടെ കണക്ക് പുസ്തകത്തിൽ വലുതായി നാം സൂക്ഷിക്കുന്നുണ്ടാകും. അപ്പോൾ ഈ പാട്ട്

കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ കേട്ടോ. ചെറിയ ചെറിയ സഹായങ്ങൾ, ചെറിയ ചെറിയ ഹെൽപ്പ് നമുക്ക് കിട്ടിയത് എങ്ങനെയൊക്കെ നാം മനസ്സിൽ ഓർക്കുന്നുണ്ടെന്ന്, എത്രമാത്രം കൃതജ്ഞത കാത്തു സൂക്ഷിക്കുന്നുണ്ട് നമ്മളെന്ന്.

0: നിലമ്പൂർ സ്നേഹാലയം 32-ാം വയസ്സിലേക്ക്.
1: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
0: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
1: ഫോൺ 9895357069.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star ബി എൻ ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
5: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
6: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി മഞ്ചേരി FM മൈൻഡ് റീചാർജ്. നിങ്ങൾക്കും വിളിക്കാം, അനുഭവങ്ങൾ പങ്കിടാം. നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ വരുന്നുണ്ട്. ഒരു സന്ദേശം പെട്ടെന്നൊന്ന് നോക്കാം കേട്ടോ. ഇത് ആരാണ് അയച്ചിരിക്കുന്നത് എന്ന് നോക്കട്ടെ. വള്ളിക്കേ പറ്റയിൽ നിന്ന് സേതുലക്ഷ്മിയാണ് അയച്ചിരിക്കുന്നത്. എൻ്റെ മോൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് പേപ്പർ ആവശ്യം.

0: ത്തിനായി വില്ലേജിൽ പോയപ്പോൾ അപേക്ഷയിൽ തിരുത്തി ഞാൻ എഴുതി ക്ലർക്കിന് കൊടുത്തു. തിരുത്ത് കണ്ടപ്പോൾ ക്ലർക്ക് പറഞ്ഞു, ഈ അപേക്ഷ മാറ്റൂ, വേറെ കൊണ്ടുവരൂ എന്ന്. ഞാനവിടെ വളരെ പ്രയാസപ്പെട്ട് സങ്കടത്തോടെ നിന്നു. ഇത് കണ്ട് എൻ്റെ വില്ലേജ് ഓഫീസർ അവിടേക്ക് വന്ന് വിവരം തിരക്കി എൻ്റെ കയ്യിൽ ഉള്ള ആ പേപ്പർ വാങ്ങി ആ തിരുത്തി അപേക്ഷയിൽ തന്നെ ഒപ്പിട്ട് തന്നു. അന്ന് അദ്ദേഹം ഒപ്പിട്ട് തന്നതുകൊണ്ട് ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബ് ടെക്നീഷ്യനായിട്ട് മോള് ജോലി ചെയ്യുന്നു. അദ്ദേഹത്തെപ്പോലുള്ള മനുഷ്യർ എനിക്ക് ദൈവതുല്യമാണ്. എന്തായാലേ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് വേണമെന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ സഹായിക്കാൻ പറ്റും, വേണമെന്ന് വെച്ചാൽ ഉപദ്രവിക്കാനും പറ്റും അല്ലേ. ഇതുപോലെ സ്നേഹസ്പർശമേകുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ എവിടെയും ഉണ്ടാവട്ടെ. സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ജനസേവകരാണല്ലോ അല്ലേ. വളരെ സന്തോഷം ഈ ഒരു അനുഭവം കേട്ടതിൽ. നമുക്ക് അടുത്ത ശ്രോതാവിലേക്ക് പോവാം. ഹലോ ഹലോ
1: ഹലോ.
0: ആ, സ്വാഗതം മൈൻഡ് റീചാർജിലേക്ക്. ഇതാരാണ്?
1: താങ്ക് യു.
0: ആ, ഇതാരാണ്? താങ്ക് യു.
1: എന്റെ പേര് സലീന.
0: സലീന, ഓക്കെ. എവിടുന്നാണ്?
1: ഞാൻ മഞ്ചേരി തുറക്കൽ തന്നെയാണ്.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു സലീന?
1: ഞാൻ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു.
0: എവിടെയാണ്?
1: തുറക്കൽ സ്കൂളിലെ സാർ വന്നിട്ടുള്ള ഒരു സ്കൂളാണ്.
0: ആണല്ലേ? ആ, തുറക്കൽ സ്കൂളില്. അത് ശരി. എന്താണ്, എൽ പി യു പി ഹൈസ്കൂൾ? യു പി സ്കൂളിൽ വർക്ക് ചെയ്യുന്നു അല്ലേ?
1: അധ്യാപികയാണ്.
0: ആണല്ലേ, അത് ശരി. അപ്പൊ ജീവിതത്തിൽ കണക്ക് കൂട്ടലുകൾ ഒരിക്കലും പിഴക്കാറില്ല അല്ലേ? അതാണ് സ്പിരിറ്റ്, അതാണ് സ്പിരിറ്റ് അല്ലേ.
1: ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
0: അതെ അതെ അതെ അതെ. ഈ ശരിക്കും അല്ലേ, ഈ കണക്ക് കൈകാര്യം ചെയ്യുന്നവർക്ക് ആ തിരിച്ചറിവ് നന്നായിട്ടുണ്ടാവും. ചില പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ സമയമെടുത്തേക്കും, പക്ഷെ സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും അല്ലേ. അതാണ്, അതാണ്.
1: ബുദ്ധിമുട്ടേണ്ടി വരുന്നാലും ദൂരെ എവിടെയോ ഒരു പ്രകാശം ഉണ്ടാവും.
0: ആ, അതാണ്. ആ ഒരു പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ മുന്നിലേക്ക് നയിക്കുന്നത് അല്ലേ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്?
1: നമ്മളെല്ലാരും പറയണ്ടല്ലോ സുഖദുഃഖ സമ്മിശ്രമാണെന്ന്.
0: അതെ അതെ അതെ. സുഖദുഃഖ സമ്മിശ്രമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇടശ്ശേരി പറഞ്ഞിട്ടില്ലേ, ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിനു ജീവിത പലഹാരം
1: അല്ലേ.
0: ഏത് പലഹാരത്തിലും
1: അങ്ങനെ പറയാറുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ.
0: എന്താണ്? പറയൂ പറയൂ.
1: ഞാൻ ഒരുപാട് ശ്രമിക്കാറില്ല. ശ്രമിക്ക പറഞ്ഞാൽ രാവിലെയാണ് ശ്രമിക്കുക. അപ്പൊ എനിക്ക് രണ്ടു മൂന്ന് കോളൊക്കെ ട്രൈ ചെയ്യാൻ സമയം ഉണ്ടാവുള്ളൂ. രാവിലെ നമുക്കറിയാലോ ഇങ്ങനെ ഓട്ടത്തിന്റെ ഇടയിൽ, അപ്പൊ കിട്ടാത്തോണ്ട് ഞാൻ വേഗം വെക്കും. ഇതെന്തോ പെട്ടെന്ന് കിട്ടിയാൽ സംഭവമില്ല. ഞാന് സ്കൂളില് വലിയ മലപ്പുറം ജില്ലയിൽ തന്നെ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഞങ്ങളുടെ തുറക്കൽ HMS AUP
0: സ്കൂളാണ്.
1: അവിടെ എല്ലാ പ്രോഗ്രാമും ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്താറുണ്ട്.
0: വളരെ ഉഷാറായിട്ടുള്ള സ്കൂളാണ്.
1: ഓക്കെ. അപ്പൊ അവിടെ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഒക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതില് ഞാൻ ഒരു ഗൈഡ് ക്യാപ്റ്റൻ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ എന്റെ ഒരു ചെറിയ അനുഭവം ഇവിടെ പറയണമെന്ന് എനിക്കിങ്ങനെ അത് കേട്ടപ്പോ
0: തോന്നി.
1: ഞങ്ങൾ അതിലിങ്ങനെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ, കാരുണ്യ പ്രവർത്തനം അങ്ങനെയൊക്കെ നടത്തും. ഞങ്ങളെ കുഞ്ഞുകുട്ടികളെ കൊണ്ട് കഴിയുന്നത് അവർക്ക് അതൊരു ഇതാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടത്താറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പൊ ഇതുപോലെ ഞങ്ങൾ ഇങ്ങനെ ഷൊർണൂരൊരു സ്ത്രീ ഉണ്ട്, അവരിങ്ങനെ ഭക്ഷണം ഇങ്ങനെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നൊക്കെ ഞങ്ങളിങ്ങനെ കേട്ടറിഞ്ഞു. അപ്പൊ ഞങ്ങളത് അന്വേഷിച്ച് എന്നാ ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങളുടെ വക എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഞങ്ങളുടെ കുട്ടികളുടെയും കുറച്ച് ടീച്ചേഴ്സൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ബസ് എടുത്ത് രാവിലെ ഒരു ദിവസം പോയി. ഞങ്ങള് ഷൊർണൂരെത്തി, ചേച്ചിയെ കണ്ടു. അവിടെയായിരുന്നു എന്റെ കണ്ണ് നനച്ച കാഴ്ച. അവരൊരു സാധാ കൂലിപ്പണി ചെയ്യുന്ന സ്ത്രീ. അവരിപ്പൊ കൊടുക്കണ്ടോന്ന് എനിക്കറിയില്ല. ഞങ്ങൾ രണ്ടു മൂന്ന് വർഷം മുമ്പായിരുന്നു ചെയ്തത് കേട്ടോ. അവര് ഒരു സാധാ കൂലിപ്പണി എടുക്കുന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് കുട്ടികളുണ്ട്, അവരെ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ആഴ്ചയിൽ ഒരു ദിവസം, അതും സൺഡേസിലാണ്, അവര് വർക്കിന് പോകുന്നില്ല. സൺഡേകളില് ഈ അലഞ്ഞു തിരിയുന്നവരുണ്ടല്ലോ, അതായത് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങി പിച്ചതേണ്ടിയൊക്കെ നടക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മളെ മുമ്പിലുണ്ടല്ലോ. അവർക്കാണ് അവര് ഭക്ഷണം. ആരെയൊന്നും ക്ഷണിക്കുന്നൊന്നുമില്ല.
0: പക്ഷെ അവിടെ വെച്ച് കൊടുക്കുന്നു.
1: അവര് ഒരു സ്പോട്ട്, വെറുതെ ഒരു ഷീറ്റൊക്കെ വെച്ച് കെട്ടിയിട്ട് ഒരു സ്പോട്ട്, വിറകടുപ്പൊക്കെ കല്ല് കൂട്ടി വിറകടുപ്പ്, അതിന് കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ചിട്ട് അവരുടെ ആരോടും അവരൊന്നും ചോദിക്കില്ല. നമുക്ക് വേണമെങ്കിൽ

0: കൊടുക്കാം അത്രയുള്ളൂ. അപ്പോൾ അവരത് അവരുടെ അധീന ഓരോ ദിവസത്തെ വരുമാനത്തിൽ നിന്നും കുറച്ച് പൈസ മിച്ചം വെച്ചിട്ട് അവരത് ഉച്ചയാകുമ്പോഴേക്കും ഒരു 12 മണി 1 മണിയാകുമ്പോഴേക്കും അവരത് റെഡിയാക്കും. 1-2 ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ 1 മണിക്ക് അവർ കൊടുക്കുന്ന ഭക്ഷണത്തിന് 11:30 ആകുമ്പോഴേക്കും അവിടെ നീണ്ട വരിയാണ് വരുന്നത്.
1: ആണല്ലേ, ഒരു സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന സ്ത്രീയാണ് ഇത് ചെയ്യുന്നത്.
0: അവരെ കാണും, അവിടെ ചെല്ലുമ്പോഴേ അവരുടെ അത് കാണുമ്പോ നമ്മൾ അവരെ സല്യൂട്ട് അടിച്ചു
1: പോകും.
0: നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും ചെയ്യാൻ പറ്റാത്ത കാര്യം അവര് ആ നിശ്ചയദാർഢ്യമാണ് കേട്ടോ. അതുപോലെ മറ്റുള്ളവരോട് നമുക്ക് തോന്നുന്ന, അപ്പൊ അവരോട് ഞാൻ സംസാരിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു പ്രചോദനം ചെയ്യാൻ തോന്നണ്ടേ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനൊരു പ്രചോദനം വന്നത്? അപ്പൊ അവര് പറഞ്ഞ

0: മണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനൊരു പ്രചോദനം വന്നത്? അപ്പൊ അവര് പറഞ്ഞ മറുപടി, അവരൊരു ദിവസം ജോലി കഴിഞ്ഞ് പോകുമ്പോ ഒരാള്, ഒരു കുറച്ച് മാനസികമായിട്ട് പ്രയാസമുള്ള ഒരാള്, ഈ ഹോട്ടൽ വേസ്റ്റ് കൊടുന്നിട്ടതേന്ന് നായ്ക്കളൊക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ അയാളും കഴിച്ചപ്പോഴും പോലും കരച്ചിൽ വരുന്നു. ഞാൻ സീൻ കാണുകയാണ്. അവര് അയാൾ അതിന്ന് കഴിക്കുന്നത് ഞാൻ കണ്ടു ടീച്ചറെ. അന്ന് ഞാൻ ഉറപ്പിച്ചു കഞ്ഞിയാണെങ്കിലും ഒരു നേരം ശുദ്ധമായ ഭക്ഷണം അവർക്ക് കൊടുക്കണം. അങ്ങനെ അന്നെടുത്ത തീരുമാനമാണ്. അവര് വർഷങ്ങളോളം എല്ലാ ദിവസവും കൊടുക്കാൻ അവർക്ക് കഴിയില്ല, കാരണം അവർക്ക് ജോലിക്ക് പോകണം, പിന്നെ എന്താ പറയാ, അവരെ വീട് പുലർത്തും ഒക്കെ വേണം. അപ്പൊ സൺഡേസിൽ മാത്രം. അപ്പോഴേക്കും എത്ര ആൾക്കാരാണ് അവിടെ, കൈയില്ലാത്തവരും കാലില്ലാത്തവരും സുഖമില്ലാത്തവരും മാനസിക പ്രയാസമുള്ളവരും ഒക്കെ വന്നിട്ട്. അന്നത്തെ ദിവസം ഞങ്ങളെ കുട്ടികളാണ് അത് വിളമ്പിക്കൊടുത്തത്. ഞങ്ങളെ ആയപ്പോ ഞങ്ങളെ മക്കളാണ്, ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വിളമ്പിക്കൊടുക്ക, കുട്ടികൾ വിളമ്പലട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളും കുട്ടികളും കൂടിയാണ് അവർക്ക്. ശരിക്ക് അന്ന് എന്റെ എല്ലാ കുട്ടികളുടെയും കണ്ണിലൊരു തുള്ളിക്കണ്ണ് നീര് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരത് വാങ്ങുന്നതും അവരത് ആർത്തിയോടെ കഴിക്കുന്നതൊക്കെ കണ്ടിട്ട്. അപ്പൊ ശരിക്കും ഞാൻ ആ സ്ത്രീയെ ഒന്ന് ഇവിടെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. പേരൊക്കെ ഞാൻ
1: മറന്നുപോയി, പക്ഷെ ആ പേരറിയാത്ത ഒരു ലീഡർ
0: അന്ന് ഓർമ്മ ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായതുകൊണ്ട് പിന്നെ ഒരിക്കൽ പോലും ഞങ്ങൾ പോണെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഞങ്ങൾക്ക് പല സാഹചര്യങ്ങളോണ്ടും അത് നടത്താൻ പറ്റിയിട്ടില്ല. എങ്കിൽ പോലും ഞങ്ങള് എച്ചം പറയാറുണ്ട് നമുക്ക് അതൊന്നും കൂടി അന്വേഷിച്ചിട്ട് നമുക്ക് ഒരു ദിവസം കൂടി അവിടെ പോവാം. അപ്പൊ കുട്ടികൾ മാറിയല്ലോ, കുട്ടികൾ ജയിച്ചു പോയില്ലേ, അപ്പൊ വേറെ കുട്ടികളാണല്ലോ, അപ്പൊ അവർക്കും കൂടി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാന് ആ സ്ത്രീയൊന്നിവിടെ പറയണം എനിക്കിത് ഇങ്ങനെ കേട്ടപ്പോ. അവരുടെ അവര് ആ ഞായറാഴ്ചകളിൽ അനുഭവിക്കുന്ന ഒരു മാനസിക സന്തോഷം അത് ഭയങ്കര, നമുക്ക് അവരെ കാലിൽ വീണ് നമസ്കരിക്കാൻ തോന്നും. അതുപോലെ ചെയ്യുന്ന ഒരുപാട്
1: പേരുണ്ടാവും,
0: അതെ ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും, അത് നമ്മൾ പറയല്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരുപാട് സഹായങ്ങൾ എല്ലാരും ചെയ്യുന്നു. പക്ഷെ ഇത് യാതൊരു പിൻബലവും ഇല്ലാതെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു എന്താ പറയാ, യാതൊരു അവർക്ക് അതിന് ഒന്നും വേണ്ട, ഒരു കവറേജോ അല്ലെങ്കിൽ നമ്മളുടെ ഫോട്ടോ കൊടുക്കലോ ഒന്നും വേണ്ട. അവരൊന്നും ആഗ്രഹിക്കുന്നില്ല, ഒരു നേരം നല്ല ഭക്ഷണം. അന്ന് ഞങ്ങൾ കൊടുത്തത് ചോറും ചിക്കൻ കറിയായിരുന്നു. അവരതൊക്കെ കഴിക്കണ കാണുമ്പോ അയ്യോ, നമ്മൾ ഇതെന്നും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു. പിന്നെയും നമ്മൾ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോ പിന്നെ അതൊക്കെ അങ്ങനെ
1: മറന്നു പോകുന്നു.
0: അതൊരു യാത്രയാണല്ലോ. അപ്പൊ ഇതിങ്ങനെ കുറെ നേരമായിട്ട് ഞാൻ മൈൻഡ് റീചാർജ് കേട്ടോണ്ടിരിക്കും എന്റെ ജോലിന്റെ ഇടയിൽ. അപ്പൊ എനിക്ക് തോന്നി അവരെ ഒന്ന് ഇതിൽ പറയണം, അവരൊന്ന് പരിചയപ്പെടുത്തണം. സോറി, എനിക്ക് അവരെ പേരൊക്കെ ഞാൻ മറന്നു,
1: പേരറിയില്ലെങ്കിലും ഇത് ചില ആളുകളെ മനസ്സിൽ വല്ലാത്തൊരു മുദ്ര ചാർത്തും.
0: ആ ഇന്നും അവരുടെ രൂപം, പേരില്ലെങ്കിലും അവരുടെ ആ മുഖവും അവരുടെ ആ രൂപം, ഫിസിക്കൽ അപ്പിയറൻസ് എന്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുക. ഒരിക്കലും ഞാൻ മരണം വരെ അവരെ ഞാൻ മറക്കില്ല. കാരണം അവർ ചെയ്യുന്ന ആ ഒരു എഫേർട്ട് എന്ന് അതിന് പറയാൻ വയ്യാട്ടോ. അവര് മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ, അത് എഫേർട്ട് ആവില്ല, സന്തോഷത്തോടെയാണ് അവരത് കൊടുക്കുന്നത്. അവർക്കതൊരു ബുദ്ധിമുട്ടേ ആവുന്നില്ല. എന്നിട്ട് ഒരു പുഴയുടെ ഭാരതപ്പുഴയുടെ ഒരു അറ്റത്തൊക്കെയാണ് ഇവരിത് വെച്ച് ചെയ്യുന്നത്. അപ്പൊ വലിയ ചെമ്പൊക്കെ പിന്നെ ഇവർ ഈ പുഴയിൽ കൊണ്ടുപോയിട്ട് കഴുകി കൊടുന്നിട്ട് പിന്നെ ഈ ഷീറ്റ് മറിച്ചിട്ട് അവിടെ തന്നെ വെക്കാം. പിറ്റേ ദിവസം ഞായറാഴ്ച അവിടെ വരും. ഒരു മരത്തിന്റെ ചോട്ടിൽ താൽക്കാലികമായിട്ട് അടുത്തുള്ള വീട്ടുകാരൊക്കെ സഹായിക്കുന്നുണ്ട് വെള്ളം കൊടുത്ത്, അങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട്. എനിക്കിത് കേട്ടപ്പോ എനിക്ക് അവരെ ഒന്ന് ആക്കുവാന്ന്. അവിടെയൊക്കെ നമ്മള് ഒത്തിരി ചെറുതായി പോകണ്ടോന്ന് എനിക്ക് തോന്നുന്നു. പോയപ്പോ നമ്മള് ചെറുതായി പോകുന്നു.
1: അതെന്താന്ന് അറിയോ ടീച്ചറെ, പലപ്പോഴും പാവപ്പെട്ട മനുഷ്യരാണ് കൊടുക്കുന്ന കാര്യത്തിന് മുൻപിൽ. ഏറ്റവും നന്നായിട്ട് ഉള്ളത് പകുത്തു കൊടുക്കുമ്പോ സന്തോഷം ഇരട്ടിയാവുന്ന മാജിക് അനുഭവിക്കുന്നുണ്ട്.
0: ഒന്നാമത് അവർക്ക് അതിന്റെ ഒരു വാല്യൂ അറിയുമ്പോഴാണല്ലോ.
1: അതെ അതെ, പട്ടിണി അറിയുന്നവന്
0: ചെപ്പിന്റെ വാല്യൂ അറിയുമ്പോഴാണ് നമുക്കത് കൊടുക്കാൻ തോന്നുന്നത്.
1: അതാണ്,
0: അതുകൊണ്ടായിരിക്കാം പാവപ്പെട്ടവരങ്ങനെ കൊടുക്കുന്നു പറയുന്നത്. അത് എന്തോ ചിലപ്പോ പൈസക്കാരും കൊടുക്കുന്നുണ്ടാവും നമ്മൾ
1: അറിയാത്തതാവും. അത് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതേ, ഈ ഇല്ലാത്തവൻ കൊടുക്കുമ്പോ അതിന്റെ വാല്യൂ ഒരുപാട് കൂടുതലാണ് അല്ലെ. വീട്ടില് കഴിക്കാൻ ഇല്ലാത്ത സമയത്ത് അതിൽ നിന്ന് എടുത്ത് ഒരാൾക്ക് കൊടുക്കുന്നതും മറ്റ് നന്നായിട്ടുള്ള ഒരാൾ 1000 പേർക്ക് കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്
0: അല്ലെ.
1: ഇപ്പൊ എന്തായാലും ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ
0: എനിക്ക് അവരെ ഓർക്കുമ്പോ എപ്പോഴും എന്റെ എന്താ പറയാ, എനിക്കിപ്പോഴും നീച്ചു നിക്കാൻ തോന്നും അവരുടെ മുമ്പിൽ. അത്രയും ഞാൻ സല്യൂട്ട് അടിച്ചൊരു വ്യക്തിയാണ് ആ സ്ത്രീ. ഒരു പുരുഷനല്ല, ഒരു സ്ത്രീ. അതൊരു പിൻബലം ഇല്ലാത്തൊരു സ്ത്രീ. ഒരു കാര്യം കൂടി പറഞ്ഞോണ്ട്, റേഡിയോ കേൾക്കാൻ സമയമില്ല, എനിക്കും സമയമില്ല. അതുകൊണ്ട് റേഡിയോ കേൾക്കാൻ എന്റെ പ്രചോദനം എന്റെ ഉപ്പയാണ് എന്റെ ഉപ്പ എന്റെ വീട്ടിൽ നിന്ന് അത് കേക്കുണ്ടാവും. അപ്പൊ പകര് വിഷമാവും ഞാൻ

0: പേര് പറഞ്ഞില്ലെങ്കിൽ എന്റെ ഉപ്പയാണ്. അപ്പോ എന്റെ ഉപ്പയാണ് എനിക്ക് റേഡിയോ വാങ്ങി തന്നിട്ടുള്ളതും റേഡിയോ എപ്പോഴും കേൾക്കണം എന്ന് പറയാം. ഞാനത് പാലിക്കുന്നുണ്ട് റേഡിയോ.
1: ഉപ്പാന്റെ പേരെന്താ?
0: ഉപ്പാന്റെ പേര് റഹ്മാൻ എന്നാണ്. ഒരു കെ എസ് ആർ ടി സി പെൻഷനറാണ് ഉപ്പ. മഞ്ചേരി നിങ്ങളുടെ ഇതിന്റെ താഴെ തന്നെയാണ്, കൊരമ്പ ഹോസ്പിറ്റലിന്റെ അവിടെയാണ്.
1: പിന്നെ അതിലേക്ക്
0: ഒരു അനുഭവം, ഒരു സന്തോഷം എന്താ വെച്ചാല്, ഒരാള് ഒരു ദിവസം ഇങ്ങനെ പാട്ട് ആവശ്യപ്പെട്ടിട്ട് വിളിച്ചു.
1: ടീച്ചറെ നമുക്ക് സമയ പരിമിതിയുണ്ട്.
0: വിളിച്ചു. അപ്പൊ വിട്ടെന്ന് പറയാം. വിളിച്ചപ്പോ അയാൾ ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തത് എന്റെ ഉപ്പാക്കായിരുന്നു. പോലും അറിഞ്ഞിട്ടില്ല.
1: അപ്പൊ
0: ഞാൻ എനിക്കത് ഭയങ്കര സന്തോഷം. ഞാൻ എന്റെ സ്കൂളിലൊക്കെ പോയി പറഞ്ഞു എന്റെ ഉപ്പാന്റെ പേര് പറഞ്ഞിട്ട്. ഏതോ ഒരു വ്യക്തി എന്നത് ഉപ്പാനോട് പറഞ്ഞപ്പോ ഉപ്പാക്കത് കുറച്ചൊക്കെ പ്രായമായി ഉപ്പാക്കി. അപ്പൊ ഉപ്പാക്കത് ഓർമ്മയിൽ പോലും വന്നില്ല. പക്ഷെ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു ഡെഡിക്കേറ്റ് ചെയ്ത്.
1: വളരെ സന്തോഷം ടീച്ചറെ. അപ്പൊ ടീച്ചർക്കും ടീച്ചറുടെ ഉപ്പാക്കും അതുപോലെ അവിടെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിനെയൊക്കെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാക്കി വളർത്തുന്ന ടീച്ചർക്കും ആ സംഘാംഗങ്ങൾക്കും എല്ലാവർക്കും ആശംസകളോടെ നമുക്കൊരു പാട്ട് കേൾക്കാം.
0: ഓക്കെ, താങ്ക് യു.

0: ഫോക്സ് വാഗൺ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ് വാഗൺ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ് വാഗൺ ഷോറൂം സന്ദർശിക്കൂ.
2: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
3: മോളുടെ പ്രസവത്തേക്ക് അടുത്തു വരല്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
2: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
4: മൈൻഡ് റീചാർജ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും വിളിക്കാം. 0483 29 50 300, ഇതാണ് ഒരു നമ്പർ. മറ്റൊരു നമ്പർ 29 50 800, 9494 0 50 600 എന്ന വാട്സാപ്പ് നമ്പറിൽ സന്ദേശങ്ങളും അയക്കാം. നമുക്ക് ഒരുപാട് സന്ദേശങ്ങളും കോളുകളും വരുന്നുണ്ട്. സൗദാമിനി രവീന്ദ്രൻ വണ്ടൂരിൽ നിന്ന് അയച്ച സന്ദേശത്തിലേക്ക്. പരോപകാരം മിതം ശരീരം എന്നാണല്ലോ. നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യമാണെങ്കിലും അത് ചിലപ്പോൾ വലിയ ഉപകാരമായി മാറും. എൻ്റെ തന്നെ ഒരു അനുഭവം പറയാം. ഞാൻ നടന്നു പോരുമ്പോൾ ഒരമ്മ കവറിൽ സാധനങ്ങൾ വാങ്ങി വേച്ച് വേച്ച് നടന്നു വരുന്നത് കണ്ടു. ഞാൻ വേഗം ചെന്ന് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ആ കവർ വാങ്ങി കൂടെ നടന്നു. ആ അമ്മയ്ക്ക് അപ്പോഴുണ്ടായ സന്തോഷം അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പോകുന്ന വഴിയിൽ നിന്ന് കുറച്ച് ദൂരെയായിരുന്നു അവരുടെ വീട്. എങ്കിലും ഞാൻ നടന്ന് അവരുടെ വീട്ടിൽ ആ കവർ എത്തിച്ചു കൊടുത്തു. എനിക്കതൊരു ബുദ്ധിമുട്ടായി തോന്നിയതേയില്ല. പക്ഷേ ആ അമ്മയ്ക്ക് അതൊരു വലിയ സഹായമായി. അവരുടെ മുഖത്തുണ്ടായ സംതൃപ്തി പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതായിരുന്നു. എന്താല്ലേ, ഒരാളെ സഹായിക്കുമ്പോൾ ഒരാളുടെ മുഖത്ത് പുഞ്ചിരി വരുവാനായി നാം കാരണക്കാരാകുമ്പോൾ അതിൽ ഏറ്റവും വലിയ സന്തോഷം നമുക്ക് തന്നെയല്ലേ. സൈക്കോളജിയിൽ ഹെൽപ്പേഴ്സ് ഹൈ എന്നുള്ളൊരു പ്രതിഭാസത്തെക്കുറിച്ച് പറയാറുണ്ട്. മറ്റൊരാൾക്ക് ചെറിയ ഒരു സഹായം ചെയ്തു കൊടുക്കുമ്പോൾ, ചെറിയ ഒരു സന്തോഷത്തിന് കാരണമാകുമ്പോൾ ചില കെമിക്കൽ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുമെന്ന്. ഓക്സിറ്റോസിനും സെറോട്ടോണിനും ഒക്കെ കൂടും. ഓക്സിറ്റോസിനും സെറോട്ടോണിനും ഡോപ്പമിനും ഒക്കെ കൂടുമ്പോഴോ നമ്മുടെ സന്തോഷം വർദ്ധിക്കും. സന്തോഷമായിരിക്കുവാൻ അപ്പോഴെന്ത് വേണം? സന്തോഷം കൊടുക്കണം. ഗിവ് ആൻഡ് ഗ്രോ അല്ലേ. നമ്മൾ ഒരു കല്ലെടുത്ത് നിശ്ചലമായി കിടക്കുന്ന കുളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തരംഗങ്ങൾ ഇങ്ങനെ വ്യാപിക്കില്ലേ? അതുപോലെയാണ് ഈ സന്തോഷം അല്ലേ. പിന്നെ വേറെ ഒരുപാട് ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഇതാരൊക്കെയാണ് അയച്ചിരിക്കുന്നത് എന്ന് നോക്കട്ടെ. രാജി മരത്തങ്കോട് അയച്ചിരിക്കുന്ന സന്ദേശം ഇങ്ങനെയാണ്: എൻ്റെ സന്തോഷം എൻ്റേതാണ്, എൻ്റെ ജീവിതത്തിൻ്റെ സമയത്തിൻ്റെ സത്യസന്ധത. എൻ്റെ ജീവിതത്തിൻ്റെ സമയത്തിൻ്റെ സത്യസന്ധതയൊക്കെ എൻ്റെ റേഡിയോ കേൾക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരാറുള്ളത് എന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത്. വളരെ സന്തോഷം. ഇന്നലെ ദേശീയ പ്രക്ഷേപണ ദിനം കൂടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാടൊരുപാട് സന്ദേശങ്ങൾ പല ആളുകൾ പല ഇടങ്ങളിൽ നിന്നായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങൾ ഇതുപോലെ പങ്കിടാം, വിളിക്കുകയും ആവാം. ഓക്കെ, ഇതാരാണ് അയച്ചിരിക്കുന്നതെന്ന് നോക്കട്ടെ. ഇത് അയച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് സുജാതയാണ്. കഴിഞ്ഞ ദിവസം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു ചേച്ചി കുഞ്ഞുമായി നിൽക്കുന്നത് കണ്ട് ഞാൻ എൻ്റെ ഇരിപ്പിടം മാറിക്കൊടുത്തു. അവർ തന്ന പുഞ്ചിരിയും നന്ദിയും നിറഞ്ഞ ആ നോട്ടം എൻ്റെ മനസ്സിലെ എല്ലാ വിഷമങ്ങളെയും ഇല്ലാതാക്കി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ ഇങ്ങനെ അനുഭവിക്കുമ്പോൾ ഹൃദയത്തിൽ വല്ലാത്ത ഒരു നിലാവ് ഉദിക്കുമല്ലേ. ആ നിലാവാണ് നമ്മെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതും.

0: പ്രിയപ്പെട്ടവരെ, മുകിൽ തൊടാനായി മനസ്സ് കൊതിക്കുന്നുണ്ടല്ലേ. ഒരുപാട് ഒരുപാട് ആളുകൾ അവരുടെ ഹൃദയം തൊട്ട അനുഭവങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടിപ്പോൾ. സ്വാഗതം ചെയ്യാം നമുക്ക് അടുത്ത ശ്രോതാവിനെ. ഹലോ.
1: ഹലോ.
0: ആ സ്വാഗതം. ഇത് ആരാണ്? ആ രായിൻകാ. ആ റേഡിയോയുടെ വോള്യം ഒന്ന് കുറച്ച് വെക്കൂ കേട്ടോ. നന്നായിട്ട് കുറച്ചോളൂ, കാരണം നല്ല എക്കോ വരുന്നുണ്ട്. ആ എന്താണ് രായിൻക ചെയ്യുന്നത്?
1: ഞാനിപ്പോ തലച്ചോറിന്റെ അസുഖം ബാധിച്ച് ഇരിക്കുകയാണെന്നും പറയില്ല, നടക്കുകയാണെന്നും പറയില്ല, അങ്ങനെ എത്ര അവസ്ഥയില്ല.
0: വിശ്രമത്തിലാണ്.
1: തലച്ചോറിന് ടി ബിന്നാ പറഞ്ഞ സ്കൂൾ പോയിട്ടില്ല, അപ്പൊ എന്തായാലും പറയല്ലേ. ടി ബി എന്ന് പറഞ്ഞാൽ ടി ബി എന്നോ
0: ടി ബി എന്ന് പറഞ്ഞാൽ ക്ഷയം, ക്ഷയത്തിന്റെതാണ്. അത് ശരി, അത് ശരി. തലച്ചോറിന് ബാധിച്ചു.
1: തലച്ചോറിന് ബാധിച്ചു, ബാലൻസ് കുറവാണ്.
0: അത് ശരി, അത് ശരി.
1: ഞാൻ ചുമട്ടുതൊഴിലാളിയായിരുന്നു, തലക്ക്.
0: അത് ശരി. അപ്പൊ കുറെ കാലം ജോലി ചെയ്തു ചുമടെടുത്തിട്ട് അല്ലേ? എന്നിട്ടിപ്പോ എത്ര വർഷമായി ഇങ്ങനെ വിശ്രമത്തിലായിട്ട്?
1: ഇതിപ്പോ 2006 വന്നതാണ് വിശ്രമം എന്ന് പറഞ്ഞാ. ഇപ്പൊ
0: ഹലോ. നമുക്ക് അദ്ദേഹവുമായിട്ടുള്ള ടെലിഫോൺ ബന്ധം നഷ്ടമായിരിക്കാണ്. സാരയില്ല, രായിൻകാക്ക് വേഗം സുഖാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ രായിൻക പറഞ്ഞല്ലോ, കുറേ കാലം അധ്വാനിച്ച് ജോലി ചെയ്തു, ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്ന് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നുണ്ടല്ലോ. നമുക്ക് കൂടുതൽ കൂടുതൽ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ജീവിതം കരുതി വച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇതാ, ഇന്ന് ഒരുപാട് ആളുകൾ വീണ്ടും വീണ്ടും സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത് ആരുടെയൊക്കെയാണ് എന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ഇതാരാണ് അയച്ചിരിക്കുന്നത്? ആ, ഞാൻ പാലക്കാട് നിന്ന് അരുണാണ്. വലിയ സംഭവമൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്, എന്നാലും പറയാം. റോഡ് സൈഡിൽ പ്രായമായവർ നിൽക്കുന്നത് കണ്ടാൽ ഇപ്പോൾ ഞാൻ ബൈക്ക് നിർത്തി അവരെ വഴി ക്രോസ് ചെയ്യുവാൻ സഹായിക്കാറുണ്ട്. അതുപോലെ കടകളിൽ നിന്ന് ബാക്കി കിട്ടുന്ന 1-2 രൂപ അല്ലെങ്കിൽ ചെറിയ നാണയത്തുട്ടുകളൊക്കെ ഞാൻ അവിടെയുള്ള കുടുക്കയിലിടാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന സമാധാനം അതൊന്ന് വേറെ തന്നെയാണ്. വളരെ സന്തോഷം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയല്ലേ നമുക്ക് ജീവിതത്തെ കൂടുതൽ കൂടുതൽ മനോഹരമാക്കി മാറ്റുവാൻ. അഭിനന്ദനങ്ങൾ. ഈ പ്രവർത്തനങ്ങളും യാത്രകളും തുടരുക.
2: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
2: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

പ്രിയരെ, ഇതാ സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റും 38 സെക്കൻഡുമായിട്ടുണ്ട്. ഇന്ന് മൈൻഡ് റീചാർജിൽ നിന്ന് വിട പറയുവാനുള്ള സമയമായിരിക്കുന്നു. ഈ സമയത്ത് ഒരു ചലഞ്ച് തരട്ടെ, ചെയ്യില്ലേ? സിമ്പിളാണ്. ഇന്ന് നിങ്ങളൊരു 10 പേരോടെങ്കിലും ഹൃദയം തുറന്ന് പുഞ്ചിരിക്കണം, മനസ്സ് തുറന്ന് പുഞ്ചിരിക്കണം. അവരാകെ അങ്ങ് അത്ഭുതപ്പെടട്ടെ, ഈ ചങ്ങാതി എന്തിനാണ് എന്നോട് പുഞ്ചിരിക്കുന്നത് എന്ന്. മാത്രവുമല്ല, ഒരു 5 പേരോടെങ്കിലും നല്ല അപ്രീസിയേഷൻ പറയണം, അഭിനന്ദന വാക്കുകൾ പറയണം. നീ ഇന്ന് പാടിയത് ഉഷാറായിട്ടുണ്ട്, നീ അന്ന് ചെയ്ത കാര്യം എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഈ രൂപത്തിൽ ഒരു 5 പേരോടെങ്കിലും പറയുമോ? ഈ ചലഞ്ച് ഒന്ന് ഏറ്റെടുത്ത് നോക്കൂ. കൂടുതൽ കൂടുതൽ മനോഹരമായൊരു ദിനമായി ഈ ദിനം മാറുന്നതായി അനുഭവിച്ചറിയാം. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിട വാങ്ങട്ടെ. ഇതുവരെ നിങ്ങൾക്കൊപ്പമുണ്ടായിരുന്നത് ഞാൻ മുനി രാമയൂർ, സ്റ്റുഡിയോ സഹായം TV രാജേന്ദ്രൻ, സാങ്കേതിക സഹായം റോബിൻ വർഗീസ് കൽപ്പറ്റ, മുരുകേശൻ എന്നിവർ.

0: സമയം 9:22.
1: FM പ്രധാന വാർത്തകൾ.
0: ചോദ്യപേപ്പർ ചോർച്ചാ സംഭവത്തിന് ശേഷം 2.5 മാസത്തിനിടെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചതുൾപ്പെടെ നിരവധി നടപടികൾ സ്വീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികളുടെ അധ്യയന വർഷം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഥമ ഉത്തരവാദിത്തമെന്നും വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ ഇറക്കുമതിക്ക് 10% തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ, കാനഡ, UK, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെ രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന 480 സാമൂഹിക മാധ്യമ ഹാൻഡിലുകൾ ഡൽഹി പോലീസ് റദ്ദു ചെയ്തു. വ്യാജ വാർത്തകളുമായി വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിടുന്ന മാധ്യമങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഡൽഹി പോലീസ് മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. ദേശീയ രാജ്യാന്തര മത്സരങ്ങളിൽ മെഡൽ നേടുന്ന കായിക താരങ്ങൾക്ക് സ്പോർട്സ് കൌൺസിൽ നൽകുന്ന പാരിതോഷിക കുടിശ്ശികയിൽ ആദ്യഘട്ടമായി 1.5 കോടി രൂപ അനുവദിക്കുമെന്ന് മന്ത്രി OJ ജനീഷ്. 2019 മുതൽ കായിക താരങ്ങൾക്ക് നൽകേണ്ട പാരിതോഷികം മുടങ്ങിയതിനെ തുടർന്നാണ് നടപടി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ അറസ്റ്റിലായ പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാമിനെ കണ്ണൂർ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച റാമിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നെങ്കിലും അറസ്റ്റിലെ പിഴവ് ചൂണ്ടിക്കാട്ടി കോടതി ഇയാളെ വിട്ടയക്കുകയായിരുന്നു. നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പദ്ധതികൾക്ക് ജനപ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് K. നീലകണ്ഠൻ MLA. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരുടെ പരിശീലന പരിപാടി കാസർകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോമൺവെൽത്ത് ഗെയിംസിൽ ബോക്സിംഗിൽ ഇന്ന് ഇന്ത്യയുടെ പ്രീതി പൻവാർ, ജയ്സ്മിൻ ലംബോറിയ, ആദിത്യ പ്രതാപ് സിംഗ്, പ്രിയ ഗംഗാസ്, സുമിത് കുണ്ടു എന്നിവർ മത്സരത്തിനിറങ്ങും. പാരാ പവർ ലിഫ്റ്റിംഗിൽ അശോക് കുമാർ മാലിക്, സുമൻ ദേവി, ജസ്പ്രീത് കൌർ തുടങ്ങിയവരും മത്സരത്തിനിറങ്ങും.
1: FM പ്രധാന വാർത്തകൾ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട്, കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
2: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
4: നേടാം.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകളം എന്നും രാവിലെ 8:15.
6: 15 സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ.

0: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലും
1: 5-star BN cap സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424. ട്രെയിൻ സമയം.
5: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയക്രമം. 1:06:49 മംഗളൂരു കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് 34 മിനിറ്റ് വൈകി 10:02. 1:06:45 ലോകമാന്യത്തിലെ തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:28. 1:06:10 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59. 1:06:06 തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 11:33 എത്തിച്ചേരും. അങ്ങാടിപുരം സ്റ്റേഷനിൽ 5:06:33 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44. 1:06:26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49. 5:06:10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
6: ട്രെയിൻ സമയം.
7: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
9: ശനിയും ഞായറും രാവിലെ 7:50.
8: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
10: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണപുരൽ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
11: നിലമ്പൂർ സ്നേഹാലയം 32-ാം വയസ്സിലേക്ക്.
12: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
11: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
12: ഫോൺ 9895357069.
13: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
0: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
13: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
6: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ
5: വായിക്കുന്നത് രാജേന്ദ്രൻ. വനത്തിനുള്ളിലെ ആദിവാസി ഉന്നതിയിലുള്ളവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി വനമന്ത്രി വനത്തിനുള്ളിലെ 36 ഉന്നതികൾ സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേട്ട് അവയ്ക്ക് പരിഹാരം കാണുന്ന ഊര് ഉണർവ് പദ്ധതിക്ക് നിലമ്പൂർ മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഉന്നതിയിൽ വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ആര്യാടൻ ഷൌക്കത്ത് MLA അധ്യക്ഷനായി. പട്ടികവർഗ വകുപ്പുമായി സഹകരിച്ചാണ് സന്ദർശനം. വാണിയമ്പുഴ തരിപ്പപ്പുട്ടി ഉന്നതികളിലായി 43 അപേക്ഷകളിൽ 33 കുടുംബങ്ങൾക്കുള്ള വനാവകാശ രേഖ മന്ത്രി കൈമാറി. മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഉന്നതി, കരുളായി ഉൾവനത്തിലെ നെടുങ്കയം ഉന്നതി, മാഞ്ചേരി എന്നിവിടങ്ങളിലെത്തിയാണ് വനമന്ത്രി ഷിബു ബേബി ജോണും ആര്യാടൻ ഷൌക്കത്ത് MLA ജില്ലാ കളക്ടർ, സബ് കളക്ടർ, വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പമെത്തിയാണ് പരാതികൾ കേട്ടത്. ലോകകപ്പ് ഫുട്ബോൾ ആഘോഷങ്ങളുടെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ റോഡരികുകളിലും കവലകളിലും പൊതുസ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡുകളും ഹോർഡിങ്ങുകളും അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ അറിയിച്ചു. ലോകകപ്പ് മത്സരങ്ങൾ അവസാനിച്ച സാഹചര്യത്തിലും ശക്തമായ മഴയും കാറ്റും ഉണ്ടാകാനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് നടപടി. കാലപ്പഴക്കം മൂലം പല ബോർഡുകൾക്കും ബലക്ഷയം സംഭവിച്ചിരിക്കാവുന്നതിനാൽ അവ റോഡിലേക്കോ വാഹനങ്ങളിലേക്കോ കാൽനട യാത്രക്കാരുടെ ദേഹത്തോ വീണ് ഗുരുതര അപകടങ്ങൾക്ക് ഇടയാക്കാൻ സാധ്യതയുണ്ട്. ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച ക്ലബ്ബുകളും ആരാധക സംഘങ്ങളും സംഘടനകളും വ്യക്തികളും സ്വന്തം ഉത്തരവാദിത്വത്തിൽ എത്രയും വേഗം ഇവ അഴിച്ചുമാറ്റണം. അഴിച്ചുമാറ്റുന്ന ഫ്ലക്സുകളും മുള, തടി, ഇരുമ്പ് തുടങ്ങിയ സാമഗ്രികളും റോഡരികുകളിലോ മറ്റു പൊതുസ്ഥലങ്ങളിലോ ജലാശയങ്ങളിലോ ഉപേക്ഷിക്കരുത്. പൊതുജനങ്ങളുടെ സുരക്ഷയും ശുചിത്വവും മുൻനിർത്തി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളോട് എല്ലാവരും സഹകരിക്കണമെന്നും പാലക്കാട് ജില്ലാ കളക്ടർ അറിയിച്ചു.

0: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി, ദൃഷ്ടി.
2: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
3: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
4: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
5: നേടാം.
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ഇന്നത്തെ ഗാനം
6: എന്നും രാവിലെ 7:35.
7: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
8: ഫോക്സ്വാഗൻ വേർട്ടിസ് 4th ആഘോഷിക്കുകയാണ്.
9: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
8: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:30.
7: കന്നഡ ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
10: സമയം 9:51.
6: മൈലാഞ്ചി മുഞ്ച്.
11: മുഞ്ചോറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
6: മൈലാഞ്ചി മുഞ്ച്. ഇന്നത്തെ മൈലാഞ്ചി മുഞ്ചിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. മൈലാഞ്ചി മുഞ്ചിൽ ഇന്നത്തെ അതിഥി ഗായിക ഫാരിഷ ഹുസൈൻ.

മഞ്ചേരി എഫ് എമ്മില് നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് മൈലാഞ്ചി മുഞ്ചെന്നുള്ള ഈ ഒരു പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിൽ ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഫാരിഷ ഹുസൈൻ. എൻ്റെ കലാജീവിതത്തിൽ മാപ്പിളപ്പാട്ടുകൾക്ക് വളരെയധികം സ്ഥാനമുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ മാപ്പിളപ്പാട്ടിലൂടെയാണ് എൻ്റെ ഒരു സംഗീത ജീവിതത്തിലേക്കുള്ള എൻട്രി തന്നെ ഉണ്ടായിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് നല്ല മാപ്പിളപ്പാട്ടുകൾ പാടാനും കേൾക്കാനും മാപ്പിളപ്പാട്ടുകളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനും സാധിച്ചിട്ടുണ്ട്. അത്തരം പാട്ടുകളുടെ അനുഭവങ്ങളും അത്തരം പാട്ടുകളുമൊക്കെ നിങ്ങളുടെ മുന്നിൽ പറയാൻ കൂടി സാധിച്ച ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ്. മാപ്പിളപ്പാട്ടാവട്ടെ ചലച്ചിത്രഗാനങ്ങളാവട്ടെ എല്ലാം നമ്മൾ റേഡിയോയിലൂടെയാണ് നമ്മൾ ആദ്യം കേട്ടിട്ടുള്ളത്. എനിക്കും റേഡിയോയിലൂടെ കേട്ടിട്ടുള്ള പരിചയമാണ് മാപ്പിളപ്പാട്ടുമായിട്ട് ബന്ധമുള്ളത്. മാപ്പിളപ്പാട്ട് ഒരുപാട് കാലം മുമ്പ് ഗ്രാമഫോൺ റെക്കോർഡിലൂടെ കേട്ടിട്ടും ഒരുപാട് ആളുകൾക്ക് മാപ്പിളപ്പാട്ടുകളെ പരിചയമുണ്ട്. പക്ഷെ ഞാനൊക്കെ വരുമ്പോഴത്തേക്ക് ഗ്രാമഫോൺ റെക്കോർഡൊക്കെ മാറിക്കഴിഞ്ഞിരുന്നു. കാസറ്റ് കാലഘട്ടത്തിലാണ് ഞാൻ മാപ്പിളപ്പാട്ടുകളെ പരിചയപ്പെടുന്നത്. പാട്ടുകൾ സ്കൂളുകളിൽ പാടി പരിചയം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ആദ്യകാലങ്ങളിലൊക്കെ. അപ്പോൾ സ്കൂളിൽ പാടി പലരും കേൾക്കുകയും പിന്നീട് റെക്കോർഡിങ്ങിന് എന്നെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഞാൻ ആദ്യം പാടി റെക്കോർഡ് ചെയ്തൊരു ഗാനം എന്ന് പറയുന്നത് നസീബ് അനന്താവൂർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ ആദമിന്റെ മക്കളായ നമ്മളൊന്നല്ലേ എന്ന് പറയുന്ന മാപ്പിളപ്പാട്ട് ആ ഒരു ട്യൂണിൽ വരുന്ന ഒരു മതസൗഹാർദ്ദ ഗാനമാണ് ഞാൻ ആദ്യം പാടി റെക്കോർഡ് ചെയ്യുന്നത്.

ഒരു വലിയ എന്താ പറയാ, നമുക്കൊന്ന് വിവരിച്ചാൽ തീരാൻ പറ്റാത്ത അത്രയും വലുതാണ്. നമുക്കറിയാം മലയാള ചലച്ചിത്ര സംഗീതത്തെ അല്ലെങ്കിൽ നമ്മുടെ സിനിമ ലോകത്ത് ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയ ദാസേട്ടൻ വരെ എത്രയോ മാപ്പിളപ്പാട്ടുകളാണ് പാടിയിട്ടുള്ളത് നമുക്ക് വേണ്ടിയിട്ട്. ചിത്ര ചേച്ചി, സുജാത ചേച്ചി, അതുപോലെ എല്ലാ ഗായകരും നമുക്ക് ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ചിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് മാപ്പിളപ്പാട്ട് എത്രമാത്രം ജനകീയമായിട്ടുള്ള ഒരു വിഭാഗമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടുകൾ, സിനിമയിൽ വരുന്ന മാപ്പിളപ്പാട്ടുകൾ എല്ലാം ഹിറ്റാണ് മാപ്പിളപ്പാട്ടുകൾ. അങ്ങനെ മാപ്പിളപ്പാട്ടുകൾ നെഞ്ചോട് ചേർക്കുന്ന ഒരു വലിയൊരു ജനത തന്നെ നമുക്ക് ചുറ്റിലുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലും മാപ്പിളപ്പാട്ടുകൾ പാടാൻ കിട്ടാറ് ഭക്തി ഗാനങ്ങൾ ആ ഒരു തരത്തിലുള്ള പാട്ടുകളാണ് എനിക്ക് കൂടുതൽ കിട്ടാറുള്ളത്. അത്തരത്തിലൊരു നല്ലൊരു പാട്ടാണ് എനിക്ക് കിട്ടിയത്, യാഹാദി എന്ന് തുടങ്ങുന്ന ഒരു ഗാനം, യാവാലി മുത്താലി എന്ന് തുടങ്ങുന്ന ഗാനം. അത് ജലീൽ ബാവ രചന നിർവഹിച്ച് അൻവറമ്മൻ സംഗീതം നൽകിയ ഒരു പാട്ടാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ് ഈ ഒരു മൈലാഞ്ചി മുഞ്ചിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്നത്.

നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് എല്ലാവരും പാട്ടുകാരാണ്. ശ്രുതിയും താളവും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ഒരു കരോക്കെയും ലിറിക്കും കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും പാടാമെന്നുള്ള ഒരു സ്ഥിതി വിശേഷത്തിലേക്കാണ് ശരിക്കും ഇപ്പോഴത്തെ ഒരു കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നല്ല പാട്ടുകൾ കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു രചന, പി എ ബി അച്ഛനമ്പലത്തിൻ്റെ ഒരു നല്ലൊരു രചന അഷ്റഫ് എടക്കര സംഗീതം ചെയ്തിട്ട് എനിക്ക് പാടാൻ പറ്റി. അതും ഒരു ഭക്തിഗാനമായിരുന്നു. ഈ പാട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നതിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.

0: ഗായിക ഫാരിഷ ഹുസൈനാണ് മൈലാഞ്ചി മുഞ്ചിൽ ഇന്ന് അതിഥിയായി എത്തിയത്. അവരുടെ ഫോൺ നമ്പർ 9995795978. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9995795978. ഇതിന്റെ തുടർഭാഗം അടുത്തയാഴ്ച കേൾക്കാം.
1: നിർവഹണം കെ പ്രതാപ് പോൾ, മുനീർ ആമയൂർ. സഹായം യു കൃഷ്ണപ്രസാദ്.
0: മൈലാഞ്ചി മുഞ്ച്.
1: മുഞ്ചൂറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
0: മൈലാഞ്ചി മുഞ്ച്.

0: FM പ്രധാന വാർത്തകൾ.
1: ഡൽഹി പ്രക്ഷോഭത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. സംഭവത്തിൽ കുട്ടിയുടെ മാതാവിന്റെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിച്ചുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ AI നിർമ്മിതമാണെന്ന് PIB വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. 15 താഴെ പ്രായക്കാർക്ക് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തിയതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോൺ. വിലക്കേർപ്പെടുത്തുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് ഫ്രാൻസ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുതാര്യവും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയതുമായ ബഹുമുഖ വ്യാപാര സംവിധാനമാണ് ഇന്ത്യയ്ക്കെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. ജനീവയിൽ ലോക വ്യാപാര സംഘടനയിലെ ഇന്ത്യയുടെ 8-ാമത് വ്യാപാര നയ അവലോകനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ബ്രെൻഡ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $100 മുകളിലെത്തി. US ഇറാൻ സംഘർഷാവസ്ഥ മൂർച്ഛിച്ചതോടെ ഇന്നലെ മാത്രം 6% വർധനയാണ് ബ്രെൻഡ് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ രേഖപ്പെടുത്തിയത്. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് SFI ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പ് മുടക്കും.

0: വൈകിട്ട് 6 മുതൽ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുമെന്ന് SFI അറിയിച്ചു. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത DYFI മുൻ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനെ SIT ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ DYSP നോട്ടീസ് റിബേഷിന് നൽകിയിരുന്നു. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്നലെ തിരുവനന്തപുരത്ത് സമാപിച്ചു. 2 ദിവസത്തേക്ക് നിശ്ചയിച്ച യോഗം ഒറ്റ ദിവസം ചേർന്നാണ് അവസാനിപ്പിച്ചത്. കോട്ടയം മയർകുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ വിഷം കഴിച്ചു മരിച്ച സംഭവത്തിൽ 4 പേരുടെയും സംസ്കാരം ഇന്ന് നടത്തും. അല്പസമയത്തിനകം ചേപ്പുംപാറ മാർത്താമറിയം പള്ളി പാരിഷ് ഹാളിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചകഴിഞ്ഞാണ് സംസ്കാര ചടങ്ങുകൾ.
1: FM പ്രധാന വാർത്തകൾ.
2: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ. 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. 000 ഫിനാൻസ് സ്കീമുകൾ.
2: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ 1, 6, 3, 4, 5 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:28, 1, 6, 6, 1, 0 ബംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59, 1, 6, 6, 0, 6 തിരുവനന്തപുരം ബംഗളൂരു ഏറനാട് എക്സ്പ്രസ് 11:33, 1, 6, 1, 6, 0 ബംഗളൂരു ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 1, 6, 3, 2, 6 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 5, 6, 6, 1, 0 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
4: ട്രെയിൻ സമയം.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം ജീവിത പാഠം.
7: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
8: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
9: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
10: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
9: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
10: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
12: കാർഷിക വൃത്താന്തം
11: എന്നും രാവിലെ 6:30.
12: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
11: കണ്ടംകുളത്തി പ്രസവരക്ഷ.
13: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
14: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
13: പിട്ടാപ്പള്ളി ഏജൻസീസ്.
15: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
16: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
17: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
18: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
19: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
18: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
19: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ, ഇന്നത്തെ ചോദ്യവും ഉത്തരവും
15: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
4: രാവിലെ 8:23.
15: പ്രായോജകർ,
4: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
15: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
0: സമയം 9 മണി കഴിഞ്ഞ് 59:56. ഇനി അല്പസമയത്തിനകം റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസർ പരിപാടി.
10: റേഡിയോ ഹെൽത്ത്,
5: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി. റേഡിയോ ഹെൽത്ത്.
8: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. July 25, അതായത് നാളെ, വേൾഡ് IVF ഡേ ആയി ആചരിക്കപ്പെടുകയാണ്. എന്താണ് IVF ചികിത്സ? വന്ധ്യതാ പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതിമാർക്ക് എപ്പോഴാണ് IVF ചികിത്സ നടത്തേണ്ടത്? അതിന്റെ ചികിത്സാരീതികൾ എന്തൊക്കെയാണ്? തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി

0: വ്യൂഹത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജിമോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. നാളെ ജൂലൈ 25 IVF ഡേ ആയി ആചരിക്കുകയാണല്ലോ, എന്താണ് ഇങ്ങനെ ഒരു ദിനാചരണത്തിന്റെ പ്രാധാന്യം?
1: ലോകമെമ്പാടുമുള്ള ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് വേൾഡ് IVF ഡേ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ IVF ബേബി ലോകത്തിൽ പിറന്നത് UK. UK 1975 പാട്രിക് സ്റ്റെപ്ടോയുടെയും റോബർട്ട് എഡ്വേർഡ്സിന്റെയും നേതൃത്വത്തിൽ 1975 ഓൾഡ്ഹാം UK ലൂയി ബ്രൗൺ എന്നൊരു ബേബി ജനിച്ചത് എന്നെ കൊമമറേറ്റ് ചെയ്താണ് നമ്മൾ അതിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ജൂലൈ 25. ആ അതിനെയാണ് വേൾഡ് IVF ഡേ ആയിട്ട് ലോകം

0: ദിവസമാണ് ജൂലൈ 25. ആ ദിനെയാണ് വേൾഡ് ഐ വി എഫ് ഡേ ആയിട്ട് ലോകമെങ്ങും കൊണ്ടാടുന്നത്.
1: സർ, എന്താണ് ഐ വി എഫ് ചികിത്സ? അതിനെക്കുറിച്ചൊന്ന് ലളിതമായി പറയാമോ?
0: ഐ വി എഫ് അല്ലെങ്കിൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അതിനൊരു കൊളോക്കിയലായിട്ട് സാധാരണ രീതിയിൽ എല്ലാവരും ടെസ്റ്റ് ട്യൂബ് ചികിത്സ, ടെസ്റ്റ് ട്യൂബ് ചികിത്സ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആദ്യത്തെ ഈ ബേബീസൊക്കെ വന്നത് അന്ന് ടെസ്റ്റ് ട്യൂബ് ഉപയോഗിച്ചായിരുന്നു ഈ അണ്ഡങ്ങളെയും ബീജങ്ങളെയും ഒക്കെ യോജിപ്പിച്ചതും അതിൻ്റെ അകത്ത് സംഭരിച്ച ശേഷമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു ടെസ്റ്റ് ട്യൂബ് ചികിത്സ എന്ന പേര് തന്നെ വന്നത്. കാലം മാറുന്നതനുസരിച്ച് ടെസ്റ്റ് ട്യൂബൊക്കെ മാറി ഇപ്പം പെട്രി ഡിഷായി എന്ന് പറഞ്ഞു, പക്ഷേ പേര് അതേപോലെ തന്നെ തുടരുകയാണ്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ അണ്ടവും ബീജവും തമ്മിൽ ചേരുന്നത് ഫാലോപ്യൻ ട്യൂബിലാണ് അല്ലെങ്കിൽ അണ്ഡവാഹിനി കുഴലിലാണ്. അണ്ഡവാഹിനി കുഴലിൽ അണ്ടവും ബീജവും തമ്മിൽ കാണുകയും അത് ചേരുകയും ഒരു ഭ്രൂണമായിട്ട് വളരുകയും ഏകദേശം ഒരു 5-ാമത്തെ ദിവസമാകുമ്പോഴത്തേക്ക് ആ ട്യൂബിലൂടെ ഒഴുകി വന്ന് തിരിച്ച് ഗർഭപാത്രത്തിൽ വന്ന് ഒട്ടിപ്പിടിച്ച് ഇംപ്ലാന്റ് ചെയ്യുമ്പോഴാണ് ഒരു ഗർഭമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം, അതായത് അണ്ടവും ബീജവും തമ്മിൽ യോജിപ്പിക്കുന്ന പ്രക്രിയ പുറത്തു വെച്ച് നടക്കുകയാണ്, അതായത് ശരീരത്തിന് പുറത്തു വെച്ച് നടക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഐ വി എഫ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ സ്ത്രീ പുരുഷനാണെങ്കിൽ പുരുഷൻ്റെ ബീജം സ്വയംഭോഗം ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ വൃഷണത്തിൽ നിന്ന് കുത്തിയോ എടുത്ത് നമ്മളത് എംബ്രിയോളജിസ്റ്റിനെ ഏൽപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ സ്ത്രീകളുടെ അണ്ടമാണെങ്കിലും നമ്മൾ ചെറിയൊരു മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ മയക്കം കൊടുക്കുകയോ ചെയ്തിട്ട് വജൈന വഴി നമ്മൾ ഈ അണ്ഡാശയത്തിൽ നിന്നും മെച്യൂറായിട്ടുള്ള എഗ്ഗിനെ നമ്മൾ വലിച്ചെടുത്ത് അതിനെയും ഒരു പെട്രി ഡിഷിലാക്കി എംബ്രിയോളജിസ്റ്റിന് കൊടുക്കുകയും ഇക്സി മെഷീൻ ഉപയോഗിച്ചിട്ട്, ഇക്സി എന്ന് പറഞ്ഞൊരു വർക്ക് സ്റ്റേഷനുണ്ട്, ആ വർക്ക് സ്റ്റേഷൻ്റെ അടിയിൽ വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ ഒരു ബീജത്തിനെ എടുത്ത് ഈ അണ്ടത്തിനകത്തോട്ട് ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇക്സി എന്ന് പറയുന്നത്. ഇക്സിയും ഐ വി എഫും തമ്മിൽ വ്യത്യാസമുണ്ട്. ഐ വി എഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കിട്ടുന്ന അണ്ടത്തിനെ, ഒരു അണ്ടത്തിൻ്റെ കൂടെ ഒരു 50,000 ബീജത്തിനെ നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് അതിനെ നമ്മളൊരു ഇൻക്യുബേറ്ററിൽ വെക്കുകയാണ്. അടുത്ത ദിവസം ഇതിലെ നല്ല ശക്തിയുള്ള, നല്ല കഴിവുള്ള ഒരു ബീജം ഈ ഒരു അണ്ടത്തിൽ പ്രവേശിക്കുകയും അടുത്ത ദിവസം അതിനെ 2 കോശങ്ങളായിട്ട് കാണുകയാണെങ്കിൽ അതിന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു എന്നർത്ഥം. ആ ഒരു പ്രക്രിയയ്ക്കാണ് ഐ വി എഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഐ വി എഫ് ക്ലിനിക്കിലെല്ലാം കൂടുതൽ ചെയ്യുന്നത് ഇക്സി എന്നുള്ളൊരു പ്രൊസീജിയറാണ്. ഇക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷനാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അണ്ടത്തിനെ നമ്മൾ പിക്ക് ചെയ്ത് നമ്മൾ വലിച്ചെടുത്ത് കൊടുക്കുന്ന അണ്ടത്തിനെ, അതിൽ ഒരു സിംഗിൾ നല്ല രീതിയിലുള്ള അണ്ടത്തിനെ, ആ അണ്ടത്തിനെ മൈക്രോസ്കോപ്പിൻ്റെ അടിയിലൂടെ സെലക്ട് ചെയ്ത ഒരു ബീജത്തിനെ ഇഞ്ചെക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ഉറപ്പാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അണ്ടത്തിനുള്ളിൽ ബീജം കടന്നു എന്ന് 100% ഉറപ്പ് വരുത്തുകയാണ്. അതിനെ നമ്മൾ ഇൻക്യുബേറ്ററിൽ വയ്ക്കുന്നു. അടുത്ത ദിവസം നോക്കുമ്പോൾ 2 കോശമുണ്ടെങ്കിൽ അതിനെ ഫെർട്ടിലൈസേഷൻ ചെയ്തു എന്ന് പറയുന്നു. അതിനെ ഗ്രോ ചെയ്ത് ഒരു 3-5 ദിവസം ഇൻക്യുബേറ്ററിൽ വെച്ച് ഗ്രോ ചെയ്ത് അതിനെ തിരിച്ച് ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയും പിന്നെ ഒരു സാധാരണ രീതിയിലുള്ള ഗർഭം പോലെ അത് പോസിറ്റീവ് ആണെങ്കിൽ ഒരു 12-14 ദിവസം നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് പോസിറ്റീവ് ആണോ, ആ ഗർഭം ആ ഗർഭപാത്രത്തിൽ പിടിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും.
1: സർ, ആർക്കൊക്കെയാണ് ഐ വി എഫ് ചികിത്സ ആവശ്യമായി വരുന്നത്?
0: ഐ വി എഫിന് പ്രത്യേകമായിട്ടുള്ള ഇൻഡിക്കേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന്, അണ്ടവാഹിനി കുഴലിൽ ബ്ലോക്ക് ഉള്ളവർ. നമ്മുടെ പ്രത്യുൽപാദനം നടക്കുന്നത് അണ്ടവാഹിനി കുഴലിലാണ്. അപ്പോൾ ഈ കുഴൽ ബ്ലോക്ക് ആണെങ്കിൽ ഈ അണ്ടവും ബീജവും തമ്മിൽ കാണുന്നില്ല, കൂട്ടിമുട്ടുന്നില്ല, അവർ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ഗർഭധാരണത്തിന് യാതൊരു വകയും ഇല്ല. അപ്പോൾ അവരിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഐ വി എഫ് ചികിത്സ പറ്റുന്നത്. അതുകൂടാതെ പല പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ ഈ ട്യൂബിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ അണ്ടാശയത്തിൽ പരാജയപ്പെട്ട ഒരുപാട്, നമ്മൾ ഓവുലേഷൻ ഇൻഡക്ഷനൊക്കെ കൊടുത്ത് പരാജയപ്പെട്ടിട്ടുണ്ടാവും, അവർക്ക് തീർച്ചയായിട്ടും ഐ വി എഫ് ഒരു ഉപകാരമുള്ള പ്രൊസീജിയറാണ്. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ചും നമുക്ക് മെയിൽ ഫാക്ടർ, അതായത് പുരുഷന്മാരിൽ കൗണ്ട് വളരെ കുറവാണെങ്കിൽ, ഇപ്പോൾ 1 മില്യൺ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒരു 15 മില്യൺ കൗണ്ടാണ് സാധാരണ രീതിയിൽ നല്ല ബീജങ്ങളുടെ കൗണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പുരുഷന്റെ ബീജപരിശോധന നടത്തിയാൽ അതൊരു 5 മില്യണി താഴെയാണെങ്കിൽ അല്ലെങ്കിൽ 1 മില്യണി താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഐ വി എഫ് ആണ്. 1 മില്യണി താഴെയൊക്കെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇക്സി ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, ട്യൂബിൽ പ്രശ്നമുള്ളവർക്ക് നമുക്ക് ഐ വി എഫ് ചെയ്യാം. 2, മെയിൽ ഫാക്ടർ, അതായത് പുരുഷന്റെ ബീജത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഒന്ന് കൗണ്ടിലാവാം, അല്ലെങ്കിൽ അതിൻ്റെ മോർഫോളജിയിലാവാം, അതിൻ്റെ ചലനശേഷിക്ക് കുറവുണ്ടെങ്കിൽ, ബീജത്തിൻ്റെ ചലനശേഷിക്ക് കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐ വി എഫ് അല്ലെങ്കിൽ ഇക്സിയിലോട്ട് പോകും.

0: പോകാം. പരാജയപ്പെട്ട ട്രീറ്റ്മെന്റ് നമുക്ക് ഒരുപാട് ഈ ഓവുലേഷൻ ഒക്കെ നടത്തി, അല്ലെങ്കിൽ ബാക്കിയുള്ള ചികിത്സകൾ ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്തു, എല്ലാം ക്ലിയർ ചെയ്തു, എന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഐ വി എഫിലോട്ട് പോവാം. അണ്ഡങ്ങളുടെ എണ്ണത്തിലുള്ള കുറവ്, 35 വയസ്സിന് മേലെയൊക്കെ ഉള്ള ആൾക്കാരിൽ ഒരുപാട് അണ്ഡങ്ങൾ കുറവായിരിക്കും. അവർ ഒരു റീസണബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്ത് IUI ഒക്കെ ചെയ്തു എന്നിട്ടും പരാജയപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തീർച്ചയായിട്ടും ഒരു ഉപകാരമാണ് IVF അല്ലെങ്കിൽ ICSI.
1: സർ, മറ്റൊരു സംശയമുള്ളത്, ഒരു സ്ത്രീക്ക് പെട്ടെന്ന് തന്നെ IVF ചികിത്സ നടത്താൻ കഴിയുമോ, അതോ അതിനായി പ്രത്യേക മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ടോ?
0: തീർച്ചയായിട്ടും മുന്നൊരുക്കങ്ങളെല്ലാം ഉണ്ട്. പെട്ടെന്ന് ചില സന്ദർഭങ്ങളിൽ നമുക്ക് IVF ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ക്യാൻസർ ഒക്കെ വരുന്ന ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിച്ചു. ഇപ്പം RCC എന്നൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇപ്പം അടുത്ത ഇപ്പം ക്യാൻസർ ഇത് ചെയ്തു, അതിന് മുമ്പ് അവർ രണ്ടും എടുത്ത് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ നമുക്കതിനെ പെട്ടെന്ന് റാൻഡം സ്റ്റാർട്ട് ചെയ്ത് അതിന് നമുക്ക് മുന്നൊരുക്കങ്ങൾക്കുള്ള സമയമില്ല. പക്ഷേ സാധാരണ ഗതിയിൽ നമുക്ക് മുന്നൊരുക്കങ്ങളോടെ ഒരു IVF ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ സക്സസ് റേറ്റ് കൂടും. മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഇപ്പം പുരുഷനാണെങ്കിൽ മദ്യപാനവും സ്മോക്കിംഗ് ഒക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ നിർത്തുക. സ്ത്രീ ആണെങ്കിൽ അവരൊരു ഐഡിയൽ ബോഡി വെയ്റ്റിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ്, ഡയറ്റ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഫോളിക് ആസിഡ് കഴിക്കുക, കുറച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. തൈറോയിഡ് ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് വേണ്ടത്. അതുകൂടാതെ IVF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% സക്സസ് കിട്ടുന്ന ഒരു പ്രക്രിയയല്ല. അങ്ങനെ ഒരുപാട് വിശ്വാസം നമുക്ക് ഒരു ഏറ്റവും നല്ല IVF നടത്തുന്ന ഒരു സ്ഥാപനം എടുത്തിയാൽ പോലും അവർക്കൊരു 50 മുതൽ 60% മേലെ നമുക്കൊരു സക്സസ് റേറ്റ് പറയാൻ പറ്റില്ല, അതിന് മേലെ പോകത്തില്ല. അപ്പം ഒരു നോർമലായിട്ടുള്ള എത്രയാണ് സക്സസ് അവരെ ഒരു കൗൺസിൽ ചെയ്യണം. അവർ IVF എന്ന് പറയുമ്പോൾ ഇത്രയും ചിലവൊക്കെ ആക്കുകയാണ്, ഒരുപാട് കോസ്റ്റൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്, അവർക്ക് ഒരുപാട് പ്രതീക്ഷ കാണും. അപ്പോൾ അവർക്ക് ഒരുപാട് അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ നൽകരുത് ഒരിക്കലും. നമുക്ക് അതിൻ്റെതായ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു 60 മുതൽ മാക്സിമം ഒരു 50-60% സക്സസ് എന്നുള്ള രീതിയിലൊക്കെ കൗൺസിൽ ചെയ്യേണ്ടി വരും. ഈ IVF എന്തൊക്കെയാണ് ഉള്ള ഘട്ടങ്ങൾ, വിവിധ ഘട്ടങ്ങളുണ്ട്, ആ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് പറയണം. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊസീജിയറിന് മുമ്പുള്ള പ്രിപ്പറേഷൻസ് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്, കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരും. IVF കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ദമ്പതിമാരെ നമ്മൾ ക്ലിനിക്കിൽ വന്ന് അവർക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഇത് ഏകദേശം 9 മുതൽ 11 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഒരു പ്രക്രിയയാണ്. സ്ത്രീകൾക്കാണ് മെയിനായിട്ടുമുള്ള ട്രീറ്റ്മെൻറ്റ്. ഇതിൽ സ്ത്രീകളെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അവർക്ക് മാസമുറയൊക്കെ കൃത്യമായിട്ട് വരുത്തിയ ശേഷം ഏകദേശം 9 മുതൽ 11 ദിവസം വരെ നമ്മൾ മരുന്ന് കൊടുക്കുന്നു. സാധാരണ സ്ത്രീകൾക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം ഒരണ്ടമാണ് വിരിയുന്നത്. പക്ഷേ IVF നമുക്ക് ഒരണ്ടം കൊണ്ട് ഒന്നും ആവത്തില്ല. അപ്പോൾ കൂടുതൽ അണ്ടങ്ങളെ ഉണ്ടാക്കണം. അപ്പോൾ ഈ കൂടുതൽ അണ്ടങ്ങളെ ഉണ്ടാക്കാനും അതിനെ വിരിയിക്കാനും വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള ഹോർമോൺസ് കൊടുക്കുകയാണ്. FSH LH എന്ന് പറഞ്ഞ ഹോർമോൺസ് ഇഞ്ചക്ഷൻ മുതലേ. അപ്പം ഓരോരുത്തരുടെയും വെയിറ്റും അവരുടെ വയസ്സും അവരുടെ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഞങ്ങളൊരു ഒരു ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രത്യേക ഡോസിലുള്ള ഹോർമോൺസ് ഏകദേശം 8-9 മുതൽ 11 ദിവസം നമ്മൾ കൊടുക്കുകയാണ്. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നേരത്തെ 8 മുതൽ 9 ദിവസം വരെ ചിലപ്പം അവർക്ക് മെച്ചുറായിട്ടുള്ള എഗ്ഗ് കിട്ടും. ഓക്കെ. അപ്പം പക്ഷേ ചിലർക്കാണെങ്കിൽ അതൊരു 11, ഇപ്പം പ്രായമൊക്കെ കൂടിയുള്ള ആൾക്കാർക്കാണ്, അവർക്ക് അണ്ടാവശ്യത്തിൽ അണ്ടങ്ങളുടെ എണ്ണം കുറവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 11 മുതൽ 12 ദിവസം വരെ ചിലപ്പം ഈ സ്റ്റിമുലേഷൻ, ഇതിന് മെയിനായിട്ട് പറയുന്നത് ഒവേറിയൻ സ്റ്റിമുലേഷൻ ആണ്, നമ്മൾ കൺട്രോൾ ചെയ്ത് ഒവേറിയെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് നമ്മൾ കൂടുതൽ അണ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതാണ് IVF ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിലൊരു 5-ാമത്തെയോ 6-ാമത്തെയോ ദിവസം മുതൽ നമ്മൾ മോണിറ്റർ ചെയ്യുകയാണ്. സ്കാൻ വെച്ചിട്ട് എത്ര അണ്ടങ്ങൾ വളർന്നു വരുന്നു, അണ്ടങ്ങൾ വളർന്നുണ്ടോ വരുന്നുണ്ടോ, നമുക്ക് ഡോസ് കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സ്കാൻ വഴിയാണ്. ഹോർമോൺ ടെസ്റ്റ് ചെയ്താലും അറിയാൻ പറ്റും. യൂഷ്വലി നമ്മൾ സ്കാനാണ് ചെയ്യുന്നത്. സ്കാൻ ചെയ്ത് അണ്ടവളർച്ചയെ നോക്കുന്നു. ആ അണ്ടം വളർന്ന് ഒരു പ്രത്യേക ഘട്ടം, അതായത് ഒരു 17-18 മില്ലിമീറ്റർ വരെ എത്തുകയാണെങ്കിൽ ആ അണ്ടത്തിൽ നല്ലൊരു മെച്ചുറായിട്ടുള്ള ഒരു എഗ്ഗ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിനെ പിക്ക് ചെയ്യാനുള്ള സമയമായി, അതിന് ഓവുലേഷനുള്ള സമയമായി, അതിനെ നമുക്ക് വലിച്ചെടുക്കാനുള്ള സമയമായി. അപ്പോൾ ഒരു ഫൈനൽ മെച്ചുറേഷന് വേണ്ടിയിട്ട് നമ്മളൊരു ട്രിഗർ കൊടുക്കുന്നു. ട്രിഗർ എന്ന് പറഞ്ഞാൽ ഒരു HCG എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ അഗണിസ്റ്റ് എന്ന് പറഞ്ഞ വേറൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഈ രണ്ട് ഇഞ്ചക്ഷൻസ് കൊടുത്ത് ഈ എഗ്ഗിനെ മെച്ചുറാക്കുന്നു. ഈ മെച്ചുറായ എഗ്ഗിനെ നമ്മൾ ഈ ഇഞ്ചക്ഷൻ കൊടുത്തൊരു 35 മുതൽ 40 മണിക്കൂറിനുള്ളിൽ മയക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ മരവിപ്പിച്ച ശേഷം നമ്മൾ അണ്ടാശയത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഈ അണ്ടത്തിനെയാണ് നമ്മൾ എംബ്രിയോളജിസ്റ്റിന് കൊടുക്കുന്നത്. ആ ദിവസം തന്നെ പുരുഷന്റെ ബീജം എടുക്കുന്നു. പുരുഷന്റെ ബീജം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, IVF മുമ്പ് തന്നെ നമുക്ക് ബാക്കപ്പായിട്ടൊരു ബീജത്തിന്റെ സാമ്പിൾ എടുത്ത് സൂക്ഷിച്ചു വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ IVF ടെൻഷനൊക്കെ ചിലപ്പം അന്ന് കൂടിയിട്ട് ചിലപ്പോൾ പുരുഷൻ അന്ന് ബീജം ചിലപ്പോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ചിലപ്പം കാണത്തില്ലെന്ന്. ഈ ടെൻഷനൊക്കെ നാച്ചുറലായിട്ട് വരുന്നതാണ്. അപ്പം നമ്മളൊരു ബാക്കപ്പായിട്ടുണ്ട്. നമുക്ക്

0: ഒരു ഫ്രഷ് സാമ്പിളായിരിക്കും നല്ലത്. അപ്പോൾ അന്നേ ദിവസം നമ്മൾ പിക്കപ്പ് ചെയ്യുന്ന ദിവസം അന്ന് രാവിലെ പുരുഷൻ ബീജം കൊടുക്കുന്നു, സ്ത്രീയുടെ അണ്ടും നമ്മൾ വലിച്ചെടുക്കുന്നു. ഈ ഒരു വലിച്ചെടുത്ത അണ്ടവും ഈ എടുത്ത ബീജവും അതിനെ പ്രിപ്പയർ ചെയ്ത ശേഷം എംബ്രിയോളജിസ്റ്റ് ഒരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിലൂടെ നമ്മൾ സാധാരണ രീതിയിൽ ഇഞ്ചെക്ട് ചെയ്യുന്നു. IVF ആണെങ്കിൽ ഏകദേശം 50,000 മുതൽ 100,000 ബീജം ഒരണ്ടത്തിൻ്റെ കൂടെ ഇടുന്നു, അത് നാച്ചുറലായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നു. ICSI ആണെങ്കിൽ ഒരു ബീജം ഒരു അണ്ടത്തിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നു, എന്നിട്ട് തിരിച്ച് പിന്നെ ഇതിനെ ഇൻക്യുബേറ്ററിൽ വയ്ക്കുന്നു, അതിൻ്റെ വളർച്ച നോക്കുന്നു, രണ്ടിനന്ന്, മൂന്നിനന്ന്, നാലിനന്ന്, അങ്ങനെയുള്ള രീതിയിൽ എത്രത്തോളം വളരുന്നു നോക്കുന്നു. സാധാരണഗതിയിൽ 3 ദിവസം വരെ വളർച്ച വരികയോ അല്ലെങ്കിൽ 5-ാമത്തെ ദിവസം വരെ വളർത്തുകയോ ചെയ്ത ശേഷം 3-ാമത്തെ അന്നോ അല്ലെങ്കിൽ 5-ാമത്തെ അന്നോ നമ്മൾ തിരിച്ച് ഗർഭപാത്രത്തിലെ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ, സ്ത്രീയുടെ ആരോഗ്യമെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ 1-ോ 2-ോ നല്ല ഭ്രൂണത്തിനെ, ഇതെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, നല്ല ഭ്രൂണത്തിനെ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് എത്ര സെല്ലുണ്ട്, അതിലെത്ര പ്രശ്നങ്ങൾ വല്ലതും ഉള്ളതാണോ, അപ്പോൾ അതിൽ നല്ല ഭ്രൂണത്തിനെ നോക്കി സെലക്ട് ചെയ്ത് 2 എണ്ണം മാക്സിമം ഗർഭപാത്രത്തിലോട്ട് 3-ാമത്തെ ദിവസമോ 5-ാമത്തെ ദിവസമോ നമ്മൾ തിരിച്ചിടുന്നു. തിരിച്ചിട്ട ശേഷം സാധാരണ രീതിയിലുള്ള IVF പ്രഗ്നൻസിക്ക് നമുക്കൊരു 10 മുതൽ 14 ദിവസത്തേക്ക് വരെ ഈ ഗർഭത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇഞ്ചെക്ഷൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും അവർ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ട് 3 ഘട്ടമായിട്ട് തിരിക്കാം. 1, ഒവേരിയൻ സ്റ്റിമുലേഷൻ, പിന്നെ അതിനെ ട്രിഗർ ചെയ്ത് അതിനെ നമ്മൾ അണ്ടം എടുത്ത് വലിച്ചെടുക്കുന്നു, പിന്നെ എംബ്രിയോളജിസ്റ്റിൻ്റെ കയ്യിൽ കൊടുത്ത് അതിനെ ഇഞ്ചെക്ട് ചെയ്ത് ഒരു ഭ്രൂണമാക്കുന്നു, ഭ്രൂണം വളർത്തുന്നു, വളർത്തിയിട്ട് 3-ാമത്തെയോ 5-ാമത്തെയോ ദിവസം തിരിച്ചിടുന്നു, അതിനുശേഷം അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മരുന്ന് കൊടുക്കുന്നു, എന്നിട്ട് നമുക്കൊരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഈ സംഭവം നമ്മൾ ഈ ഭ്രൂണത്തിനെ തിരിച്ചിടുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ചിലപ്പോൾ ഗർഭപാത്രത്തിൻ്റെ ഉൾഭാഗം അത്ര ശരിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കാണും, നമുക്ക് ഒരു കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഭ്രൂണം തിരിച്ച് ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഭ്രൂണങ്ങളെയെല്ലാം നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുന്നു, അതിനെ ശീതീകരിച്ച് വെക്കുന്നു. ശീതീകരിച്ച് വെച്ച ശേഷം ആ ശീതീകരിച്ച ഭ്രൂണത്തെ പിന്നൊരവസരത്തിൽ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയും, പിന്നെ ഇപ്പോൾ 3 മാസമോ അല്ലെങ്കിൽ 5 മാസമോ അല്ലെങ്കിൽ 6 മാസമോ കഴിഞ്ഞിട്ട് നമ്മൾ ഗർഭപാത്രത്തിൻ്റെ ഉൾഭാഗത്തെ ആ ആവരണത്തിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ മരുന്ന് കൊടുത്ത് പ്രിപ്പയർ ചെയ്ത ശേഷം തിരിച്ച് ഭ്രൂണത്തിനെ ഇടുന്നു. അങ്ങനെയും സംഭവിക്കാം. 2 രീതിയിൽ നമുക്ക് എംബ്രിയോസിനെ ഭ്രൂണത്തിനെ തിരിച്ച് ഗർഭപാത്രത്തിലോട്ട് ഇടാം. 1, ഫ്രഷ് ആയിട്ട്, അതായത് ആ IVF സൈക്കിൾ നടക്കുന്നതിൻ്റെ കൂട്ടത്തിലിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ആ അവസരം നല്ലൊരു അവസരം അല്ലെങ്കിൽ, ഗർഭപാത്രത്തിന് എന്തെങ്കിലും പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ശീതീകരിച്ച ശേഷം പിന്നെ അതുമാത്രമല്ല, നമുക്ക് 2 ഭ്രൂണങ്ങളെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ചിലപ്പോൾ IVF ചെയ്യുമ്പോൾ കൂടുതൽ ഭ്രൂണങ്ങളുണ്ടാവും, ചിലർക്ക് 8 ഭ്രൂണങ്ങൾ നല്ല ഭ്രൂണങ്ങളുണ്ടാവും, അല്ലെങ്കിൽ 10 എണ്ണം ഉണ്ടാവും. ഇതിനെല്ലാം നമുക്ക് എക്സസ് ആയിട്ട് വരുന്ന ഭ്രൂണങ്ങളെ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഫസ്റ്റ് IVF പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇത്രയും വലിയ ചിലവ് ഇല്ലാതെ തന്നെ നമുക്ക് 2-ാമത്തെയോ 3-ാമത്തെയോ ഒക്കെ ഈ ഭ്രൂണങ്ങളെ ഘട്ടംഘട്ടമായിട്ട് നമുക്ക് തിരിച്ചിടാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഒരു ഫസ്റ്റ് ഇതിൽ പോസിറ്റീവായി ബേബിയായി 2 വർഷം കഴിഞ്ഞ ശേഷം 2-ാമതൊരു ബേബിക്ക് വേണ്ടി ഇത്രയും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ആ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന ഭ്രൂണം തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പം ഏകദേശം ഇതൊക്കെയാണ് ഒരു IVF അല്ലെങ്കിൽ ICSI സംഭവിക്കുന്നത്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: സമയം 10:15:15.
3: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്ന് ഇറങ്ങാറില്ലേ?
4: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
3: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേ എന്ന് ചെയ്താ പോരെ.
4: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേ എന്നോ?
3: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
4: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
5: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
4: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
5: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
6: Volkswagen Virtus 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
7: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
6: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
8: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
9: വാക്കും
8: പൊരുളും പ്രായോജകർ
9: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
8: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ

0: NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
1: നേടാം.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
3: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
4: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ. 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. 000 ഫിനാൻസ് സ്കീമുകൾ.
4: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: ആയിഷ ഗർഭിണിയാണോലേ?
7: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
6: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
8: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
6: തന്നെയോ? അതേതായാലും നന്നായി.
8: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
6: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
9: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
11: എന്നും രാവിലെ 8:30.
10: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.

0: ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾക്കും അറിയിപ്പുകളെ തുടർന്ന് ഇസൈ മഴി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 11:00, ഗാനാഞ്ജലി 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 12:10, 12:25 ജാലകം, 12:40 പ്രകാശധാര, 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് വാട്സാപ്പ് ഇഷ്ടഗാനങ്ങൾ, 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 2:15, തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, രചന അനിൽ തമ്പാൻ, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 3:00 നാടകഗാനങ്ങൾ, 3:30 മൈലാഞ്ചി മൂഞ്ച് പുനഃപ്രക്ഷേപണം, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് 4:00 പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:20 രാമായണ പാരായണം, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും, 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
2: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
5: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
6: 5-star ബി എൻ ക്യാപ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി, ഫീച്ചറുകളാൽ സമ്പന്നമായ എസ് യു വി.
5: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
6: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ഫോക്സ്വാഗൻ പർച്ചേസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
9: ഫോക്സ്വാഗൻ പർച്ചേസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
8: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
10: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
11: എന്നും രാവിലെ 7:00.
10: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
11: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. കൊരന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
13: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
11: സാന്ത്വനത്തിന്റെ കരസ്പർശം
14: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
15: ഇന്നത്തെ ഗാനം
14: എന്നും രാവിലെ 7:35.
15: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3:00 മുതൽ 6:00 വരെ

0: സാധാരണ ഒ പി.
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ ഐ പി ഒ പി ചികിത്സകൾ
0: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ് യു വി.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
5: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
6: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
0: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാധുരി, ശനിയാഴ്ച രാവിലെ 8:20.
7: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: സമയം 10:23:20. 20 സെക്കൻഡ് ഇപ്പോൾ.

ഇന്നത്തെ ഇസൈമഴയിൽ ഭാഗ്യരാജ് സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് യേശുദാസും എസ് ജാനകിയും ചേർന്ന്. ചിത്രം മൗനഗീതങ്ങൾ. വാലിയുടെ വരികൾക്ക് ഗംഗയമരന്റെ സംഗീതം.

0: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: അടുത്ത ഗാനം പാടിയത് യേശുദാസും ഉമാരമണനും ചേർന്ന്. ഗാനരചന മുത്തുലിംഗം, സംഗീതം ഇളയരാജ, ചിത്രം തൂറൽ നിൻറുപോച്ച്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
2: 5-star B&CAP സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
4: ഇസൈ മഴയിലൂടെ ഭാഗ്യരാജ് സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം പാടിയത് പി ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന്. കുരുവിക്കറമ്പി ഷൺമുഖത്തിന്റെ വരികൾക്ക് MS വിശ്വനാഥിന്റെ സംഗീതം. ചിത്രം അന്ത 7 നാട്കൾ

ഗംഗയമരന്റെ വരികൾ ഇളയരാജയുടെ സംഗീതം. പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും ചേർന്ന് ചിത്രം മുന്താണയും മുടിച്ച്

ഇസൈ മഴയിൽ അവസാനമായി എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും ചേർന്ന് പാടിയ മറ്റൊരു ഗാനം ചിത്രം ചിന്നവീട്. ഗാനരചന വൈരമുത്തു, സംഗീതം ഇളയരാജ.

0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കുട്ടനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് ആൻഡ് കണ്ണൂർ
2: Volkswagen Virtus 4th anniversary ആഘോഷിക്കുകയാണ്.
3: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: Phoenix Volkswagen Showroom സന്ദർശിക്കൂ.
4: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
6: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
0: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക്

0: ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
2: 5-star BNCAP സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
5: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
6: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
5: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744555-0424.
7: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
8: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
11: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
10: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
12: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ.

0: FM പ്രധാന വാർത്തകൾ.
1: വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അവരുടെ ഭാവി തുലാസിലാക്കുന്ന ഏതു കാര്യത്തിനെതിരെയും നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. കേന്ദ്രമന്ത്രി ജെ പി നദ്ദയ്ക്കുമൊപ്പം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സന്ദർശിച്ചതായും ജിതേന്ദ്രസിംഗ് സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11-ന്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജി ഒ വി എന്നിവയിലൂടെയും 1800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ സംസ്കാരം നടത്തി. മലപ്പുറം തിരൂർക്കാട് മഹല്ല് ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനെ SIT ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ DYSP നോട്ടീസ് റിബേഷിന് നൽകിയിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വാഹന പരിശോധനയ്ക്കിടെ തലശ്ശേരി കൊളശ്ശേരിയിൽ കാറിൽ കടത്തുകയായിരുന്ന 4 ഗ്രാമിലധികം MDMA 3 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചമ്പാട് സ്വദേശി മുഹമ്മദ് ഷദാബ് റോഷൻ, പന്ന്യന്നൂരിലെ മുഹമ്മദ് റഫ്നാസ്, പുന്നോലിലെ മുസ്താഫിർ എന്നിവരാണ് പിടിയിലായത്. കാനന്നൂർ സ്പോർട്ടിംഗ് ക്ലബിന്റെ സ്ഥാപകരിൽ ഒരാളായ കണ്ണൂർ താണയിലെ MK നാസർ അന്തരിച്ചു. കണ്ണൂരിലെ സാമൂഹ്യ സാംസ്കാരിക കായിക മേഖലയിൽ സജീവമായിരുന്ന അദ്ദേഹത്തിന് 66 വയസ്സായിരുന്നു. ഖബറടക്കം വൈകിട്ട് സിറ്റി ജമാഅത്ത് പള്ളിയിൽ. സ്വർണവില കുറഞ്ഞു. പവന് 170 രൂപ കുറഞ്ഞു. 1,05,840 രൂപയായി.
0: FM പ്രധാന വാർത്തകൾ.
2: അല്ല ഭാസ്കരേട്ടാ, നിങ്ങള് കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
4: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.

0: ട്രെയിൻ സമയം.
1: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയക്രമം. 1661 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59, 1666 തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 11:33, 1616 മംഗളൂരു ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38, 1632 കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് 11:48, 1276 തിരുവനന്തപുരം കോഴിക്കോട് ജൻശതാബ്ദി എക്സ്പ്രസ് 12:05. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5661 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 6 മിനിറ്റ് വൈകി 10:58, 1626 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 11 മിനിറ്റ് വൈകി 11 മണിക്കും എത്തിച്ചേരും.
0: ട്രെയിൻ സമയം.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
4: കാർഷിക വൃത്താന്തം
3: എന്നും രാവിലെ 6:30.
4: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
3: കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ മലപ്പുറം ജില്ലാ ഓഫീസ് സംഘടിപ്പിച്ച സമഗ്ര 2026 വായ്പാ വിതരണ മേളയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജിതേഷ് ജി അനിൽ നിർവഹിച്ചു. വിവിധ പദ്ധതികളിലായി ആകെ 6.70 കോടി രൂപയുടെ വായ്പയാണ് മേളയിൽ വിതരണം ചെയ്തത്. ഇതിൽ ലഘു വായ്പാ പദ്ധതി പ്രകാരം വാഴക്കാട് CDS 3 കോടി രൂപയും കാവനൂർ CDS 2.24 കോടി രൂപയും വ്യക്തിഗത പദ്ധതികളിൽ 1.55 കോടി രൂപയും ഉൾപ്പെടുന്നു. ഇതിലൂടെ 600-ൽ പരം ഗുണഭോക്താക്കൾക്ക് പ്രയോജനം ലഭിക്കും. മുനിസിപ്പൽ കൌൺസിലർ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനപ്രതിനിധികളും മറ്റുദ്യോഗസ്ഥരും പങ്കെടുത്തു. മലപ്പുറം ജില്ലാ പഞ്ചായത്തും ജില്ലാ ആശുപത്രിയും ലയൺസ് ക്ലബും ഒരുമിച്ചെത്തിയപ്പോൾ വിരിഞ്ഞത് ഒട്ടേറെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ വർണ്ണസ്വപ്നം. തിരൂർ ജില്ലാ ആശുപത്രിയിൽ ട്രാൻസ്ജെൻഡർ ക്ലിനിക് ഇന്നലെ ആരംഭിച്ചു. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ക്ലിനിക്കാണിത്. ഹോർമോൺ പരിശോധനയും ആവശ്യമായ മരുന്നുകളുടെ വിതരണവും കൌൺസിലിംഗുമെല്ലാം ഇവിടെ ഇവർക്ക് ലഭിക്കും. തിരൂർ ലയൺസ് ക്ലബ്ബാണ് ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിൽ സൌകര്യങ്ങൾ ഒരുക്കി നൽകിയത്. ആദ്യഘട്ടമായി 30 പേരുടെ ഹോർമോൺ പരിശോധനയും ലയൺസ് ചെയ്തു നൽകി. ഇവർക്ക് വേണ്ട മരുന്നുകൾ ജില്ലാ ആശുപത്രി വിതരണം ചെയ്യും. ജില്ലാ പഞ്ചായത്തും സാമൂഹിക നീതി വകുപ്പും ചേർന്ന് ഈ പദ്ധതി വിപുലീകരിക്കും. എല്ലാ മാസവും 3-ാമത്തെ ബുധനാഴ്ചകളിൽ ഇവിടെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ഹോർമോൺ പരിശോധനയും കൌൺസിലിംഗ് അടക്കമുള്ള മറ്റു സേവനങ്ങളും ലഭിക്കും. ഇന്നലെ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സ്മിജി ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സൈജു ഹമീദ് അധ്യക്ഷത വഹിച്ചു.
5: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

0: സമയം 11 മണി കഴിഞ്ഞ് 24 സെക്കൻഡ്.
1: ഗാനാഞ്ജലി.

ഇന്നത്തെ ഗാനാഞ്ജലിയിൽ എ പി കോമള പാടിയ ഗാനങ്ങളാണ്. ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്ത പിന്നണി ഗായികയായിരുന്നു എ പി കോമള എന്ന ആർക്കാട് പാർത്ഥസാരഥി കോമള. 1934 ആഗസ്റ്റ് 28 ആന്ധ്രാപ്രദേശിലെ രാജമുന്ദ്രിയിൽ ജനിച്ചു. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി 1000-ൽപ്പരം ഗാനങ്ങൾ അവർ ആലപിച്ചിട്ടുണ്ട്. ആദ്യ ഗാനം കേൾക്കാം, അമ്മയെ കാണാൻ.

0: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിട്ടലൻ ഓഫറുകളുമായി പെട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയൊരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
0: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: സംഗീതാധ്യാപകനായ പിതാവിന്റെ കീഴിൽ തന്നെയാണ് എ പി കോമള കുട്ടിക്കാലം മുതലേ സംഗീതം അഭ്യസിച്ചു തുടങ്ങിയത്. സംഗീതം പഠിച്ചു പാടുന്നതിനേക്കാൾ കേട്ടുപാടുന്നതിൽ അവർക്ക് പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു. അക്കാലത്തെ പ്രഗത്ഭ സംഗീതജ്ഞൻ ഭൈടി സ്വാമിയുടെ കീഴിൽ പാട്ട് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച പാർത്ഥസാരഥി തന്റെ മകളെ 7-ാമത്തെ വയസ്സിൽ തന്നെ ഗുരുവിന്റെ കീഴിൽ സംഗീതം പഠിപ്പിക്കാൻ അയച്ചു. 1.5 വർഷത്തിനുശേഷം മറ്റൊരു പ്രശസ്ത സംഗീത ഗുരുവായ നരസിംഹലു എന്ന പണ്ഡിതന്റെ ശിക്ഷണത്തിലാക്കി. അക്കാലത്ത് തന്നെ പാട്ടുകൾ പാടുന്നതിനായി നിരവധി വേദികൾ എ പി കോമളയ്ക്ക് ലഭിച്ചിരുന്നു. അടുത്ത ഗാനം ഒള്ളതുമതി എന്ന ചിത്രത്തിൽ നിന്നും, കൂടെ പാടിയത് രേണുക. കുമാരനാശാന്റെ കവിതയ്ക്ക് ഈണം നൽകിയത് LPR വർമ്മ.

0: ഫോക്സ് വാഗൺ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ് വാഗൺ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ് വാഗൺ ഷോറൂം സന്ദർശിക്കൂ.
2: ചെന്നൈ ആകാശവാണിയിലെ സ്ഥിരം ആർട്ടിസ്റ്റായിരുന്നു എ പി കോമള. റേഡിയോയിലൂടെയുള്ള അവരുടെ മികച്ച പ്രകടനമായിരുന്നു പിന്നീടുള്ള സിനിമാ ഗാന രംഗപ്രവേശനത്തിന് നിദാനമായത്. അടുത്ത ഗാനം ആദ്യ കിരണങ്ങൾ എന്ന ചിത്രത്തിൽ നിന്നും. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: ഒരു ആന്ധ്ര സ്വദേശിനിയായിരുന്നിട്ടും മലയാളം തമിഴ് ഭാഷകൾ വളരെ കൃത്യമായ ഉച്ചാരണ ശുദ്ധിയോടെയാണ് അവർ കൈകാര്യം ചെയ്തത്. 1940കളിലാണ് ചെന്നൈയിലേക്ക് അവർ മാതാപിതാക്കളോടൊപ്പം കുടിയേറിയത്. പിന്നീട് വർഷങ്ങളോളം ചെന്നൈ മടിപ്പാക്കത്തായിരുന്നു താമസം. അടുത്ത ഗാനം ആത്മസഖി എന്ന ചിത്രത്തിൽ നിന്നും. ഗാനരചന അഭയദേവ്, സംഗീതം TR പാപ്പ.

0: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: അക്കാലത്തെ നിരവധി നാടക ഗാനങ്ങൾക്ക് സ്വരം പകർന്നിരുന്നത് AP

മഴയായിരുന്നു. ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും, ചക്രവർത്തി കുമാര എന്ന ഒരൊറ്റ നാടകഗാനം മതി മലയാളികളുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയ ആ സ്വരമാധുരിയുടെ മഹത്വമറിയാൻ. നാടകത്തിൽ KPSC സുലോചന പാടിയ ഗാനങ്ങളും പിൽക്കാലത്ത് കോമള റെക്കോർഡിംഗിൽ ആലപിച്ചിരുന്നു. അടുത്ത ഗാനം ലൈല മജ്നു എന്ന ചിത്രത്തിൽ നിന്നും. കൂടെ പാടിയത് P. ലീല. P. ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജിന്റെ ഈണം.

0: കുട്ടി കുഞ്ഞാറ്റ കിളി പോവില്ല, കൂടും വെടിഞ്ഞിട്ടു പോവല്ലേ കുഞ്ഞാറ്റ കിളി പോവില്ല.
1: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
2: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
1: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
3: നാട്ടിൻ പുറത്തുകാരിയായ ഒരു മാപ്പിളപ്പെണ്ണിന്റെ നിർമ്മല മനസ്സായിരിക്കണം കോമളിയുടെ ശബ്ദത്തിൽ സംഗീത സംവിധായകനായ MS ബാബുരാജ് കണ്ടെത്തിയത്. കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിലെ ഗാനം ഇതിനുദാഹരണമാണ്. കേൾക്കാം വെളുക്കുമ്പോൾ കുളിക്കുവാൻ. ഗാനരചന P. ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

0: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: ജി ദേവരാജന്റെ സംഗീതത്തിലും എ പി കോമള ധാരാളം ഗാനങ്ങൾ ആലപിച്ചിരുന്നു. ഒരു നാടൻ പെൺകുട്ടിയുടെ നിഷ്കളങ്ക ഭാവവും നാടവും തുടിച്ചു നിൽക്കുന്ന എ പി കോമളയുടെ ഒരു ഗാനമാവട്ടെ അടുത്തതായി. ചിത്രം ഓമനക്കുട്ടൻ. വയലാറിന്റെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: ഗാനാഞ്ജലിയിൽ AP കോമള പാടിയ ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗായകനായ മെഹബൂബിന്റെ ലളിതമായ ആലാപന ശൈലിയോട് മത്സരിച്ചു പാടി കയ്യടി നേടുന്ന കോമളയെയാണ് ചില പാട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹൃദയസ്പർശിയായ ഒരു വിരഹഗാനം എങ്ങനെ മനോഹരമായ ഒരു ഹാസ്യഗാനമാക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് അടുത്ത ഗാനം. ചിത്രം നീലിസാലി. കൂടെ പാടിയത് മെഹബൂബ്, P ഭാസ്കരന്റെ വരികൾക്ക് K രാഘവന്റെ ഈണം.

0: വാഹനത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: ആലപിക്കുന്ന പാട്ടുകളിൽ ശ്രുതിയും ലയവും താളവും സാഹിത്യവുമെല്ലാം കിറുകൃത്യം. സംഗീതം അത്രയും ഈ കലാകാരിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്. അടുത്ത ഗാനം വിധി തന്ന വിളക്ക് എന്ന ചിത്രത്തിൽ നിന്നും, കൂടെ പാടിയത് പി ലീല. പി ഭാസ്കരന്റെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

മലയാള ചിത്രങ്ങളിൽ പാടിയ പാട്ടുകളുടെ എണ്ണം കുറവായിരുന്നുവെങ്കിലും രണ്ട് ദശകത്തോളം അവരുടെ സാന്നിധ്യം മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് ഉണ്ടായിരുന്നു. അടുത്ത ഗാനം ഉദയഭാനുവിനോടൊപ്പം ചേർന്ന് പാടിയത് ചിത്രം വേലുത്തമ്പി ദളവ. അഭയദേവിൻ്റെ വരികൾക്ക് ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

MS ബാബുരാജ്, കെ രാഘവൻ, ബ്രദർ ലക്ഷ്മൺ തുടങ്ങിയവർ AP കോമളിയുടെ ശബ്ദത്തിന്റെ സാധ്യതകളെ പരമാവധി മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തിയ സംഗീത സംവിധായകരായിരുന്നു. അടുത്ത ഗാനം എസ് സരസ്വതിയോടൊപ്പം ചേർന്ന് പാടിയത് ചിത്രം ബാല്യകാല സഖി. ഗാനശില്പികൾ P ഭാസ്കരൻ, MS ബാബുരാജ്.

1973 പുറത്തുവന്ന തനിനിറം എന്ന ചിത്രത്തിലാണ് എ പി കോമള മലയാളത്തിൽ അവസാനമായി പാടിയത്. പിന്നീട് ആകാശവാണിയിലെ ഔദ്യോഗിക തിരക്കുകളിലേക്ക് മാറുകയായിരുന്നു. ഇനി കേൾക്കാം സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിൽ പി ലീലയോടൊപ്പം ചേർന്ന് പാടിയ ഗാനം. ഗാനശില്പികൾ വയലാർ ദേവരാജൻ.

പ്രണയമെങ്കിൽ പ്രണയം, ഹാസ്യമെങ്കിൽ ഹാസ്യം, എല്ലാത്തിൻ്റെയും ഭാവഭേദങ്ങൾ അവരുടെ ശബ്ദത്തിലൂടെ അനായാസം ഒഴുകിയെത്തുമെന്നതാണ് എ പി കോമളയുടെ ആലാപനത്തിൻ്റെ പ്രത്യേകത. ഇനി കേൾക്കാം പോർട്ടർ കുഞ്ഞാലി എന്ന ചിത്രത്തിൽ എ പി കോമള പാടിയ ഗാനം.

ഗാനാഞ്ജലിയിൽ എ പി കോമള പാടിയ ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം പി ലീലയും ഒത്ത് പാടിയ ഗാനം, ചിത്രം പാടുന്ന പുഴ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തിയുടെ ഈണം.

ഗാനാഞ്ജലിയിൽ എ പി കോമള കമുകര പുരുഷോത്തമത്തിനോടൊത്ത് പാടിയ ഗാനം, ചിത്രം ക്രിസ്തുമസ് രാത്രി. പി ഭാസ്കരൻ്റെ വരികൾക്ക് ബ്രദർ ലക്ഷ്മണൻ്റെ സംഗീതം.

എസ് ജാനകി, പി സുശീല എന്നിവർക്ക് മുൻപ് പിന്നണി ഗാന രംഗത്തെത്തി നിരവധി ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച് എ പി കോമള എന്ന ആ അതുല്യ ഗായിക 2024 ഏപ്രിൽ 26 നമ്മെ വിട്ടുപിരിഞ്ഞു. ഗാനാഞ്ജലിയുടെ അവസാനത്തെ ഗാനം എ പി കോമളയും ഉത്തമനും സംഘവും ചേർന്ന് പാടിയത്, ചിത്രം ഭർത്താവ്, പി ഭാസ്കറിന്റെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ ഈണം.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 48 സെക്കൻഡ്. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ സി പ്രവിത.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിന് ആശംസ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ കായിക താരങ്ങളുടെ കഴിവും സമർപ്പണ ബോധവും എണ്ണമറ്റ ഇന്ത്യക്കാർക്ക് പ്രചോദനമേകുന്നത് തുടരുകയാണെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ പ്രത്യേക അതിവേഗ കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച പ്രധാനമന്ത്രിയുടെ നടപടിയെ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സ്വാഗതം ചെയ്തു. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ യുവാക്കൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. വീഡിയോ AI നിർമ്മിതമാണെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം കണ്ടെത്തി. ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറങ്ങി. LDFന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് ഡയറി തിരുത്തിയ കേസിലാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കും. മന്ത്രി KM ഷാജിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. മന്ത്രി കെ മുരളീധരൻ വർക്കല ശിവഗിരി മഠം സന്ദർശിച്ചു. ഗുരുദേവന്റെ ദർശനങ്ങൾക്ക് കാലാതീതമായ പ്രസക്തിയുണ്ട്.

എന്നും ശാന്തിയും സമാധാനവും ലക്ഷ്യമിടുന്ന ഗുരുദേവ സൂക്തങ്ങൾ എന്നും പ്രചോദനമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് നാലാം ദിവസത്തിലേക്ക് കടന്ന ഓൺലൈൻ ടാക്സി തൊഴിലാളികളുടെ സമരം ഭാഗികമായി പിൻവലിച്ചു. നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകളിൽ സമരം അവസാനിപ്പിച്ച് സർവീസ് പുനരാരംഭിച്ചപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഊബർ ആപ്പിനെതിരെ ഡ്രൈവർമാർ സമരം

0: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 12076 കോഴിക്കോട് ജനശതാബ്ദി 12:05 16605 ബംഗളൂരു തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 12:08 16159 ചെന്നൈ ബംഗളൂരു മെയിൽ എക്സ്പ്രസ് 18 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 254 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 41 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
0: ട്രെയിൻ സമയം.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
4: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 12 കഴിഞ്ഞ 4:52. ഇനി 12:05 ന്യൂസ് ഇൻ ഇംഗ്ലീഷ്.
5: This is Akashvani, the news read by Valsa Williams. Both houses of parliament have been adjourned till 12 noon following opposition protest over the NEET paper leak case and student protest. When the Lok Sabha assembled for the day at 11 a.m, the house paid tributes to the martyrs of the Indian Armed Forces who gave the supreme sacrifice during the Kargil War. Later, when the speaker tried to take up the question hour, the opposition members started sloganeering, demanding resignation of Union Education Minister Dharmendra Pradhan. Mr. Birla urged opposition members to cooperate in running the house, but they did not pay heed to the advice of the Speaker, which led to the adjournment of the house till 12 noon. The upper house also observed silence as a mark of respect to the memory of the martyrs. After that, the chairman tried to take up zero hour and allowed Leader of Opposition Mallikarjun Kharge to speak. Mr. Kharge raised the issue of NEET paper leak and student protest over the matter. As uproar continued from the opposition and treasury benches, the chairman adjourned the house till 12 noon. Prime Minister Narendra Modi has said that he has directed the departments to prepare a proposal for fast-track courts to tackle paper leaks, and they worked continuously and submitted the draft to him late last night. In a video message last night, Mr. Modi said this draft, which includes provisions for fast-track courts and stringent punishment, will be discussed by the Cabinet today. He said after incorporating the suggestions of Cabinet colleagues, it will be given its final shape. The Prime Minister said as the second week of Parliament begins on Monday, the government will make every effort to get this bill passed by the House at the earliest.
6: मैं जानता हूं कि पेपर लीक एक कोई मामूली विषय नहीं है. लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है, और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक विहित कदम उठाए गए. गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का एक वर्ष बर्बाद न हो. सरकार ने अभी कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाए इसका प्रबंध किया.
5: The Delhi police has informed that 480 Pakistan-based social media handles involved in coordinated misinformation campaigns have been identified and blocked. Delhi Police DCP Sumit Jha said these social media handles were involved in spreading rumours and false claims to mislead the students and the youth. He urged people to always verify information before trusting and sharing them. Activist Sonam Wangchuk has ended his hunger strike after 26 days at a private hospital in Gurugram last night in the presence of Union Ministers J.P. Nadda and Jitendra Singh. Sonam Wangchuk's wife, Gitanjali Angmo, and senior leaders of the apex body of Leh Ladakh were also present up

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 10 മിനിറ്റും 36 സെക്കൻഡുമായിരിക്കുന്നു. ഇപ്പോൾ കേൾക്കാം മിഷൽ.

0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: ഒരു കിയ ക്ലാരിസ്,
4: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
3: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാരിസ്, ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
6: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
7: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ, 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
6: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
8: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
9: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
8: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
9: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744550424.
10: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BN ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
11: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
11: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
12: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയ ഒരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
11: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2,000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
12: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
11: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
13: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
11: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
14: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
6: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
7: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ, 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
6: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
0: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാരിസ്,
4: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
3: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാരിസ്, ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
15: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
16: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
15: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
10: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BN ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
11: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.

0: inspires. ഈശ്വരി ആഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിട്ടലൻ ഓഫറുകളുമായി പെട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയൊരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
0: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
0: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
4: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ് യു വി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
6: നേടാം.
0: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിട്ടലൻ ഓഫറുകളുമായി പെട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയൊരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
0: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
7: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
8: 15 സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
9: കാൽപന്തും കലക്കൻ ഓഫറുമായി പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
10: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
9: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
10: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
11: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിട്ടലൻ ഓഫറുകളുമായി പെട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയൊരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
0: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30.
3: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
2: കണ്ടംകുളത്തി പ്രസവരക്ഷ.
9: കാൽപന്തും കലക്കൻ ഓഫറുമായി പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
10: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
9: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
10: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
2: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
0: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിട്ടലൻ ഓഫറുകളുമായി പെട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയൊരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
0: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
12: PM ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹേ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
2: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
1: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
3: രാവിലെ 8:23
4: പ്രായോജകർ
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
5: ABC ഓർത്തോപേഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും

0: രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
1: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
2: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
3: ഇനി കേൾക്കാം ഫഹദ് പാടിയ ഗാനം.

0: കൊരന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
0: സാന്ത്വനത്തിന്റെ കരസ്പർശം.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
4: നേടാം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
5: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
6: Volkswagen Virtus 4th year ആഘോഷിക്കുകയാണ്.
7: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
6: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
8: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
9: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
10: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ് ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
11: കിയ, movement that inspires.
12: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
13: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
12: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
13: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
14: 2026 ന്യൂ കിയ സീറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BN ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
15: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സീറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
11: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
16: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
17: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
18: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
19: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
20: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
19: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
11: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: ഇതുവരെ കേട്ടത് ഇശൽ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 28 മിനിറ്റും 33 സെക്കൻഡും. ഇപ്പോൾ ജാലകം. 2026-2027 അധ്യയന വർഷത്തിൽ പ്ലസ് വൺ ITI ഡിഗ്രി, PG, TTC, പോളിടെക്നിക് എന്നീ കോഴ്സുകളിലേക്ക് ഒന്നാം വർഷ പ്രവേശനം ലഭിച്ച മലപ്പുറം ജില്ലയിലെ അർഹരായ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രാരംഭ ചെലവുകൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായത്തിന് നിലമ്പൂർ ITDP ഓഫീസ് അപേക്ഷ ക്ഷണിച്ചു. പട്ടികവർഗ വികസന വകുപ്പിന്റെ ഹോസ്റ്റലുകളിലോ സ്ഥാപനങ്ങളിലോ താമസിച്ച് പഠിക്കുന്നവർ ഒഴികെയുള്ള പണിയ, കാട്ടുനായ്ക്ക, അറനാടൻ, ചോലനായ്ക്ക സമുദായങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ സഹായം ലഭിക്കുക. അപേക്ഷകർ 2026-2027 വർഷം മെറിറ്റ് റിസർവേഷൻ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നേടിയവരായിരിക്കണം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 100,000 രൂപയിൽ കവിയരുത്. BPL വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ നിലമ്പൂർ ITDP ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് 9496070368, ഇടവണ്ണ 9496070369, പെരിന്തൽമണ്ണ 9496070400. ഇതുവരെ കേട്ടത് ജാലകം. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
1: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന ശിക്ഷയ്ക്കുള്ള കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭ പരിഗണിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സുപ്രീം കോടതി തീരുമാനമനുസരിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി. ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ADGP MR അജിത്കുമാറിന് സസ്പെൻഷൻ. തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി KM ഷാജി. ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള അപേക്ഷ ഇന്നുകൂടി സമർപ്പിക്കാം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ഹരാരെ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ഇനി തിങ്കളാഴ്ച ചേരും. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ലോക്സഭ ആദരം അർപ്പിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ശ്രമിക്കവെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് അരങ്ങേറിയത്. സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ്, വാങ്ചുക്കിന്റെ ഭാര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് സമരം അവസാനിപ്പിച്ചത്. ഒരു തരത്തിലുമുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ലെന്ന കാര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാങ്ചുക് അഭ്യർത്ഥിച്ചു. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ കോടതി തീരുമാനമനുസരിച്ച് സർക്കാർ മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ SSK ഫണ്ട് ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിയിക്കാനാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും ശ്രീ ഷംസുദ്ദീൻ വ്യക്തമാക്കി.
2: ഇന്ത്യയിലെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുടെ സമ്മേളനം അത് വളരെ മുമ്പ് നിശ്ചയിച്ചതാണ്. സംസ്ഥാനത്തു നിന്നുള്ള മന്ത്രിമാരായ യോഗത്തിൽ പങ്കെടുത്തു, അജണ്ട പ്രകാരം ചർച്ച ചെയ്തു. അതുപോലെ ഭാവി പദ്ധതികളിൽ അർഹമായ പങ്കാളിത്തം കിട്ടാനുമാണ് നമ്മൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. വഖഫ് ബോർഡിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു വിഷയം നിൽക്കുമ്പോൾ സുപ്രീം കോടതി എന്താണോ പറയുന്നത് അത് വെയിറ്റ് ചെയ്തിട്ട് ആ കാര്യത്തിൽ ഞങ്ങളും തീരുമാനമെടുക്കും. പിന്നെ പുനഃസംഘടനയ്ക്ക് സർക്കാരിന് അധികാരമുണ്ട് എന്നും കോടതി തന്നെ കണ്ടിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷനുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യും. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 51.1 ലക്ഷം പേർ

0: ഉദ്യോഗസ്ഥർക്ക് 2000 രൂപ വീതമാണ് നൽകുന്നത്. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറങ്ങി. കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയതിനാലാണ് നടപടി. അധികാര ദുർവിനിയോഗം കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു.
1: ഡി ജി പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പൊ ആ തീരുമാനമാണ് ഗവൺമെന്റ് ഉത്തരവായി പുറത്തു വരുന്നത്. അത് പ്രത്യേക അസാധാരണമായ ഒന്നുമില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അധികാര ദുർവിനിയോഗവും അതോടൊപ്പം തന്നെ വെടിവിട്ടുള്ള പ്രവർത്തനവും ആര് ചെയ്താൽ അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ നൽകാൻ ഏത് ഗവൺമെന്റിനും ബാധ്യതയുണ്ട്.
0: സംസ്ഥാനത്ത് 4ാം ദിവസത്തിലേക്ക് കടന്ന ഓൺലൈൻ ടാക്സി തൊഴിലാളികളുടെ സമരം ഭാഗികമായി പിൻവലിച്ചു. വേതന വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകളിൽ തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ച് സർവീസ് പുനരാരംഭിച്ചു. എന്നാൽ ഊബർ ആപ്പിനെതിരെയുള്ള സമരം തുടരുകയാണ്. വാഹനങ്ങളുടെ ലഭ്യതക്കുറവിനെ തുടർന്ന് യാത്രക്കാരിൽ നിന്നും 3 ഇരട്ടിയോളം അമിത നിരക്ക് ഈടാക്കുന്നതായും പരാതി ഉയരുന്നുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇന്ന്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അതേസമയം മുൻപ് ഏതെങ്കിലും വിധത്തിൽ ഹജ്ജ് നിർവഹിച്ചവർക്കും ശരിയായ രീതിയിലുള്ള സഹായി ഇല്ലാത്തവർക്കും ഈ വിഭാഗത്തിൽ അപേക്ഷിക്കാൻ അർഹതയില്ലെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജി ഒ വി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ 4 ദിവസമായി സംഘടിപ്പിച്ച ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടി ഓപ്പറേഷൻ സതേൺ റെഡിനെസിന് സമാപനം. 27 രാജ്യങ്ങളിലെ 276 പ്രതിനിധികൾ പങ്കെടുത്തു. സമുദ്ര സുരക്ഷ, സമുദ്രമേഖലയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച ധാരണയും വിവരങ്ങൾ പങ്കിടലും സമുദ്ര നിയമം, മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പ്രത്യേക സെഷനുകൾ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കും. മന്ത്രി കെ എം ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: സംസ്ഥാനത്തെ തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്. ഇത് സംബന്ധിച്ച കരട് റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി യോഗത്തിൽ അവതരിപ്പിച്ചു. തദ്ദേശ വാർഡ് തലത്തിൽ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ച് ആക്രമണകാരികളായ നായ്ക്കളെ കണ്ടെത്തും. ആവശ്യമെങ്കിൽ കുത്തിവയ്പിലൂടെ ദയാവധം നടത്തും. മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കി തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാനും യോഗത്തിൽ ധാരണയായി.
0: മന്ത്രി കെ മുരളീധരൻ വർക്കല ശിവഗിരി മഠം സന്ദർശിച്ചു. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ തുടങ്ങിയവർ മന്ത്രിയെ സ്വീകരിച്ചു. മഹാസമാധിയിലും അദ്ദേഹം ദർശനം നടത്തി. സംസ്ഥാനത്ത് ആദ്യമായി റോഡുകളിൽ വൈറ്റ് ടോപ്പിംഗ് നടത്തി ആലപ്പുഴ ജില്ല മാതൃകയാകുന്നു. നഗരത്തിലെ ജനറൽ ആശുപത്രി കവല, കളക്ടറേറ്റ് കോൺവെന്റ് കവല, മുല്ലയ്ക്കൽ റോഡുകളിലായിരുന്നു വൈറ്റ് ടോപ്പിംഗ് പരീക്ഷണം. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സ്ഥിരമായി വെള്ളക്കെട്ടും കുഴിയും ഉണ്ടാകുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരം നിർമ്മാണ രീതി പ്രയോജനപ്പെടുക. 2021 7 കിലോമീറ്ററോളം ദൂരത്തിലാണ് നഗരത്തിലെ റോഡുകൾ ആധുനികവൽക്കരിച്ചത്. തകരാറൊന്നുമില്ലാതെ റോഡ് 25-30 വർഷം നിലനിൽക്കുമെന്നാണ് അവകാശവാദം.
0: ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം നാളെ ഹരാരയിൽ നടക്കും. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ സിംബാബ്വെയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കോട്ടയം അയർകുന്നത്ത് വിഷം കഴിച്ചു മരിച്ച ഒരു കുടുംബത്തിലെ 4 പേരുടെയും സംസ്കാരം ഇന്ന് നടക്കും. ചേപ്പുംപാറ മർത്ത മറിയംപള്ളി പാരിഷ് ഹാളിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹങ്ങളിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 3 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ SFI ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ച, NTA പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെ ചർച്ചയിൽ നിന്നും കോൺഗ്രസ് ഒളിച്ചോടുന്നതായി BJP ആരോപിച്ചു. ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്ന് റദ്ദാക്കിയ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് രണ്ടാംഘട്ട

0: പ്രാഥമിക പരീക്ഷയുടെ പുതുക്കിയ തീയതി PSE പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 22 രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:05 വരെയായിരിക്കും പരീക്ഷ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 869 പോയിന്റ് താഴ്ന്ന് 75541. നിഫ്റ്റി 245 പോയിന്റ് നഷ്ടത്തിൽ 23626. വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1360 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇതു സംബന്ധിച്ച് സമൂഹമാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. ഇടുക്കി ശാന്തൻപാറ ആനയിറകലിൽ കാട്ടാന റേഷൻ കട തകർത്തു. ഇന്ന് പുലർച്ചെയാണ് ചക്കക്കൊമ്പൻ എന്ന ആന കട തകർത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന ശിക്ഷയ്ക്കുള്ള കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭ പരിഗണിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സുപ്രീംകോടതി തീരുമാനമനുസരിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി. ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ADGP MR അജിത്കുമാറിന് സസ്പെൻഷൻ. തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി KM ഷാജി. ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള അപേക്ഷ ഇന്ന് കൂടി സമർപ്പിക്കാം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ഹരാരി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: എന്താണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്? തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന എം പി സംസാരിക്കുന്നു.
1: ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ എന്റെ തൈറോയിഡ് ഹോർമോൺ കുറവാണ്, ഇങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അതോ ഇതൊരു അപകടകരമായ അസുഖമാണോ? ഇതിന് ചികിത്സയുണ്ടോ? ഇങ്ങനെയൊക്കെ ഉള്ള കുറെ സംശയങ്ങൾ നമുക്കുണ്ട്. അപ്പം എന്താണ് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്? ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. കേൾക്കുമ്പോൾ നമുക്ക് പേടി തോന്നുമെങ്കിലും ഇത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തിയുണ്ടല്ലോ, അത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയെ തന്നെ ആക്രമിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് കാരണം തൈറോയിഡ് ഗ്രന്ഥിയിലെ കോശങ്ങൾ നാശം സംഭവിക്കുകയും തുടർന്ന് ഹോർമോൺ ഉൽപാദനം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, തൈറോയിഡ് നമ്മുടെ കഴുത്തിൽ കാണുന്ന ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പുള്ള ഒരു ഗ്രന്ഥിയാണ്. അപ്പം ഇതിൽ നിന്നും പലതരം ഹോർമോണുകൾ T4, T3 എന്നൊക്കെ പേരുള്ള കുറച്ച് ഹോർമോണുകൾ വരുന്നുണ്ട്. ഈ ഹോർമോണുകൾ നമ്മുടെ പല അവയവങ്ങളുടെയും നോർമലായിട്ടുള്ള പ്രവർത്തനത്തിന് അത്യാവശ്യമാണ്. നമുക്ക് എനർജി തരുന്നതിനാവട്ടെ, നമ്മുടെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്, നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് നോർമലായിട്ട് നിർത്താൻ, നമ്മുടെ മെമ്മറി നോർമലാക്കാൻ, അതുപോലെ പല പല അവയവങ്ങൾക്കും ഈ ഹോർമോണുകൾ അത്യാവശ്യമാണ്. ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ബാധിച്ച ഒരു തൈറോയിഡ് ഗ്രന്ഥിയിൽ കോശങ്ങൾ നശിക്കുന്തോറും തൈറോയിഡിന്റെ പ്രവർത്തനം കുറഞ്ഞു കുറഞ്ഞു വരികയും ഹൈപ്പോ തൈറോയിഡിസം അഥവാ തൈറോയിഡിന്റെ പ്രവർത്തന കുറവുണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ T4, T3 അളവിൽ കുറവ് വരുന്നു. അങ്ങനെയാണ് നമുക്ക് സിംറ്റംസ് അഥവാ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. എന്താണ് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് വരാനുള്ള കാരണം? പല കാരണങ്ങൾ കാരണം ഇത് വരാം. അപ്പൊ രോഗി ചിലപ്പോൾ ചോദിക്കുമ്പോൾ, ഞാൻ എന്ത് ചെയ്തിട്ടാണ്, എന്റെ ഭക്ഷണ ക്രമീകരണം തെറ്റായിട്ടാണോ, എന്തുകൊണ്ടാണ് ഈ രോഗം എനിക്ക് വന്നതെന്നുള്ളത്? ഇതിനുവേണ്ടി പല കാരണങ്ങളും പറയാറുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ജനിതകമായിട്ടുള്ള ഫാക്ടേഴ്സ്, അതായത് ഇപ്പം നമ്മുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് കൂടാതെ സ്ത്രീകളിൽ ഇതിന്റെ റിസ്ക് ആണുങ്ങളെ അപേക്ഷിച്ച് 10 മടങ്ങ് കൂടുതലാണ്. അതുകൂടാതെ അയഡിൻ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവര്, സെലീനിയം എന്നുള്ള എലമെന്റിന്റെ കുറവുള്ളവർ, സ്ട്രെസ്, പുകവലി എന്നൊക്കെ ഉള്ള കാര്യങ്ങളും ഇതിന് കാരണമാകാം. അതുപോലെ ചില പ്രത്യേക അവസ്ഥകൾ, ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം എന്നിങ്ങനെയുള്ള കുട്ടികളിലൊക്കെ കാണുന്ന ചില അസുഖങ്ങളിലും ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് കാണാം. അപ്പം ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന്റെ ലോക ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ രോഗമുണ്ടെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്നുള്ളതിന് രോഗലക്ഷണങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. അതായത് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് വന്ന് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം വരുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന്റെ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ തൈറോയിഡിന്റെ പ്രവർത്തന കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. അതായത് നമുക്ക് നല്ലപോലെ തളർച്ച ഉണ്ടാകാം, ഉറക്ക കൂടുതൽ വരാം, മലം പോകാനുള്ള പ്രയാസം, കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് വരാം, ചെറിയ ഭാരം കൂടുന്ന അവസ്ഥ ഉണ്ടാവാം.

തൊലിയൊക്കെ ഡ്രൈ ആവാം, മുടി ഒഴിച്ചിൽ വരാം, ഇതുകൂടാതെ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതെല്ലാം ഇതിന്റെ സിംറ്റംസ് ആണ്. ചിലര് പറയും എനിക്ക് ഒട്ടും ഓർമ്മ നിൽക്കുന്നില്ല. ഇതൊക്കെ ഈ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇത് തന്നെയാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന്റെയും ലക്ഷണങ്ങൾ. ഇനി എന്തൊക്കെ തരത്തിലാണ് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉള്ളത്? അതായത് ഇതിന് രണ്ട് സ്റ്റേജ് ആണുള്ളത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഗോയിട്രസ് സ്റ്റേജ് ആണ്. അതായത് തൈറോയിഡ് ഗ്രന്ഥിയിലെ വീക്കം ഉള്ള ഒരവസ്ഥയാണ് ഈ ഗോയിട്ര സ്റ്റേജ്. ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജ്, അതായത് അട്രോഫിക് സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ തൈറോയിഡിന്റെ പ്രവർത്തനം കുറഞ്ഞിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ സിംറ്റംസ് വരുന്നത്. ആ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ചുരുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കഴുത്തിൽ മുഴയൊന്നും കാണാൻ സാധ്യതയില്ല. നമ്മൾ എപ്പോഴാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്? ഹൈപ്പോ തൈറോയിഡിസം ഉള്ള 90% ആൾക്കാരിലും ഇതിന്റെ കാരണം ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരിലും ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ 90% ആൾക്കാരിലും ഇതാണെന്ന് നമുക്കറിയാം. എന്നാലും ചില ഘട്ടങ്ങളിൽ നമ്മൾ ഇത് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അപ്പം ആദ്യമായിട്ട് നമ്മൾ തൈറോയിഡിന്റെ പ്രശ്നമുണ്ടോ എന്നറിയാൻ ടെസ്റ്റ് ചെയ്യുന്നത് TSH എന്നുള്ള ഹോർമോണാണ്. TSH എന്ന് പറയുന്നത് തൈറോയിഡിനെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ്. തൈറോയിഡിൽ നിന്ന് ഉണ്ടാകുന്ന ഹോർമോണാണ് T3 T4. TSH കൂടുകയും T4 നോർമലായിട്ടോ കുറവായിട്ടോ വരുന്ന അസുഖത്തിനെയാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഈ ഹൈപ്പോ തൈറോയിഡിസമായിട്ട് നമ്മളുടെ അടുത്ത് വരുന്ന ഒരു രോഗിക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണോ എന്നറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് anti-TPO. ഈ anti-TPO ടെസ്റ്റ് നമ്മൾ എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന്, ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡിസമായിട്ട് ഒരു രോഗി വരികയാണെങ്കിൽ അവർക്ക് anti-TPO നമുക്ക് ചെയ്തു നോക്കാം. എന്താണ് ഈ രോഗ കാരണം എന്നറിയാൻ വേണ്ടി. ഇതല്ലാതെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് ശേഷം തൈറോയിഡിന് സംബന്ധിച്ച് അസുഖങ്ങൾ ഉണ്ടാവുന്ന സ്ത്രീകൾക്ക് നമ്മൾ anti-TPO ചെയ്യാറുണ്ട്. ഇതുകൂടാതെ വേറെ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളിൽ Type 1 diabetes ഒക്കെ ഉള്ള കുട്ടികൾക്ക്, അതുപോലെ ചില അഡിസൻസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞുള്ള ചില ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുണ്ട്, അവരിലും ഈ anti-TPO ചെയ്യാറുണ്ട്. ഇത് പോരാതെ ഈ ഗർഭം ധരിക്കാൻ പ്രയാസം ഉള്ളവര്, റിക്കറന്റ് ആയിട്ട് അബോർഷൻസ് വരുന്നവര്, ഇവരിലൊക്കെ ഈ anti-TPO ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി anti-TPO പോസിറ്റീവ് ആണെന്നുള്ള ഇതിനു വേണ്ടി അല്ല നമ്മൾ ചികിത്സ നൽകുന്നത്. ഈ anti-TPO പോസിറ്റീവ് ഉള്ളവർക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണെന്ന് പറയാം. പക്ഷേ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിന്റെ പ്രവർത്തന കുറവ് വരികയാണെങ്കിൽ മാത്രമേ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് നിങ്ങൾ anti-TPO ചെയ്ത് അത് പോസിറ്റീവ് ആണ്, പക്ഷെ നിങ്ങളുടെ TSH, T4, T3 തുടങ്ങിയ ഹോർമോൺസ് നോർമൽ ആണെങ്കിൽ നിങ്ങൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. അതായത് anti-TPO നോർമൽ ആവാൻ വേണ്ടി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഇനി അൾട്രാസൗണ്ട് എപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്? ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ഒരു വ്യക്തി എപ്പോഴാണ് കഴുത്തിന്റെ അൾട്രാസൗണ്ട് എടുക്കേണ്ടത്? കഴുത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വീക്കം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് ചെയ്തു നോക്കാം. ഇതൊരിക്കലും രോഗനിർണയത്തിന് വേണ്ടിയല്ല. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഒരിക്കലും നമുക്ക് ഒരു അൾട്രാസൗണ്ടിൽ ഇത് കണ്ടു എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു രോഗമല്ല. തൈറോയിഡ് ഗ്രന്ഥിയുടെ വീക്കം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും നൊഡ്യൂളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അൾട്രാസൗണ്ട് വഴി തിരിച്ചറിയാൻ കഴിയും. ഇനി ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന്റെ ട്രീറ്റ്മെന്റ്, ചികിത്സ എന്താണ്? anti-TPO ഉണ്ട്, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണെന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡ് പ്രവർത്തന കുറവ്, TSH കൂടുന്ന അവസ്ഥ, അതൊക്കെ വരുമ്പോഴാണ് നമ്മൾ തൈറോക്സിൻ എടുക്കേണ്ടത്. അപ്പം തൈറോക്സിൻ തന്നെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. ഈ രോഗലക്ഷണങ്ങളുമായിട്ട് രോഗി വരുമ്പോൾ TSH നോക്കും. TSH കൂടുകയാണെങ്കിൽ മരുന്ന് കഴിക്കും. മരുന്നിന്റെ ഡോസ് നമ്മൾ തീരുമാനിക്കുന്നത്, ചിലർ കണ്ടിട്ടില്ലേ 100 microgram ആണ് കഴിക്കുക, ചിലർ 25 വേണ്ടി വരുള്ളൂ. ഇത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, അവരുടെ തൈറോയിഡിന് ബാക്കി എത്ര പ്രവർത്തനം ഉണ്ട്. ചിലർക്ക് ഒട്ടുമേ പ്രവർത്തിക്കാത്ത തൈറോയിഡ് ആയിരിക്കും, അവർക്ക് ചിലപ്പം 100 or 125 microgram തൈറോക്സിൻ ആവശ്യമായിട്ട് വരാം. പക്ഷെ കുറച്ച് പ്രവർത്തനം ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ 25 or 50 microgram ഗുളിക മതിയാവും. അവരുടെ TSH അളവ് വെച്ചിട്ടും തൈറോയിഡിന്റെ പ്രവർത്തനം എത്രത്തോളം ബാക്കിയുണ്ടെന്നും വെച്ചാണ് നമ്മൾ മരുന്നിന്റെ ഡോസ് തീരുമാനിക്കുന്നത്. നമ്മൾ തൈറോക്സിൻ എടുക്കുമ്പോൾ എപ്പോഴും രാവിലെ വെറും വയറ്റിൽ എടുക്കാൻ ശ്രദ്ധിക്കണം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇടണം. പറ്റുവാണെങ്കിൽ ഒരു മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഭക്ഷണം എന്തെങ്കിലും, അതായത് പാലോ ചായയോ അല്ലെ എന്ത് ഭക്ഷണം കഴിച്ചാലും ഇത് ഈ മരുന്നിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കാനും ചിലപ്പോൾ ഡോസ് നമുക്ക് കൂട്ടേണ്ടി വരേണ്ട ഒരാവശ്യവും വരാം. അപ്പൊ എപ്പോഴും മരുന്ന് വെറും വയറ്റിൽ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഗുളിക എടുക്കുന്നുണ്ട്, അത് ഈ മരുന്നിന്റെ അബ്സോർപ്ഷനെ ബാധിക്കുന്നതാണെങ്കിൽ അത് നിർത്തുകയോ അല്ലെങ്കിൽ അതിന്റെ സമയം മാറ്റി കഴിക്കുകയോ ചെയ്യേണ്ടതും ആവശ്യമാണ്. പിന്നെ കൃത്യമായി കഴിക്കുക, ഒരു ദിവസം പോലും മുടങ്ങാതെ സ്ഥിരമായിട്ട് കഴിക്കുക എന്നുള്ളതും വളരെ അത്യാവശ്യമാണ്. തൈറോക്സിൻ കൃത്യമായി കഴിച്ചാൽ മാത്രമേ നമുക്ക് TSH നോർമൽ ആക്കാനും അതുവഴി നമ്മുടെ രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനും സാധിക്കുകയുള്ളൂ. അപ്പം സ്ഥിരമായിട്ട് കഴിക്കുക, രാവിലെ വെറും വയറ്റിൽ കഴിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്? ഒരിക്കലും anti-TPO വെച്ചല്ല നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്, TSH വെച്ചാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. TSH ഒരു 3 മുതൽ 6 മാസം കൂടുമ്പോൾ ചെയ്തു നോക്കണം. TSH നോർമൽ ആയിട്ട് നിർത്തേണ്ടതിന്റെ ആവശ്യമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ anti-TPO എന്നുള്ള ടെസ്റ്റ് ഒരിക്കൽ ചെയ്തതിന് ശേഷം പിന്നീട് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. കാരണം ഇത് ഒരു സൂചന മാത്രമാണ്, നമ്മൾക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉണ്ടെന്നുള്ളൊരു സൂചന.

0: നോർമൽ ആവില്ല. നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നത് ഒരിക്കലും ഈ ആന്റിബോഡി നോർമലാക്കാൻ വേണ്ടിയല്ല, ഇത് അസുഖം എന്താണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ആന്റിബോഡി ടെസ്റ്റ് ചെയ്യുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു പേടി തോന്നുമെങ്കിലും ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് പ്രശ്നക്കാരനായിട്ടുള്ള ഒരു അസുഖമല്ല. മരുന്ന് കഴിക്കുന്നതോടുകൂടി നമ്മുടെ രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനും അതുപോലെ തന്നെ TSH നോർമലാക്കാനും സാധിക്കും. അതുപോലെ തന്നെ anti-TPO എന്നുള്ള ടെസ്റ്റ് ഒരിക്കൽ മാത്രം ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ്, അത് റിപ്പീറ്റഡ്ലി ഇങ്ങനെ ചെയ്യുന്നതിലും കാര്യമില്ല.
1: എന്താണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്? തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന MP സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീരസൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് പാർലമെന്റ്. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 47. ഗുജറാത്തിലും ജമ്മുവിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഇറാനെതിരെ 13-ാം ദിനവും ആക്രമണം തുടർന്ന് അമേരിക്ക. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇക്കാര്യം ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതു സംബന്ധിച്ച ബിൽ പാർലമെന്റിൽ ഉടൻ തന്നെ പാസാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചകളുമായി ബന്ധപ്പെട്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സംബന്ധിച്ച കരട് നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകൾ ഇന്നലെ രാത്രി തന്നെ സമർപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 2.5 മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ സുപ്രധാന നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നടപടി സഹായിക്കുമെന്നും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരായ ശക്തമായ മുന്നറിയിപ്പായി ഇത് മാറുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള തീരുമാനത്തെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും പ്രശംസിച്ചു. കേസുകൾ അതിവേഗം തീർപ്പാക്കി യുവാക്കൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
2: कल जो प्रधानमंत्री जी ने निर्णय लिया कि पेपर लीक से संबंधित जो मामले अदालतों में लंबित हैं, चल रहे हैं, उनकी सुनवाई हम स्पेशली डेजिग्नेटेड फास्ट ट्रैक कोर्ट गठित करके करवाएंगे, जिससे डे टू डे बेसिस पे सुनवाई होगी, स्पीडी ट्रायल होगा और टाइम बाउंड इन्वेस्टिगेशन होगा, तो युवाओं को न्याय मिलेगा। ये बहुत बड़ा निर्णय है। उसी प्रक्रिया में कल दिन भर ये चर्चा चलती रही।

0: പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ്ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിൽ പ്രവർത്തിക്കുന്ന ഫാസ്റ്റ്ട്രാക്ക് കോടതിയിൽ അനു ഗ്രോവർ ബാലിഗയെ ആണ് ജഡ്ജിയായി നിയോഗിച്ചത്. ഫാസ്റ്റ്ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ തീരുമാനം വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും രാജ്യത്തെ യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം സോനം വാങ്ചുക് ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ ജെ.പി. നദ്ദ, ജിതേന്ദ്ര സിംഗ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് അവസാനിപ്പിച്ചത്. കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര രക്തസാക്ഷികളുടെ അജഞ്ചലമായ ധീരതയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പാർലമെന്റ്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ അതിർത്തികൾ കാത്തുസൂക്ഷിക്കാൻ ജീവൻ ബലി നൽകിയ ധീര സൈനികരുടെ സ്മരണ പുതുക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 26-നാണ് കാർഗിൽ ദിവസ് ആചരിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യം, പരമാധികാരം എന്നിവ കാത്തുസൂക്ഷിക്കാനുള്ള നമ്മുടെ പ്രതിബദ്ധതയെ ഓർമ്മിപ്പിക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസെന്നും കാർഗിൽ ധീരയോദ്ധാക്കൾ രാജ്യത്തിന് എക്കാലവും മാതൃകയാണെന്നും രാജ്യസഭാ അധ്യക്ഷൻ സി.പി. രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. കാർഗിൽ വിജയ് ദിവസ് രാജ്യത്തെ സൈനികരുടെ ത്യാഗത്തെയും ധീരതയെയും സ്മരിക്കുന്നതിനുള്ള ദിവസമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
1: ये दिन हमारे भारतीय सशस्त्र बलों के अद्भुत साहस, अप्रतिम शौर्य और सर्वोच्च बलिदान का प्रतीक है. ये सभा भारतीय सशस्त्र बलों के उन वीर जवानों को श्रद्धापूर्वक नमन करती है जिन्होंने अत्यधिक दुर्गम पर्वतीय क्षेत्रों, विषम परिस्थितियों और प्रतिकूल मौसम की परवाह न करते हुए अद्वितीय वीरता और अटूट संकल्प का परिचय दिया और अपना सर्वोच्च बलिदान देकर देश की अखंडता और संप्रभुता की रक्षा की.
0: ई वार्ताകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബോലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെയാണ് 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായത്. മാർച്ച് പാസ്റ്റിൽ 126 അംഗ ഇന്ത്യൻ സംഘത്തെ മീരാഭായ് ചാനുവും ലൊവ്ലിന ബോർഗോഹെയ്നുമാണ് നയിച്ചത്. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. അസം പ്രളയത്തിൽ ഇന്നലെ 6 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരിച്ചവരുടെ എണ്ണം 47. 11 ജില്ലകളിലായി 7 ലക്ഷത്തിലധികം പേരായാണ് പ്രളയം ബാധിച്ചത്. ഗുജറാത്തിൽ 2 ദിവസമായി തുടരുന്ന കനത്ത മഴ അഹമ്മദാബാദിലും സൂറത്തിലുമടക്കം ജനജീവിതം ദുരിതത്തിലാക്കി. നവ്സാരി വൽസാദ് മേഖലകളിൽ നദികൾ കരകവിഞ്ഞ് പ്രളയ സമാന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ജമ്മുകശ്മീരിൽ 3 ദിവസമായി തുടരുന്ന ശക്തമായ മഴ ജമ്മു ഡിവിഷനിൽ മേഘവിസ്ഫോടനത്തിനും അതിവേഗ പ്രളയത്തിനും കാരണമായി. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. എഡിജിപി MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറക്കി. LDF സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കാട്ടാന ഭീഷണിയിൽ ഇടുക്കി ശാന്തൻപാറയും പരിസര പ്രദേശങ്ങളും. ആനയിറങ്കലിൽ ചക്കക്കൊമ്പൻ വീണ്ടും റേഷൻ കട തകർത്തു. തുടർച്ചയായി 12-ാം തവണയാണ് ഈ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാന ആക്രമണമുണ്ടാകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കഴിഞ്ഞ രാത്രി 9:30 മുതൽ പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. നാട്ടുകാർ ചേർന്ന് ആനയെ തുരത്തുകയും ചെയ്തു. എന്നാൽ പുലർച്ചെയോടെ വീണ്ടും എത്തിയ കാട്ടുകൊമ്പൻ ആക്രമണം നടത്തുകയായിരുന്നു. റേഷൻ കട കൂടാതെ തൊഴിലാളി ലയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കടയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. നിരന്തരം കാട്ടാന ശല്യമുണ്ടാകുന്ന ആനയിറങ്കലിൽ വനംവകുപ്പിന്റെയോ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെയോ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് ആരോപണമുണ്ട്. റേഷൻ കട 12 തവണ തകർക്കപ്പെട്ടിട്ടും ശാശ്വതമായ ഒരു സുരക്ഷാ സംവിധാനമൊരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.
0: ഇറാനിൽ തുടർച്ചയായ 13-ാം രാത്രിയും ആക്രമണം തുടർന്ന് അമേരിക്ക. യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ 2 സൌദി എണ്ണ കപ്പലുകൾ ആക്രമിച്ചതിന് പിന്നാലെ US ഇറാനിൽ ആക്രമണം ശക്തിപ്പെടുത്തുകയാണ്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർധന തുടരുകയാണ്. $100 മുകളിലെത്തിയ ബ്രന്റ് ക്രൂഡ് വില നിലവിൽ $98, WTI ക്രൂഡ് വില ബാരലിന് $90.

അഞ്ച് തവണ ലോക ചാമ്പ്യനായ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. നിലവിലെ ഫിഡെ പ്രസിഡന്റ് റഷ്യയുടെ ആർക്കാദി ദ്രോർക്കോവിച്ചിനെ യൂറോപ്യൻ യൂണിയൻ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് നേതൃമാറ്റം. സ്വിസ് യൂറോപ്യൻ യൂണിയൻ നിയമപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ദ്രോർക്കോവിച്ചിനുമേൽ നിലനിൽക്കുന്നിടത്തോളം കാലം ആനന്ദ് ഇടക്കാല പ്രസിഡന്റായി ചുമതലകൾ വഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 233 പോയിന്റ് താഴ്ന്ന് 76,157, നിഫ്റ്റി 69 പോയിന്റ് നഷ്ടത്തിൽ 23,799 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,360 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള രഥങ്ങളുടെ മടക്കയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ജനലക്ഷങ്ങൾ ക്ഷേത്ര നഗരിയിലെത്തി. ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ നിന്നാണ് രഥങ്ങൾ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച പാർലമെന്റ്. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 47. ഗുജറാത്തിലും ജമ്മുവിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഇറാനെതിരെ 13-ാം ദിനവും ആക്രമണം തുടർന്ന് അമേരിക്ക. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിൻ്റെ ഹൃദയത്താളം. സമയം ഒരു മണി കഴിഞ്ഞ് 32 സെക്കൻഡ്. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. വാട്സാപ്പിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ കേൾക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ പറയാം, 9495050506000. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം, മേഘയുടെ തിരോധാരം, ഒരു അന്വേഷണം. രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 നാടകഗാനങ്ങൾ. മൈലാഞ്ചി മുഞ്ച് പുനഃപ്രക്ഷേപണം. 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00 നാലുമണി പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 5:20 രാമായണ പാരായണം. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം തുടങ്ങിയ പരിപാടികളും തിരുവനന്തപുരം റിലേ പരിപാടികളിൽ കേൾക്കാം. ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ പ്രസിദ്ധീകരിക്കുന്ന മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം. വിലകൾ കിലോഗ്രാമിന്: ഇനം ചീര പച്ച നാടൻ മൊത്തവില 20 രൂപ, ചില്ലറ വില 30 രൂപ. മറുനാടൻ മൊത്തവില 20 രൂപ, ചില്ലറ വില 30 രൂപ. ചീര ചുവപ്പ് നാടൻ 20-30, മറുനാടൻ 20-30. കുമ്പളങ്ങ നാടൻ 12-20, മറുനാടൻ 12-20. ഏത്തയ്ക്ക നാടൻ 44-50, മറുനാടൻ 44-50. പാളയൻ തോടൻ നാടൻ 22-30, മറുനാടൻ 24-30. റോബസ്റ്റ നാടൻ 23-30, മറുനാടൻ 30-40. പാവയ്ക്ക നാടൻ 42-50, മറുനാടൻ 40-50. ചുരയ്ക്ക നാടൻ 15-20, മറുനാടൻ 15-20. പയർ

നാടൻ 55-65, മറുനാടൻ 40-50, വെള്ളരി നാടൻ 13-20, മറുനാടൻ 13-20, ചേന നാടൻ 35-45, മറുനാടൻ 35-45, കോവയ്ക്ക നാടൻ 40-50, മറുനാടൻ 40-50, മത്തൻ നാടൻ 12-20, മറുനാടൻ 12-20, പടവലം നാടൻ 25-35, മറുനാടൻ 25-35, ഇഞ്ചി നാടൻ 190-210, മരച്ചീനി നാടൻ 22-28, ഞാലിപ്പൂവൻ മറുനാടൻ 40-50, പൂവൻ 35-45, ബീട്രൂട്ട് 40-50, വെണ്ടയ്ക്ക 35-45, വഴുതന 32-40, കത്തിരി ഉരുണ്ടത് 25-35, ക്യാബേജ് 30-40.

ക്യാരറ്റ് മറനാടൻ 50-60, കോളിഫ്ലവർ 35-45, കൊത്തമര 30-40, ചേമ്പ് വലുത് 60-70, ചേമ്പ് ചെറുത് 30-40, മുരിങ്ങക്കായ 50-60, ബീൻസ് 45-55, പച്ചമുളക് 40-50, കരിനാരങ്ങ 60-70, ചെറുനാരങ്ങ 2-3, മാങ്ങ പച്ച 40-50, സവാള 30-34, ചെറിയ ഉള്ളി 65-75, ഉരുളക്കിഴങ്ങ് 23-30, തക്കാളി 22-26. ഇനി വാഴക്കുള മാർക്കറ്റിലെ പൈനാപ്പിൾ വില, കർഷകന് ലഭിക്കുന്ന വില. പൈനാപ്പിൾ പച്ച 39 രൂപ, മൊത്തവില 40 രൂപ. പൈനാപ്പിൾ പഴം കർഷകന് ലഭിക്കുന്ന വില 40 രൂപ, മൊത്തവില 41 രൂപ. ഇതുവരെ കേട്ടത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ പ്രസിദ്ധീകരിക്കുന്ന മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം.

സമയം 1 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വാട്സാപ്പിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങളാണ്. സന്ദേശം അയക്കേണ്ട നമ്പർ 9495050600. നമ്പർ വീണ്ടും 9495050600. ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനത്തിൻ്റെ ആദ്യ വരിക്കൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്.

കൂടെവിടെ എന്ന മൂവിയിലെ ജാനകി അമ്മ പാടിയ പൊന്നുരുകും പൂക്കാലം എന്ന ഗാനം വെച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നു റസിയ ചെറുതുരുത്തിയിൽ നിന്നും. അയൻവിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: ഉദ്യാനത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. വാട്സാപ്പിലൂടെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഗാനം ആവശ്യപ്പെടാം. നമ്പർ പറയാം, 9495050600. തിരുവേഗപ്പുറയിൽ നിന്ന് പുണ്യ ആവശ്യപ്പെടുന്ന ഗാനം, പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിലെ ആരു പറഞ്ഞു. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഈണം പകർന്നത് ബേണി ഇഗ്നീഷ്യസ്, ഗായകർ ജയചന്ദ്രനും ചിത്രയും.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
1: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
0: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: സമയം 1 മണി കഴിഞ്ഞ് 17:54. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഷിജിൽ പൂളമംഗലത്തിന്റെ ഇഷ്ടഗാനം. വെട്ടിച്ചിറ മലപ്പുറത്ത് നിന്നാണ് ആവശ്യപ്പെടുന്നത്. കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയത് ഹേ കൃഷ്ണ. ഗാനരചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

0: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: Movement that inspires.

മഞ്ചേരി കോവിലകം കുണ്ട് നിന്നും ആവശ്യപ്പെടുന്നു താരയും കുടുംബവും. ചിത്രം കേളി.

0: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. വാട്സപ്പിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ടത് ഇനി കേൾക്കാം. മഞ്ചേരി നെല്ലിക്കൂത്ത് നിന്നും വിജയൻ, അജിത് കുമാർ, നിസാമുദ്ദീൻ, രാകേഷ് എന്നിവരുടെ ഇഷ്ടഗാനം. ദേവാസുരം എന്ന ചിത്രത്തിലെ സൂര്യകിരീടം വീണുടഞ്ഞു. ഗായകൻ MG ശ്രീകുമാർ. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, MG രാധാകൃഷ്ണൻ.

0: ഇഷ്ടത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.

പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. വാട്സാപ്പിലൂടെ നിങ്ങൾക്കും ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനത്തിനായി സന്ദേശം അയക്കാം. അയക്കേണ്ട നമ്പർ പറയാം, 9495050600. പടിഞ്ഞാറ്റുമുറയിൽ നിന്നും രാജേഷ് ആവശ്യപ്പെടുന്നു ചിലമ്പ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ലതികയും പാടിയത്. വരികൾ ഭരതൻ, സംഗീതം ഔസേപ്പച്ചൻ.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: ഫോക്സ്വാഗൻ വേർട്ടിസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
3: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh rupees വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
4: സമയം 1 മണി കഴിഞ്ഞ് 41 മിനിറ്റും 22 സെക്കൻഡുമായിരിക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ കള്ളിപ്പൂങ്കുവിലെ എന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമയച്ചിരിക്കുന്നു എടവണ്ണപ്പാറയിൽ നിന്നും അനന്യ. ഗായകൻ MG ശ്രീകുമാർ, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം പകർന്നത് ബേണി ഇഗ്നേഷ്യസ്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
2: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
3: മൂത്തിടം കൽക്കുളത്ത് നിന്നും സത്യപ്രകാശ്, റീന എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം. ചിത്രം ധ്വനി. ഗാനശില്പികൾ യൂസഫലി കേച്ചേരി, നൌഷാദ്. ഗായകൻ യേശുദാസ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി, എൻ്റെ പേര് പ്രസീത ബാലചന്ദ്രൻ. ഞാൻ വയനാട്ടിലെ മേലേ വരയാൽ എന്ന ഗ്രാമത്തിൽ നിന്നാണ്. എൻ്റെ അനിയൻ്റെ മോളുടെ പിറന്നാളാണ് നാളെ. അവൾക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരുമോ? അക്കച്ചിയുടെ കുഞ്ഞുവാവ എന്ന സിനിമയിലെ സുന്ദരിക്കുട്ടി എന്ന് തുടങ്ങുന്ന ഗാനം. സംഗീതം ജോൺസൺ, ഗായിക എസ് ജാനകി.

പ്രിയപ്പെട്ടവരെ, ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് വാട്സാപ്പിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളാണ്. ഇന്ന് ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശങ്ങൾ അയച്ച എല്ലാവർക്കും നന്ദി. തുടർന്നും സന്ദേശങ്ങൾ അയയ്ക്കുക.

0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 1 മണി കഴിഞ്ഞ 55 മിനിറ്റും 16 സെക്കൻഡും.
1: FM പ്രധാന വാർത്തകൾ.
0: തുടർച്ചയായ 5-ാം ദിവസവും നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറാണെന്നും എന്നാൽ കോൺഗ്രസ് ചില നിബന്ധനകൾ വെച്ചതിനാലാണ് ചർച്ച തുടരാൻ കഴിയാത്തതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു പറഞ്ഞു. നീറ്റ് UG പരിഷ്കാരങ്ങളുടെ പുരോഗതിയിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് കേന്ദ്രത്തോടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടും സുപ്രീംകോടതി. ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് അലോക് ആരാധ്യ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഉത്തരവിട്ടത്. ഗ്ലാസ്ഗോയിൽ പുരോഗമിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീം അംഗങ്ങളെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുമോദിച്ചു. നിശ്ചയദാർഢ്യവും പ്രതിഭയും മുഖമുദ്രയാക്കിയ ഓരോ ടീം അംഗവും രാജ്യത്തിന്റെ അഭിമാനമാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സസ്പെൻഷനിലായ ADGP MR അജിത് കുമാറിനെതിരെ വകുപ്പുതല നടപടിയുടെ ഭാഗമായി അന്വേഷണവും കേരള പോലീസ് DGP റാങ്കിലെ യോഗേഷ് ഗുപ്തയാണ് അന്വേഷണം നടത്തുക. അധികാര ദുർവിനിയോഗവും വഴിവിട്ട പ്രവർത്തനങ്ങളും ആര് ചെയ്താലും സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിക്കില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഈ മാനദണ്ഡത്തിലാണ് ഗവൺമെന്റ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് രാജ്യം ആദായ നികുതി ദിനം ആചരിക്കുന്നു. സുതാര്യവും നികുതി സൌഹൃദപരവുമായ നികുതി വ്യവസ്ഥയിലേക്ക് രാജ്യത്തിന്റെ വളർച്ചാ വഴികൾ ഓർമ്മപ്പെടുത്തുന്നതിനാണ് ആദായ നികുതി ദിനം ആചരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രത. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1205, കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 219, 16324 മംഗളൂരു കോയമ്പത്തൂർ മെയിൽ എക്സ്പ്രസ് 234, അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 254, 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 41, 56608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 56നും എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം.
3: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
5: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
5: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
6: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
7: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്,
6: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ് ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.

0: inspires.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
2: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
1: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
4: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
3: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 1 മണി കഴിഞ്ഞ 59 മിനിറ്റും 52 സെക്കൻഡും ആയിരിക്കുന്നു. ഇനി 2 മണിക്ക് മീഡിയ ന്യൂസ്.
6: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi calls for strict action against paper leaks, assures early passage of bill for proposing fast-track courts and stricter punishments to culprits. Second round of talks between government and CJP begins at Constitutional Club over NEET paper leak row. Showdown continues in Parliament over NEET paper leaks. Lok Sabha adjourned for the day amid opposition uproar. Supreme Court directs Centre and NTA to file detailed affidavits on progress made in implementing reforms after NEET UG paper leak. India calls out United Nations for ignoring repression in Pakistan-occupied Kashmir, accuses Islamabad for systematically crushing rights of the people. IMD forecasts very heavy to extremely heavy rainfall over East Rajasthan, Gujarat and Madhya Maharashtra today. And India's Anahat Singh enters the semi-finals of World Junior Squash Championships. Prime Minister Narendra Modi has said that he has directed the departments to prepare a proposal for fast-track courts to tackle paper leaks, and they worked continuously and submitted the draft to him late last night. In a video message last night, Mr. Modi said this draft, which includes provisions for fast-track courts and stringent punishment, will be discussed by the Cabinet today. He said after incorporating the suggestions of Cabinet colleagues, it will be given its final shape. The Prime Minister said as the second week of Parliament begins on Monday, the government will make every effort to get the bill passed by the House at the earliest.
7: मैंने फास्ट ट्रैक कोर्ट के लिए विभागों को निर्देश दिए थे. विभागों ने लगातार मेहनत करके देर रात मुझे मुसद्दा भी दे दिया. फास्ट ट्रैक कोर्ट और कठोर सजा के प्रावधान के साथ का ये मुसद्दा कैबिनेट में चर्चा होगी. कैबिनेट के साथियों के सुझाव के बाद उसका अंतिम रूप दिया जाएगा और सोमवार से संसद का दूसरा सप्ताह शुरू हो रहा है, तब जल्द से जल्द उस बिल को सदन में पारित कराने का प्रयास किया जाएगा.
6: The Prime Minister said over the past 2.5 months since the paper leak incident, several steps have been taken. The culprits have been arrested and are in jail. Mr. Modi said the government's foremost responsibility was to ensure that students did not lose an academic year, and it was essential to conduct the examinations immediately.
7: मैं जानता हूं कि पेपर लीक एक कोई मामूली विषय नहीं है. लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है. और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक वीत कदम उठाए गए. गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का एक वर्ष बर्बाद न हो. सरकार ने अभी कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाए, इसका प्रबंध किया.
6: The Lok Sabha has been adjourned till Monday as ruckus continued in the House for the 5th consecutive day today. When the House met after the first adjournment at 12 noon, Parliamentary Affairs Minister Kiran Rijiju said the government is ready to discuss the NEET paper leak issue from day one. He said due to certain conditions being imposed by the Congress, the discussion has not been able to proceed.
8: The government is ready to discuss the NEET paper leak issue from day one, but due to the behavior of the Congress, the discussion has not been able to proceed. It is the collective sentiment of all the members.

0: India calls out United Nations for ignoring repression in Pakistan-occupied Kashmir, accuses Islamabad for systematically crushing rights of the people. IMD forecasts very heavy to extremely heavy rainfall over East Rajasthan, Gujarat and Madhya Maharashtra today, and India's Anahat Singh enters semi-finals of World Junior Squash Championships. With that, we end the midday news.
1: ആകാശവാണി മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർനാടകം അവസാന ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, ലിജിൻ കുന്നിലേത്ത്, ലൈസ അഗസ്റ്റിൻ, രഘു ചന്ദ്രിക, ബിൻസിലാൽ ചിതറ, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, എ ജെ സലീം, അനീഷ് നായർ, കലവൂർ ബിസി, പി എം ലാൽ, എ കെ സുജിത്ത്, ജയദേവ് കോട്ടയം, സുഷമ അനിൽ, സുനിത ടി എസ്, മീര വിജയകുമാർ. സംവിധാനം റൂബി ബാബു.
2: അവൾക്ക് എന്തു പറ്റി? അവൾക്ക് എന്താ സംഭവിച്ചത്? ഞാൻ പിന്നെ വിളിച്ചപ്പോ അവൾ എഴുന്നേറ്റില്ല, ഒന്നും മിണ്ടിയില്ല.
3: മഹാഭാവി, നീ അവളെയും കൊന്നുവല്ലേ? പട്ടാപ്പകല് ഒരുത്തിയെ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് നീ ഇപ്പോഴും ഞെളിഞ്ഞു നടക്കുന്നു അല്ലേ? ആ പാവം പെണ്ണിന്റെ ശവം എന്തു ചെയ്തടാ? ആരും ഉണ്ടായിരുന്നില്ലേ ഇതൊക്കെ കാണാൻ?
2: ഇല്ല, ഇല്ല, ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഡോറാത്തി ആന്റിയുടെ കൂടെ കിടത്തി ഉറക്കി.
3: ഡോറോത്തി ആന്റിയോ? അതാരാ?
2: ആന്റിയാ. ആന്റി ആന്റി മരിച്ചു പോയതല്ലേ? ആന്റിയുടെ അടുക്ക് കഴിഞ്ഞിട്ടല്ലേ ഞാൻ വന്നത്?
3: ആന്റിയുടെ അടുക്ക് കഴിഞ്ഞോ? ബാക്കി പറ. ഡേവിഡ്, ഡേവിഡ്, ഉറങ്ങാതെ എഴുന്നേൽക്ക്. ഡേവിഡ്, ഡേവിഡ്.
4: ഡേവിഡ് പിന്നെ കണ്ണു തുറന്നില്ല. അളവിൽ കൂടുതൽ സോഡിയം പെന്റാത്തോൾ ശരീരത്തിലെത്തിയാൽ ശ്വാസതടസ്സവും ഹൃദയാഘാതവും സംഭവിക്കും. അതുതന്നെ ഇവിടെ ഡേവിഡിനും സംഭവിച്ചു. പക്ഷേ ജീവൻ വെടിയും മുമ്പ് ഡേവിഡ് പറഞ്ഞ ചില കാര്യങ്ങൾ ധനപതിയുടെ സംശയത്തിന് സ്ഥിരീകരണം നൽകി. പക്ഷെ ഞങ്ങൾക്ക് ഡേവിഡിന്റെ വാക്കുകൾ മറ്റൊരു തുമ്പാണ് നൽകിയത്.
5: മരിച്ചുപോയെന്ന് ഡേവിഡ് പറഞ്ഞ ഡൊറോത്തി ആന്റിയെ തേടിയായിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങിയത്. അത് തീർച്ചയായും ഡേവിഡിന്റെ റിലേറ്റീവോ പരിചയക്കാരിയോ ആയിരിക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു.
6: എന്നിട്ട് കണ്ടെത്തിയോ?
4: ഇത്തിരി പ്രയാസപ്പെട്ടെങ്കിലും ഞങ്ങളത് കണ്ടുപിടിച്ചു. ഡേവിഡിന്റെ ഇടവക പള്ളിയിലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ട ഒരു വൃദ്ധ.
5: അപകടത്തിന് ദൃക്സാക്ഷിയായ യുവതിയെ നിശബ്ദയാക്കിയ ഡേവിഡ് അവളെ ഡൊറോത്തി ആന്റിയുടെ കല്ലറയിൽ തന്നെ കൊണ്ടുചെന്ന് അടക്കി. അവളുടെ കയ്യിലെ ബാഗ് ഉൾപ്പെടെ ആരും അറിയാതെ.
6: ഹോ ദൈവമേ, എന്തെല്ലാം ക്രൂരതകൾ! എങ്കിലും ബാംഗ്ലൂർ പോലൊരു നഗരത്തിൽ ഒരു യുവതിയെ കൊന്ന് ശവം മറ്റൊരിടത്ത് കൊണ്ടുപോയി മറവ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ആരെ

0: ആരെങ്കിലുമൊക്കെ കാണില്ലേ? ഒരു ദൃക്സാക്ഷിയുമില്ലാതെ വിശ്വസിക്കാൻ പറ്റുന്നില്ല.
1: താങ്കളുടെ ഈ സംശയം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു.
2: അന്ന് അപകടം നടന്ന സ്ഥലം ധനപതിക്ക് ഓർമ്മയുണ്ടല്ലോ. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞെങ്കിലും കൺസ്ട്രക്ഷൻ പകുതി നിലച്ച ഒരു ഫ്ളാറ്റ് സമുച്ചയം ഇപ്പോൾ ഞങ്ങൾ പോയി പരിശോധിച്ചപ്പോഴും അവിടെ കാണാൻ കഴിഞ്ഞു. ആ വിജനത ഒരു പക്ഷേ തന്റെ ക്രൂരതയ്ക്ക് ഡേവിഡിനെ സഹായിച്ചിരിക്കാം.
1: നഗരം ചിലപ്പോഴൊക്കെ ഒരു മഹാസമുദ്രം പോലെയാണ്. നൊടിയിട കൊണ്ട് എന്തിനേയും ഒളിപ്പിക്കാനും അഗാധതകളിൽ ആണ്ടുകിടന്നവയെ തീരത്തേക്ക് തള്ളാനും അതിന് ക്ഷണനേരം മതിയാവും.
0: ആ പെൺകുട്ടി ആരാണെന്ന് കണ്ടെത്തിയോ?
2: അത് മേഘയായിരുന്നു. ചിത്ര അന്വേഷിച്ചുകൊണ്ടിരുന്ന ചന്ദ്രുവിന്റെ ആദ്യ ഭാര്യ മേഘ.
3: അപ്പോ മേഘ ഒളിച്ചോടിയതായിരുന്നില്ല അല്ലേ?
1: അല്ല, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ മേഘ കയ്യിലെടുത്ത ബാഗ് മാത്രം മതിയായിരുന്നു ഞങ്ങൾക്ക് തെളിവിന്. പിന്നെ ദ്രവിക്കാതെ ബാക്കിയായ വസ്ത്രശകലങ്ങളും.
0: അപ്പൊ സോമൻചേട്ടനും ചന്ദ്രുവും ഒക്കെ
2: ലീഗൽ ഫോർമാലിറ്റീസ് പൂർത്തിയാക്കി മേഘയുടെ ഭൗതികാവശിഷ്ടങ്ങൾ ഏറ്റുവാങ്ങി ബാംഗ്ലൂരിൽ തന്നെ സംസ്കരിച്ചു. കൂടുതലൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ലെങ്കിലും
3: 7 വർഷം ആ കുട്ടിയെപ്പറ്റി കരുതിയതൊക്കെ തെറ്റായിരുന്നു അല്ലേ?
2: മുന്നിൽ കണ്ട ഒരനീതിയെ എതിർക്കാൻ ശ്രമിച്ച് ജീവൻ വെടിഞ്ഞവളാണ് മേഘ. പക്ഷേ ഉറ്റവരും ലോകവുമെല്ലാം അവളെ തെറ്റുകാരിയാക്കി.
3: ഈശ്വര, എന്തൊരു വിധി!
2: ഒരു കാര്യത്തിൽ ആശ്വസിക്കാം, ചിത്രയ്ക്കുള്ളിലെ അന്വേഷണാത്മക പത്രപ്രവർത്തക ഉണർന്നു പ്രവർത്തിച്ചതിനാലാണ് മേഘയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ കഴിഞ്ഞത്.
4: അപ്പോ ക്രെഡിറ്റ് നമ്മുടെ ചിത്രയ്ക്ക് തന്നെ.
0: ആ പക്ഷേ ഇതിൽ സന്തോഷിക്കണോ അതോ വേദനിക്കണോ എന്നെനിക്കറിയില്ല.
5: ചിദംബരത്തോടും ചിത്രയോടും നന്ദി പറയണമെന്ന് ചന്ദ്രുവിന് ആഗ്രഹമുണ്ട്. അതാണ് കോഫി ഷോപ്പിലോ മറ്റോ വെച്ച് കാണാമോ എന്ന് ഞാൻ വിളിച്ചു ചോദിച്ചത്.
2: ചിത്രയോടല്ലേ എല്ലാരും നന്ദി പറയേണ്ടത്?
4: അതെ, താങ്ക് യു ചിത്ര. എന്റെ ഭൂതകാലം തിരക്കി ചിത്ര പോകുന്നു എന്നറിഞ്ഞപ്പോ എനിക്ക് ആദ്യം ദേഷ്യമാ തോന്നിയത്.
2: ഇപ്പോഴത് നന്മയ്ക്കായിരുന്നു എന്നറിഞ്ഞു അല്ലേ?
4: നന്മയ്ക്കായിരുന്നു, പക്ഷെ മേഘയുടെ യാഥാർത്ഥ്യം മനസ്സിലായപ്പോ ശരിക്കും ഞാൻ തകരുകയാണ്. അവളോട് തോന്നിയ വെറുപ്പ് പതിന്മടങ്ങായി എനിക്ക് എന്നോട് തന്നെ തോന്നുകയാ. കുറച്ചുകൂടി ജാഗ്രതയോടെ ഒരന്വേഷണം ഒന്ന് നടത്താമായിരുന്നു.
6: ഏയ്, തെറ്റുകാരനാണെന്ന് സ്വയം കരുതാതിരിക്കൂ ചന്ദ്രു. സാഹചര്യങ്ങളല്ലേ ഓരോരുത്തരെ കൊണ്ടും തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്.
3: മേഘയുടെ കാര്യത്തിൽ എനിക്കും ദുഃഖമുണ്ട്. അന്ന് എന്റെ വിളികേട്ട് വീട്ടിൽ നിന്നിറങ്ങിയ മേഘ എന്റെ അടുത്ത് എത്തിയില്ല. വർഷങ്ങൾക്ക് ശേഷം എന്റെ പേര് ഉയർന്നു വന്നൊരു സംശയം തെറ്റായിരുന്നുവെന്ന് ബോധ്യപ്പെടുത്താനായതിൽ എനിക്ക് ആശ്വാസമുണ്ട്. എനിവേസ്, പാസ്റ്റ് ഈസ് പാസ്റ്റ്. ചന്ദ്രുവൻ, ചിത്ര, നിങ്ങൾക്കുള്ള കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും കുടിച്ചുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കൂ, ഞാനും ചിദംബരവും വെളിയിൽ കാറിനടുത്ത് കാണും. പതിയെ വന്നാ മതി, അതുവരേക്കും ചിദംബരവുമായി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്.
2: എന്ത് കാര്യമാണ് ലേഖ?
3: ഒരു കുന്തോ ഇല്ല. അന്ന് നടക്കാതെ പോയ പെണ്ണുകാണലും കാപ്പിയുടിയും ഇവിടെ നടന്നോട്ടെ എന്ന് ഞാൻ കരുതിയത്.
2: ഓ, അങ്ങനെ. അല്ല, നിങ്ങളുടെ ആ ഇന്ത്യൻ കുട്ടി എവിടെ? അന്ന കണ്ടില്ലല്ലോ.
3: എന്താ എന്റെ ഓഫീസ് സ്റ്റാഫിനെ പറ്റി ഒരു അന്വേഷണം? ദിസ് കാൻ നോട്ട് ബി അലോഡ്.
2: അതുകൊണ്ടല്ല, സൂക്ഷിക്കണം. ഷീ ഈസ് എ സ്പൈ.

ഒരു അന്വേഷണം, തുടർ നാടകം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ചിത്ര, ദേവിപ്രിയ വി, അന്ന, ഇന്ദു വി എസ്, കമല, ലൈസ അഗസ്റ്റിൻ, ഗോവിന്ദൻ, രഘു ചന്ദ്രിക, ചിദംബരം, ജിജിൻ അതിയന്നൂർ, ചന്ദ്രു, ലിജിൻ കുന്നിലേത്ത്, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ, ബിൻസിലാൽ ചിതറ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ധനപതി, ജയദേവ് കോട്ടയം, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, സോമശേഖരൻ, പി എം ലാൽ, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ, ബ്രോക്കർ സുര, എ കെ സുജിത്, ഭുജംഗയ്യൻ, കലവൂർ ബിസി, മഹേശ്വരി, സുഷമ അനിൽ, റിസപ്ഷനിസ്റ്റ് സുനിത ടി എസ്, ഇളവേണി മീര വിജയകുമാർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത.

ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 2 മണി കഴിഞ്ഞ് 26 മിനിറ്റും 26 സെക്കൻഡും. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കായി വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചു. സെപ്റ്റംബർ 30 വരെയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സമയപരിധി. പെൻഷൻ ഗുണഭോക്താക്കൾ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നിർബന്ധമായും പൂർത്തിയാക്കേണ്ടതാണ്. ഇതിനായുള്ള നിശ്ചിത സർവീസ് ചാർജ് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് നൽകണം. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ലഭ്യമാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 0483 273 0000.

അസാപ് കേരളയുടെ ഒറ്റപ്പാലം ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നാളെ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന ജോബ് ഡ്രൈവിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ 10 മണിക്ക് ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി ഒറ്റപ്പാലം ലക്കിടി കിൻഫ്ര പാർക്കിനുള്ളിൽ പ്രവർത്തിക്കുന്ന അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തിച്ചേരേണ്ടതാണ്. ഫോൺ നമ്പറുകൾ 9495999667, മറ്റൊരു നമ്പർ 9895969677.

LBS മഞ്ചേരി ഉപകേന്ദ്രത്തിൽ ആരംഭിക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് ആൻഡ് GST കോഴ്സിന് പ്ലസ് ടു കൊമേഴ്സ് BCOM യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ മഞ്ചേരി IGBT സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന സെന്ററിൽ നിന്ന് ലഭിക്കും. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0483 2764 6774, 8089 0093 97.

പാലക്കാട് കപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ 2026-2027 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പദ്ധതികൾ നടപ്പാക്കുന്നതിന് വ്യക്തിഗത കുടുംബ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. പഞ്ചായത്ത് ഓഫീസിലും വാർഡ് മെമ്പർമാരിൽ നിന്നും അപേക്ഷാ ഫോം ലഭിക്കും. നാളെ വൈകിട്ട് 3 സമർപ്പിക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. ഫോൺ നമ്പർ 0466-2222.

അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പനമണ്ണ അമ്പലവട്ടം റാഡ്സ്കോ ട്രേഡിംഗിൽ റെൻഡറിംഗ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച വിവരം രേഖാമൂലം ഓഗസ്റ്റ് 10 അറിയിക്കണമെന്ന് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 2 മണി കഴിഞ്ഞു 30 മിനിറ്റും 25 സെക്കൻഡുമായിരിക്കുന്നു. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം കാതോട് കാതോരം, ഗായകർ യേശുദാസും ലതികയും.

0: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: ഫോക്സ്വാഗൻ പർച്ചേസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
5: ഫോക്സ്വാഗൻ പർച്ചേസിനോടൊപ്പം 1.3 lakh rupees വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
6: ബിച്ചു തിരുമല എഴുതി ഔസേപ്പച്ചനീണം പകർന്ന ഗാനം. ചിത്രം വിറ്റ്നസ്, ഗായകൻ യേശുദാസ്.

വരികൾ ഡോക്ടർ പവിത്രൻ, സംഗീതം ഇളയരാജ, ചിത്രം വ്യാമോഹം, ഗായിക എസ് ജാനകി.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി കേൾക്കാം അന്തിവെയിലിലെ പൊന്ന എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ONV യുടെ വരികൾക്ക് ഇണം പകർന്നത് സലിൽ ചൗധരി.

ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 2 മണി കഴിഞ്ഞ് 47 മിനിറ്റായിരിക്കുന്നു. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് നാടകഗാനങ്ങൾ, 3:30 മൈലാഞ്ചി മുഞ്ച് പുനഃപ്രക്ഷേപണം, 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 4 മണിക്ക് 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 5 മണി മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:20 രാമായണ പാരായണം, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും, 10 മണിക്ക് പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം തുടങ്ങിയ പരിപാടികളും കേൾക്കാം.

ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നൌഷാദ് പുഞ്ച. 6:15 രാമായണ പാരായണം. 6:25 ട്രെയിൻ സമയം. തുടർന്ന് ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽറേഹാനായ ഹോസ്പിറ്റൽ, ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് കേൾക്കാം ചലച്ചിത്രഗാനം. 6:55 FM ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം ഇന്നത്തെ ചോദ്യം. തുടർന്ന് റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. തുടർന്ന് ട്രെയിൻ സമയം. ഏഴ് 10 കേൾക്കാം ദൃശ്യമായി കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. ആരോഗ്യജാലകം, രക്തസമ്മർദ്ദം അളക്കുന്നത് എങ്ങനെ? മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ്

സംസാരിക്കുന്നു. 7:15 എ ബി സി ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന യോസേ മൗറോദെ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം. നോവൽ വായനയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ കേൾക്കാം. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. ഏഴ് 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീശ്ശേരി ആയുരാരോഗ്യം. പ്രസവാനന്തര വിഹാരങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആയുർവേദ ഡോക്ടർ സജന നവാസ് സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. കാവ്യധാര പി ഭാസ്കരൻ്റെ തുമ്പിതുള്ളിക്കൽ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം ടി ബി വിനയ്കുമാർ. 7:50 സൈമൺ സായ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപുലിമ. 8:00 എഫ് എം പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം 8:05 സി എസ് സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്. മത്സര പരീക്ഷ പരിശീലകനും ചെമ്മങ്കടവ് പി എം എസ് എ എം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ മുജീബ് റഹ്മാൻ എൻ കെ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. 8:20 സേവന വാർത്തകൾ. തുടർന്ന് മൗലാന ഐ വി എഫ് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗാനമാധുരി. 8:23 ഡോക്ടർ ബ്രെയിൻ സീപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം. 8:25 ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. സേവന വാർത്തകൾ. തുടർന്ന് ചിത്രമഞ്ജരി, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 മുഖാമുഖം. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ മൂന്നാമത്തെ മലയാളി വനിത മഞ്ചേരി സ്വദേശി സി സുഹറയുമായി മുനിരാമയൂർ നടത്തുന്ന അഭിമുഖം അവസാന ഭാഗം. 9:55 ഇന്നത്തെ പരിപാടികൾ. എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 10:00 യുവവാണി. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് കഥാനേരം. പി സുരേന്ദ്രന്റെ ചോരത്തുള്ളി പോലുള്ള വറ്റുകൾ അവതരണം പി ഷാജി. തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 ഹെലോ യൂത്ത്. തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. 12:00 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് കേൾക്കാം ഗാനാമൃതം, പ്രമേയാധിഷ്ഠിത ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. രണ്ട് പതിനഞ്ചിന് തുടർ നാടകം കുടത്തിലെ വിളക്ക്, രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00 ഓർമ്മയിൽ ഒരു പാട്ട്. 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4:00 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:20 രാമായണ പാരായണം, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം. ഇതുവരെ കേട്ടത് ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളി ഏജൻസീസ്
1: എൽ ജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
0: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
2: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BN ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.

0: സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
4: കാർഷിക വൃത്താന്തം
3: എന്നും രാവിലെ 6:30.
4: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
3: കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: Volkswagen Virtus, 4 വാർഷികം ആഘോഷിക്കുകയാണ്.
7: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
6: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
9: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: സമയം 2:56:28.

0: FM പ്രധാന വാർത്തകൾ.
1: നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്താൻ നടപടികൾ വേഗത്തിലാക്കി കേന്ദ്ര സർക്കാർ. CJP നേതാക്കളുമായി കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും നടത്തിയ രണ്ടാംഘട്ട ചർച്ച ന്യൂഡൽഹിയിൽ പൂർത്തിയായി. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. സുപ്രീംകോടതി തീരുമാനം അനുസരിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി. ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിലെ DGP റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ADGP MR അജിത് കുമാറിന് സസ്പെൻഷൻ. തെരുവുനായ്ക്കളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി KM ഷാജി. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. സംസ്ഥാനത്തെ ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇന്ന്. ഓൺലൈൻ ആയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ഹരാരയിൽ. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്.
0: FM പ്രധാന വാർത്തകൾ.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
3: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
4: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
5: നേടാം.
6: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
7: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ.
8: അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ.
9: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
10: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
9: രാവിലെ 8:23.
10: പ്രായോജകർ
9: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
10: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
11: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
12: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്തി.

0: പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35.
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
2: ട്രെയിൻ സമയം.
3: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16650 കന്യാകുമാരി ബംഗളൂരു പരശുറാം എക്സ്പ്രസ് 4:55 16346 നേത്രാവതി എക്സ്പ്രസ് 4:18 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 16600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1625 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം.
4: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
0: എന്നും രാവിലെ 7 മണിക്ക്
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
0: എന്നും രാവിലെ 8:03.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
5: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
6: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
5: ഫീനിക്സ് Volkswagen ഷോറൂം സന്ദർശിക്കൂ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റും 13 സെക്കൻഡും. ഇപ്പോൾ കേൾക്കാം നാടകഗാനങ്ങൾ.

പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടകഗാനങ്ങളാണ്. സമയം 3 മണി കഴിഞ്ഞ് 15 മിനിറ്റും 12 സെക്കൻഡുമായിരിക്കുന്നു. നാടകം അഗ്നിഗോളം, ഗായകൻ പി എൻ ഗംഗാധരൻ, രചന എ പി ഗോപാലൻ, സംഗീതം എം കെ അർജുനൻ.

രചന നെൽസൺ, സംഗീതം ജോബ്, ഗായകർ സിയോ ആന്റോ, പി ലീല, നാടകം ഭാരമുള്ള കുരിശുകൾ.

ഗായിക പി ലീല, രചന അഭയദേവ് എൽ പി ആർ വർമ്മ, നാടകം വിഷവൃക്ഷം.

നാടകഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മുടിയനായ പുത്രൻ എന്ന നാടകത്തിന് വേണ്ടി കെ സുലോചനയും ജി ദേവരാജനും പാടിയത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

നാടകഗാനങ്ങളിൽ അവസാനമായി പ്രേതലോകം എന്ന നാടകത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, രചന NN പിള്ള, സംഗീതം ജയവിജയ.

0: ഇതുവരെ കേട്ടത് നാടകഗാനങ്ങളാണ്. സമയം 3:30.
1: മൈലാഞ്ചി മുഞ്ച്.
2: മുഞ്ചോറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
1: മൈലാഞ്ചി മുഞ്ച്. ഇന്നത്തെ മൈലാഞ്ചി മുഞ്ചിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. മൈലാഞ്ചി മുഞ്ചിൽ ഇന്നത്തെ അതിഥി ഗായിക ഫാരിഷ ഹുസൈൻ.

മഞ്ചേരി എഫ് എമ്മിൽ നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് മൈലാഞ്ചി മുഞ്ചെന്നുള്ള ഈ ഒരു പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിൽ ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഫാരിഷ ഹുസൈൻ. എൻ്റെ കലാജീവിതത്തിൽ മാപ്പിളപ്പാട്ടുകൾക്ക് വളരെയധികം സ്ഥാനമുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ മാപ്പിളപ്പാട്ടിലൂടെയാണ് എൻ്റെ ഒരു സംഗീത ജീവിതത്തിലേക്കുള്ള എൻട്രി തന്നെ ഉണ്ടായിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കൊരുപാട് നല്ല മാപ്പിളപ്പാട്ടുകൾ പാടാനും കേൾക്കാനും മാപ്പിളപ്പാട്ടുകളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനും സാധിച്ചിട്ടുണ്ട്. അത്തരം പാട്ടുകളുടെ അനുഭവങ്ങളും അത്തരം പാട്ടുകളുമൊക്കെ നിങ്ങളുടെ മുന്നിൽ പറയാൻ കൂടി സാധിച്ച ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ്. മാപ്പിളപ്പാട്ടാവട്ടെ, ചലച്ചിത്രഗാനങ്ങളാവട്ടെ, എല്ലാം നമ്മൾ റേഡിയോയിലൂടെയാണ് നമ്മൾ ആദ്യം കേട്ടിട്ടുള്ളത്. എനിക്കും റേഡിയോയിലൂടെ കേട്ടിട്ടുള്ള പരിചയമാണ് മാപ്പിളപ്പാട്ടുമായിട്ട് ബന്ധമുള്ളത്. മാപ്പിളപ്പാട്ട് ഒരുപാട് കാലം മുമ്പ് ഗ്രാമഫോൺ റെക്കോർഡിലൂടെ കേട്ടിട്ടും ഒരുപാട് ആളുകൾക്ക് മാപ്പിളപ്പാട്ടുകൾ പരിചയമുണ്ട്. പക്ഷേ ഞാനൊക്കെ വരുമ്പോഴത്തേക്ക് ഗ്രാമഫോൺ റെക്കോർഡൊക്കെ മാറിക്കഴിഞ്ഞിരുന്നു. കാസറ്റ് കാലഘട്ടത്തിലാണ് ഞാൻ മാപ്പിളപ്പാട്ടുകളെ പരിചയപ്പെടുന്നത്. പാട്ടുകൾ സ്കൂളുകളിൽ പാടി പരിചയം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ആദ്യകാലങ്ങളിലൊക്കെ. അപ്പം സ്കൂളിൽ പാടി പലരും കേൾക്കുകയും പിന്നീട് റെക്കോർഡിങ്ങിന് എന്നെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഞാൻ ആദ്യം പാടി റെക്കോർഡ് ചെയ്തൊരു ഗാനം എന്ന് പറയുന്നത് നസീബ് അനന്താവൂർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദമിൻ്റെ മക്കളായ നമ്മളൊന്നല്ലേ എന്ന് പറയുന്ന മാപ്പിളപ്പാട്ട് ആ ഒരു ട്യൂണിൽ വരുന്നൊരു മതസൗഹാർദ്ദ ഗാനമാണ് ഞാൻ ആദ്യം പാടി റെക്കോർഡ് ചെയ്യുന്നത്.

മാപ്പിളപ്പാട്ടിന്റെ ഗാനശാഖ എന്ന് പറയുന്നത് ഒരു വലിയ എന്താ പറയാ, നമുക്കൊന്നും വിവരിച്ചാൽ തീരാൻ പറ്റാത്ത അത്രയും വലുതാണ്. നമുക്കറിയാം മലയാള ചലച്ചിത്ര സംഗീതത്തെ അല്ലെങ്കിൽ നമ്മുടെ സിനിമ ലോകത്ത് ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയ ദാസേട്ടൻ വരെ എത്രയോ മാപ്പിളപ്പാട്ടുകളാണ് പാടിയിട്ടുള്ളത് നമുക്ക് വേണ്ടിയിട്ട്. ചിത്ര ചേച്ചി, സുജാത ചേച്ചി, അതുപോലെ എല്ലാ ഗായകരും നമുക്ക് ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ചിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് മാപ്പിളപ്പാട്ട് എത്രമാത്രം ജനകീയമായിട്ടുള്ള ഒരു വിഭാഗമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടുകൾ, സിനിമയിൽ വരുന്ന മാപ്പിളപ്പാട്ടുകൾ എല്ലാം ഹിറ്റാണ് മാപ്പിളപ്പാട്ടുകൾ. അങ്ങനെ മാപ്പിളപ്പാട്ടുകൾ നെഞ്ചോട് ചേർക്കുന്ന ഒരു വലിയൊരു ജനത തന്നെ നമുക്ക് ചുറ്റിലുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലും മാപ്പിളപ്പാട്ടുകൾ പാടാൻ കിട്ടാറ് ഭക്തി ഗാനങ്ങൾ ആ ഒരു തരത്തിലുള്ള പാട്ടുകളാണ് എനിക്ക് കൂടുതൽ കിട്ടാറുള്ളത്. അത്തരത്തിലൊരു നല്ലൊരു പാട്ടാണ് എനിക്ക് കിട്ടിയത്, യാഹാദി എന്ന് തുടങ്ങുന്ന ഒരു ഗാനം, യാവാലി മുത്തായാലി എന്ന് തുടങ്ങുന്ന ഗാനം. അത് ജലീൽ ബാവ രചന നിർവഹിച്ച് അൻവറമ്മൻ സംഗീതം നൽകിയ ഒരു പാട്ടാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ഈ ഒരു മൈലാഞ്ചി മുഞ്ചിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്നത്.

നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് എല്ലാവരും പാട്ടുകാരാണ്. ശ്രുതിയും താളവും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും വേണമെന്നല്ല. ഒരു കരോക്കിയും ലിറിക്കും കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും പാടാമെന്നുള്ള ഒരു സ്ഥിതി വിശേഷത്തിലേക്കാണ് ശരിക്കും ഇപ്പോഴത്തെ ഒരു കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നല്ല പാട്ടുകൾ കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു രചന, പി എ ബി അച്ഛനമ്പലത്തിൻ്റെ ഒരു നല്ലൊരു രചന അഷ്റഫ് എടക്കര സംഗീതം ചെയ്തിട്ട് എനിക്ക് പാടാൻ പറ്റി. അതും ഒരു ഭക്തിഗാനമായിരുന്നു. യാ റബ്ബന നിന്റെ കുദരത്തിനാൽ. ഈ പാട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവുന്നതിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.

0: ഗായിക ഫാരിഷ ഹുസൈനാണ് മൈലാഞ്ചി മുഞ്ചിൽ ഇന്ന് അതിഥിയായി എത്തിയത്. അവരുടെ ഫോൺ നമ്പർ 9995795978. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9995795978. ഇതിന്റെ തുടർഭാഗം അടുത്തയാഴ്ച കേൾക്കാം.
1: നിർവഹണം കെ പ്രതാപ് പോൾ, മുനീർ ആമയൂർ. സഹായം യു കൃഷ്ണപ്രസാദ്.
0: മൈലാഞ്ചി മുഞ്ച്.
1: മുഞ്ചൂറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
0: മൈലാഞ്ചി മുഞ്ച്.

0: FM പ്രധാന വാർത്തകൾ.
1: നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. CJP നേതാക്കളുമായി കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്രസിംഗും നടത്തിയ രണ്ടാംഘട്ട ചർച്ച ന്യൂഡൽഹിയിൽ പൂർത്തിയായി. ADGP MR അജിത് കുമാറിന്റെ സസ്പെൻഷൻ DGPയുടെ റിപ്പോർട്ട് പ്രകാരമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉത്തരവിൽ അസാധാരണമായി ഒന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കും.

0: വിവരമറിഞ്ഞ മന്ത്രി എൻ ശംസുദ്ദീൻ സുപ്രീംകോടതി തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോകുമെന്നും മന്ത്രി. തെരുവുനായകളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ എം ഷാജി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇന്ന്. ഓൺലൈൻ ആയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനും എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനും സംയുക്തമായി നടത്തുന്ന ജനസമ്പർക്ക പരിപാടി ഈ മാസം 27 ആലുവയിൽ നടക്കും. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16650 കന്യാകുമാരി ബംഗളൂരു പരശുറാം എക്സ്പ്രസ് 4:55 16346 നേത്രാവതി എക്സ്പ്രസ് 4:18 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 56600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08 12602 ബംഗളൂരു ചെന്നൈ മെയിൽ 6:28 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 56608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 56611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെത്തിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
6: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
4: സാന്ത്വനത്തിന്റെ കരസ്പർശം.
7: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
8: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യജാലകം. ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:10.
9: മെഡിസപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിൻ്റെ ഹൃദയതാളം. സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റും 36 സെക്കൻഡുമായിരിക്കുന്നു. ഇപ്പോൾ 4 മണിപ്പൂക്കൾ.

അനുകരണം ശീലമാക്കിയവർക്ക് മൗലികമായി ഒന്നുമുണ്ടാകില്ല. മുൻപേ ഗമിക്കുന്നവരുടെ ശൈലികളെയും പ്രവൃത്തികളെയും അന്ധമായി അനുകരിക്കുന്നതിൽ വലിയ കാര്യമില്ല. ഓരോരുത്തരും അവരുടെ അഭിരുചിക്കനുസരിച്ചും ആനന്ദത്തിനു വേണ്ടിയുമാണ് പ്രവർത്തിക്കുന്നത്. അവരൻ ചെയ്യുന്നു എന്നത് മറ്റൊരാൾ അത് ഏറ്റെടുക്കുന്നതിനുള്ള കാരണമോ ന്യായീകരണമോ അല്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നാല് മണിപ്പൂക്കൾ ആരംഭിക്കുന്നു. ഇന്നാണ് നിങ്ങൾക്കൊപ്പമുള്ളത് ഞാൻ പ്രവിത.

0: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
1: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.

0: പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് നാലുമണി പൂക്കളാണ്. ലോകത്തിലെ ആദ്യത്തെ തോക്കിൻ്റെ പേരാണത്രേ ദി ലിബറേറ്റർ. കൂടുതൽ കേട്ടാലോ പറഞ്ഞു തരുന്നത് മുനിറാമയൂർ.
1: ദ ലിബറേറ്റർ എന്ന് കേൾക്കുമ്പോൾ ഒന്ന് ഞെട്ടി വിറക്കണം. കാരണം ഇതൊരു തോക്കിൻ്റെ പേരാണ്, ലോകത്തിലെ ആദ്യത്തെ തോക്കിൻ്റെ പേര്. ലോകത്തിലെ ആദ്യത്തെ തോക്കിൻ്റെ പേരൊക്കെ സൈബർ ജാലകത്തിൽ എന്തിനാണ് പറയുന്നത്? പറയാം, ഇതൊരു സാധാരണ തോക്കല്ല. 2013 3D പ്രിന്റിംഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ തോക്കാണ് ദ ലിബറേറ്റർ. 3D പ്രിന്റിംഗ് എന്ന സാങ്കേതിക വിദ്യ ത്രിമാന രൂപങ്ങൾ ഈസിയായി നിങ്ങളെ നിർമ്മിക്കുവാൻ സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. പ്രിന്റ് ചെയ്തെടുക്കുക എന്ന് തന്നെയാണ് അതിനെ പറയുക. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിങ്ങൾക്ക് മെഷീനുകളുടെ ഭാഗങ്ങളോ ഇനി വലിയൊരു വീട് തന്നെ വേണമെങ്കിലും നിർമ്മിക്കുവാൻ പറ്റും. അങ്ങനെ 3D പ്രിന്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച തോക്കാണ് ദ ലിബറേറ്റർ. ടെക്സാസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡിഫൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്. ഒന്ന് ചിന്തിച്ചാൽ ഇത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച ഒരു തോക്ക് എന്ന് പറയുന്നത് പലപ്പോഴും മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയിൽ പിടിക്കപ്പെടില്ല. കാരണം അതിൽ മെറ്റൽ പാർട്സുകളൊന്നും കാര്യമായിട്ടില്ലല്ലോ. ഈ തോക്ക് നിർമ്മിച്ചു എന്ന് മാത്രമല്ല, അത് 100% പ്രവർത്തിപ്പിക്കുവാനും പറ്റുന്നതാണ്. ഇങ്ങനെ ഒരു ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ ഈ തോക്ക് നിർമ്മിച്ച ഡിഫൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന കമ്പനിയോട് അതിൻ്റെ ബ്ലൂ പ്രിന്റ് വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്യുവാൻ അമേരിക്കൻ പ്രതിരോധ വിഭാഗം ആവശ്യപ്പെട്ടു. അവർ നീക്കം ചെയ്യുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും 100,000+ ആളുകൾ കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്ന് അതിൻ്റെ ബ്ലൂ പ്രിന്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. 3D പ്രിന്റിംഗ് എന്ന സാങ്കേതിക വിദ്യ തീർച്ചയായും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇനി ഒരു പക്ഷേ ഭാവിയിൽ വലിയ ബിൽഡിങ്ങുകൾ അടക്കം ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുകയും ചെയ്തേക്കാം. അതേസമയം ഇത്തരത്തിലുള്ള ഭീഷണികളും ഒരു വശത്തുണ്ട്. അപ്പോൾ മറക്കേണ്ട, ദ ലിബറേറ്റർ എന്ന് പറയുന്നത് ലോകത്ത് 3D പ്രിന്റിംഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ തോക്കാണ്. നിർമ്മിച്ചത് ഡിഫൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന ടെക്സാസ് ആസ്ഥാനമായുള്ള കമ്പനി.
2: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
7: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
8: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
9: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
8: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫയെന്ന് ചെയ്താ പോരെ.
9: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫയെന്നോ?
8: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
9: ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
10: 20+ ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000+ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
9: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
10: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
11: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം, എന്നും രാവിലെ 8:15.
12: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
13: ഫോക്സ്വാഗൻ പർച്ചേസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
14: ഫോക്സ്വാഗൻ പർച്ചേസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
13: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.

0: സമയം 4 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കൾ. നമ്മുടെ സർക്കാരിന്റെ പുതിയ തീരുമാനപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റാഗിംഗ് തടയുന്നതിന് നിയമം കൊണ്ടുവന്നു. സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് എന്ന പേരിലായിരിക്കും ഇത് അറിയപ്പെടുന്നത്. നമ്മുടെ ക്യാമ്പസുകളിൽ അറിയുന്നതും അറിയപ്പെടാത്തതുമായ ധാരാളം റാഗിംഗ് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെതിരെ എന്തെല്ലാം പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാം കേട്ടുനോക്കൂ.
1: നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലെ ക്യാമ്പസ് ജീവിതം മറക്കാനാകുമോ? ഒരുപക്ഷെ ഏറ്റവും മധുരതരമായ ഓർമ്മകളുടെ കാലം. പിണക്കങ്ങളും സംഘർഷങ്ങളുമായി പോരടിച്ചവർ പോലും പിന്നീട് ആത്മാർത്ഥ സുഹൃത്തുക്കളാകുന്ന അനുഭവങ്ങൾ എത്രയോ. ജീവിതത്തിലെ ഏറ്റവും ഊഷ്മളമായ പ്രായത്തിൽ മികച്ച മനുഷ്യരായി നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കേണ്ട ക്യാമ്പസുകൾക്ക് ഇന്ന് വഴിതെറ്റുന്നുണ്ടോ? അടുത്തിടെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ക്രൂരതയുടെ ചില കഥകൾ വേദനിപ്പിക്കുന്ന ഈയൊരു ചോദ്യം നമുക്ക് മുന്നിൽ ഉയർത്തുന്നു. കോളേജുകളിലെ ഇടിമുറികൾ, ക്യാമ്പസിലെ റാഗിംഗ് എന്നിവയൊക്കെ കുട്ടികളുടെ ജീവനെടുത്ത വാർത്തകൾ തീർച്ചയായും പേടിപ്പെടുത്തുന്ന ഒന്നാണ്. അതിരുവിടുന്ന റാഗിംഗ് എന്ന ക്രൂരതയുടെ ഇരയായി മാനസികമായി തകർന്നവരും ആത്മഹത്യ ചെയ്തവരും കുറവല്ല. ഏറെ പ്രതീക്ഷയോടെ ക്യാമ്പസുകളിലെത്തുന്ന തുടക്കക്കാരെ ഇത്തരം ക്രൂരതകൾ കൊണ്ട് സ്വാഗതം ചെയ്യുന്നത് ഒരുതരം മനോവൈകല്യമല്ലേ? ഇത്തരം നീചപ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ എന്ത് ഉദ്ദേശത്തിലാണ് കോളേജിൽ പോകുന്നത് എന്ന് കോടതികൾ പോലും ചോദിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് കേരളം പുതിയ റാഗിംഗ് വിരുദ്ധ നിയമം കൊണ്ടുവരുന്നത് ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാകുന്നത്. ക്രൂരമായ റാഗിംഗിന്റെ ഇരയായി ജീവനൊടുക്കേണ്ടി വന്ന വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന JS സിദ്ധാർത്ഥന്റെ പേരിലാണ് ഈ പുതിയ നിയമം സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത്. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇതു സംബന്ധിച്ച ബിൽ അവതരിപ്പിക്കും. ഒപ്പം കലാലയങ്ങളിലെ റാഗിംഗ് സംബന്ധിച്ച പരാതികൾ റിപ്പോർട്ട് ചെയ്യാൻ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് കൊണ്ടുവരുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാനങ്ങളിലെ ക്യാമ്പസുകളിലും മലയാളി വിദ്യാർത്ഥികൾ ക്രൂരമായ റാഗിംഗ് നേരിടേണ്ടി വരുന്നതിന്റെ വാർത്തകൾ പലതും പുറത്തുവരാറുണ്ട്. ക്രൂരപീഡനം താങ്ങാനാകാതെ പഠനം അവസാനിപ്പിച്ച് തിരികെ വരുന്നവരും അനവധി. ഇത്തരം കേസുകളിൽ പലതിലും മലയാളികളായ വിദ്യാർത്ഥികൾ തന്നെ പലപ്പോഴും പ്രതിസ്ഥാനത്ത് വരുന്നു എന്നതും ഏറെ ലജ്ജാകരമാണ്. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ വിദ്യാർത്ഥികൾക്കുമേൽ നടത്തുന്ന റാഗിംഗ് ക്രൂരതകൾ മാത്രമല്ല, ചില മാനേജ്മെന്റുകളും ഒരു ചെറിയ വിഭാഗം അധ്യാപകരും പ്രതിസ്ഥാനത്ത് വരുന്ന ക്രൂരതകളും അരങ്ങേറുന്നത് നാം വായിച്ചറിയുന്നു. ഇടിമുറികളിൽ കൊല്ലപ്പെട്ടവരും ജാതി അധിക്ഷേപം അടക്കമുള്ള മാനസിക ശാരീരിക ആക്രമണങ്ങളിൽ പിടിച്ചു നിൽക്കാനാകാതെ ഉള്ളുലഞ്ഞവരും സ്വയം അവസാനിപ്പിച്ചവരും സമൂഹം മനസാക്ഷിക്കു മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് മറക്കാറായിട്ടില്ല. ഇതിൽ മുഖ്യപ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാമിനെ രക്ഷിക്കാൻ പോലീസിൽ ഉന്നതതല ഗൂഢാലോചന നടന്നതായി സംശയിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ പരാമർശിച്ചു. ഭാവി തലമുറയുടെ അവകാശമായ വിദ്യാഭ്യാസത്തെ കച്ചവടത്തിന്റെ നിയമങ്ങൾക്കായി തുറന്നിട്ടുകൊടുത്തതിന്റെ കൂടി അനന്തരഫലമാണോ ഈ അവസ്ഥ? ക്യാമ്പസ് രാഷ്ട്രീയമാണ് ഏറ്റവും വലിയ വിപത്ത് എന്ന് പലരും വാദിക്കാറുണ്ട്. പക്ഷേ ഇത്തരം കേസുകൾ ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ ഫലമല്ല, അഭാവത്തെയാണ് കാണിക്കുന്നത് എന്ന മറുവാദവുമുണ്ട്. പക്ഷേ ശരിയായ ദിശയിൽ വിദ്യാർത്ഥികളെ നയിക്കുക എന്ന ലക്ഷ്യത്തിൽ മുന്നോട്ടു പോകുന്ന വിദ്യാഭ്യാസ സംവിധാനം ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നതിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടാകാനിടയില്ല. പുതുസ്വപ്നങ്ങൾ നിറഞ്ഞ സന്തോഷവും മധുരതരവുമായ ഓർമ്മകൾ സമ്മാനിക്കുന്ന ക്യാമ്പസുകളെ വീണ്ടെടുക്കാൻ നമുക്ക് കൂട്ടായി ശ്രമിക്കാം. നല്ല മനുഷ്യരെ വാർത്തെടുക്കാം, ക്രൂരതകളെ കൈവേടിയാം. അതിനാകട്ടെ ഇനിയുള്ള ദിനങ്ങൾ.
2: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ

0: നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: Volkswagen Virtus, Nala Varshikam Aakarshikkukayanu.
5: Volkswagen Virtus nodoppam 1.3 lakhs rupa vare vilamadikkunna pratheeka aanukoolyangalum.
4: Phoenix Volkswagen Showroom sandarshikkuu.
6: Vidyarambham Publishers, Ramayanapur. Ella divasavum ravile 7 manikku. Prayojagar, Vidyarambham Publishers, Mullakkal, Alappuzha.
7: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
8: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
9: സൈലന്റ് കില്ലർ എന്നറിയപ്പെടുന്ന BP അല്ലെങ്കിൽ രക്തസമ്മർദ്ദം നിയന്ത്രണ വിധേയമാക്കേണ്ടത് ജീവന് അനിവാര്യമാണ്. വിവിധ തരം രക്തസമ്മർദ്ദത്തെക്കുറിച്ച് കേട്ടാലോ ഇന്ന് സംസാരിക്കുന്നത്. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ്.
10: സ്റ്റേജ് 3 ഹൈപ്പർടെൻഷൻ, സിസ്റ്റോളിക് BP 180 അതിൽ കൂടുതലും, അല്ലെങ്കിൽ ഡയസ്റ്റോളിക് BP 110 അതിൽ കൂടുതലുമാണ്. ഇപ്പോൾ ഒരാളുടെ സിസ്റ്റോളിക് BP ഒരു ലെവലിലും ഒരു സ്റ്റേജിലും ഡയസ്റ്റോളിക് BP മറ്റ സ്റ്റേജിലും ആണ് നിൽക്കുന്നതെങ്കിൽ ഇതിൽ ഏതാണോ ഉയർന്നത് അതാണ് അയാളുടെ സ്റ്റേജ് ഓഫ് ഹൈപ്പർടെൻഷൻ. ഒറ്റപ്പെട്ട സിസ്റ്റോളിക് ഹൈപ്പർടെൻഷൻ എന്ന് വെച്ചാൽ ഐസൊലേറ്റഡ് സിസ്റ്റോളിക് ഹൈപ്പർടെൻഷൻ. ചില ആളുകളിൽ ഡയസ്റ്റോളിക് BP 90 താഴെയും അതേസമയം സിസ്റ്റോളിക് BP 140 കൂടുതലും കാണുന്നുണ്ട്. ഇതിനെയാണ് ഐസൊലേറ്റഡ് സിസ്റ്റോളിക് ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നത്. ഇതിനെയും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഗ്രേഡ് 1 എന്ന് പറയുന്നത് സിസ്റ്റോളിക് BP 140 മുതൽ 159 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. സ്റ്റേജ് 2 സിസ്റ്റോളിക് BP 160 കൂടുതൽ നിൽക്കുമ്പോൾ സ്റ്റേജ് 2 ഐസൊലേറ്റഡ് സിസ്റ്റോളിക് ഹൈപ്പർടെൻഷൻ. അതേസമയം ഈ രണ്ട് സ്റ്റേജിലും ഡയസ്റ്റോളിക് BP 90 താഴെയാണ്. മറ്റൊരു ടൈപ്പ് ഓഫ് ഹൈപ്പർടെൻഷൻ വൈറ്റ് കോട്ട് ഹൈപ്പർടെൻഷൻ. ക്ലിനിക്കിൽ വെച്ചോ അതോ ഡോക്ടർ BP രേഖപ്പെടുത്തുമ്പോൾ BP ഉയർന്നതും അതേസമയം വീട്ടിൽ വെച്ച് നോക്കുമ്പോൾ സാധാരണ നിലയിൽ കാണുന്നതുമാണ് വൈറ്റ് കോട്ട് ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നത്. 10-15% ആളുകളിൽ ഇത് കാണപ്പെടുന്നു. ഇതിൽ വിപരീതമായി ക്ലിനിക്കിൽ വെച്ച് നോക്കുന്ന BP നോർമലും വീട്ടിൽ വെച്ച് രേഖപ്പെടുത്തുന്ന BP ഉയർന്നതും ആണെങ്കിൽ അതിനെ മാസ്ക്ഡ് ഹൈപ്പർടെൻഷൻ എന്നും പറയുന്നു. ഇത് 5-10% വരെ ആളുകളിൽ കാണാറുണ്ട്. ഇതിന്റെ അർത്ഥം ക്ലിനിക്കിൽ മാത്രമല്ല വീട്ടിൽ വെച്ചിട്ടും BP നോക്കുന്നത് നല്ലതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് വൈറ്റ് കോട്ട് ഹൈപ്പർടെൻഷനും മാസ്ക് ഹൈപ്പർടെൻഷനും കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ഈ രണ്ട് കൂട്ടരും നോർമൽ ആൾക്കാരെക്കാളും കൂടുതൽ ചാൻസസ് ഉണ്ട് കോംപ്ലിക്കേഷൻസ് വരുവാനായിട്ട്.

0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30.
0: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
4: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടുംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടുംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടുംകുളത്തി പ്രസവരക്ഷ.

0: പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: വൺ സീറോ ടു പോയിന്റ് സെവൻ മഞ്ചേരി എഫ് എമ്മിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് നാലു മണിപ്പൂക്കളാണ്. സമയം 4 മണി കഴിഞ്ഞ് 35 മിനിറ്റും 6 സെക്കൻഡും. ഇനി ചില കാർഷികാനുബന്ധ അറിയിപ്പുകൾ കേൾക്കാം. തയ്യാറാക്കിയത് ഷാജി പി.
3: 2026-27 സാമ്പത്തിക വർഷം സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിളവിസ്തൃതി, വ്യാപനം, പുതിയ കൃഷിത്തോട്ടം സ്ഥാപിക്കലിന്റെ ഭാഗമായി ഹോർട്ടിക്കൾച്ചർ വിളകളുടെ വിസ്തൃതി വ്യാപനത്തിനായി ധനസഹായം നൽകുന്നു. ഈ ഘടകത്തിൽ ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടറിൽ കൃഷി ചെയ്യുന്നതിനാണ് ധനസഹായം നൽകുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ 1 പദ്ധതി ചെലവിന്റെ 40% 2.7 ലക്ഷം രൂപ 2 വർഷകാലയളവിലായി ധനസഹായം നൽകുന്നു. സ്ട്രോബെറിയുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ 1 പരമാവധി 80,000 രൂപ ധനസഹായം നൽകും. പാഷൻ ഫ്രൂട്ടിന്റെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ 1 110,000 രൂപ ധനസഹായം 60:40 എന്ന അനുപാതത്തിൽ 2 വർഷങ്ങളിലായി നൽകും. വാഴയുടെയും കൈതച്ചക്കയുടെയും പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ 1 മൊത്തം പദ്ധതി ചെലവിന്റെ 40% 44,000 രൂപ 2 തവണകളായി ധനസഹായമായി നൽകും. ടിഷ്യൂ കൾച്ചർ വാഴയുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിനും ഹെക്ടർ 1 മൊത്തം പദ്ധതി ചെലവിന്റെ 40% 70,000 രൂപ 60:40 എന്ന അനുപാതത്തിൽ 2 തവണകളായി നൽകും. പപ്പായയുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ 1 മൊത്തം പദ്ധതി ചെലവിന്റെ 40% 30,000 രൂപ 2 വർഷങ്ങളിലായി 80% അതിജീവന നിരക്കിന് വിധേയമായി നൽകും. അവക്കാഡോ, റംബുട്ടാൻ, മാംഗോസ്റ്റീൻ എന്നീ ഫലവർഗ വിളകളുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുവാൻ മൊത്തം പദ്ധതി ചെലവിന്റെ 40% 50,000 രൂപ 80% അതിജീവന നിരക്കിന് വിധേയമായി പപ്പായ, പ്ലാവ്, കുടംപുളി എന്നീ ഫലവർഗ വിളകളുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുവാൻ മൊത്തം പദ്ധതി ചെലവിന്റെ 40% 30,000 രൂപ 80% അതിജീവന നിരക്കിന് വിധേയമായി മാവ്, പേര, നാരകം, മാതളം എന്നീ ഫലവർഗ വിളകളുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുവാൻ മൊത്തം പദ്ധതി ചെലവിന്റെ 40% 50,000 രൂപ 2 വർഷങ്ങളിലായി 80% അതിജീവന നിരക്കിന് വിധേയമായും ധനസഹായമായി നൽകും. അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതിനായി ഹെക്ടർ 1 24,000 രൂപ നൽകും. ഓപ്പൺ പോളിനേറ്റഡ് ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും കൃഷിക്കായി 2 ഹെക്ടർ വരെയുള്ള സമതല പ്രദേശങ്ങൾക്ക് പരമാവധി 40,000 രൂപ വരെ ഒറ്റഗഡുവായി ലഭിക്കും. ഓർക്കിഡ്, ആന്തൂറിയ മുതലായ കട്ട് ഫ്ലവർ കൃഷിക്ക് ഹെക്ടർ 1 50,000 രൂപയും ലൂസ് ഫ്ലവർ കൃഷിക്ക് 20,000 രൂപയും ധനസഹായമായി ലഭിക്കും. ഇഞ്ചി, മഞ്ഞൾ എന്നിവയുടെ കൃഷിക്ക് ഹെക്ടർ 1 40,000 രൂപയും കുരുമുളക്, ജാതി മുതലായ സുഗന്ധവിളകൾക്ക് 40,000 രൂപയും ലഭിക്കും. കൃഷിച്ചെലവ് കൂടിയ വെറ്റില, റോസ്, റോസ്മേരി, ട്യൂബറോസ്, ജെറേനിയം, ചന്ദനം, മുല്ല മുതലായ സുഗന്ധ തൈല വിളകളുടെ കൃഷിക്ക് 2 ഹെക്ടർ വരെയുള്ള സമതല പ്രദേശങ്ങൾക്ക് ഹെക്ടർ 1 മൊത്തം പദ്ധതി ചെലവായ 1.25 ലക്ഷം രൂപയുടെ 40% എന്ന കണക്കിൽ ധനസഹായം കിട്ടും. മറ്റ് സുഗന്ധ തൈല വിളകൾ കൃഷി ചെയ്യുന്നതിന് ഹെക്ടർ 1 20,000 രൂപയും ലഭിക്കും. ഔഷധ സസ്യ വിളകളുടെ കൃഷിക്കായി 2 ഹെക്ടർ വരെ പരമാവധി 60,000 രൂപ നടീൽ വസ്തുക്കളുടെ ചെലവ് വഹിക്കുന്നതിനായി ലഭിക്കും. കശുമാവ്, കൊക്കോ എന്നീ തോട്ടവിളകൾ ഇടവിളയായി കൃഷി ചെയ്യുന്നതിന് ഹെക്ടർ 1 20,000 രൂപ 60:40 എന്ന അനുപാതത്തിൽ 80% അതിജീവന നിരക്കിന് വിധേയമായി 2 വർഷങ്ങളിലായി നൽകുന്നു. ഈ പറഞ്ഞ ആനുകൂല്യങ്ങളെല്ലാം തന്നെ അതത് ജില്ലയിലെ ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. ഇതിനായി അപേക്ഷകർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടണം.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
0: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
4: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC Apply. ശ്രീകാന്ത് നേത്രാലയം.

0: വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23
1: പ്രായോജകർ
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.

0: പ്രസവാനന്തരം പോഷകാഹാരങ്ങൾ നല്ല രീതിയിൽ കഴിക്കേണ്ടതുണ്ട്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് ഇത് അനിവാര്യമാണ്. എന്തെല്ലാം കഴിക്കണം, എപ്പോഴൊക്കെ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ധാരാളം സംശയങ്ങളും ഉണ്ടാവാം. എങ്കിൽ കേട്ടു നോക്കൂ ഡോക്ടർ സജിത നവാസ് പറയുന്നത്.
1: കുഞ്ഞിൻ്റെ ബുദ്ധിവികാസത്തിന് ചീര, പാലക്, ബ്രക്കോളി തുടങ്ങിയ ഫോളേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളും ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ ചെറുമീനുകളും ആവശ്യമാണ്. രോഗ പ്രതിരോധ ശേഷിക്ക് സിട്രസ് പഴങ്ങൾ കഴിക്കാം. എളുപ്പം ദഹിക്കുന്ന ചൂടുള്ള ഭക്ഷണം ഉപയോഗിക്കുക. ജീരകം, ഉലുവ, മുരിങ്ങ, മുളപ്പിച്ച ചെറുപയർ, ശതാവരി കിഴങ്ങ്, വെളുത്തുള്ളി തുടങ്ങിയവ മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇലക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയ നാരുകളടങ്ങിയവ ഉൾപ്പെടുത്തുന്നത് മലബന്ധം ഒഴിവാക്കും. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഇളനീർ, സൂപ്പുകൾ, മോരുവെള്ളം, പഴച്ചാറുകൾ എന്നിവ ഉൾപ്പെടുത്താം. ശരിയായ മുലപ്പാൽ ഉൽപ്പാദനത്തിനും മലശോധനയ്ക്കും മെറ്റാബോളിക് പ്രവർത്തനങ്ങൾക്കും മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ തടയാനും സ്റ്റിച്ച് വേഗത്തിൽ ഉണങ്ങാനും ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ഒഴിവാക്കേണ്ടവ: അമിതമായ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ളതും അധികമായ എരിവ്, പുളി, അമിതമായ മധുരം, ജങ്ക് ഫുഡ്സ്, ചായ, കാപ്പി, കഫീൻ അടങ്ങിയ പാനീയങ്ങൾ നിയന്ത്രിക്കുക. സോഡ, കോള പോലെയുള്ള പാനീയങ്ങൾ ഒഴിവാക്കുക. പ്രസവരക്ഷാ ഔഷധങ്ങൾ: പ്രസവശേഷം ഗർഭാശയം ശുദ്ധമാക്കി ചുരുങ്ങി പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നതിനും പോഷകസമ്പന്നമായ മുലപ്പാൽ ഉണ്ടാകുന്നതിനും അമ്മയുടെ ദഹനപ്രക്രിയ സുഗമമാക്കുന്നതിനും ക്ഷീണമകറ്റുന്നതിനും വേണ്ടിയുള്ള പ്രയോഗങ്ങളാണ് പ്രസവരക്ഷാ ഔഷധങ്ങളായി നിർദ്ദേശിക്കുന്നത്. ആദ്യം ഗർഭാശയ ശുദ്ധിക്കും പിന്നീട് ക്ഷീണത്തിനും പേശി അസ്ഥി ബലത്തിനുമായ മരുന്നുകളാണ് നിർദ്ദേശിക്കുന്നത്. ഓരോ അമ്മയുടെയും ശരീരപ്രകൃതിക്കനുസരിച്ച് ദോഷപ്രകൃതി എന്നിവയെല്ലാം നോക്കിയിട്ടാണ് ഔഷധങ്ങൾ നിശ്ചയിക്കുക. സുഖപ്രസവത്തിനും സിസേറിയനും പ്രസവരക്ഷാ മരുന്നുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ദഹനം, വിശപ്പ്, ശോധന, പ്രമേഹം, മറ്റു രോഗങ്ങൾ, ശരീരവണ്ണം തുടങ്ങിയവ അന്വേഷിച്ചാണ് മരുന്നുകൾ നിർദ്ദേശിക്കുക. ഒരു അംഗീകൃത ഡോക്ടറുടെ മേൽനോട്ടത്തിൽ പ്രസവരക്ഷാ മരുന്നുകൾ ഉപയോഗിക്കാനായി എപ്പോഴും ശ്രദ്ധിക്കണം. ശാസ്ത്രീയമായ പ്രസവരക്ഷാ ഔഷധങ്ങളും ഭക്ഷണവും നിർദ്ദേശങ്ങളും കിട്ടുന്ന തരത്തിൽ ഏകീകൃതമായി ഒന്നായി ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന ക്ലിനിക്കുകൾ ഉണ്ട്. പ്രസവശേഷമുള്ള ശാരീരിക മാനസിക പ്രയാസങ്ങൾക്ക് കൈത്താങ്ങാകാൻ ഇത്തരം ക്ലിനിക്കുകൾ സഹായിക്കും.

0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: ആയിഷ ഗർഭിണിയാണോലേ?
3: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
2: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
4: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
2: തന്നെയോ? അതേതായാലും നന്നായി.
4: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
2: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
5: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
7: ദിവസവും കാലത്ത് 6:35. വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
8: അൽ റെഹാൻ.

0: ഐ ഹോസ്പിറ്റൽ.
1: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
2: ഭീമ ജ്വല്ലേഴ്സ്, TNC Applied.

0: പ്രയാസങ്ങളില്ലാതെ ജീവിത വിജയം നേടുക അസാധ്യം. ഓരോ മനുഷ്യനും ജനനം മുതൽ മരണം വരെയും ഒരുപാട് കഷ്ടതകൾ സഹിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എത്രത്തോളം കഷ്ടതകൾ അനുഭവിക്കുന്നുവോ അതിനനുസരിച്ച് ജീവിതത്തിന്റെ മാധുര്യവും കൂടുന്നു. കൂടുതൽ കേൾക്കാം. പറയുന്നത് പി വി മോഹനൻ, മണ്ണഴി.
1: വെള്ളത്തിലിറങ്ങി വെറുതെ നോക്കി നിൽക്കുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്കൊരു കടൽ കടക്കാനാവില്ല. ടാഗോറിൻ്റെ വാക്കുകളാണ്. കഷ്ടപ്പാടുകളുടെ കടൽ കടക്കാൻ എന്തു ചെയ്യണം? എല്ലാ നദികളും കടലിലേക്കൊഴുകുന്നു, പക്ഷേ കടൽ അവയുടെ വെള്ളത്തെ തിരിച്ചൊഴുക്കി വിടുന്നുണ്ടോ? കഷ്ടതയുടെ പ്രവാഹങ്ങൾ കടലിലേക്ക് ഒഴുകിയിറങ്ങുന്നു. സമുദ്രമാകട്ടെ നദിയെ നിരസിക്കുന്നില്ല. ഒഴുകുന്ന നദികളില്ലായിരുന്നെങ്കിൽ കടലുണ്ടാകുമായിരുന്നില്ല. കഷ്ടപ്പാടുകളുടെ കടൽ കടക്കാൻ ആത്മവിശ്വാസം എന്ന പായ്ക്കപ്പൽ അത്യാവശ്യമാണ്. കൊടുങ്കാറ്റിൽ ആടി ഉലയാതെ, സങ്കടക്കടലിലെ തിരമാലകളെ ഭയക്കാതെ മുന്നോട്ടു പോകണം. ജീവിതമാകുന്ന കടലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്ക് അസാധ്യമാണ്. എന്തിനേയും നേരിടാനുള്ള കരുത്താർജിക്കുക മാത്രമേ രക്ഷയുള്ളൂ. ഏതായാലും വെള്ളത്തിലേക്കിറങ്ങി ഇനി വെറുതെ നോക്കി നിൽക്കുന്നത് കൊണ്ട് ഒരിക്കലും ഈ കടൽ കടക്കാനാവില്ല എന്ന തിരിച്ചറിവാണ് വേണ്ടത്. അതോടെ സങ്കടക്കടൽ കടക്കാനുള്ള മാർഗങ്ങൾ ഓരോന്നായി മുന്നിൽ തെളിഞ്ഞുവരും. മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തിയാൽ മാത്രമേ ആ തെളിച്ചം ഉണ്ടാവുകയുള്ളൂ എന്നറിയണം. കടൽ ഒരത്ഭുതമാണ്. ജീവിതവും വിസ്മയക്കാഴ്ചകളൊരുക്കി കടൽ നമ്മെ കാത്തിരിക്കുന്നു. പുലർവേളകളിൽ നനുത്ത ഓളങ്ങളിൽ കിടന്ന് ചാഞ്ചാടുന്ന കടലിൻ്റെ ശാന്തത നോക്കി എത്ര നേരം ഇരുന്നാലും മടുപ്പ് തോന്നില്ല. അനന്തതയിൽ കാണുന്ന ചക്രവാളത്തിൽ സമുദ്രത്തിൽ നിന്നെന്ന പോലെ ഉയർന്നു പൊങ്ങുന്ന സൂര്യനെ നോക്കി നമ്മിൽ പലരും വളരെ നേരം നിന്നിരിക്കാം. സായാഹ്നങ്ങളിൽ ഒരു കുഞ്ഞിനെപ്പോലെ ചിരിച്ച് പാൽപ്പത തുപ്പി കരയിലേക്ക് ഉരുണ്ടുകയറി തിരിച്ചുരുളുന്ന കടലിനെ തൊട്ടുനോക്കാനും അടുത്തു ചെന്ന് ഓമനിക്കാനും തോന്നാത്തവർ ചുരുക്കമാണ്. കടലിന് സൗമ്യഭാവങ്ങൾക്കൊപ്പം രൗദ്രഭാവങ്ങളും ഉണ്ടെന്ന് കടലിരമ്പങ്ങളിൽ നിന്നും ഉയരുന്ന തിരമാലകളിൽ നിന്നും നാം ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ കടലിന് സംഹാരതാണ്ഡവമാടാനും നമ്മുടെ സർവസ്വവും നശിപ്പിക്കാനും

0: ജീവൻ അപഹരിക്കാനും വരെ കഴിയുമെന്ന് സുനാമി പോലുള്ള കടൽക്ഷോഭങ്ങൾ ഉണ്ടായപ്പോഴാണ് നാം മനസ്സിലാക്കിയത്. കടലിൻ്റെ മരണനൃത്തം അനുഭവിച്ചപ്പോഴാണ് ശരിക്കും നാം ഞെട്ടിയത്. കാറ്റിൻ്റെ ശക്തിയും കടലാക്രമണവും എല്ലാം എത്രമാത്രം ഭീകരമാണെന്ന് അനുഭവങ്ങൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ജീവിതവും. ജീവിതം എത്രയെത്ര പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കടലാഴങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന മുത്തുച്ചിപ്പികളെയും പവിഴപ്പുറ്റുകളെയും പോലെ ജീവിതക്കടലിൽ നിന്നും വിലപിടിപ്പുള്ള ഒരുപാട് സമ്മാനങ്ങൾ തികച്ചും അപ്രതീക്ഷിതമായി നമ്മളെ തേടി വരികയും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ആർത്തലച്ചു വരുന്ന തിരമാല പോലെ തന്നെയാണ് ജീവിതം. ഒരുപക്ഷെ ആ തിര നമ്മൾ നിൽക്കുന്നതിൻ്റെ അടുത്തുപോലും എത്തിയെന്ന് വരില്ല. എന്നാൽ ചിലപ്പോൾ നാം കാലൂന്നി നിൽക്കുന്നിടത്തെ മണ്ണുപോലും ആ തിരയിൽ ഇല്ലാതായി എന്നും വരാം. തിരമാലകളെ എനിക്കിഷ്ടമാണ്. അതിൻ്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ടല്ല, മറിച്ച് ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർന്നു വരാൻ ശ്രമിക്കുന്നു. ശ്രീ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ ജീവിതത്തിൽ എന്തിനേയും നേരിടാൻ നമുക്ക് പ്രചോദനമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.
1: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി,
2: പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
3: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
1: സാന്ത്വനത്തിന്റെ കരസ്പർശം
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
1: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
4: കണ്ടംകുളത്തി പ്രസവരക്ഷ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട്. കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
1: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
5: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.

ഓരോ ദിവസവും നിങ്ങളുടെ അവസാനത്തെ ദിനമാണെന്ന് കരുതി ജീവിക്കുക. ഒരു ദിവസം നിങ്ങളുടെ ധാരണ ശരിയാകും. സ്റ്റീവ് ജോബ്സ്. ഇന്നത്തെ നാലു മണിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ഇതൊരു നല്ല സായാഹ്നമാവട്ടെ.

0: FM പ്രധാന വാർത്തകൾ.
1: നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. CJP നേതാക്കളുമായി കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്രസിംഗും നടത്തിയ രണ്ടാംഘട്ട ചർച്ച ന്യൂഡൽഹിയിൽ പൂർത്തിയായി. AdGP MR അജിത് കുമാറിന്റെ സസ്പെൻഷൻ DGPയുടെ റിപ്പോർട്ട് പ്രകാരമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉത്തരവിൽ അസാധാരണമായി ഒന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രമുഖ ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. വ്യവസായ പ്രമുഖരുമായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീത്വത്തെ ഹനിക്കുന്ന വ്യാജവാർത്തകളും ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുന്നതിനെതിരെ ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങൾ നീതി കാട്ടണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് PK കുഞ്ഞൈഷ. തൃശൂർ PG യിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും അസാധാരണ ശബ്ദവും മുഴക്കവും ഉണ്ടായതിനെ തുടർന്ന് പ്രദേശത്തെ വിള്ളലുകളുണ്ടായ വീടുകളിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശനം നടത്തി. 65-ാമത് സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം തൃശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ മന്ത്രി N. ശംസുദ്ദീൻ നിർവഹിച്ചു. മേയർ ഡോ നിജി ജസ്റ്റിൻ, ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ IM വിജയൻ എന്നിവർ മുഖ്യാതിഥികളായി. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ 2026-27 അധ്യയന വർഷത്തെ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ July 29 വൈകുന്നേരം 5 മണി വരെ നീട്ടി.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 5600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:28, 1602 ബംഗളൂരു ചെന്നൈമെയിൽ 6:28, 6632 കണ്ണൂർ ഷൊർണൂർ മേമു 8:59, അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: നമസ്കാരം, വായിക്കുന്നത് പ്രവിത. മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഉന്നതിയിൽ പ്രീ പ്രൈമറി സ്കൂളിനും കമ്മ്യൂണിറ്റി ഹാളിനും കരുളായി ഉൾവനത്തിലെ മുണ്ടക്കടവ് ഉന്നതിയിൽ അങ്കണവാടിക്കും വനം വകുപ്പ് സ്ഥലം നൽകുമെന്ന് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടമായി 7 വർഷമായി മുണ്ടേരി വിത്ത് കൃഷി തോട്ടത്തിലെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ കഴിയുന്ന തണ്ടൻകല്ല് ഉന്നതിക്കാരെ പുനരധിവസിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തണ്ടൻകല്ലുകാർ മുൻപ് താമസിച്ചിരുന്ന മുണ്ടേരി വനത്തിനുള്ളിലെ സ്ഥലം വാസയോഗ്യമാണെന്ന് ജിയോളജി വകുപ്പ് റിപ്പോർട്ട് നൽകിയാൽ ആ സ്ഥലം ഉടൻ കൈമാറും. ഇവിടെ വാസയോഗ്യമല്ലെങ്കിൽ പകരം ഭൂമി കേന്ദ്ര അനുമതിയോടെ 6 മാസത്തിനകം കൈമാറാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരൂർ ജില്ലാ ആശുപത്രിയിൽ ട്രാൻസ്ജെൻഡർ ക്ലിനിക് ഇന്നലെ ആരംഭിച്ചു. ജില്ലയിലെ ആദ്യത്തെ ക്ലിനിക്കാണിത്. ഹോർമോൺ പരിശോധനയും ആവശ്യമായ മരുന്നുകളുടെ വിതരണവും കൌൺസിലിംഗുമെല്ലാം ഇവിടെ ഇവർക്ക് ലഭിക്കും. ഇവർക്ക് വേണ്ട മരുന്നുകൾ ജില്ലാ ആശുപത്രി വിതരണം ചെയ്യും. ജില്ലാ പഞ്ചായത്തും സാമൂഹിക നീതി വകുപ്പും ചേർന്ന് ഈ പദ്ധതി വിപുലീകരിക്കും. ഇന്നലെ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സ്മിജി ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോ സൈജു ഹമീദ് അധ്യക്ഷത വഹിച്ചു.
2: വികസന വാർത്തകൾ.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 4 മണി കഴിഞ്ഞ 59 മിനിറ്റും 33 സെക്കൻഡുമായിരിക്കുന്നു. ഇനി 5 മണി മുതലുള്ള തിരുവനന്തപുരം റെയിൽവേ പരിപാടികളിൽ 5:20 രാമായണ പാരായണം, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം.

ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഇണ എന്ന ചിത്രത്തിനു വേണ്ടി കൃഷ്ണചന്ദ്രൻ പാടിയത്, ബിച്ചു തിരുമലയുടെ ഗാനരചന, എ ടി ഉമ്മറിന്റെ സംഗീതം.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ഇപ്പോൾ അധ്യാത്മ രാമായണ പാരായണം.
2: രാമായണ പാരായണം 8-ാം ദിവസം.

0: ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി സ്പൈസ്.
1: ഹലോ ആൻഡ് വെൽക്കം ടു സ്പൈസ് ദ വോയിസ് ഓഫ് ഹോപ്പ്. യു ആർ വിത്ത് മീ ടാനിയ ആൻഡ് ഐ എം ഇൻ ആൻ അമേസിംഗ് മൂഡ് ടുഡേ ആൻഡ് ഐ ഹാവ് സംതിങ് ഈവൻ മോർ അമേസിംഗ് ഫോർ യു ഗൈസ്. But before I start, I want to know if there is someone, anyone out there who does not know Charlie Chaplin. Okay, so as an older generation, I'm sure

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: അദ്വൈതം എന്ന ചിത്രത്തിലെ ഒരു ഗാനം എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ഖുർആൻ പാരായണം ചെയ്യുന്നത് അഹമ്മദ് ഉഖയിൽ, കൊല്ലം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. മനുഷ്യ സമൂഹത്തെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കാൻ അവതരിച്ച വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. പരലോക ജീവിതത്തിൽ

ത്തെക്കാൾ ഇഹലോക ജീവിതത്തെ ഇഷ്ടപ്പെട്ടിരുന്നൊരു സമൂഹത്തിന് മുന്നിലായിരുന്നു ഖുർആന്റെ അവതരണം. സൃഷ്ടിപ്രപഞ്ചത്തിലെ സൂക്ഷ്മവും സ്ഥൂലവുമായ മുഴുവൻ വസ്തുക്കളും അത്യന്തം കണിശമായ വ്യവസ്ഥയോടെയാണ് സർവശക്തനും സർവജ്ഞനുമായ സൃഷ്ടാവ് സംവിധാനിച്ചിട്ടുള്ളതെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. വിസ്മയാവഹമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ദൈവത്തിൻ്റെ അസ്തിത്വത്തിനുള്ള തെളിവായി ഖുർആൻ അവതരിപ്പിക്കുകയാണിവിടെ. അള്ളാഹുവിൻ്റെ അപാര കഴിവിനാൽ പിതാവന്യജാതനായ ഈസാ നബി അലൈഹിസ്സലാം അഥവാ യേശുക്രിസ്തുവിൻ്റെയും മാതാവായ കന്യകാ മറിയമിൻ്റെയും യഥാർത്ഥ വൃത്താന്തങ്ങൾ വിവരിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ പരിപാപന സത്തയിലും നിസ്തുലതയിലും ഉണ്ടായിരിക്കേണ്ട ദൃഢവിശ്വാസവും മാർഗദർശനം സിദ്ധിച്ചവരും മാർഗഭ്രംശം സംഭവിച്ചവരുമായ ജനതയുടെ ഗുണദോഷഫലങ്ങളും സവിസ്തരം പ്രതിപാദിക്കുന്ന സൂറത്തു മറിയമിൽ നിന്നുള്ള ഏതാനും ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്. أعوذ بالله من الشيطان الرجيم

الصاد ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا

ബുഖ്റതൗ വഅശിയ യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ വ ആതൈനാഹുൽ ഹുക്മ സബിയ.

വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യ വസ്കുർ ഫിൽ കിതാബി മർയം ഇദ് തബദത് മിൻ അഹ്ലിഹ മകാനൻ ശർഖിയ.

മാലിക്, قال ربك هو علي هين ولنجعله آية للناس.

0: കരീം വനഹ്നു അലാ ദാലിക മിന അഷ്ഷാഹിദീന അഷ്ഷാകിരീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഖുർആൻ പാരായണം ചെയ്തത് അഹമ്മദ് ഉഖയിൽ, കൊല്ലം.

ആകാശവാണി ഇപ്പോൾ ഇന്ന് നാളെയുമായി ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25

വാർത്തകൾ 7:35 യുവവാണി, 8 സാഹിത്യവേദി, 8:15 ടുഡേ ഇൻ പാർലമെന്റ്, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഇംഗ്ലീഷ് പരിപാടി, 9:45 മൊഴിയാം ഒരു കഥ, കാരൂർ എഴുതിയ കഥ ലുബ്ധൻ, അവതരണം ഐശ്വര്യ, 10 മെഹ്ഫിൽ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:10 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിക്കുന്നു. 6 ഉഷമലരി, വൈലോപ്പിള്ളിയുടെ കയ്പവലരി എന്ന കവിത ആലാപനം സരിത രാജീവ്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണം 9 ദിവസം, കവലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം, ദീപ മന്മഥൻ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 7 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, പ്രൊഫസർ പി ആർ ലളിതമ്മ അവതരിപ്പിക്കുന്നു. 7:05 പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റെയ്ഗൽ ജുവലേഴ്സ് ചരിത്രത്തിലെന്ന്, ആയരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 89 ഭാഗം. 8:35 സ്മൃതി മധുരം, 8:45 സംഗീത സരണി, 9 ചലച്ചിത്ര ഗാനങ്ങൾ, 10 നേർവഴി, വിദ്യാർത്ഥിനിയായ അർച്ചന ജോണുമായി അഭിമുഖം, 10:15 തമിഴ് ചൊൽമാലൈ, 11 ഗാനകൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി പുതുക്കോട് കൃഷ്ണമൂർത്തി കൃതികൾ, 11:30 ചലച്ചിത്ര ഗാനങ്ങൾ, 12:15 ഏകതാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, പേവിഷബാധ പ്രതിരോധം ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:05 ശ്രോതാക്കൾ കത്തുകളിലൂടെ എഴുതി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ച പരിപാടി, 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക്, 2:30 3:30 4:30 ചലച്ചിത്ര ഗാനങ്ങൾ, 3 കൂട്ടുകാരി, പിലാറ്റീസ് ട്രെയിനറായ സ്നേഹ അജിത്തുമായി അഭിമുഖം, 4 വെള്ളി വെളിച്ചം, 4:45 പാട്ടുകളം, കലാപീഠം സനിൽ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം. അഞ്ച് സംസ്കൃതം പരിപാടി, ഡോക്ടർ ശോഭാപി നടത്തുന്ന പ്രഭാഷണം, 5:15 5:40 8:40 ചലച്ചിത്ര ഗാനങ്ങൾ, 5:20 അധ്യാത്മ രാമായണ പാരായണം 9 ദിവസം, 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി, 5:45 ഭക്തിഗാനങ്ങൾ കൃഷ്ണേന്ദു എസ് കെ പാടിയത്, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കുമാകാം ഡോക്ടർ ടി കെ അനികുമാരിയുമായി അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവവാണി, 8 നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും 2 ഭാഗം, 8:15 പാർലമെന്റിൽ ഈ വാരം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 അവലോകനം, രചന ആതിര ബി അശോക്, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 ദേശീയ സംഗീത പരിപാടി, 11 സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ, 11:15 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹിയിലെ. കാലാവസ്ഥ അറിയിപ്പ്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ സമാപിക്കുന്നു.

0: ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞ 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NBS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2-ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9-ാം ക്ലാസിൽ 10-ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

മേഖലയിലും ഡിജിറ്റൽ സാങ്കേതിക രംഗത്തുമുള്ള സാധ്യതകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്ന് മന്ത്രി പറഞ്ഞു. സാങ്കേതിക വിദ്യ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന കാലമാണിത്. പുതിയ സാങ്കേതിക വിദ്യകളിലൂടെ ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്തും മാറ്റം കൊണ്ടുവരികയും വിദ്യാർത്ഥികളെ അതിനായി പ്രാകപ്പെടുത്തുകയും വേണം. അലൂമിനി അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് കോളേജിൽ പുതിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത്. ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ ജയന്ത് MLA അധ്യക്ഷനായി, പ്രിൻസിപ്പൽ ഡോക്ടർ ഇ എ ജാസ്മിൻ, UG ഡീൻ ഡോക്ടർ ബി ശ്രീജിത്ത്, PTA വൈസ് പ്രസിഡന്റ് കെ അശോക് സാമുവൽ, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ കെ എം ഷിഹാബുദ്ദീൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ എ എം സജീബ്, അലൂമിനി അസോസിയേഷൻ പ്രസിഡന്റ് കെ ഹർഷിദ്, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ MA ഫർഹാൻ അസീസ് എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ കായിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മെറിറ്റ് ഡേ അവാർഡ് ദാനവും മന്ത്രി

0: കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മെറിറ്റിയുടെ അവാർഡ് ദാനവും മന്ത്രി റോജിയൻ ജോൺ നിർവഹിച്ചു. കലാലയങ്ങൾ അക്കാദമിക വിഷയങ്ങൾക്കുള്ള അതേ പ്രാധാന്യം കായിക രംഗത്തിനും നൽകണമെന്നും മന്ത്രി പറഞ്ഞു. ക്ലാസ് മുറികളുടെ തുടർച്ചയാകണം കായിക രംഗം. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയിൽ കായിക രംഗത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. കളിക്കളത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ വിദ്യാർത്ഥികളുടെ ജീവിതത്തിലെ കഠിനമായ സാഹചര്യങ്ങളെ നേരിടാൻ സഹായിക്കുന്നതിനൊപ്പം ശാരീരികവും മാനസികവുമായ കരുത്തു നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ 400 മീറ്റർ ട്രാക്ക് നിർമ്മിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ വിവിധ വകുപ്പുകളുമായി ചേർന്ന് നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. 2025-26 അധ്യയന വർഷം അക്കാദമിക കായിക മേഖലയിൽ ദേശീയ അന്തർദേശീയ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് എ ജയന്ത് MLA അധ്യക്ഷനായിരുന്നു. കാലിക്കറ്റ് സർവകലാശാല കീഴിലാണ് ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുക. കോഴിക്കോട് സാഹിത്യ നഗരമെന്ന പെരുമ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനി കില ചുക്കാൻ പിടിക്കും. ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനും കിലയും തമ്മിൽ കരാറിൽ ഒപ്പുവച്ചു. മേയർ ഒ സദാശിവം, കില ഡയറക്ടർ ജനറൽ എൻ ദേവിദാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 2023 ഒക്ടോബർ 31 കോഴിക്കോട് സാഹിത്യ നഗര ശൃംഖലയിൽ ഇടം നേടിയത്. ഇന്ത്യയിലെ തന്നെ ആദ്യ സാഹിത്യ നഗരമെന്ന ആ പദവിയിലേക്കെത്താൻ കിലയുടെ പിന്തുണയും ഉണ്ടായിരുന്നു. സാഹിത്യ നഗരം ബ്രാൻഡിംഗ് 4 വർഷം കൂടുമ്പോൾ വിലയിരുത്തിയ ശേഷമാണ് ആ പദവി നിലനിർത്തുക. അതിനു തക്ക തയ്യാറെടുപ്പുകളാണ് കിലയുടെ നേതൃത്വത്തിൽ ഇനി ഉണ്ടാവുക. കോഴിക്കോട് നഗരത്തിന് പുറത്തേക്ക് സാഹിത്യ നഗരത്തിന്റെ ബ്രാൻഡിംഗ് എത്തിക്കുകയാണ് പ്രധാനം. രാജ്യത്തിന്റെ ആദ്യ നഗരമായതിനാൽ ആ രീതിയിൽ മറ്റിടങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചാൽ അത് വലിയ സാധ്യതകളാണ് തുറന്നു നൽകുക. ലോകത്തിലെ മറ്റു സാഹിത്യ നഗരങ്ങളിലെ നല്ല മാതൃകകൾ പഠിക്കാനും അത്തരമുള്ള പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുമെല്ലാം ഇടപെടലുണ്ടാകും. അതിലൂടെ കോഴിക്കോടും ഒരു മാതൃകയാവുകയാണ്. സാഹിത്യം പറയുന്നതിനോടൊപ്പം നാടിന്റെ ടൂറിസം സാമ്പത്തിക മേഖലകളിലെല്ലാം മുന്നേറ്റമുണ്ടാക്കാനുമാവും. അതിനുള്ള ഇടപെടലുകളാണ് ഇനിയുണ്ടാവുക. രാമനാട്ടുകര നഗരസഭ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പിന്തുണ പദ്ധതിയായ ഗോൾ 2026 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ കല്ലട മുഹമ്മദ് അലി അധ്യക്ഷനായി. അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് MLA മുഖ്യാതിഥിയായിരുന്നു. വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ KP നാസർ ഉപഹാരസമർപ്പണം നടത്തി. നഗരസഭാ സെക്രട്ടറി P ശ്രീജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ V മിതുഷ, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ KK മുഹമ്മദ് ഗോയ, ഫൈസൽ പള്ളിയാളി, T സുമതി, സജന റഷീദ്, കൌൺസിലർ K സുധീഷ് കുമാർ, മുൻ ചെയർപേഴ്സൺമാരായ VM പുഷ്പ, ബുഷ്റ റഫീഖ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MC അംസക്കോയ തുടങ്ങിയവർ സംസാരിച്ചു. SSC, +2, LSS, USS, NMMS പരീക്ഷകളിലെ വിജയികൾക്കും മാനക ഇൻസ്പയർ അവാർഡ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നഗരസഭയിലെ വിവിധ അംഗൻവാടിയിൽ പ്രവേശനം നേടിയ കുഞ്ഞുങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു. നിപ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നൽകി PHCC ജീവനക്കാരെ ആദരിക്കുകയും ചെയ്തു. കൊയിലാണ്ടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം 1 വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് മന്ത്രി K മുരളീധരൻ പറഞ്ഞു. ആശുപത്രി സന്ദർശിക്കാനെത്തിയ മന്ത്രി ജനപ്രതിനിധികളുമായും ആശുപത്രി വികസന സമിതി അംഗങ്ങളുമായി അവലോകന യോഗത്തിൽ സംബന്ധിച്ചു. പ്രവൃത്തി പൂർത്തിയാകുന്നവരെ സൗകര്യങ്ങൾക്കായി തൊട്ടടുത്തുള്ള 10 സെന്റ് റവന്യൂ ഭൂമി വിട്ടു നൽകാൻ ജില്ലാ കലക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആശുപത്രി രക്തബാങ്ക് ഉടൻ ആരംഭിക്കും. അത്യാഹിത വിഭാഗത്തിൽ നിന്നുള്ള ഒഴിവുകൾ 4 മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തിക ഉടൻ നികത്തും. അസിസ്റ്റന്റ് സർജൻ, റേഡിയോളജിസ്റ്റ്, അനസ്തെറ്റിസ്റ്റ്, ജൂനിയർ കൺസൾട്ടന്റ് എന്നിവയെ നിയമിക്കും. സർക്കാർ ആശുപത്രികളിലെ പോരായ്മകൾ പരിഹരിക്കും. രോഗികളെ തറയിൽ കിടത്തുന്നത് ഒഴിവാക്കുകയും ചെയ്യും. പൊതുജന സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് ഉപയോഗപ്പെടുത്തി ആശുപത്രികളുടെ ഭൌതിക നിലവാരം ഉയർത്തും. ചടങ്ങിൽ അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ MLA അധ്യക്ഷനായിരുന്നു. ഷാഫി പറമ്പിൽ MP വിശിഷ്ടാതിഥിയായി.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.
2: ആകാശവാണി.

പരമ്പര കെമിസ്ട്രി അവതരിപ്പിക്കുന്നത് സന്ധ്യ എസ് എസ്. ഇന്ന് രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടിയിൽ തഞ്ചാവൂർ എ ട്രഷർ ട്രോവ് ഓഫ് ഡിസ്റ്റിങ്ക്ട് ഹെറിറ്റേജ് ശ്രീകുമാർ പൂവനിക സംസാരിക്കുന്നു. 9:45 മൊഴിയാം ഒരു കഥയിൽ കാരൂർ എഴുതിയ കഥ ലുബ്ധൻ അവതരണം ഐശ്വര്യ. രാത്രി 10 മഹ്ഫിൽ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും പരിപാടിയിൽ മുന്നേറാം കൃഷിയിലൂടെ മണ്ണ് സംരക്ഷണവും കാർഷിക സുസ്ഥിരതയും ഡോക്ടർ നിതേഷ് പി സംസാരിക്കുന്നു. രാത്രി 8 മണിക്ക് സാഹിത്യവേദിയിൽ ജയറാണി ടി എഴുതി അവതരിപ്പിക്കുന്ന കഥ മംഗല്യസൂത്രം. 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ പ്ലസ് വണ്ണിലേക്ക്

നാളെ രാവിലെ 7 മണിക്കുള്ള വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ പ്രൊഫസർ പി ആർ ലളിതമ്മ അവതരിപ്പിക്കുന്നു. നാളെ 8:45 സംഗീത സരണിയിൽ കർണാടക സംഗീത പാഠം. പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ, പഠിക്കുന്നത് കൃഷ്ണരഞ്ജിനി പി എൽ. രാവിലെ 10:15 തമിഴ് ചൊൽമാലയിൽ പൂവി ഒരു മീൾ പയനം, പ്രൊഫസർ നാഗരാജ് നടത്തുന്ന പ്രഭാഷണം. ശ്യാമള സ്വാമിനാഥൻ എഴുതി അവതരിപ്പിക്കുന്ന ചെറുകഥ സന്യാസം. തുടർന്ന് തിരൈപ്പൂക്കൾ. നാളെ 11 മണിക്ക് ഗാനകേരളയിൽ മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, പുതുക്കോട് കൃഷ്ണമൂർത്തി കൃതികൾ. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പേവിഷബാധ പ്രതിരോധം, ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുന്നു. നാളെ 2:15 തുടർനാടകം കുടത്തിലെ വിളക്ക് 1-ാം ഭാഗം, രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. നാളെ വൈകുന്നേരം 3 മണിക്ക് കൂട്ടുകാരി പരിപാടിയിൽ പിലാറ്റീസ് ട്രെയിനറായ സ്നേഹ അജിത്തുമായി അഭിമുഖം. നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കുമാകാം, ഡോക്ടർ ടി കെ അനികുമാരിയുമായി അഭിമുഖം. നാളെ രാത്രി 8 മണിക്ക് നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും 2-ാം ഭാഗം, ഉറൂബ് എഴുതിയ നോവലിന്റെ റേഡിയോ രൂപം, റേഡിയോ ആവിഷ്കാരം സംവിധാനം എസ് ചന്ദ്രിക, നിർവഹണം എം രാജീവ് കുമാർ, ശബ്ദം നൽകിയവർ അണ്ടൂർക്കോണം മുബാറക്, രവി കെ പപ്പാട്, കെ എസ് ആനന്ദൻ, എം വി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാകേഷ്, ഭരതന്നൂർ ശാന്ത, എൻ സുനിത, പന്തളം രാധാമണി, ഒ ശ്രീധരി.

0: ഇനി അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക നിധിഹി ഝാഹ. ആദൌ മുഖ്യാഃ വാർത്താഃ. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന അദ്യ പ്രശ്നപത്ര ഗോപ്യതാ ഭംഗ അഥ പരീക്ഷാ കദാചാര പ്രകരണാനാം ദ്രുത ന്യായാലയാനാം സംസ്ഥാപനായ കഠോരദണ്ഡസ്യ വിധാനായ ച ഏകസ്യ പ്രാരൂപ വിധേയകസ്യ സ്വീകൃതി പ്രദത്ത. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന ബലാരി ഗുന്തകൽ രേല പരിയോജനായൈ അനുമോദിതം ചതുഃഷ്ട്യധിക ദ്വാദശശത കോടി പരിമിതം ദ്രവ്യം. അപരത്ര അംഗീകൃത ത്രിരസായനോദ്യാന സംവലിത ഭവ്യ രസായന പരിയോജന. കേന്ദ്രമന്ത്രിഭിഃ സിജെപി പ്രതിനിധിമണ്ഡലേന സഹ നവദില്യാം സമ്പാദിതം ഉപവേശനം. ശ്വസ്താവത് പുനഃ പ്രവർത്തയിഷ്യതേ ദ്വിപക്ഷീയ വാർത്താക്രമഃ. നീട പ്രശ്നപത്ര ഗോപ്യതാ ഭംഗ പ്രകരണം സമാശ്രിത്യ സംസദി അദ്യാപി അനുവൃത്തഃ കോലാഹലഃ. പ്രതിപക്ഷസ്യ വിരോധോദ്ഘോഷേണ സോമവാസര പര്യന്തം.

0: തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. അഞ്ചു വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. പാർലമെന്റ് സമ്മേളനത്തിൽ അടുത്ത ആഴ്ച ബിൽ അവതരിപ്പിക്കും. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നിയമനിർമ്മാണം കാലതാമസം കൂടാതെ ഉറപ്പുവരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ബിൽ പാസാക്കുന്നതിന് ഒരുവിധ തടസ്സവും ഉണ്ടാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാർ നിർണായക നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു.
1: തയ്യാറി ടൈമിംഗ് വഗര ഹം ബതായേ ഹം പ്രധാനമന്ത്രി ജീനെ കി ഛാത്രോ കോ ഹം ബിൽ ला रहे हैं तो उसमें कोई विलंब नहीं होना चाहिए. देश भी ये चाहते हैं जो प्रधानमंत्री जी ने कहा है. इसमें कोई रुकावट पैदा करने के लिए कोई हटकंडे अपनाना ठीक नहीं होगा. वी आर टेकिंग इम्पोर्टेंट स्टेप फॉर द फ्यूचर ऑफ द स्टूडेंट्स.
0: സിജെപി പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദയും ജിതേന്ദ്രസിംഗും. പരീക്ഷാ രീതികളുടെ പരിഷ്കരണം സംബന്ധിച്ച സിജെപിയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും കേട്ടതായി ചർച്ചയ്ക്ക് ശേഷം ശ്രീ ജെ പി നദ്ദ പറഞ്ഞു. മൂന്ന് നിർദ്ദേശങ്ങളാണ് സിജെപി മുന്നോട്ട് വച്ചതെന്നും നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിജെപി മുന്നോട്ട് വച്ച രണ്ട് ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സിജെപി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് ഒന്നിലേറെ തവണ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചു എങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. തിങ്കളാഴ്ചയാണ് സഭ വീണ്ടും ചേരുക. കാർഗിൽ യുദ്ധത്തിൽ മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് പാർലമെന്റ് ഇന്ന് ആദരം അർപ്പിച്ചു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ ബഹിരാകാശ വ്യാവസായിക അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ കേരളത്തിനുള്ള വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി വിയൂർ സെൻട്രൽ ജയിലിൽ ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ സംഘടിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ട്രയൽ റൺ നേരിട്ടെത്തി വിലയിരുത്തി. ജയിൽ വകുപ്പ് മേധാവി എസ് ശ്രീജിത്ത് ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാളെ രാവിലെ 7 മണിയോടെ കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിൽ എത്തിക്കുന്നത്. സംസ്ഥാനത്ത് 4 ദിവസമായി നടന്ന ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി അവസാനിപ്പിക്കുകയും സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തു. തൊഴിലാളികൾ ആവശ്യപ്പെട്ട നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകൾ ഉപയോഗിച്ചാണ് ഓൺലൈൻ ടാക്സികൾ ഓടിത്തുടങ്ങിയത്. എന്നാൽ ഊബർ കമ്പനിയുമായുള്ള നിസ്സഹകരണം തുടരുവാനാണ് തീരുമാനം. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. ഉപയോഗം കൂടുതലുള്ള സമയങ്ങളിലായിരിക്കും നിയന്ത്രണം. ഇന്നലെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നില്ലെന്നും KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ബഹുനില മന്ദിരം അടിയന്തരമായി തുറന്ന് നൽകണമെന്ന് നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. എല്ലാ ജോലികളും സെപ്റ്റംബർ 30 പൂർത്തിയാക്കി കെട്ടിടം RCC കൈമാറണം എന്നാണ് സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധിച്ച ശേഷം മന്ത്രി കരാറുകാർക്ക് നിർദ്ദേശം നൽകിയത്. തൃശൂർ PC യിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും

0: അസാധാരണ ശബ്ദവും മുഴക്കവും ഉണ്ടായതിനെ തുടർന്ന് വിള്ളലുകൾ ഉണ്ടായ വീടുകൾ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ചു. വിള്ളൽ സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുള്ളതായി ജില്ലാ കളക്ടർ അറിയിച്ചു. തുടർച്ചയായി ചലനം ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുവാൻ ആവശ്യപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചു. ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ യന്ത്രവൽകൃത യാനങ്ങളുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപടികൾ കൊല്ലത്ത് പൂർത്തിയായി. 52 ദിവസത്തെ നിരോധനം ഈ മാസം 31-നാണ് അവസാനിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: യാനങ്ങളുടെ നിലവിലെ സ്ഥിതി പരിശോധിച്ച് വിവരങ്ങൾ പുതുക്കണമെന്ന കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. ട്രോളിംഗ് ബോട്ടുകൾ കെട്ടിയിരിക്കുന്ന കടവുകളിലെത്തി ഫിഷറീസ് ഉദ്യോഗസ്ഥർ ബോട്ടുകളിൽ പരിശോധന നടത്തി. 60 ടീമുകളിലായി 140 ഉദ്യോഗസ്ഥർ കാവനാട് മുതൽ അഴീക്കൽ വരെ 45 കടവുകളിലെ 1000 യാനങ്ങൾ പരിശോധിച്ചു. രജിസ്ട്രേഷൻ, ലൈസൻസ് വിവരങ്ങൾ, യാനങ്ങളുടെ നിലവിലെ സ്ഥിതി, കളർ കോഡിംഗ് എന്നിവയാണ് പരിശോധിക്കുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കുന്ന യാനങ്ങളിൽ ഉദ്യോഗസ്ഥർ സ്റ്റിക്കർ പതിച്ചു.
0: സംസ്ഥാനത്തെ ബാങ്കുകളുടെ ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ 5 സ്ഥാനത്തെത്തി കേരള ബാങ്ക്. വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾക്കായി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതിക്ക് ബാങ്ക് തുടക്കം കുറിച്ചതായി ബാങ്ക് പ്രസിഡന്റ് പി മോഹനൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. നോർക്കയുമായി സഹകരിച്ച് കോഴിക്കോട് പ്രവാസി സംഗമവും സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് ഐടി മീറ്റും കോട്ടയത്ത് കർഷക സംഗമവും നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. കെടിഡിസിയുടെ പേരും ലോഗോയും ദുരുപയോഗം ചെയ്ത് തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ഔദ്യോഗിക വെബ്സൈറ്റുമായി സാമ്യമുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സ്കോട്ട്ലന്റിലെ ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 50 ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിൽ പ്രവേശിച്ചു. ഹീറ്റ്സിൽ 25.52 സെക്കൻഡ് സമയം കുറിച്ചാണ് നടരാജ് യോഗ്യത നേടിയത്. സെമിഫൈനൽ ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ 100 ഫ്രീ സ്റ്റൈൽ പാരാസ്വിമ്മിംഗിൽ രവിവീര വെങ്കട് ബുഡിഗിനെയും അലി ഇമാമും ഫൈനലിൽ യോഗ്യത നേടി. 65th സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തൃശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. തൃശൂർ മേയർ നിജി ജസ്റ്റിൻ, പ്രശസ്ത ഫുട്ബോൾ താരം IM വിജയൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. ജൂലൈ 28 വരെ രാവിലെ 7 വൈകിട്ട് 5 മത്സരങ്ങൾ നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിതപ്രതാപ്.
2: ലോകമെമ്പാടും നിറഞ്ഞ ഫുട്ബോൾ ആവേശം കേരളവും പൂർണ്ണമായും നെഞ്ചിലേറ്റിയെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നാടിന്റെ ഓരോ കോണിലും ലോകകപ്പ് നേരിട്ട് നടക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന ആവേശമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുസമൂഹത്തിലെയും കുട്ടികളിലെയും ഫുട്ബോൾ താൽപര്യത്തെ മുൻനിർത്തി വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച 1 million തൂഫാൻ ഗോൾ പദ്ധതി വൻ വിജയമായതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ സംസ്ഥാനത്തിന്റെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 15 ബോയ്സ്, 17 ഗേൾസ് സ്കൂൾ ടീമുകളാണ് മത്സരിക്കുന്നത്.
0: പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. ദേശീയ പ്രക്ഷേപണ ദിനം പ്രക്ഷേപണത്തിന്റെ പ്രസക്തി. തയ്യാറാക്കിയത് രാജേന്ദ്രൻ പന്തളം, മാധ്യമപ്രവർത്തകൻ. അവതരണം കൃഷ്ണ പ്രകൃതി. ഇന്ത്യയിൽ എല്ലാ വർഷവും ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നു. ഇതേ ദിവസമാണ് 1927 രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന പേരിൽ മുംബൈയിൽ നിന്നാണ് ആരംഭം. ഈ കമ്പനി 1936 June 8 ഓൾ ഇന്ത്യ റേഡിയോയായി. സെൻട്രൽ ന്യൂസ് ഓർഗനൈസേഷൻ അഥവാ CNO അടുത്ത വർഷം നിലവിൽ വന്നു. അതേ വർഷം തന്നെ AIR കമ്മ്യൂണിക്കേഷൻസ് വകുപ്പിന്റെ കീഴിലായി. 4 കഴിഞ്ഞ് അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ കീഴിലായി. തൊട്ടടുത്ത വർഷം CNO 2 വിഭജിച്ചു. ന്യൂസ് സർവീസ് ഡിവിഷൻ, എക്സ്റ്റേണൽ സർവീസ് ഡിവിഷൻ എന്നിങ്ങനെ. ഭാരതം പരമാധികാര റിപ്പബ്ലിക്കായപ്പോൾ

1956 ആകാശവാണി എന്നായി ഈ ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്ററുടെ പേര്. ചലച്ചിത്ര ഗാനങ്ങൾ മുഖ്യ ഘടകമാക്കിക്കൊണ്ട് 1957 ജനപ്രിയമായ വിവിധ് ഭാരതി സർവീസ് ആരംഭിച്ചു. ആരംഭിച്ച അന്നു മുതൽ ആകാശവാണി അതിന്റെ അടിസ്ഥാന പ്രമാണമായ ബഹുജനഹിതായ ബഹുജനസുഖായ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് വിവരവും വിജ്ഞാനവും പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിദൂരവും ദുർഘടവുമായ പ്രദേശങ്ങൾക്ക് ആകാശവാണി ഊന്നൽ നൽകുന്നുണ്ട്. അതിന്റെ ലക്ഷ്യം ലാഭമല്ല, പൊതുജന സേവനമാണ്, പ്രാദേശിക വികാസമാണ്. തമിഴ്നാട്ടിൽ ഒരിനം നെല്ലിന്റെ പേര് റേഡിയോ നെല്ല് എന്നാണ്. അത്യുൽപാദന ശേഷിയുള്ള ആ വിത്തിനം പ്രചരിപ്പിക്കുന്നതിൽ ആകാശവാണി വഹിച്ച പങ്കിന്റെ സൂചകമാണിത്. പ്രകൃതി ദുരന്തം നടക്കുന്ന സ്ഥലങ്ങളിൽ ആകാശവാണി പ്രക്ഷേപകർ എത്തുന്നു, പൊതുജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പ് നൽകുന്നു. കാലാവസ്ഥ മുന്നറിയിപ്പ് കടലിൽ പോകുന്നവർക്കും നൽകുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ പോലുള്ള സംരംഭങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നതും ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ്. ദേശീയ ഐക്യത്തിനും വിദ്യാഭ്യാസത്തിനും പൌരശാക്തീകരണത്തിനും ഉതകുന്ന മാധ്യമമായാണ് ഗവൺമെന്റ് റേഡിയോ വിഭാവനം ചെയ്യുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ നൽകുന്നതിനും ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിനും ഉത്തമ ഉപാധിയായിരുന്നു റേഡിയോ. കുരുക്ഷേത്രയിലെ ഇന്ത്യൻ അഭയാർത്ഥികളെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അഭിസംബോധന ചെയ്തത് റേഡിയോയിലൂടെയാണ്. ഇന്ന് ആകാശവാണിയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങൾക്ക് പ്രചോദനമേകുന്ന മൻ കി ബാത് എന്ന പ്രതിമാസ പ്രക്ഷേപണ പരമ്പരയിലൂടെ ഇന്ത്യയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദാരമായ പിന്തുണയോടെ പൊതുജനസേവന മാധ്യമം എന്ന നിലയിൽ മികച്ച പ്രവർത്തനമാണ് ആകാശവാണി കാഴ്ചവെക്കുന്നത്. തൊഴിലിൽ ഏർപ്പെട്ടു തന്നെ ആസ്വദിക്കാനാവുന്ന മാധ്യമമാണ് എന്നതാണ് ഇതിന്റെ മേന്മ. റേഡിയോയും അതിന്റെ ശ്രോതാക്കളുമായുള്ള ബന്ധത്തിന്റെ ഈടുവയ്പാണ് നാടെമ്പാടുമുള്ള റേഡിയോ ക്ലബ്ബുകളും ലിസണേഴ്സ് ക്ലബ്ബുകളും. അത് ആകാശവാണി മുൻകൈയെടുത്തതല്ല, ശ്രോതാക്കളുടെ തന്നെ ഒരുമയിൽ രൂപപ്പെട്ടവയാണ്. പണ്ടൊക്കെ ഫുട്ബോളിന്റെയും ക്രിക്കറ്റിന്റെയും വള്ളം കളിയുടെയും ഒക്കെ നേരിട്ടുള്ള പ്രക്ഷേപണം റേഡിയോയിലൂടെ മാത്രമാണ് ജനലക്ഷങ്ങൾ ആസ്വദിച്ചിരുന്നത്. ശബരിമല മകരജ്യോതി തത്സമയ പ്രക്ഷേപണം, വിവിധ സംഗീത പരിപാടികൾ എന്നിവ തത്സമയം ഉൾക്കൊള്ളാൻ കൂടുതൽ പേർ ഇപ്പോഴും റേഡിയോയെ ആശ്രയിക്കുന്നു. പണ്ട് രാമായണം മഹാഭാരതം പരമ്പരകൾ കാണാൻ ജനങ്ങൾ ടിവിക്ക് ചുറ്റും കൂടിയിരുന്നതുപോലെ മാസത്തിലെ അവസാന ഞായറാഴ്ചയിലെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് കേൾക്കാൻ ജനം റേഡിയോയ്ക്ക് ചുറ്റും കൂടിയിരിക്കുന്നത് ഇപ്പോൾ നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും കാണാം. ഒരു കാലത്ത് റേഡിയോ ഒരു ഭാഗത്തേക്ക് മാത്രം സംസാരിക്കുന്നതായിരുന്നു. റേഡിയോയുടെ മുഖ്യപരിമിതി അതാണെന്ന് വിഖ്യാത തത്വചിന്തകനായ ബെർത്തോൾഡ് ബ്രെഹ്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അത് തിരുത്തിയേനെ. കാരണം റേഡിയോ ഇന്ന് ഇന്ററാക്റ്റീവ് പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ത്യയുടെ 150 കോടി ജനങ്ങളിൽ 98% പേരും അതിന്റെ ശ്രോതാക്കളാണ്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ നൽകുന്നതിനും ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിനും ഉത്തമ ഉപാധിയായിരുന്നു റേഡിയോ. മനുഷ്യജീവിതത്തിന്റെ ഗതിവേഗം വർദ്ധിക്കുമ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ ചടഞ്ഞിരുന്ന് കാണാൻ അവസരമില്ല. എന്നാൽ പാടത്തോ പറമ്പിലോ വീട്ടിലോ ബോട്ടിലോ ഒക്കെ ജോലി ചെയ്യുമ്പോഴും റേഡിയോ ശ്രവണം സാധ്യമാണ്. അതുകൊണ്ട് തന്നെ റേഡിയോയുടെ പ്രൈം ടൈം പ്രഭാതമാണ്. നിത്യയാത്രയിലെ മുഖ്യ വിജ്ഞാന വിനോദോപാധി ഇന്ന് റേഡിയോയാണ്. റേഡിയോ ഇല്ലാത്ത കാറുകൾ ഇന്ന് കുറവാണ്. ആകാശവാണിയുടെ വസ്തുനിഷ്ഠതയും വിശ്വാസ്യതയും വളരെ അംഗീകരിക്കപ്പെട്ടതുമാണ്. ഇതുകൂടാതെ മൊബൈൽ ഫോണിൽ തന്നെ ഇന്ന് റേഡിയോ ആപ്പ് ലഭ്യമാണ്. ന്യൂസ് ഓൺ എയർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ഇന്ത്യയിലെ എല്ലാ നിലയങ്ങളിലെയും പരിപാടികൾ നമുക്ക് വിരൽത്തുമ്പിൽ ലഭിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, നിയമനിർമ്മാണ സഭകൾ, നിയമങ്ങൾ, ഭരണഘടന, പഞ്ചവത്സര പദ്ധതികൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, മത സാംസ്കാരിക പരിപാടികൾ, സിനിമ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ഇന്ന് നിലവിലുള്ള ഭൂരിപക്ഷം വാക്കുകളും ആവർത്തിച്ചുള്ള പ്രക്ഷേപണങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഉറപ്പിച്ചത് ആകാശവാണിയാണ്. വാർത്തകളിലും അറിയിപ്പുകളിലും ആഖ്യാനങ്ങളിലും മാനക ഭാഷ മാത്രം റേഡിയോ ഉപയോഗിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ സൃഷ്ടിയാണ് റേഡിയോ. 1910-നും 1920-നും ഇടയിൽ തുടക്കമിട്ട റേഡിയോ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഡിജിറ്റൽ വിപ്ലവത്തിലാണ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി റേഡിയോയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: അത് ദിവ്യമായ അനുഗ്രഹവും ശക്തിയുമാണ്. കുരുക്ഷേത്രയിലെ അഭയാർത്ഥികൾക്ക് സന്ദേശം നൽകാൻ ന്യൂഡൽഹിയിലെ ആകാശവാണിയിലേക്ക് പോകും വഴിയാണ് മഹാത്മജി ഇത് പറഞ്ഞത്. മഹാത്മാഗാന്ധി ചരിത്രധന്യമായ ആ പ്രഭാഷണം നടത്തിയ സ്റ്റുഡിയോ ബാപ്പു സ്റ്റുഡിയോ എന്ന് അറിയപ്പെടുന്നു. ജനങ്ങളുമായുള്ള ആശയവിനിമയത്തിനും രാഷ്ട്രനിർമ്മാണത്തിനുമുള്ള ഉപകരണമായാണ് ജവഹർലാൽ നെഹ്റു ആകാശവാണിയെ കണ്ടത്. മഹാത്മാഗാന്ധിയുടെ വിയോഗത്തെ തുടർന്ന് പ്രകാശം മറഞ്ഞു എന്ന പ്രഭാഷണം അദ്ദേഹം നടത്തി.

0: ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നൽകിയത് പ്രൊഫസർ എം വി ഗോപാലസ്വാമിയാണ്. എത്രയെത്ര മഹാരഥന്മാരെയാണ് ആകാശവാണി കണ്ടെത്തിയത്. ഈ മാസം 11 നമ്മെ വിട്ടുപിരിഞ്ഞ എസ് ജാനകി എന്ന ഗാനകോകുലത്തെ കണ്ടെത്തിയത് ആകാശവാണിയാണ്. അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ സംഗീത പരീക്ഷയിലൂടെയാണിത്. മെൽവിൻ ഡിമല്ലോ എന്ന ജനപ്രിയ ഇംഗ്ലീഷ് വാർത്താ വായനക്കാരനെയും കണ്ടെത്തിയത് ആകാശവാണിയാണ്. സംഗീതത്തിന്റെ ചക്രവർത്തിനിയെന്ന് നെഹ്റു വിശേഷിപ്പിച്ച എം എസ് സുബലക്ഷ്മി, പണ്ഡിറ്റ് രവിശങ്കർ തുടങ്ങിയ സംഗീത പ്രതിഭകളെ ആകാശവാണി ഉയർത്തി. ഫിറാഖ് ഗോരഖ്പുരിയും സുമിത്രാനന്ദൻ പന്തും അമൃത പ്രീതയും ആകാശവാണിയുടെ സാഹിത്യ പരിപാടികളുടെ ഭാഗമായിരുന്നു. മലയാളത്തിൽ നിന്നാകട്ടെ അക്കിത്തം, ജി ശങ്കരക്കുറുപ്പ്, പി ഭാസ്കരൻ, പി കേശവ് ദേവ്, യു എ ഖാദർ, എൻ എൻ കക്കാട്, തിക്കൊടിയൻ, ഉറൂപ്പ് തുടങ്ങിയവർ ആകാശവാണിയുടെ സ്റ്റാഫ് ആർട്ടിസ്റ്റുകളായിരുന്നു. പി പത്മരാജൻ, കെ രാഘവൻ, എം ജി രാധാകൃഷ്ണൻ എന്നിവർ ആകാശവാണിയുടെ ഭാഗമായിരുന്നു. കെ പി ഉദയഭാനു, കമുകറ പുരുഷോത്തമൻ, നെയ്യാറ്റിൻകര വാസുദേവൻ, പാല സി കെ രാമചന്ദ്രൻ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് തുടങ്ങിയവരുടെ സാന്നിധ്യം ആകാശവാണിയെ ധന്യമാക്കി. ശാസ്ത്രീയ ഗാനത്തിലായാലും നാടോടി പാട്ടിനായാലും റേഡിയോയിലേതുപോലെ പ്രാധാന്യം മറ്റൊരു മാധ്യമത്തിലും ലഭിക്കുന്നില്ല. ദുരന്ത നിവാരണം, പൊതുസേവനം, വിദ്യാഭ്യാസം എന്നിവയ്ക്കുള്ള വിശ്വസ്ത മാധ്യമമായിട്ടാണ് ഗവൺമെന്റ് റേഡിയോയെ കാണുന്നതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. നിർമ്മിത ബുദ്ധിയും ഡിജിറ്റൽ വിദ്യയും പ്രയോജനപ്പെടുത്തി റേഡിയോയെ കൂടുതൽ ജനപ്രിയമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ദേശീയ പ്രക്ഷേപണ ദിനത്തിൽ വാർത്താവിതരണ മന്ത്രാലയം 1927 മുതലുള്ള പ്രക്ഷേപണത്തിന്റെ പാരമ്പര്യം അനുസ്മരിച്ചു. ആധികാരികമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ നിസ്തുല പങ്കുവഹിച്ച പ്രക്ഷേപകർക്കും സാങ്കേതിക വിദഗ്ധർക്കും പ്രസാർഭാരതിയും ആകാശവാണിയും ആശംസ നേർന്നു. സമ്പന്നമായ ഒരു ഭൂതകാലത്തിൽ നിന്ന് സമ്പുഷ്ടമായ ഒരു ഭാവിയിലേക്കാണ് ഇന്ത്യയ്ക്കൊപ്പം ആകാശവാണിയുടെ സാർത്ഥകമായ യാത്ര. ശോഭനമായ ഒരു ഭാവിയുണ്ട് ആകാശവാണിക്ക് എന്നതാണ് പ്രക്ഷേപണ ദിനത്തിന്റെ ധന്യത. ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ലക്ഷ്യത്തിലേക്ക് എല്ലാ അർത്ഥത്തിലും ആകാശവാണി എത്തട്ടെയെന്ന് ആശംസിക്കാം. അറിവിന്റെ, വിനോദത്തിന്റെ മഹാ ആകാശത്തിലെ അണയാത്ത വെളിച്ചമായി പ്രസരിക്കുന്നു റേഡിയോ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ദേശീയ പ്രക്ഷേപണ ദിനം, പ്രക്ഷേപണത്തിന്റെ പ്രസക്തി.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
2: ട്രെയിൻ യാത്രക്കിടയിൽ കണക്ഷൻ ട്രെയിൻ മിസ്സാകുമോ എന്ന പേടിയിലാണോ നിങ്ങൾ? അതോ ലക്ഷ്യസ്ഥാനം മാറ്റേണ്ട അത്യാവശ്യം വന്നോ? ഇനി പേടിക്കേണ്ട. ഇന്ത്യൻ റെയിൽവേയുടെ റെയിൽവൺ ആപ്പ് യാത്രയിലായിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ യാത്രാ പദ്ധതികളിൽ മാറ്റം വരുത്താൻ സഹായിക്കുന്ന ഫീച്ചറുകൾ നൽകുന്നു. ടിക്കറ്റ് ബുക്കിംഗ് മാത്രമല്ല, യാത്രക്കിടയിൽ പ്ലാൻ മാറ്റാനും തത്സമയ വിവരങ്ങൾ അറിയാനും പുതിയ ടിക്കറ്റ് വേഗത്തിൽ ബുക്ക് ചെയ്യാനും റെയിൽവൺ സഹായിക്കുന്നു.
3: ആകാശവാണി, സമയം 6:50.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മുന്നേറാം കൃഷിയിലൂടെ കേരള കാർഷിക സർവകലാശാല വയലും വീടും ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. സ്നേഹത്തിന് മനസ്സിലാക്കുക എന്നൊരു തലം കൂടിയുണ്ട്. മറ്റൊരാളുടെ മാനസിക സ്ഥിതിയും സാഹചര്യങ്ങളും മനസ്സിലാക്കി പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂടുന്നത്. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോകാം. മണ്ണ് സംരക്ഷണവും കാർഷിക സുസ്ഥിരതയും എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം, ഗാനം, മഞ്ഞ സ്റ്റിക്കി ട്രാപ്പുകൾ, വിളപരിപാലന നിർദ്ദേശങ്ങൾ,

0: എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, ട്രൈക്കോ കാർഡ് എങ്ങനെയാണ് നെല്ലിലെ കീടങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. മണ്ണും മണ്ണു സംരക്ഷണവും കർഷകനെ സംബന്ധിച്ച് കാർഷിക സുസ്ഥിരതയ്ക്ക് അത്യാവശ്യമാണ്. മണ്ണറിഞ്ഞു കൃഷി ചെയ്യണം എന്നാണ് പറയാറ്. കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള വെല്ലുവിളികൾ കൃഷിക്കും മണ്ണിനും ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് മണ്ണ് സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മണ്ണറിഞ്ഞ് കൃഷി ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള ഒരു വിജ്ഞാനപ്രദമായ പ്രഭാഷണം കേൾക്കാം. കാസർകോട് പടന്നക്കാട് കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിതീഷ് പി ആണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്.
1: നമുക്കും നമ്മുടെ ഭാവി തലമുറയ്ക്കും വേണ്ടി സുസ്ഥിരമായ കൃഷി സാധ്യമാക്കുന്നതിന് മണ്ണിനെ അറിഞ്ഞ് ഓരോ മണ്ണിനും അനുയോജ്യമായ പരിപാലന മുറകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന 1 ഇഞ്ച് മേൽമണ്ണാണ് ഇവിടെ കൃഷിയും ജീവനും സാധ്യമാക്കുന്നത്. ആ 1 ഇഞ്ച് മേൽമണ്ണ് രൂപപ്പെടുന്നതിന് 1000 കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും എന്നതാണ് വസ്തുത. ഓരോ പ്രദേശത്തും അത്തരത്തിൽ രൂപപ്പെടുന്ന മണ്ണിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് അതാത് പ്രദേശത്തിന്റെ കാലാവസ്ഥ, ചരിവ്, അവിടുത്തെ പാറയുടെ അടിസ്ഥാന സ്വഭാവം, ജൈവിക പ്രവർത്തനങ്ങൾ എന്നിവയാണ്. അതുകൊണ്ട് ഓരോ പ്രദേശത്തും കാണപ്പെടുന്ന മണ്ണിന്റെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും. ആ സ്വഭാവ വൈജാത്യം കൊണ്ട് തന്നെ എല്ലാതരം മണ്ണിനും യോജിച്ച ഒരു കൃഷിരീതി വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഓരോ പ്രദേശത്തിന്റെയും മണ്ണിന്റെ സ്വഭാവം അനുസരിച്ച് അതാതിടങ്ങളിലെ കൃഷിരീതിയിൽ അനുയോജ്യമായ സംരക്ഷണ മുറകൾ ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്. മണ്ണ് സംരക്ഷണത്തിന്റെ ആദ്യപടി എന്ന് പറയുന്നത് മണ്ണിനെ കുറിച്ച് ശാസ്ത്രീയമായ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മണ്ണ് പരിശോധനയാണ് അതിനുള്ള മാർഗം. കൃഷിസ്ഥലത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന തരത്തിൽ ശാസ്ത്രീയമായ രീതിയിലാണ് മണ്ണ് പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിൾ എടുക്കേണ്ടത്. മണ്ണ് സാമ്പിൾ തെറ്റായ രീതിയിൽ എടുത്താൽ മണ്ണ് പരിശോധന കൊണ്ട് പ്രയോജനം ഉണ്ടാകില്ല. ഒരേ തരത്തിലുള്ള കൃഷിഭൂമിയാണ് കർഷകനുള്ളതെങ്കിൽ ആ സ്ഥലത്തെ പ്രതിനിധീകരിച്ച് ഒറ്റ സാമ്പിൾ എടുത്താൽ മതിയാകും. പക്ഷേ ആ ഒരു സാമ്പിൾ കൃഷിസ്ഥലത്തെ മുഴുവനായി പ്രതിനിധീകരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇങ്ങനെ പ്രാതിനിധ്യ സ്വഭാവം ഉറപ്പുവരുത്തുന്നതിന് ആ കൃഷിസ്ഥലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മണ്ണ് സാമ്പിളുകൾ എടുക്കണം. അങ്ങനെ മണ്ണ് സാമ്പിളുകൾ എടുക്കുന്ന സമയത്ത് ചെടികളുടെ നേരെ ചുവട് ഭാഗം, അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങൾ, വളക്കുഴി, റോഡിന്റെ വശം തുടങ്ങിയ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി വേണം സാമ്പിളുകൾ എടുക്കേണ്ടത്. ഇപ്രകാരം 1 ഏക്കർ കൃഷിസ്ഥലത്തിന് കുറഞ്ഞത് 10 സാമ്പിളുകളെങ്കിലും എടുക്കേണ്ടതുണ്ട്. ആ മണ്ണ് സാമ്പിളുകളെല്ലാം കൂട്ടിക്കലർത്തി ക്വാർട്ടറിംഗ് എന്ന രീതി ഉപയോഗിച്ച് 4 ഭാഗിച്ച് എതിർ ഭാഗത്ത് കാണപ്പെടുന്ന 2 സാമ്പിളുകൾ ഒഴിവാക്കി ബാക്കി സാമ്പിളുകൾ കൂട്ടിയോജിപ്പിച്ച് അങ്ങനെ ചെറുതാക്കി ചെറുതാക്കി ഏകദേശം 1/2 കിലോ മണ്ണാണ് പരിശോധനയ്ക്ക് വേണ്ടി അയക്കേണ്ടത്. ഇനി കർഷകന് വിവിധ തരത്തിലുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് വയൽ, നിരപ്പായ പറമ്പ്, ചരിവുള്ള പറമ്പ്, അങ്ങനെ വിവിധ തരത്തിലുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ആ ഓരോ സ്ഥലത്തിനു വേണ്ടിയും മേൽപ്പറഞ്ഞ രീതിയിൽ വെവ്വേറെ മണ്ണ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കേണ്ടതാണ്. മണ്ണ് സാമ്പിളുകൾ ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ മണ്ണിന്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മണ്ണിലെ അമ്ലത്വം അഥവാ അസിഡിറ്റി, ലവണാംശം, ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങൾ മണ്ണിൽ എത്രത്തോളം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മണ്ണ് പരിശോധനയുടെ മനസ്സിലാക്കാൻ കഴിയേണ്ടതാണ്. ഇതിൽ മണ്ണിന്റെ അമ്ലത്വം അല്ലെങ്കിൽ അസിഡിറ്റി എന്ന് പറയുന്നത് ചെടികളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന നിർണായകമായ ഒരു ഘടകമാണ്. കേരളത്തിലെ മണ്ണുകളുടെ സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ ഇവിടുത്തെ മണ്ണ് പൊതുവെ അസിഡിക് സ്വഭാവമുള്ളതാണ് എന്ന് കാണാൻ കഴിയും. അതിന് പ്രധാന കാരണം ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ്. ഉയർന്ന ചൂടും തുടർന്ന് വരുന്ന തീവ്രമായ മഴയും ഒക്കെ കാരണം മണ്ണിലെ ക്ഷാരമൂലകങ്ങളായിട്ടുള്ള കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ ഒലിച്ചു പോകുന്നതിന് കാരണമാകുന്നു. എന്നാൽ അസിഡിക് മൂലകങ്ങളായ ഇരുമ്പും അലുമിനിയവും അതിനെ പ്രതിരോധിച്ച് മണ്ണിൽ നിലനിൽക്കുകയും അത് മണ്ണിന്റെ ആസിഡ് സ്വഭാവത്തിന് കാരണമാവുകയും ചെയ്യും.

അസിഡിക്കായ മണ്ണിൽ ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങൾ നിരോക്സീകരണത്തിന് വിധേയമാവുകയും ചെടികൾക്ക് ലഭ്യമല്ലാതായി തീരുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ചീയൽ പോലെയുള്ള കുമിൾ രോഗങ്ങൾ ആസിഡ് മണ്ണുകളിൽ കൂടുതലായി വ്യാപിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആസിഡിക്കായ മണ്ണുകളെ കുമ്മായ വള പ്രയോഗത്തിലൂടെ അസിഡിറ്റി കുറച്ചുകൊണ്ട് മാത്രമേ കൃഷിയോഗ്യമാക്കാൻ കഴിയുകയുള്ളൂ. ഇനി എത്ര അളവ് കുമ്മായം ഇടണം എന്ന് തീരുമാനിക്കുന്നത് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ്. സാധാരണ രീതിയിൽ 1 സെന്റിന് 1 കിലോ എന്ന രീതിയിൽ നമ്മൾ കുമ്മായം ഇടണം, അതാണ് സാധാരണ അളവ് എന്ന് പറയുന്നത്. പക്ഷേ അസിഡിക് അല്ലാത്ത ഒരു മണ്ണിൽ നമ്മൾ കൂടുതലായി കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ അത് മറ്റു മൂലകങ്ങളുടെ അപര്യാപ്തതയ്ക്ക് കാരണമാകും. അത് ചെടിക്ക് ദോഷകരമാണ്. അതുകൊണ്ട് തന്നെ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കുമ്മായ വളപ്രയോഗം ക്രമീകരിക്കേണ്ടതാണ് നല്ലത്. കുമ്മായത്തിന്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ മറ്റു വളങ്ങളുടെ കാര്യത്തിലും മണ്ണ് പരിശോധനാ ഫലം അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്രമീകരണം നടത്തേണ്ടതാണ്. എന്തുകൊണ്ടാണ് മണ്ണ് പരിശോധനാ ഫലം നിർണായകമാകുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മണ്ണിൽ നടക്കുന്ന രാസികവും ഭൗതികവും ജൈവികവുമായ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. നാം ഉൾപ്പെടെയുള്ള ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് മണ്ണിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ വളരെ നിർണായകമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് മണ്ണിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ മണ്ണിലെ ജലവുമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രവർത്തനമാണ്. ചെടികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ആവശ്യമായ മൂലകങ്ങൾ ലഭ്യമാകുന്നത് ഈ കൈമാറ്റം മൂലമാണ്. ഈ മൂലക കൈമാറ്റ പ്രക്രിയയെ പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞാൽ പ്രകൃതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ പ്രവർത്തനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതുപോലെയുള്ള നിരവധി ജൈവിക ഭൗതിക രാസിക പ്രവർത്തനങ്ങൾ നിരന്തരം മണ്ണിൽ നടക്കുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങളുടെ എല്ലാം ആകെ തുകയാണ് ഒരു മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും പ്രത്യുൽപാദനക്ഷമതയും. പ്രാദേശികമായ കാരണങ്ങൾ കൊണ്ടും മറ്റ് ഘടകങ്ങളുടെ സ്വാധീനം കൊണ്ടും ഈ പ്രവർത്തനങ്ങളുടെ തോതും തദ്വാരാ മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും ഓരോ മണ്ണിലും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ മണ്ണിന്റെയും ഫലഭൂയിഷ്ഠത പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമുള്ള വളങ്ങൾ മാത്രം നൽകുകയാണ് സുസ്ഥിര കൃഷി നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗം. മാതൃകാപരമായി നിലകൊള്ളുന്ന ഒരു കൃഷിയിടത്തിൽ മണ്ണിൽ നിന്നും ചെടികൾ വലിച്ചെടുക്കപ്പെടുന്നത് മൂലമോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന മൂലകങ്ങൾ എല്ലാം തിരിച്ച് മണ്ണിൽ എത്തിച്ചേരുന്നു. എന്നാൽ അത് കേവലം ഭാവന മാത്രമാണ്, യാഥാർത്ഥ്യമായ ഒരു കാര്യമല്ല. അതിന് പല കാരണങ്ങളുണ്ട്. മണ്ണിൽ നിന്നും മൂലകങ്ങൾ നഷ്ടപ്പെടുന്ന അതേ വേഗതയിൽ മൂലകങ്ങൾ മണ്ണിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നതാണ് പ്രധാന കാരണം. ചെടികൾ വലിച്ചെടുക്കുന്നതിലൂടെയും മണ്ണിൽ നിന്ന് ഒലിച്ചു പോകുന്നതിലൂടെയും ബാഷ്പീകരണത്തിലൂടെയും ഒക്കെയാണ് മൂലകങ്ങൾ മണ്ണിൽ നിന്നും നഷ്ടമാകുന്നത്. അതേസമയം മൂലകങ്ങൾ മണ്ണിൽ എത്തിച്ചേരുന്നത് പാറ പൊടിഞ്ഞ് മണ്ണുണ്ടാകുന്ന പ്രവർത്തനത്തിലൂടെയോ അല്ലെങ്കിൽ സസ്യാവശിഷ്ടങ്ങൾ, മറ്റ് ജൈവിക വസ്തുക്കൾ തുടങ്ങിയവയുടെ മണ്ണിലെ വിഘടനം കാരണമോ ആണ്. മണ്ണിലേക്ക് മൂലകങ്ങൾ എത്തിച്ചേരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ താരതമ്യേന പതുക്കെ മാത്രം നടക്കുന്നതിനാൽ നമ്മുടെ മണ്ണിൽ മൂലകങ്ങളുടെ കുറവ് അനുഭവപ്പെടുന്നു. കനത്ത മഴയും ഭൂപ്രകൃതിയുടെ ചരിവും ഒക്കെ ഈ നഷ്ടം കൂടുതൽ തീവ്രമാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. എന്നാൽ എല്ലാ മണ്ണിലും ഈ പ്രവർത്തനങ്ങൾ ഒരേ തോതിലല്ല നടക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ മൂലകങ്ങളും ഒരേ തീവ്രതയിലല്ല നഷ്ടമാകുന്നതും. അതുകൊണ്ട് തന്നെ മണ്ണ് പരിശോധനയുടെ മാത്രമേ ഓരോ മൂലകത്തിൻ്റെയും മണ്ണിലെ നിലവിലെ സ്ഥിതി അറിയുവാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഏതൊക്കെ വളങ്ങൾ മണ്ണിലേക്ക് നൽകേണ്ടത് എന്ന് തീരുമാനിക്കാൻ. അങ്ങനെ ചെയ്യുമ്പോൾ അമിതമായതോ കുറവായതോ ആയ വളപ്രയോഗം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ആവശ്യാനുസരണം മാത്രം വളം നൽകുന്നതിലൂടെ സുസ്ഥിരമായ മണ്ണിൻ്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്താനും സാധിക്കും. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളെല്ലാം തന്നെ മണ്ണിലെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളിലൂടെ ചെടികൾക്ക് ലഭിക്കേണ്ടതാണ്. എന്നാൽ കനത്ത മഴ, ഉയർന്ന ചൂട്, ചരിവുള്ള ഭൂപ്രകൃതി, വെള്ളപ്പൊക്കം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ കാരണങ്ങളാൽ മണ്ണിലെ സ്വാഭാവിക പ്രവർത്തനങ്ങളുടെ സന്തുലിതാവസ്ഥ ഇല്ലാതാവുകയും ചില പ്രത്യേക മൂലകങ്ങൾ മണ്ണിൽ കുറയുന്നതിന് കാരണമാവുകയും ചെയ്യും. അത് മണ്ണിലെ സസ്യ വളർച്ചയെയും ജൈവിക പ്രവർത്തനങ്ങളെയും ദോഷകരമായി ബാധിക്കും. അത് മറ്റു മൂലകങ്ങളുടെ ലഭ്യതയെ കൂടി പ്രതികൂലമായി ബാധിക്കുകയും

0: ക്രമേണ മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും ഉൽപാദനക്ഷമതയും ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മണ്ണ് പരിശോധനയിലൂടെ മണ്ണിൽ ഏതെല്ലാം മൂലകങ്ങളാണ് കുറവുള്ളത് എന്ന് കണ്ടെത്തി ആ മൂലകങ്ങൾ അടങ്ങിയ വളങ്ങൾ ആവശ്യമുള്ള അളവിൽ നൽകുന്നത് സുസ്ഥിര കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം തന്നെ ജൈവികമായ കൃഷി രീതികൾ അനുവർത്തിച്ചു വരുന്നതിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. കമ്പോസ്റ്റ് പോലുള്ള ജൈവവളങ്ങൾ ആവശ്യത്തിന് മണ്ണിലേക്ക് നൽകണം. അതേസമയം കൂടിയ അളവിൽ സസ്യജന്തുജന്യ അവശിഷ്ടങ്ങൾ ജൈവവളങ്ങൾ എന്ന പേരിൽ മണ്ണിൽ കൂട്ടിയിടരുത്. അത് മണ്ണിലെ വായുസഞ്ചാരം തടസ്സപ്പെടുത്തുകയും ജൈവിക വിഘടനം അസാധ്യമാവുകയും ചെയ്യും. ഒരു നിശ്ചിത അളവിൽ ജൈവവളങ്ങൾ എപ്പോഴും നൽകുകയും അവയുടെ വിഘടനം ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. മണ്ണ് ഇളക്കിക്കൊടുത്തും ജീവാണുവളങ്ങളുടെ ഉപയോഗത്തിലൂടെയും മണ്ണിലെ ജൈവിക വിഘടന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പയർവർഗ്ഗങ്ങളുടെ കൃഷി ഇടവിളയായോ മുഖ്യവിളയായോ ഒക്കെ ചെയ്യേണ്ടതാണ്. പ്രകൃതിയാലുള്ള നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നതിലൂടെ മണ്ണിലെ നൈട്രജന്റെ അളവ് ഇതിലൂടെ മെച്ചപ്പെടുത്താൻ കഴിയും. അതുപോലെ തന്നെ വളക്കൂറുള്ള മേൽമണ്ണ് ഒലിച്ചു പോകാതിരിക്കുന്നതിനുള്ള മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങളും ചെയ്യേണ്ടതുണ്ട്. സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ആവരണ വിളകൾ കൃഷി ചെയ്തും മണ്ണിൽ പുതയിരൽ നടത്തിയും മണ്ണൊലിപ്പ് തടയാൻ കഴിയുന്ന രാമച്ചം പോലുള്ള വിളകൾ ചെരുവിന് കുറുകെ കൃഷി ചെയ്തും ബണ്ട് നിർമ്മിച്ചും ഒക്കെ മണ്ണൊലിപ്പ് തടയാവുന്നതാണ്. മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ മണ്ണിൽ നിന്നും മൂലകങ്ങൾ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ക്രമേണ മണ്ണിലെല്ലാ മൂലകങ്ങളും ആവശ്യമുള്ള അളവിൽ നിലനിർത്തപ്പെടുന്ന ഒരു അവസ്ഥ സംജാതമാവുകയും ചെയ്യും. ഇങ്ങനെ മണ്ണറിഞ്ഞ് ഓരോ മണ്ണിനും അനുയോജ്യമായ പരിപാലന മുറകൾ സ്വീകരിക്കേണ്ടതിലൂടെ സുസ്ഥിര കൃഷി ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയും.
1: മണ്ണ് സംരക്ഷണവും കാർഷിക സുസ്ഥിരതയും കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിതീഷ് പി സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ നിതീഷ് പിയുടെ ഫോൺ നമ്പർ പറയാം. 8590 03 5710.

0: മഞ്ഞ സ്റ്റിക്കി ട്രാപ്പുകൾ സമഗ്ര കീടനിയന്ത്രണത്തിലെ ഒരു ഫലപ്രദമായ ഉപാധി.
1: വിളകളിൽ കീടാക്രമണം നിയന്ത്രിക്കുന്നതിന് ഇന്ന് രാസകീടനാശിനികളെ മാത്രം ആശ്രയിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. കുറഞ്ഞ ചെലവിൽ പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെ മിത്രകീടങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കീടങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന നിരവധി മാർഗങ്ങൾ ഇന്ന് ലഭ്യമാണ്. അത്തരത്തിൽ വളരെ ലളിതവും ഫലപ്രദവുമായ ഒരു ഉപാധിയാണ് മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് അഥവാ മഞ്ഞക്കെണി. എന്താണ് മഞ്ഞക്കെണി അഥവാ മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ്? മഞ്ഞ നിറമുള്ള പ്ലാസ്റ്റിക് ഷീറ്റിലോ കാർഡ്ബോർഡിലോ ഒട്ടിപ്പിടിക്കുന്ന പശ പുരട്ടിയാണ് ഈ ട്രാപ്പ് നിർമ്മിക്കുന്നത്. മഞ്ഞ നിറം കാണുമ്പോൾ ചില പ്രത്യേക ഇനത്തിൽപ്പെട്ട കീടങ്ങൾ അതിലേക്ക് ശക്തമായി ആകർഷിക്കപ്പെടും. അടുത്തെത്തുന്ന കീടങ്ങൾ പശയിൽ ഒട്ടിപ്പിടിച്ച് നശിക്കും. അതുവഴി അവയുടെ എണ്ണം കുറയുകയും വിളയ്ക്കുണ്ടാകുന്ന നാശം നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു. മഞ്ഞക്കെണി ഏത് കീടങ്ങളെ നിയന്ത്രിക്കാനാണ് സഹായിക്കുന്നതെന്ന് നോക്കാം. പച്ചക്കറി, വാഴ, കുരുമുളക്, പൂച്ചെടികൾ, നഴ്സറികൾ എന്നിവയിൽ സാധാരണ കാണുന്ന നിരവധി ചെറുകീടങ്ങളെ നിയന്ത്രിക്കാൻ മഞ്ഞക്കെണി വളരെ പ്രയോജനകരമാണ്. പ്രധാനമായും വെള്ളീച്ച, ഇലച്ചാടി, മുഞ്ഞ, ത്രിപ്സ്, ലീഫ് മൈനർ ഈച്ചകൾ, സൈലിറ്റ്, ചില ഈച്ചവർഗങ്ങൾ തുടങ്ങിയവയെ നിയന്ത്രിക്കാനാണ് ഈ ഉപാധി ഉപയോഗിക്കുന്നത്. ഇവയിൽ പലതും സസ്യങ്ങളിൽ നിന്ന് നീര് ഊറ്റിക്കുടിക്കുകയും വൈറസ് രോഗങ്ങൾ ഒരു ചെടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകർത്തുകയും ചെയ്യുന്നവയാണ്. അതിനാൽ ഇവയുടെ എണ്ണം തുടക്കത്തിൽ തന്നെ കുറയ്ക്കുന്നത് രോഗവ്യാപനവും കുറയ്ക്കാൻ സഹായിക്കുന്നു. എവിടെയാണ് മഞ്ഞക്കെണികൾ സ്ഥാപിക്കേണ്ടത് എന്ന് നോക്കാം. ട്രാപ്പിന്റെ ഫലം ലഭിക്കണമെങ്കിൽ ശരിയായ ഉയരത്തിലും ശരിയായ എണ്ണത്തിലും സ്ഥാപിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ട്രാപ്പ് ചെടികളുടെ മുകൾ ഭാഗത്തേക്കാൾ അല്പം ഉയരത്തിൽ സ്ഥാപിക്കുക. വിള വളരുന്നതിനനുസരിച്ച് ട്രാപ്പിന്റെ ഉയരവും കൂട്ടിക്കൊണ്ടിരിക്കണം. ഇലകൾ ട്രാപ്പിനെ മൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാറ്റിൽ ശക്തമായി ആടാതെ ഉറപ്പിച്ച് കെട്ടിവയ്ക്കണം. നിരീക്ഷണത്തിനായി ഒരു ഏക്കറിന് ഏകദേശം 10 മുതൽ 12 വരെ ട്രാപ്പുകൾ മതി. കീടബാധ കൂടുതലാണെങ്കിൽ നിയന്ത്രണത്തിനായി 20 മുതൽ 25 വരെ ട്രാപ്പുകൾ സ്ഥാപിക്കാം. ചെറിയ അടുക്കളത്തോട്ടങ്ങളിൽ 2 മുതൽ 5 വരെ ട്രാപ്പുകൾ പോലും നല്ല ഫലം നൽകും. മഞ്ഞക്കെണി വീട്ടിൽ തന്നെ എങ്ങനെ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാമെന്ന് നോക്കാം. മഞ്ഞ നിറത്തിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ കട്ടിയുള്ള കാർഡ്ബോർഡ്, ആവശ്യമെങ്കിൽ മഞ്ഞ പെയിന്റ്, പശ എന്നിവയാണ് മഞ്ഞക്കെണി നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ. പശയായി വിപണിയിൽ ലഭിക്കുന്ന സ്റ്റിക്കി ഗ്ലൂ, ടാങ്കിൾ ട്രാപ്പ് പോലുള്ള പശകൾ ഉപയോഗിക്കാം. ഇവ ലഭ്യമല്ലെങ്കിൽ ആവണക്കെണ്ണയിൽ അല്പം ഗ്രീസ് അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി ചേർത്ത് താൽക്കാലികമായി ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ മഴയിലും ശക്തമായ വെയിലിലും വേഗം ഉണങ്ങുകയോ ഒഴുകിപ്പോകുകയോ ചെയ്യുന്നതിനാൽ ഇടയ്ക്കിടെ വീണ്ടും പുരട്ടേണ്ടി വരും. വ്യാപാരാടിസ്ഥാനത്തിലുള്ള കൃഷിയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റിക്കി ഗ്ലൂ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. ഇരുവശത്തും പശ പുരട്ടിയാൽ കൂടുതൽ കീടങ്ങളെ പിടികൂടാൻ കഴിയും. മഞ്ഞക്കെണി എപ്പോഴാണ് മാറ്റി സ്ഥാപിക്കേണ്ടത് എന്ന് നോക്കാം. ട്രാപ്പിൽ ധാരാളം കീടങ്ങൾ ഒട്ടിപ്പിടിക്കുകയോ പൊടി പിടിക്കുകയോ

പശയുടെ ഒട്ടൽ കുറയുകയോ ചെയ്താൽ പുതിയ പശ പുരട്ടുകയോ ട്രാപ്പ് മാറ്റുകയോ ചെയ്യണം. സാധാരണയായി 15 മുതൽ 30 ദിവസത്തിനുള്ളിൽ ഇത് ആവശ്യമായി വരാം. മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധ വേണം. ഇനി സംയോജിത കീടനിയന്ത്രണത്തിൽ മഞ്ഞക്കെണിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് അഥവാ മഞ്ഞക്കെണി സംയോജിത കീടനിയന്ത്രണത്തിലെ പ്രധാന ഘടകമാണ്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ കീടങ്ങളുടെ ആദ്യ സാന്നിധ്യം വളരെ നേരത്തെ തിരിച്ചറിയാം. കീടങ്ങളുടെ എണ്ണം വിലയിരുത്താൻ കഴിയും. അനാവശ്യമായി കീടനാശിനി തളിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാം. രാസ കീടനാശിനിയുടെ ഉപയോഗം കുറയ്ക്കാം. ചെലവ് കുറയ്ക്കാം. പരിസ്ഥിതിയും തേനീച്ച പോലുള്ള മിത്ര കീട

0: ചെലവ് കുറയ്ക്കാം. പരിസ്ഥിതിയും തേനീച്ച പോലുള്ള മിത്രകീടങ്ങളും സംരക്ഷിക്കപ്പെടും. ഭക്ഷ്യവിളകളിൽ കീടനാശിനിയുടെ അവശിഷ്ടം കുറയ്ക്കാനും സഹായിക്കും. ഇനി കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മുടെ കാലാവസ്ഥയിൽ ഈർപ്പവും മഴയും കൂടുതലായതിനാൽ ട്രാപ്പുകളിൽ പൊടിയും മഴവെള്ളവും പെട്ടെന്നടിയാം. അതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ട്രാപ്പുകൾ പരിശോധിക്കുക. കീടബാധ കൂടുതലുള്ള ഭാഗങ്ങളിൽ കൂടുതൽ ട്രാപ്പുകൾ സ്ഥാപിക്കുക. മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് മാത്രം ആശ്രയിക്കാതെ രോഗബാധിതമായ ഇലകൾ നീക്കം ചെയ്യുക. കൃത്യമായ വളപ്രയോഗം നടത്തുക. ജൈവ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം ശുപാർശ ചെയ്യുന്ന കീടനാശിനികൾ ഉപയോഗിക്കുക എന്നിവയും സംയോജിത കീടനിയന്ത്രണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ മഞ്ഞക്കെണി വളരെ ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതുമായ ഒരു കീടനിയന്ത്രണ ഉപാധിയാണ്. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ കീടബാധ കുറയ്ക്കാനും കീടനാശിനി ഉപയോഗം നിയന്ത്രിക്കാനും ആരോഗ്യകരമായ വിളയും മികച്ച വിളവും ഉണ്ടാക്കാനും ഇത് കർഷകരെ സഹായിക്കും. അതുകൊണ്ട് എല്ലാ കർഷകരും തങ്ങളുടെ കൃഷിയിടങ്ങളിൽ മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് സംയോജിത കീടനിയന്ത്രണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്നത് നല്ലതാണ്.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: മഴക്കാലമായതിനാൽ വാഴയിൽ കുമിൾ രോഗമായ ഇലപ്പുള്ളി രോഗത്തിന് മുൻകരുതലായി 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുളിർക്കെ തളിക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷവും രോഗത്തിന് കുറവില്ലെങ്കിൽ 1 മില്ലി ടെബുകൊണാസോൾ 1 ലിറ്റർ വെള്ളത്തിൽ പശ ചേർത്ത് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധം 2 ആഴ്ചയിലൊരിക്കൽ തളിക്കുക. നീർവാർച്ചയുള്ളതും വളക്കൂറുമുള്ള പശ്ചിമരാശി മണ്ണാണ് പച്ചക്കറി കൃഷിക്ക് ഉചിതമായിട്ടുള്ളത്. മണൽ മണ്ണാണെങ്കിൽ ജൈവവളം കൂടുതലായി ചേർക്കണം. വെള്ളവും വെളിച്ചവും കിട്ടുന്ന സ്ഥലമാണ് പച്ചക്കറി കൃഷിക്ക് അനുയോജ്യം. നമ്മുടെ വീട്ടുവളപ്പിൽ തണലില്ലാത്ത സ്ഥലം ലഭിക്കുക അത്ര എളുപ്പമല്ലാത്തതിനാൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം പച്ചക്കറി കൃഷിക്കായി തിരഞ്ഞെടുക്കണം. നല്ല വിളവ് തരുന്ന രോഗപ്രതിരോധ ശേഷിയുള്ള പച്ചക്കറി ഇനങ്ങൾ നടാനായി തിരഞ്ഞെടുക്കണം. പടവലം, പാവൽ എന്നിവ കായ്ക്കുന്നതോടെ കായീച്ചയുടെ ശല്യം തുടങ്ങും. പുഴുക്കൾ കായ്ക്കുള്ളിലെ മാംസള ഭാഗങ്ങൾ തിന്ന് നശിപ്പിക്കുന്നു. പിന്നീട് ഇവ അഴുകാൻ തുടങ്ങും. ഈ പുഴുക്കളുടെ സമാധി ദശ മണ്ണിനുള്ളിലാണ്. കേടുവന്ന കായകൾ മണ്ണിൽ വീഴാതെ പറിച്ചെടുത്ത് നശിപ്പിക്കണം. പന്തലിൽ ഇടവിട്ട് പഴക്കണി, തുളസിക്കണി എന്നിവ തൂക്കിയിട്ടാൽ കായീച്ചയുടെ ആക്രമണം ചെറുക്കാനാവും. ഫിറമോൺ കണികൾ 15 സെന്റിന് 1 എണ്ണം എന്ന തോതിൽ തോട്ടത്തിൽ തൂക്കിയിടുക. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ ആരംഭമായതിനാൽ പച്ചക്കറികളിൽ മൃദുരോമ പൂപ്പ് എന്ന കുമിൾ രോഗം കാണാനിടയുണ്ട്. പ്രതിവിധിയായി കർസെറ്റ് 2 ഗ്രാം അല്ലെങ്കിൽ ഇക്വേഷൻ പ്രോ 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ ട്രൈക്കോഡെർമ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 15 ദിവസം ഇടവിട്ട് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധത്തിൽ കലക്കി തളിക്കുക. നെൽച്ചെടിയെ ബാധിക്കുന്ന ബ്ലാസ്റ്റ് രോഗത്തിന് ഹേതുവായ പൈറിക്കുലേറിയ എന്ന കുമിളിന്റെ ഗണത്തിൽപ്പെട്ട കുമിളായ പൈറിക്കുലേറിയ അംഗുലേറ്റയാണ് വാഴയിലെ കുഴിപ്പുള്ളി രോഗത്തിന് കാരണം. നഴ്സറികളിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളുടെ ഇലകളിലും ഇളം തണ്ടുകളിലും ദീർഘവൃത്താകൃതിയിലുള്ള തവിട്ട് നിറത്തിലും ചുറ്റും മഞ്ഞ നിറവുമുള്ള പുള്ളികൾ കാണുന്നു. നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കാതിരുന്നാൽ രോഗം മൂർച്ഛിച്ച് തൈകൾ ഉണങ്ങിക്കരിയുന്നു. തോട്ടങ്ങളിലെ വാഴകളുടെയും കന്നുകളുടെയും പുതിയ ഇലകളിലും തണ്ടുകളിലും കുലയുടെ നാവിലയിലും തവിട്ട് നിറത്തിലുള്ള പുള്ളിക്കുത്തുകൾ പ്രത്യക്ഷപ്പെടുന്നതാണ് ആദ്യ ലക്ഷണം. തുടർന്ന് കുലയുടെ തണ്ടിലും അവസാനഘട്ടങ്ങളിൽ കുലകളിലെ പാകമായ കായകളിൽ സൂചി കുത്തിയ പാടുകൾ കാണുകയും പിന്നീട് അവ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള പുള്ളികളായി രൂപാന്തരപ്പെടുകയും മധ്യഭാഗത്ത് അധികം താഴ്ചയില്ലാത്ത കുഴികൾ രൂപപ്പെടുകയും ചെയ്യുന്നു. രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് പുള്ളികൾ കൂടിച്ചേരുകയും കായകൾ വിണ്ടുകീറി ആകാരഭംഗി നഷ്ടപ്പെടുന്നു. വിണ്ടുകീറിയ ഈ കായകളിൽ കായീച്ചയും പഴയീച്ചയും മുട്ടയിട്ട് അവയുടെ പുഴുക്കൾ ആഹരിക്കുന്നത് വഴി പൂർണ്ണമായും നശിച്ചുപോകുന്നു. നേന്ത്രൻ, ഗ്രാനൈൻ, പൂവൻ, ഞാലിപ്പൂവൻ എന്നീ ഇനങ്ങളെയാണ് ഈ രോഗം ബാധിക്കുന്നത്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം.

0: ചോദ്യം ഇതായിരുന്നു, ട്രൈക്കോ കാർഡ് എങ്ങനെയാണ് നെല്ലിലെ കീടങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത്? ഉത്തരം, നെല്ലിനെ ആക്രമിക്കുന്ന തണ്ടുതുരപ്പനും ഇലചുരുട്ടിപ്പുഴും പോലുള്ള കീടങ്ങൾ നെൽച്ചെടികളിൽ മുട്ടയിടുന്നു. ട്രൈക്കോ കാർഡിൽ നിന്ന് പുറത്തുവരുന്ന ട്രൈക്കോഗ്രാമ കടന്നലുകൾ ഈ കീടങ്ങളുടെ മുട്ടകൾ കണ്ടെത്തി അവയ്ക്കുള്ളിൽ സ്വന്തം മുട്ടകൾ നിക്ഷേപിക്കുന്നു. ഇതോടെ കീടങ്ങളുടെ മുട്ടകൾ വിരിഞ്ഞ് വിളനാശം വരുത്തുന്ന പുഴുക്കളായി മാറുകയില്ല. പകരം അവയിൽ നിന്ന് കൂടുതൽ ട്രൈക്കോഗ്രാമ കടന്നലുകളാണ് പുറത്തുവരുന്നത്. ഇങ്ങനെ കീടങ്ങളെ മുട്ടയുടെ ഘട്ടത്തിൽ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നതിനാൽ രാസകീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും സാധിക്കുന്നു.
1: കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന 2026-27 വർഷത്തെ കൂൺ ഗ്രാമം പ്രോജക്ടിന്റെ ഭാഗമായി താഴെ പറയുന്ന 6 കമ്പോണന്റുകൾക്കായി വെള്ളനാട് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന 8 കൃഷിഭവനുകളിലെ കർഷകർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 1. മഷ്റൂം സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഒരു യൂണിറ്റ് 100 ബെഡിന് 11,250 രൂപ ആനുകൂല്യം ലഭിക്കുന്നതാണ്. 2. ലാർജ് മഷ്റൂം പ്രൊഡക്ഷൻ യൂണിറ്റ്. ഒരു യൂണിറ്റിന് ആകെ ചെലവിന്റെ 40% വരുന്ന 2,00,000 രൂപ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ 300 ബെഡ് കൂൺ കൃഷി ചെയ്തിട്ടുണ്ടാകണം. ആധുനിക രീതിയിലുള്ള കൂൺ ഷെഡുകളാണ് നിർമ്മിക്കേണ്ടത്. 3. സ്മോൾ സ്കെയിൽ സ്പാൺ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഒരു യൂണിറ്റിന് ആകെ ചെലവിന്റെ 40% വരുന്ന 2,00,000 രൂപ ആനുകൂല്യം ലഭിക്കുന്നതാണ്. 4. മഷ്റൂം കമ്പോസ്റ്റ് യൂണിറ്റ്. കാലാവധി കഴിഞ്ഞ കൂൺ ബെഡുകൾ ഉപയോഗിച്ച് മണ്ണിരയുടെ സഹായത്തോടെ വളം നിർമ്മിക്കുന്ന യൂണിറ്റുകളാണ് ഇത്. ഒരു യൂണിറ്റിന് ആകെ ചെലവിന്റെ 50% വരുന്ന 50,000 രൂപയാണ് ആനുകൂല്യം ലഭിക്കുന്നത്. 5. മഷ്റൂം പാക്ക് ഹൌസ്. ഒരു യൂണിറ്റിന് 50% സബ്സിഡിയായ 2,00,000 രൂപയാണ് ആനുകൂല്യം ലഭിക്കുന്നത്. ആകെ തുക കെട്ടിട നിർമ്മാണം ഉൾപ്പെടെ 4,00,000 രൂപയാണ് വരേണ്ടത്. 6. മഷ്റൂം പ്രിസർവേഷൻ യൂണിറ്റ്. ആകെ തുകയായ 2,00,000 രൂപയുടെ 50% 1,00,000 രൂപയാണ് ആനുകൂല്യമായി നൽകുന്നത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിൽ ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം വടക്ക് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നാളെ പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഓണക്കാല പച്ചക്കറി കൃഷിയിലെ വളപ്രയോഗവും രോഗകീട നിയന്ത്രണവും എന്ന വിഷയത്തെക്കുറിച്ച് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് അവസരം.

0: കൂടുതൽ വിവരങ്ങൾക്ക് 8281281005 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. പൂയപ്പള്ളി മോഡൽ RPSന്റെയും റബ്ബർ ബോർഡിന്റെയും നേതൃത്വത്തിൽ 18-60 ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് സ്റ്റൈഫൻഡോടുകൂടി 8 ദിവസത്തെ റബ്ബർ ടാപ്പിംഗ് പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ ഓഗസ്റ്റ് 5 മുമ്പ് അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8943346625 ഒരു നമ്പർ 9061042347 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പുഷ്പകൃഷിയും പൂന്തോട്ട പരിപാലനവും എന്ന സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 ആഗസ്റ്റ് 10 മുതൽ ആരംഭിക്കുന്നു. മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ വീട്ടിലിരുന്ന് പഠിക്കാവുന്ന മലയാളത്തിലുള്ള 24 ദിവസത്തെ സൌജന്യ കോഴ്സാണ് ഇത്. ഫൈനൽ പരീക്ഷ വിജയിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റിന് ഫീസ് ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0487243857 8547837526 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി നെയ്യാറ്റിൻകര അതിയന്നൂർ പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി വിവിധ കാർഷിക മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച കർഷകരെ ആദരിക്കുന്നതിനായി അപേക്ഷകൾ ക്ഷണിച്ചു. ജൈവ കർഷകൻ, വനിതാ കർഷക, വിദ്യാർത്ഥി കർഷകൻ, SC/ST കർഷകൻ, യുവ കർഷകൻ, ക്ഷീര കർഷകൻ, മുതിർന്ന കർഷകൻ, ഭിന്നശേഷി കർഷകൻ, കർഷക തൊഴിലാളി, മൂല്യവർദ്ധിത കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തകൻ അഥവാ പ്രവർത്തക എന്നീ വിഭാഗങ്ങളിലെ മികവ് പരിഗണിച്ചാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷകൾ ഓഗസ്റ്റ് 1 വൈകുന്നേരം 5 അതിയന്നൂർ കൃഷിഭവനിൽ സമർപ്പിക്കണം. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,600 രൂപ, ആലപ്പുഴ 23,900 രൂപ, ചെങ്ങന്നൂർ 26,000 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,000, ആലപ്പുഴ 21,900 രൂപ, എറണാകുളം 16,400 രൂപ, കൊച്ചി 15,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 നെയ്യാറ്റിൻകര 18,000, പുത്തൂർ 15,700 രൂപ, കോട്ടയം 28,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,400 രൂപ, കട്ടപ്പന 2,950 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് നെടുമങ്ങാട് 66,000 രൂപ, പുത്തൂർ 69,500 രൂപ. ഇതോടെ കാർഷിക മേഖല വാർത്തകൾ സമാപിക്കുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്രസിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ വീണ്ടും ചർച്ച. മിഷൻ പോഷൺ 2.0 കീഴിൽ 2,00,000 അങ്കണവാടികളെ സക്ഷമ അങ്കണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ബഹിരാകാശ പ്രതിരോധ മേഖലകളിലെ വലിയ സാധ്യതകൾ കേരളം പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് ബാക്ക്സ്ട്രോക്ക് നീന്തൽ സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. ചോദ്യപേപ്പർ ചോർച്ച വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നും ഈ വിഷയത്തിൽ കർശനമായ നിയമം കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി രാജ്യത്തിന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. എന്നാൽ ബഹളം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും സമ്മേളിക്കും. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാർലമെന്റ് പരിസരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക്

0: കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ഇന്നലെ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചിരുന്നു. രാജ്യത്ത് 3 രാസവസ്തു പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഭാരത് ഔദ്യോഗിക് വികാസ് യോജന രസായൻ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡയും ജിതേന്ദ്രസിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. സി ജെ പി 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നഡ്ഡ മാധ്യമങ്ങളോട് പറഞ്ഞു. സി ജെ പി പ്രതിനിധി സംഘവുമായി നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സി ജെ പി മുന്നോട്ടുവച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സി ജെ പി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് യു ജി പരീക്ഷാ പേപ്പർ ചോർച്ചയെ തുടർന്ന് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളുടെ പുരോഗതി സംബന്ധിച്ച് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്രത്തോടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. താൽക്കാലിക നടപടികളെ ആശ്രയിക്കുന്നതിന് പകരം പരിഷ്കാരങ്ങൾ വ്യവസ്ഥാപിതമാക്കാൻ സ്വീകരിച്ച നടപടികൾ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കണമെന്നും കോടതി പറഞ്ഞു. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. അയൽ രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും രാജ്യസുരക്ഷ സംരക്ഷിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ തടയാൻ അന്താരാഷ്ട്ര സഹകരണം തേടുന്നുണ്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു.
1: ഭീകരവാദം തടയാൻ 31 രാജ്യങ്ങളുമായി സഹകരിച്ച് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലോക്സഭയിൽ അറിയിച്ചു. അതേസമയം മെഡിക്കൽ കോളേജുകളുടെയും ഡിഗ്രി പി ജി സീറ്റുകളുടെയും എണ്ണം സർക്കാർ വർദ്ധിപ്പിച്ചതായി ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ലോക്സഭയിൽ അറിയിച്ചു. 2014 മുതൽ ഇതുവരെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 387 നിന്ന് 844 വർദ്ധിച്ചു. ഇന്ത്യയിൽ ടെലിവിഷൻ റേറ്റിംഗുകൾ നിയന്ത്രിക്കുന്നതിനുള്ള സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കുന്ന ടിവി റേറ്റിംഗ് നയം 2026 സർക്കാർ പുറത്തിറക്കി ായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ പറഞ്ഞു. ടിവി റേറ്റിംഗ് സേവനങ്ങൾ നൽകുന്ന ഏജൻസികളുടെ രജിസ്ട്രേഷൻ, പ്രവർത്തനം, ഓഡിറ്റ്, മേൽനോട്ടം എന്നിവയിൽ കൃത്യത ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് ശ്രീ വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായിയാണ് ബിൽ അവതരിപ്പിച്ചത്. 1971 ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയുന്ന നിയമത്തിൽ കൂടുതൽ ഭേദഗതികൾ വരുത്താനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. പ്രതിപക്ഷ എംപിമാർ ബിൽ അവതരണത്തെ എതിർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കുട്ടികളിൽ മെച്ചപ്പെട്ട പോഷകാഹാരവും പ്രാഥമിക പരിചരണവും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനായി മിഷൻ പോഷൺ 2.0 കീഴിൽ 200,000 അങ്കണവാടികളെ സക്ഷം അങ്കണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി ഠാക്കൂറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പോഷകാഹാരക്കുറവ് കൂടുതലായി കാണപ്പെടുന്ന ജില്ലകൾ ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മിഷൻ നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബുക്കാറസ്റ്റിൽ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. റൊമാനിയയുടെ തന്ത്രപരമായ സ്ഥാനം, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, യൂറോപ്യൻ യൂണിയനുമായുള്ള ശക്തമായ സംയോജനം എന്നിവ ഇന്ത്യയുടെ വ്യവസായ മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി.
3: ഇന്ത്യ EU ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് മൈൽ സ്റ്റോൺ ഇൻ ഇന്ത്യ EU സ്ട്രാറ്റജിക് പാർട്ട്നർഷിപ്പ്. ട്രേഡ് ആൻഡ് ഇക്കോണമിക് കോപ്പറേഷൻ ആർ സെൻട്രൽ ടു ദ കോണ്ടെംപററി പാർട്ട്നർഷിപ്പ് വിത്ത് എ കോമ്പൈൻഡ് മാർക്കറ്റ് ഓഫ് നിയർലി 2 ബില്യൺ പീപ്പിൾ ആൻഡ് ആൻ ഇക്കോണമിക് സോൺ ഓഫ് അറൌണ്ട് $25 trillion. ദ ഇന്ത്യ EU FTA ഈസ് എമംഗ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഇക്കോണമിക് പാർട്ട്നർഷിപ്സ് ഇൻ ദ വേൾഡ്.
0: അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. അയൽരാജ്യത്ത് ഇന്ത്യ മനഃപൂർവ്വം വെള്ളപ്പൊക്കമുണ്ടാക്കുകയാണെന്ന പാകിസ്ഥാൻ മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നിഷേധിച്ചു. ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലുമുണ്ടായ ശക്തമായ മഴയുടെ അനന്തരഫലമായാണ് ചെനാബ് നദിയിലെ ഒഴുക്ക് വർദ്ധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാൻ നടപടിയെടുക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയതായി ഡൽഹി അഡീഷണൽ പോലീസ് കമ്മീഷണർ രാജീവ് രഞ്ജൻ പറഞ്ഞുവെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ.

0: പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗമാണ് ഈ വീഡിയോ വ്യാജവും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയതുമാണെന്ന് അറിയിച്ചത്. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ രണ്ടാം ദിനത്തിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് പുരുഷന്മാരുടെ 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ സെമിഫൈനലിൽ കടന്നു. ഹീറ്റ്സിൽ 25.52 സെക്കൻഡ് സമയം കുറിച്ചാണ് നടരാജ് യോഗ്യത നേടിയത്. സെമിഫൈനൽ പോരാട്ടങ്ങൾ ഇന്ന് രാത്രി നടക്കും. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ ബഹിരാകാശ വ്യാവസായിക അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ കേരളത്തിനുള്ള വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800-117-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനായി 3215 റെയിൽവേ സ്റ്റേഷനുകളിലും 13409 പാസഞ്ചർ കോച്ചുകളിലും സിസിടിവി നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. 425 സ്റ്റേഷനുകളിൽ സിസിടിവി സംവിധാനമൊരുക്കിയ ഉത്തര റെയിൽവേയാണ് മുന്നിൽ. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച രണ്ടാം റൌണ്ട് ചർച്ച പൂർത്തിയായി. വ്യാപാരത്തിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ, കസ്റ്റംസ് നടപടിക്രമങ്ങൾ, സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലാണ് ചർച്ച നടന്നത്. മാഡ്രിഡ് മേഖലയിലുണ്ടായ കാട്ടുതീയെ തുടർന്ന് 10,000-ത്തോളം പേരെ ഒഴിപ്പിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ സ്പെയിൻ സർക്കാർ ഇന്ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കടുത്ത ഉഷ്ണതരംഗത്തിനിടെ കാട്ടുതീ നിയന്ത്രണാതീതമായി പടർന്നതിനെ തുടർന്നാണ് സമീപ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡയും ജിതേന്ദ്രസിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ സിജെപി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ വീണ്ടും ചർച്ച. മിഷൻ പോഷൻ 2.0 കീഴിൽ 2 ലക്ഷം അങ്കണവാടികളെ സക്ഷം അങ്കണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ബഹിരാകാശ പ്രതിരോധ മേഖലകളിലെ വലിയ സാധ്യതകൾ കേരളം പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് ബാക്ക് സ്ട്രോക്ക് നീന്തൽ സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി
2: യുവവാണി.

0: റേഡിയോ ഗൈഡ് മത്സര പരീക്ഷകൾക്കൊരു വഴികാട്ടി.
1: എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. യുവവാണിയിൽ ഇന്ന് തിരുവിതാംകൂർ ചരിത്രത്തെക്കുറിച്ച് അധ്യാപകനായ ബിപിൻ സംസാരിക്കുന്നു, ഒപ്പം ജെ ജയ്ദേവ്. നമസ്കാരം സാർ.
2: നമസ്കാരം. പി എസ് സി പഠിക്കുന്ന ആൾക്കാർ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് തിരുവിതാംകൂർ അല്ലെങ്കിൽ ട്രാവൻകൂർ. തിരുവിതാംകൂർ തുടങ്ങുമ്പോൾ കേരളത്തിന്റെ മധ്യഭാഗം ഭരിച്ച രാജവംശമാണ് ചേര രാജവംശം.
1: ചേരചോള പാണ്ഡ്യരെന്ന്.
2: അതെ. ഈ ചേര
1: രാജവംശത്തിൽ നിന്നല്ലേ കേരളം?
2: അതെ അതെ അതെ. ഈ ചേര രാജവംശത്തെക്കുറിച്ച് അശോക ചക്രവർത്തി ചേരളം എന്ന് പരാമർശിക്കുകയുണ്ടായി. ആ ചേരളം എന്ന വാക്കിൽ നിന്നാണ് കേരളം എന്ന പദം രൂപം കൊണ്ടത്. പി എസ് സിയുടെ ശ്രം ചോദ്യമാണ്, കേരളത്തിന് കേരളമെന്ന് പേര് കിട്ടാൻ കാരണമായ രാജവംശം ഏതാണ്? ചേരയാണ്. ചേര രാജവംശം പിന്നീട് കുലശേഖര രാജവംശമാവുകയും കുലശേഖര രാജവംശം പിൽക്കാലം വേണാടാവുകയും വേണാട് പിൽക്കാലം തിരുവിതാംകൂറാവുകയും ചെയ്തു.
1: തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ഭരണാധികാരി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ.
2: അതെ, തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസ് ഏരിയ പഠിക്കണം. പി എസ് സിയുടെ നിരന്തരം ചോദ്യമാണ്, ആരാണ് തിരുവിതാംകൂർ സാമ്രാജ്യ സ്ഥാപകൻ? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓർമ്മിക്കണം, തിരുവിതാംകൂർ രാജാക്കന്മാർ നാളിന്റെ അടിസ്ഥാനത്തിലാണ് അറിയപ്പെട്ടത്. ഇദ്ദേഹം അനിഴം നാളായതുകൊണ്ട് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. രണ്ടാമത്തെ രാജാവ് കാർത്തിക നാളാണ്, കാർത്തിക തിരുനാൾ രാമവർമ്മനാണ്. അങ്ങനെ 12 രാജാക്കന്മാരും അവരെ നാളിന്റെ അടിസ്ഥാനത്തിലാണ് അറിയപ്പെട്ടത്.
1: ഈ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയല്ലേ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ?
2: ശരിയാണ്, മാർത്താണ്ഡവർമ്മയാണ് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ

0: എന്നറിയപ്പെട്ടത്. തിരുവിതാംകൂർ സാമ്രാജ്യ സ്ഥാപകനാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിന്റെ ആദ്യകാല ആസ്ഥാനം കൽക്കുളമായിരുന്നു. മാർത്താണ്ഡവർമ്മയാണ് കൽക്കുളത്തിന് ശ്രീ പത്മനാഭപുരം എന്ന് പേര് നൽകിയത്. പിൽക്കാല ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് അവിടുത്തെ രാജാവായ കാർത്തിക തിരുനാൾ രാമവർമ്മനാണ്. വർഷം PSC ചോദിക്കാറുണ്ട്, 1790. വീണ്ടും PSCയുടെ ചോദ്യമാണ്, തിരുവിതാംകൂറിന്റെ ആസ്ഥാനം പൂർണ്ണമായും തിരുവനന്തപുരമായത് ഏത് രാജാവിന്റെ കാലത്താണ്? അത് സ്വാതി തിരുനാളിന്റെ കാലത്താണ്.
1: എന്തുകൊണ്ടാണ് പൂർണ്ണമായി എന്ന് പറയാൻ കാരണം?
0: പൂർണ്ണമായും എന്ന് ഉദ്ദേശിക്കാൻ കാരണം മറ്റൊന്നുമല്ല, എല്ലാ സ്ഥാപനങ്ങളും തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു, അതുകൊണ്ടാണ് പൂർണ്ണമായും എന്ന് പറയാൻ കാരണം. സ്വാതി തിരുനാൾ പല സ്ഥലത്തും, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് ആദ്യകാലത്ത് സ്ഥാപിച്ചത് കൊല്ലത്താണ്. ഈ കൊല്ലത്ത് നിന്നും സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ കിടന്ന സ്ഥാപനങ്ങളെടുത്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവച്ചു. അതിനുശേഷമാണ് ഈ ഒരു പദം അല്ലെങ്കിൽ ഈ ഒരു ചൊല്ല് വന്നത്, തിരുവിതാംകൂറിന്റെ ആസ്ഥാനം പൂർണ്ണമായും തിരുവനന്തപുരമാകാൻ കാരണമായ രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്.
1: ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്ന സ്വാതി
0: തിരുനാൾ, ശരിയാണ്. തിരുവിതാംകൂറിന്റെ ചിഹ്നം വലംപിരി ശംഖ്.
1: തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം വഞ്ചിശമംഗളം.
0: അതെ, വഞ്ചിശമംഗളം. തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക ചിഹ്നം വലംപിരി ശംഖ്. വലംപിരി ശംഖ് എന്ന് പറയുമ്പോൾ ഇതും കൂടെ ഓർമ്മിക്കണം, കേരളത്തിന്റെ ഔദ്യോഗിക ചിഹ്നമായ ശംഖുമുദ്ര കടം കൊണ്ടിരിക്കുന്നത് തിരുവിതാംകൂറിൽ നിന്നുമാണ്. ദേശീയ ഗാനം വഞ്ചിശമംഗളം, സാർ നേരത്തെ പറഞ്ഞ പോലെ വഞ്ചിശമംഗളം. രചയിതാവ് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. വഞ്ചിപതേ ഭൂമിപതേ ചിരംപതേ എന്നാണ് ഈ വരികൾ ആരംഭിക്കുന്നത്. ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് ഗ്രാഫഫോൺ എന്ന കമ്പനിയാണ്. ഈ ഗാനം ആലപിച്ചത് കമല ശ്രീനിവാസനുമാണ്. തിരുവിതാംകൂറിന്റെ ആരാധനമൂർത്തിയാണ് ശ്രീ പത്മനാഭ സ്വാമികൾ. തിരുവിതാംകൂറിന്റെ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ്
1: ഹിരണ്യഗർഭം.
0: വളരെ ശരിയാണ്, ഹിരണ്യഗർഭം. സാമുദ്രിമാരുടെ ആണെങ്കിൽ അരിയിട്ടു
1: വാഴ്ച.
0: കൊച്ചി രാജാക്കന്മാരാണെങ്കിൽ ചിത്രകൂടം എന്നാണ് പറയാറ്. അപ്പൊ ഇത് PSCയുടെ സ്ഥിരം ചോദ്യമാണ്, തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് ഏത് പേരിൽ അറിയപ്പെട്ടു? ഹിരണ്യഗർഭം. തിരുവിതാംകൂറിന്റെ ആദ്യത്തെ നാണയമാണ്
1: കലിയുഗരായൻ
0: പണം. തിരുവിതാംകൂറിന്റെ ആദ്യത്തെ സ്വർണ്ണ നാണയമാണ് അനന്ത രായൻ പണം. തിരുവിതാംകൂറിന്റെ ഏറ്റവും മൂല്യം കുറഞ്ഞ നാണയമാണ് ചക്രം. ഇതിൽ PSC ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യം ഇതാണ്, തിരുവിതാംകൂറിന്റെ ആദ്യത്തെ സ്വർണ്ണ നാണയം ഏതാണ്? അനന്ത രായൻ പണം. നാണയം പറയുമ്പോൾ ഈ ഒരു പോയിന്റും കൂടെ ഓർമ്മിക്കണം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം സ്വന്തമായി നാണയമിറക്കാൻ അവകാശമുണ്ടായിരുന്ന ഇന്ത്യയിലെ ഏക നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. എന്നോട് പറയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം സ്വന്തമായി നാണയമിറക്കാൻ അവകാശമുണ്ടായിരുന്ന ഇന്ത്യയിലെ ഏക നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ ദളവ എന്നും ദിവാൻ എന്നും അറിയപ്പെട്ടു.
1: ആദ്യത്തെ ദളവ ആരാണ്?
0: ആദ്യത്തെ ദളവ രാമയ്യൻ ദളവയാണ്. തിരുവിതാംകൂർ ഭരിച്ച ആദ്യത്തെ ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അദ്ദേഹത്തിന്റെ ദളവയാണ് രാമയ്യൻ ദളവ. എന്നാൽ അവിടെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ PSCയുടെ ചോദ്യം തിരുവിതാംകൂറിലെ ആദ്യത്തെ ദളവ ആരാണ്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് അറുമുഖൻ പിള്ളയാണ്. അറുമുഖൻ പിള്ള, കാരണം വേണാട് എന്ന രാജവംശമാണ് പിൽക്കാലം തിരുവിതാംകൂർ ആയത്. അപ്പൊ വേണാടിന്റെ അധികാരം മാർത്താണ്ഡവർമ്മയ്ക്കിൽ എത്തിച്ചേരാൻ കുറച്ച് സാവകാശം എടുത്തു. ആ സമയങ്ങളിൽ തിരുവിതാംകൂറിന്റെ പല കാര്യങ്ങളും നോക്കി നടത്തിയത് ഈ അറുമുഖം പിള്ളയാണ്. എന്നാൽ മാർത്താണ്ഡവർമ്മ ഔദ്യോഗികമായിട്ട് തിരുവിതാംകൂർ രാജവംശത്തിലേക്ക് അധികാരത്തിലെത്തിയപ്പോൾ ഇദ്ദേഹത്തിനെ മാറ്റുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ PSC ഈ രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട്, തിരുവിതാംകൂറിലെ ആദ്യത്തെ ദളവ ആരാണ്? അറുമുഖൻ പിള്ള. എന്നാൽ മാർത്താണ്ഡവർമ്മയുടെ ആദ്യത്തെ ദളവ ആരാണ്? രാമയ്യൻ ദളവ. ഈ തിരുവിതാംകൂറിന്റെ സേന അറിയപ്പെട്ടത് നായർ പട്ടാളം.
1: നായർ പട്ടാളം,
0: പട്ടാളം. എന്നാൽ തിരുവിതാംകൂറിന്റെ ആദ്യത്തെ സേനയാണ് മറവപ്പട. മറവപ്പട. തിരുവിതാംകൂറിന്റെ രണ്ടാമത്തെ സേനയാണ് കാവൽ. തിരുവിതാംകൂറിന്റെ മൂന്നാമത്തെ സേനയാണ് നായർ ബ്രിഗേഡ്. നാലാമത്തെ സേനയാണ് കുപ്പിണി.
1: കുപ്പിണി
0: എന്ന് പറയും,
1: കുപ്പിണി.
0: അതെ, ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിൽ നേരിട്ട് നിയോഗിച്ച സേനയാണ് ഈ കുപ്പിണി. ഓർമ്മിക്കണം, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള പോയിന്റ് ആണ്, മാർത്താണ്ഡവർമ്മ തന്റെ സേനയ്ക്ക് നൽകിയിരുന്ന നികുതി ഇളവ് ഏതാണ്? അത് ഇരയിളി ആണ്.
1: ഇരയിളി,
0: ആ ഇരയിളി. ഇപ്പൊ മാർത്താണ്ഡവർമ്മ തന്റെ സേനയായ മറവപ്പടയ്ക്ക് നൽകിയിരുന്ന നികുതി ഇളവാണ് ഇരയിളി. ഞാൻ പറഞ്ഞു രണ്ടാമത്തെ സേനയാണ് കാവൽ. കാവൽ എന്ന സേന രൂപീകരിച്ചത് ഉമ്മിണി തമ്പിയാണ്.
1: ഉമ്മിണി തമ്പി,
0: ഓക്കെ. എന്നാൽ മൂന്നാമത്തെ സേനയാണ് നായർ ബ്രിഗേഡ്, അത് രൂപീകരിച്ചത് സ്വാതി തിരുനാളാണ്. എന്നാൽ ബ്രിട്ടീഷുകാർ നേരിട്ട് നിയോഗിച്ച സേനയാണ് കുപ്പിണി, അത് നിയോഗിച്ചത് കല്ലൻ പരുക്കൻ എന്ന ബ്രിട്ടീഷ് റെസിഡന്റ് ആണ്. പിൽക്കാലത്ത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് അവസാനത്തെ തിരുവിതാംകൂർ രാജാവായ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂർ സേന മദ്രാസ് റെജിമെന്റുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ ഭാഗമായ മദ്രാസ് റെജിമെന്റുമായിട്ട് ലയിക്കപ്പെട്ടു. അങ്ങനെ ലയിച്ചതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആർമി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് ഓണററി പദവി നൽകി ആദരിക്കപ്പെടുകയും ചെയ്തു.
1: ശ്രീ ചിത്ര തിരുനാൾ അല്ലേ സാർ ആദ്യമായിട്ട് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടത്തി?
0: അതെ, ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. തിരുവിതാംകൂറിന്റെ അതിർത്തി എന്നറിയപ്പെട്ടത് നെടുങ്കോട്ടയാണ്.
1: നെടുങ്കോട്ട,
0: നെടുങ്കോട്ട
1: പണികഴിപ്പിച്ചത് എപ്പോഴും ചോദിച്ചിട്ടുണ്ട്.
0: അതെ അതെ, ധർമ്മരാജാവാണ് നെടുങ്കോട്ട പണികഴിപ്പിച്ചത്.
1: ധർമ്മരാജ എന്നറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ.
0: ആ കാർത്തിക തിരുനാൾ രാമവർമ്മനാണ്. ഹൈദരലിയുടെയും ടിപ്പു സുൽത്താന്റെയും ആക്രമണത്തെ ഭയന്ന് ധർമ്മരാജ പണി

0: ലഭിച്ച കോട്ട ഏതാണെന്ന് പി എസ് സിയുടെ ചോദ്യമുണ്ട്.
1: അത്
0: നെടുങ്കോട്ടയാണ്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ് നെടുങ്കോട്ട ഏത് ജില്ലയിലാണ്. തൃശൂർ ജില്ലയിലാണ്. പി എസ് സി നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കേരളത്തിന്റെ വൻമതിൽ ഏതാണ്. അത് നെടുങ്കോട്ടയാണ്. അപ്പൊ കേരളത്തിന്റെ വൻമതിൽ നെടുങ്കോട്ടയാണ്. തിരുവിതാംകൂറിന്റെ അതിർത്തി നെടുങ്കോട്ടയാണ്. തൃശൂർ ജില്ലയാണെന്ന് ഓർമ്മിക്കുക. ഹൈദരലിയുടെയും ടിപ്പു സുൽത്താന്റെയും പടയോട്ട കാലത്ത് കാർത്തിക തിരുനാൾ ഓർമ്മ നിർമ്മിച്ച കോട്ട ഏതാണെന്ന് ചോദിച്ചാലും അത് നെടുങ്കോട്ടയാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ പൂന്തോട്ടം എന്നറിയപ്പെട്ട ഒരു പ്രദേശമുണ്ട്. അത് തോവാളയാണ്. അതെ, ഓണം വരുമ്പോൾ നമ്മളൊക്കെ എപ്പോഴും തോവാളയിൽ പോയി പൂക്കൾ വാങ്ങാറുണ്ട് അല്ലെ. ആ തോവാളയാണ് തിരുവിതാംകൂറിന്റെ പൂന്തോട്ടം എന്നറിയപ്പെട്ടത്. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെട്ടത് പമ്പയാണ്. പ്രാചീനകാലത്ത് ബാരിസ് എന്നും ദക്ഷിണ ഭഗീരഥി എന്നും തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നൊക്കെ അറിയപ്പെട്ട പമ്പ നദിയാണ് പമ്പ. കേരളത്തിന്റെ പുണ്യനദിയും പമ്പയാണ്. ഈ പമ്പയാണ്

0: വരെ വ്യാപിപ്പിച്ച രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം. അത്യാവശ്യം വലിയൊരു ഏരി തന്നെയാണ്. അത്രത്തോളം പ്രദേശങ്ങൾ പിടിച്ചെടുത്തതും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്നെയാണ്.
1: സർ, അടുത്തത് മാർത്താണ്ഡവർമ്മയെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ?
0: തീർച്ചയായിട്ടും. 1729 തിരുവിതാംകൂർ സാമ്രാജ്യം സ്ഥാപിച്ചു. സ്ഥാപകൻ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെട്ട, നമ്മുടെ തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ട മാർത്താണ്ഡവർമ്മയാണ്. ഇദ്ദേഹം 1729 മുതൽ 1758 വരെ തിരുവിതാംകൂർ ഭരിച്ചു. 1723 വേണാട് എന്ന ഉടമ്പടിയിലേക്ക് ഏർപ്പെട്ടു. മറ്റൊന്നുമല്ല, ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യം ഒപ്പിട്ട ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ആറ്റിങ്ങ കലാപവുമായി ബന്ധപ്പെട്ട് 141 ബ്രിട്ടീഷുകാർ മരണപ്പെട്ടു. ഈ നാശനഷ്ടം നൽകാമെന്ന് പറഞ്ഞ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഈ ഉടമ്പടിയിലൂടെ മാർത്താണ്ഡവർമ്മ ഇങ്ങനെ രേഖപ്പെടുത്തി, ഞാൻ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ. അപ്പൊ നെയ്യാറ്റിൻകരയുടെ രാജകുമാരനെന്നും തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യനെന്നും തിരുവിതാംകൂറിന്റെ അശോകനെന്നും ആധുനിക അശോകനെന്നും തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെട്ട ഒരു ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ.
1: ഒരു ഡിക്റ്റേറ്റർ പോലെ ആയിരുന്നു എന്ന് പറയാൻ പറ്റുമോ അദ്ദേഹത്തെ?
0: ആ, വേണമെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാം. ഇദ്ദേഹത്തിന്റെ ഭരണനയം ഇരുമ്പും നിണവുമാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്ന് പറയാൻ കാരണം. നമുക്ക് ആദ്യം ഇദ്ദേഹത്തിന്റെ വർഷങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ പോകാം. ഞാൻ പറഞ്ഞു 1723 ജനിച്ചു എന്ന് പറഞ്ഞു. 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചു എന്ന് പറഞ്ഞു. എന്നാൽ 1729 തിരുവിതാംകൂർ സാമ്രാജ്യം സ്ഥാപിച്ചത്. അപ്പൊ ഇദ്ദേഹം അധികാരത്തിലേറുന്ന മുമ്പേ തന്നെ ഒപ്പിട്ട ഒരു ഉടമ്പടി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വേണാട് ഉടമ്പടി എന്ന് പറയാം. നെയ്യാറ്റിൻകര അമ്മച്ചി പ്ലാവിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഭരണാധികാരി ആരെന്ന് പി എസ് സി ചോദിക്കാറുണ്ട്. ഇത് പറയുമ്പോൾ കുറച്ച് ചരിത്രം ഓർമ്മിക്കണം. വേണാട് എന്ന രാജവംശമാണ് പിൽക്കാലം തിരുവിതാംകൂർ ആയത്. വേണാട് രണ്ട് രാജാക്കന്മാരുണ്ട്. ഒന്ന് ചേര ഉദയ മാർത്താണ്ഡവർമ്മ, മറ്റൊന്ന് വീര ഉദയ മാർത്താണ്ഡവർമ്മ. ഇവരിലാരോ ഒരാൾ പെൺമക്കളിൽ ഇല്ലാത്തതുകൊണ്ട് കിളിമാനൂർ കൊട്ടാരത്തിൽ നിന്ന് ഒരു തമ്പുരാട്ടിയെ ദത്തെടുത്തു. അതിലുണ്ടായ പിൻതലമുറക്കാരനാണ് ഈ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. എന്നാൽ വേണാട് ഭരിച്ച രാമവർമ്മൻ എന്ന അവസാനത്തെ രാജാവ് അധികാരം കൈമാറാൻ തയ്യാറായി. പക്ഷേ ദത്തെടുത്തുണ്ടായ പിൻതലമുറക്കാരനായതുകൊണ്ട് മറ്റു രാജാക്കന്മാർ ഇയാളെ വധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ വധിക്കാൻ വേണ്ടി എട്ട് വീട്ടിൽ പിള്ളമാരെ നിയോഗിച്ചു. ഈ എട്ട് വീട്ടിൽ പിള്ളമാർ മാർത്താണ്ഡവർമ്മയെ വധിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും ഓടിച്ചു. അങ്ങനെ അദ്ദേഹം ഓടി ഓടി നെയ്യാറ്റിൻകരയിലെത്തുകയും ഒരു ബാലന്റെ നിർദ്ദേശപ്രകാരം അമ്മച്ചി പ്ലാവിന്റെ പൊത്തിൽ കയറി ഒളിച്ചിരിക്കുകയും ചെയ്തു. രാജാവ് കുറച്ചു കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ താൻ സേഫാണെന്ന് വിചാരിച്ചതിന് ശേഷം, പൊത്തിൽ നിന്നും ഇറങ്ങി നോക്കിയപ്പോൾ ബാലനെ കണ്ടില്ല. അങ്ങനെ രാജാവ് ബാലനെ അന്വേഷിച്ചു നടന്നു. പിന്നെ രാജാവിന് മനസ്സിലായി തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് വെറും ബാലനല്ല, പകരം ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്ന്. അതിന്റെ ഫലമായി അദ്ദേഹം എവിടെ വെച്ചിട്ടാണോ ആ ബാലനെ കണ്ടത്, അവിടെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പണികഴിപ്പിച്ചു. അതിന്റെ മുൻഭാഗത്തായിട്ടിന്നും ആ അമ്മച്ചി പ്ലാവ് സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ഐതിഹ്യം. ദേവസ്വം ബോർഡ് എൽഡിയിൽ ചോദിച്ചൊരു ചോദ്യമാണ്, നെയ്യാറ്റിൻകര അമ്മച്ചി പ്ലാവിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഭരണാധികാരി ആരാണ്? സാധാ എക്സാമുകളും ചോദിക്കുന്ന ചോദ്യം കൂടിയാണ്.
1: മാർത്താണ്ഡവർമ്മ.
0: അതെ. അതുപോലെ തന്നെ നെയ്യാറ്റിൻകര പട്ടണം പണിയെടുപ്പിച്ചതാരാണ്? നെയ്യാറ്റിൻകര പട്ടണം പണിയെടുപ്പിച്ചത് അതും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ദേവസ്വം ബോർഡ് ചോദിച്ച ചോദ്യം ഇതാണ്, നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം പണികഴിപ്പിച്ച ഭരണാധികാരി ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ.
1: ഉമ്മിണിത്തമ്പി ബാലരാമപുരമാണ്.
0: ഉമ്മിണിത്തമ്പി ബാലരാമപുരം പട്ടണമാണ് പണിയെടുപ്പിച്ചത്. അവിടെ നെയ്ത്തുകാരെ പാർപ്പിച്ചു. കേരളത്തിന്റെ നെയ്ത്ത് പട്ടണവും ബാലരാമപുരം തന്നെയാണ്. അങ്ങനെ 1723 മാർത്താണ്ഡവർമ്മ വേണാട് ഉടമ്പടി ഒപ്പുവെച്ച സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു രാജ്യവുമില്ല, അദ്ദേഹം ഒരു ഭരണാധികാരിയില്ല. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ട്? ഈ നെയ്യാറ്റിൻകര എന്നൊരു പ്രദേശമുണ്ട്. അതുകൊണ്ട് ആ ഉടമ്പടിയിലൂടെ അദ്ദേഹം ഇങ്ങനെ പരാമർശിച്ചു, ഞാൻ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ. എന്നാൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നറിയപ്പെട്ട മറ്റൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്.
1: നാട് കടത്തിയ.
0: അതെ അതെ. 1910 സെപ്റ്റംബർ നാട് കടത്തപ്പെട്ട തിരുവിതാംകൂറിലെ ആദ്യ പത്രാധിപൻ എന്നും അറിയപ്പെടുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള.
1: പി രാജഗോപാലാചാരിക്കെതിരെ എഴുതിയതുണ്ട്.
0: വളരെ ശരിയാണ്. ഞാൻ പറഞ്ഞു മാർത്താണ്ഡവർമ്മ 1703 ജനിച്ചു. 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചു. 1729 തിരുവിതാംകൂർ സാമ്രാജ്യം സ്ഥാപിച്ചു. മാർത്താണ്ഡവർമ്മ അധികാരത്തിലേറിയപ്പോൾ തനിക്ക് ശരിക്കും രാജ്യമില്ല, കാരണം മറ്റു രാജാക്കന്മാർ രാജ്യങ്ങൾ കൊണ്ടുപോയി. അപ്പൊ ഇയാൾ അധികാരത്തിലേറിയപ്പോൾ ആദ്യം തീരുമാനിച്ച കാര്യം തനിക്കുണ്ടായിരുന്ന പ്രദേശങ്ങളൊക്കെ തിരിച്ചുപിടിക്കണം. അങ്ങനെ അദ്ദേഹം 1730 തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇപ്പോഴത്തെ നഗരമായ ആറ്റിങ്ങൽ പിടിച്ചെടുത്തു. 1731-33 കാലഘട്ടം നമ്മൾ ഇന്ന് കാണുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി പണികഴിപ്പിച്ചു. അതെ, നമ്മൾ ഇന്ന് കാണുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി
1: പണികഴിപ്പിച്ചു. വിഗ്രഹമാണെന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്.
0: വളരെ ശരിയാണ്, വളരെ ശരിയാണ്. എന്നാൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പണികഴിപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന വേണാട് രാജാവാണ് രവിവർമ്മ കുലശേഖരൻ. എന്നാൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എല്ലാവർക്കും അറിയാം,
1: അനന്തപത്മനാഭ.
0: അതെ, ശ്രീ പത്മനാഭ, സോറി, അനന്തപത്മനാഭനാണെങ്കിൽ ശ്രീ പത്മനാഭൻ. എങ്ങനത്തെ പ്രതിഷ്ഠയാണ്? അനന്തശയന പ്രതിഷ്ഠ. അനന്തൻ എന്ന നാഗത്തിന് പുറത്ത് കിടക്കുന്നത് കൊണ്ടാണ് അനന്തശയന പ്രതിഷ്ഠ എന്ന് പറയാൻ കാരണം. ഈ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് ഒരു കുളം കാണപ്പെടുന്നു, അതാണ്
1: പത്മതീർത്ഥ കുളം.
0: പി എസ് ചോദ്യമാണ്, ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുൻഭാഗത്തായി കാണപ്പെടുന്ന കുളം ഏതാണ്?
1: പത്മതീർത്ഥ,
0: ശ്രീ പത്മതീർത്ഥ കുളം. പൂജാ വിധികളടങ്ങിയ ഗ്രന്ഥം മതിലകം എന്നാണ് പറയുന്നത്.
1: മതിലകം രേഖകൾ എന്ന് കേട്ടോ, അതല്ലേ?
0: അത് തന്നെയാണ് മതിലം രേഖകൾ എന്ന് മതിലം ഗ്രന്ഥം എന്ന് പറയാറുണ്ട്. അപ്പൊ

0: ക്ഷേത്രത്തിലെ പൂജാവിധികൾ അടങ്ങിയ ഗ്രന്ഥം മതിലകം. ക്ഷേത്രത്തിലെ ഭരണസമിതി അറിയപ്പെടുന്നതാണ് എട്ടരയോഗം. ഏഴ് പോറ്റിമാരും ഒരു നായർ പ്രതിനിധിയും രാജാവിന്റെ വോട്ട് അല്ലെങ്കിൽ രാജാവിനെ ഒരു അരയായിട്ട് കണക്കാക്കും. അങ്ങനെയാണ് ഈ എട്ടരയോഗം.
1: ഈ നമ്പിമാരാണെന്ന് തോന്നുന്നു ഇവിടുത്തെ പൂജാരികൾ, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്.
0: നമ്പിമാരാണ്, ശരിയാണ്. ഇതിന്റെ ആദ്യ അധ്യക്ഷനായിട്ട് കണക്കാക്കപ്പെടുന്നത് പുഷ്പാഞ്ജലി സ്വാമികളെയാണ്. പുഷ്പാഞ്ജലി സ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുര നിർമ്മാണം ആരംഭിച്ചത് മാർത്തണ്ഡവർമ്മയാണെങ്കിലും അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പൂർത്തീകരിച്ചത് രാജാ കേശവദാസ്
1: ആലപ്പുഴ പട്ടണത്തിന്റെ,
0: അതെ, ആലപ്പുഴ പട്ടണം, ചലക്കമ്പോളം,
1: എല്ലാം ശില്പി എന്നറിയപ്പെടുന്നു.
0: ശരിയാണ്. അങ്ങനെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുര നിർമ്മാണം പൂർത്തീകരിച്ചത് ശ്രീ രാജാ കേശവദാസാണ്, അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ദിവാനായ രാജാ കേശവദാസ്. ഈ ഗോപുരത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഗോപുരം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി സ്വാമി ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ ഗോപുരം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം, രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് മാർത്തണ്ഡവർമ്മ ആരംഭിച്ച ചടങ്ങ് എന്താണ്? മുറജപം ഭദ്രദീപം. തിരുവിതാംകൂർ എന്ന രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് മാർത്തണ്ഡവർമ്മ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടപ്പിലാക്കിയ പൂജാവിധികളാണ് മുറജപം ഭദ്രദീപം. മുറജപം 6 വർഷത്തിലൊരിക്കലും ഭദ്രദീപം 6 മാസത്തിലൊരിക്കലുമാണ്. 1750 മുറജപവും ഭദ്രദീപവും ആരംഭിച്ചത്. ഇന്നും ഈ ചടങ്ങ് നടത്തി വരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, തൃപ്പഴുതാണ് നടപ്പിലാക്കിയ ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അങ്ങനെ തൃപ്പഴുതാണ് നടപ്പിലാക്കിയപ്പോൾ ക്ഷേത്രത്തിന് വന്ന പ്രത്യേകതയാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം. തൃപ്പഴുതാനം 1750 ജനുവരി 3 എന്ന് ആൾറെഡി പറഞ്ഞു. രണ്ടാം തൃപ്പഴുതാനം 1766, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം. എന്നാൽ കേരളത്തിലെ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രം
1: ഗുരുവായൂരാണ്.
0: ശരിയാണ്, ഗുരുവായൂരാണ്. എന്നാൽ ഇന്ത്യയിൽ എന്ന് മാത്രമല്ല കേരളത്തിൽ തന്നെ സീസണൽ വരുമാനമുള്ളത് ശബരിമലയാണ്.
1: സീസണൽ വരുമാനമാണ് ശബരിമല.
0: ഇന്ത്യയിലും കേരളത്തിലൊക്കെ സീസണൽ വരുമാനം ചോദിച്ചാൽ ശബരിമലയാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രം ഗുരുവായൂരാണ്. എന്നാൽ കേരളത്തിൽ മാത്രമല്ല ലോകത്ത് തന്നെ ഏറ്റവും സമ്പത്തുള്ള ക്ഷേത്രം ചോദിച്ചാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. സമ്പത്ത് എങ്ങനെ വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ
1: തൃപ്പഴുതാനത്തിലൂടെയാണ്.
0: ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങൾ നടന്നു. അങ്ങനെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭരണം നമ്മുടെ സർക്കാർ ഏറ്റെടുക്കുകയും പിൽക്കാലം രാജകുടുംബം അതിന് അപ്പീലിന് പോവുകയും ചെയ്തു. അങ്ങനെ അപ്പീലിന് പോയപ്പോൾ പിന്നെ പിൽക്കാലത്ത് വിധി വന്നു. വിധി വന്നപ്പോൾ രാജകുടുംബത്തിൽ തന്നെ തിരിച്ചു നൽകപ്പെടുകയും ചെയ്തു. ആ വിധി നൽകാൻ കാരണമായ ഒരു ഗ്രന്ഥമുണ്ട്, വി പി മേനോന്റെ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്.
1: അപ്പം പി സി നാട്ടുരാജ്യങ്ങളുടെ സംയോജകൻ.
0: വളരെ ശരിയാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് വി പി മേനോൻ രചിച്ച കൃതിയാണ് ദ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ആ നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തിരുവിതാംകൂറും കൊച്ചിയുമാണ്. തിരുക്കൊച്ചി സംയോജനം. ആ സമയത്ത് ചുക്കാൻ പിടിച്ചൊരു വ്യക്തിയാണ് വി പി മേനോൻ. സർദാർ വല്ലഭായ് പട്ടേലിന്റെ നിർദ്ദേശപ്രകാരമാണ് വി പി മേനോൻ തിരുക്കൊച്ചി സംയോജനത്തിന് വേണ്ടി വന്നത്. ആ സമയത്ത് അദ്ദേഹം രചിച്ച കൃതിയാണ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പുനർ സംയോജനം. അപ്പൊ ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജകുടുംബത്തിന് അനുകൂലമായിട്ട് വിധി പോയത്.
1: സാർ, ഇതിലെ നിലവറകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണല്ലോ. എ നിലവറ, ബി നിലവറ, സി നിലവറ, അങ്ങനെ കുറെ നിലവറകളുണ്ടല്ലേ. അതിൽ ചില നിലവറകൾ തുറന്നു, ചിലത് തുറന്നില്ല. അങ്ങനെ കുറെ ഒരു കോൺട്രവേഴ്സി നിലനിൽക്കുന്നുണ്ടല്ലേ സാർ.
0: അതെ, നിലവില് 6 നിലവറകളുണ്ട്. അതിൽ ബി നിലവറ തുറന്നില്ല. ബി നിലവറ തുറക്കാത്തതിന് കാരണം അതിനു മുന്നെയാണ് കോടതി അനുകൂലമായിട്ട്, രാജകുടുംബത്തിന് അനുകൂലമായിട്ട് വിധി പ്രസ്താവിച്ചത്. എന്നാൽ ബി നിലവറിൽ എല്ലാ ആൾക്കാരും പറയാറുണ്ട് ബി നിലവറ തുറന്ന
1: സർവനാശം.
0: എന്തായാലും ബി നിലവറയില് രാജകുടുംബം അംഗീകരിച്ച കാര്യം ഇങ്ങനെയാണ്.
1: അഗസ്ത്യാർമുനിയുടെ ശേഷിപ്പുകൾ
0: അദ്ദേഹത്തിന് അടക്കം ചെയ്ത സ്ഥലം ബി നിലവറ എന്നാണ് പറയപ്പെട്ടത്. സംഘകാലഘട്ടം, ഒരു കൂട്ടം കവികളുടെ കാലഘട്ടമാണ് സംഘകാലഘട്ടം. സംഘകാലഘട്ടത്തിന്റെ അധ്യക്ഷനാണ് ഈ അഗസ്ത്യാർമുനി. തമിഴ് സാഹിത്യത്തിന്റെ പിതാവ് അഗസ്ത്യാർമുനി എന്നാണ് പറയപ്പെട്ടത്. തമിഴ് സാഹിത്യത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, മലയാള ഭാഷയുടെ മാതാവാണ് തമിഴ്.
1: ദ്രാവിഡ ഗോത്രം അല്ലേ നമ്മളെ മലയാളം, തമിഴ് എല്ലാം ഈ ദ്രാവിഡ ഗോത്രത്തിൽ വരുന്ന.
0: അതെ അതെ. അപ്പം തമിഴ് സാഹിത്യത്തിന്റെ പിതാവാണ് അഗസ്ത്യാർമുനി. സംഘകാലഘട്ടത്തിന്റെ അധ്യക്ഷനും ഈ അഗസ്ത്യാർമുനിയാണ്. പശ്ചിമഘട്ടം കടന്നെത്തിയ സന്യാസിവര്യനും ഈ അഗസ്ത്യാർമുനിയാണ്. അദ്ദേഹം പശ്ചിമഘട്ടം കടന്നെത്തി തിരുവനന്തപുരം ജില്ലയിലെ പൊതിയൻമല എന്ന സ്ഥലത്ത് വന്നിരുന്നു. അദ്ദേഹം വന്നിരുന്നതിന് ശേഷം ഈ പൊതിയൻമല അഗസ്ത്യാർകൂടമായിട്ട് അറിയപ്പെട്ടു. നിങ്ങൾക്കും അറിയാം, ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ്
1: അഗസ്ത്യാർകൂടം.
0: ഇന്ത്യയിലെ 10-ാമത്തെ ജൈവ മണ്ഡലമാണ് അഗസ്ത്യാർകൂടം. 1723 വേണാട് ഉടമ്പടി, 1729 തിരുവിതാംകൂർ സാമ്രാജ്യം സ്ഥാപിച്ചു. 1731-33 കാലഘട്ടം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി പണിയും. ഇദ്ദേഹം 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധത്തിന് നേതൃത്വം നൽകി.
1: കുളച്ചൽ യുദ്ധം ഡച്ചുകാരുമായുള്ള
0: വളരെ ശരിയാണ്.
1: ആദ്യമായിട്ട് ഒരു വിദേശ ശക്തിയെ പരാജയപ്പെടുത്തിയ ഒരു ഇന്ത്യൻ
0: രാജാവ് അനിരന്തിരുന്നാൾ
1: മാർത്തണ്ഡവർമ്മ.
0: ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഭരണാധികാരിയും അനിരന്തിരുന്നാൾ മാർത്തണ്ഡവർമ്മ. അത് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. കുളച്ചൽ യുദ്ധത്തിലൂടെ മാർത്തണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയും ഡിലനോയെയും 50 പേരെ പിടിച്ചെടുക്കുകയും ചെയ്തു.
1: ക്യാപ്റ്റൻ ഡിലനോയ്.
0: അതെ, മറ്റാരും ചെയ്തൊരു കാര്യം അദ്ദേഹം ചെയ്തു. ഇദ്ദേഹത്തിനെ തിരുവിതാംകൂറിന്റെ സേനാനായകരാക്കുകയും ചെയ്തു.
1: ഈ ഡച്ചുകാരെന്ന് പറയുന്നത് ശ്രോതാക്കളുടെ അറിവിനായി പറയുന്നത് നെതർലാൻഡുകാരാണ്.
0: വളരെ ശരിയാണ്. തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട ചരിത്രം അടുത്ത ക്ലാസ് നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം.
1: നന്ദി സർ.
0: താങ്ക് യു.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരുവിതാംകൂർ ചരിത്രത്തെക്കുറിച്ച് അധ്യാപകനായ ബിബിൻ സംസാരിച്ചത്. ഒപ്പം ജെ ജയ്ദേവ്. നിർവഹണം സെവിൽ ജിഹാൻ. യുവവാണി സമാപിച്ചു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

0: ഒരറിയിപ്പ്. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടിയിൽ 27/7/2026 തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496569631. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: മൻ കി ബാത്,
2: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ ജയറാണി ടി എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം, മംഗല്യസൂത്രം.
1: ശാന്തമായൊഴുകുന്ന ഗംഗാനദി, അതിന്റെ തീരത്ത് മന്ത്രോച്ചാരണങ്ങൾ മുഴങ്ങുന്നുണ്ട്. അതിനിടയിൽ യഥാവിധി പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണരും ചുറ്റുപാടുകളൊക്കെയും കമനീയമായി അലങ്കരിച്ചിരിക്കുന്നു. അവിടേക്ക് പ്രൗഢഗംഭീരയായി അണിഞ്ഞൊരുങ്ങി നവവധുവായി ശ്വേത പല്ലക്കിൽ വന്നിറങ്ങി. പ്രതീക്ഷിച്ചതെന്തോ കാണാത്തതുപോലെ മുഖമാകെ ഒരുതരം പരിഭ്രമം. അവൾ ചുറ്റും നോക്കി. ഇല്ല, കാണുന്നില്ല. സാധാരണ വരന്റെ വീട്ടുകാരാണ് ആദ്യം എത്തേണ്ടത്, അതാണ് കീഴ്വഴക്കവും. എന്നാൽ ഇവിടെ ആചാരം തെറ്റിയിരിക്കുന്നു. ഒന്ന് പതറിയെങ്കിലും മനസ്സ് പറഞ്ഞു, അവിനാശ് ഇവിടെവിടെയോ ഉണ്ട്. അച്ഛനമ്മമാരുടെയും കാരണവർമാരുടെയും കാലു തൊട്ടു വന്ദിപ്പിച്ചു. കൂട്ടുകാരി കതിർമണ്ഡപത്തിൽ ശ്വേതയെ കൊണ്ടിരുത്തി. തുടിക്കുന്ന ഹൃദയത്തോടെ ശ്വേത അവിടിരുന്നു. മന്ത്രോച്ചാരണങ്ങൾ ഉച്ചത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. കുതിരക്കുളമ്പടി ശബ്ദം അടുത്തു വരുന്നത് അവൾ അറിഞ്ഞു. അവിനാശ് വരുന്നതേയുള്ളൂ. ആ കുതിരക്കുളമ്പടികളുടെ നാദം അവളുടെ മനസ്സിനെ തുടിപ്പിച്ചു. ഉള്ളിൽ നിന്നും ഒരു കുളിർ തെന്നൽ പുറത്തേക്ക് അലയടിക്കുന്ന പോലെ സന്തോഷം നുരപൊന്തി വന്നു. എങ്കിലും മുഖത്തെ മൂടുപടം ഒന്നുയർത്തി അവൾ കുതിര കുളമ്പടി ശബ്ദം കേട്ട ഭാഗം ലക്ഷ്യമാക്കി നോക്കി. അടുത്തു നിന്നിരുന്ന അച്ഛൻ ഉടനെ തന്നെ ആ മൂടുപടം താഴ്ത്തിയിടിയിച്ചു. സാധാരണ പുറത്തെ കാര്യങ്ങൾ കാണുന്ന രീതിയിലുള്ള നേർത്ത വല പോലുള്ള തുണിയിലാണ് മൂടുപടം തുന്നിച്ചേർക്കുക. എന്നാൽ പുറത്തു നിൽക്കുന്നവർക്ക് വധുവിന്റെ മുഖം കാണാനും പറ്റില്ല. ഈ മൂടുപടം വലയ്ക്കു പകരം കുറച്ച് കൂടി കട്ടിയുള്ള നേരിയ തുണി കൊണ്ടാണ് തുന്നിയിരിക്കുന്നത്. കുതിരക്കുളമ്പടി ശബ്ദം അടുത്തു വന്നു. കുതിര കാലുകൾ മെല്ലെ മെല്ലെ ചവിട്ടുന്ന ശബ്ദം കേട്ടു. പിന്നെ അത് നിലച്ചു. ഹൃദയമിടിപ്പ് വല്ലാതെ ഉയരുന്നതായി ശ്വേതയ്ക്ക് തോന്നി. വരനായി സജ്ജമാക്കിയ ഇരിപ്പിടത്തിൽ അവിനാശ് വന്നിരുന്നത് അവൾ അറിഞ്ഞു. മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മാസങ്ങളോളം ഉള്ള കാത്തിരിപ്പിനൊടുവിൽ തന്റെ സ്വപ്നം പൂവണിയാൻ പോകുന്നു. ശരീരമാസകലം ഒരു കോരിത്തരിപ്പ് അനുഭവപ്പെട്ടു. അത് പിന്നീട് ഒരു ചെറിയ വിറയലായി കൈകളെ ബാധിച്ചു. വരന്റെ കഴുത്തിൽ ഇടാനുള്ള ഹാരമെടുക്കാൻ പോലും ആ വിറയൽ കൈകൾക്ക് തടസ്സമാകുന്നതുപോലെ തോന്നി. രേണുകാദേവി തന്റെ ബാല്യകാല സുഹൃത്തോ കൗമാരകാല സുഹൃത്തോ അല്ല. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതി. ആ ആക്സിഡന്റിന് മുൻപ് കണ്ടിട്ട് പോലുമില്ലാത്ത ഒരു സ്ത്രീ. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ദേഹമാസകലം മുറിഞ്ഞു രക്തമൊഴുകുന്നുണ്ടെങ്കിലും അവൾക്ക് ബോധമുണ്ടായിരുന്നു. പോലീസും ഡോക്ടേഴ്സും ആരാണ് പ്രതി എന്ന് ചോദിക്കുമ്പോഴേക്കും ആരാണെന്ന് അറിയില്ല എന്ന് കള്ളം പറഞ്ഞ ആ 24-കാരി ഒരു വിസ്മയമായി അപ്പോഴും ശ്വേതയുടെ ഉള്ളിൽ ചേക്കേറിയിരുന്നു. കൂടെ കൊണ്ടുവന്നവരിൽ ഒരാൾ ചുവന്ന ഷോൾ ചുറ്റിയ ആ കുട്ടിയുടെ വണ്ടി ഇടിച്ചതാണെന്ന് പറയുമ്പോഴും ഡോക്ടറിനോട് അവൾ നിഷേധിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ വിട്ടിട്ടു പോകാൻ മനസ്സനുവദിച്ചില്ല. എല്ലാ പേരും പോയി കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താ താൻ അങ്ങനെ പറഞ്ഞത്? എന്റെ വണ്ടി തട്ടിയതും വീണപ്പോൾ രണ്ടുപേരെയും നാട്ടുകാർ പിടിച്ചെഴുന്നേൽപ്പിച്ചതും എന്നെ അവർ വഴക്ക് പറഞ്ഞതും താൻ കണ്ടതല്ലേ? നിങ്ങൾ കല്യാണം കഴിയാത്ത പെണ്ണല്ലേ? നെറ്റിയിൽ സിന്ദൂരം ഇല്ലല്ലോ. കേസായാൽ നിങ്ങളുടെ കല്യാണം നടക്കില്ലല്ലോ. കേസുള്ള പെണ്ണിനെ ആരും കെട്ടില്ലല്ലോ. ആ മഹാപാപം കൂടെ ഞാൻ ഏറ്റുവാങ്ങണ്ടേ എന്നോർത്തു കൊണ്ടാണെന്ന് വേദന കടിച്ചമർത്തി പതിയെ പറയുമ്പോൾ അവളിലെ ആ നന്മ 1000 സൂര്യ തേജസ്സോടെ ആ മുഖത്ത് ജ്വലിച്ചു നിൽക്കുന്ന പോലെ തോന്നി. അവൾക്കൊരു താങ്ങായി അവൾക്കൊപ്പം നിൽക്കണം എന്ന് തോന്നി. വീഴ്ചയിൽ തലക്കേറ്റ പ്രഹരം രേണുകയെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിച്ചപ്പോഴും നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ പിഞ്ചു കുഞ്ഞുങ്ങളെയും അരികിൽ ചേർത്ത് നിർത്തി ആ ബെഡിനരികിൽ നിൽക്കാനേ ശ്വേതയ്ക്ക് കഴിഞ്ഞുള്ളൂ. അവൾ കുറേശേ കുറേശ്ശെയായി മരണത്തിന്റെ കരങ്ങൾക്കുള്ളിലേക്ക് അമരുകയാണെന്നറിഞ്ഞപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ഉൾക്കിടലം ഉണ്ടായി. ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ഒരു ജീവൻ അപകരിച്ച കൊലയാളിയാണ് താനെന്ന് മനസ്സ് 1000 വട്ടം ഏറ്റുപറയുന്ന പോലെ കാലപാശത്തിൽ കുരുക്കി തന്നെ കൊണ്ടുപോയിട്ട് 2 കുഞ്ഞുങ്ങളെ അമ്മയില്ലാത്ത അനാഥർ ആക്കാതിരിക്കാനായിട്ടെങ്കിലും രേണുകയുടെ ജീവൻ തിരികെ നൽകിയെങ്കിൽ എന്ന് ശ്വേത വല്ലാതെ കൊതിക്കുകയും ചെയ്തുപോയ നിമിഷങ്ങളായിരുന്നു അത്. അതിനായി സകല ദൈവങ്ങളെയും അവൾ വിളിച്ചപേക്ഷിച്ചു. വിദേശത്ത് ജോലിക്കാരനായ ഭർത്താവിന് മൃതപ്രാണനെപ്പോലെ കിടക്കുന്ന ഭാര്യ

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
1: സാഹിത്യവേദി.
0: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ സാഹിത്യവേദിയിലേക്ക്

യേ, ഒരു വട്ടം വന്ന് കണ്ടിട്ട് പോകാൻ പോലും കഴിയാത്ത അവസ്ഥ. ആരെ സംബന്ധിച്ചും അത് വല്ലാത്ത വേദനാജനകമാണ്. ഈ ദുർവിധിക്ക് കാരണക്കാരിയായ താൻ തന്നെ ആ പിഞ്ചു കുഞ്ഞുങ്ങളെയും രേണുകാദേവിയെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടു പോകണമെന്ന് ശ്വേത തീരുമാനിച്ചതും അങ്ങനെയായിരുന്നു. വെന്റിലേറ്ററിൽ നിന്നും പുറത്തെടുത്താൽ ജീവൻ നിന്നുപോയേക്കുമെന്ന് ഭയന്ന് തന്റെ ആഭരണങ്ങൾ മുഴുവനും അച്ഛനും അമ്മയും അറിയാതെ വിറ്റും പണയം വെച്ചും രേണുകയെ മാസങ്ങളോളം വെന്റിലേറ്ററിൽ തന്നെ കിടത്തി ചികിത്സിപ്പിച്ചു. ഇതിനിടയിൽ രേണുക രോഗ വിമുക്തയാകാൻ തുടങ്ങുന്നതിന്റെ ലാഞ്ചനകൾ കണ്ടു തുടങ്ങിയത് അറിഞ്ഞപ്പോ ശ്വേത വല്ലാതെ സന്തോഷിച്ചു. രക്ഷപ്പെട്ടേക്കും എന്ന ധാരണ എല്ലാ പേർക്കും ഉണ്ടായി. ഇടയ്ക്ക് ബോധം വരും പോകും, അതൊരു നല്ല ലക്ഷണമായി ഡോക്ടേഴ്സ് വിധിയെഴുതി. ബോധം വന്ന ഒരു നാൾ മക്കളെ നോക്കി വേദനയോടെ അവൾ പറഞ്ഞു, അമ്മ പോയാൽ മക്കൾക്കാരുമില്ലല്ലോ. ആ വാക്കുകൾ ശ്വേതയുടെ ഉള്ളിൽ പതിന്മടങ്ങ് ശക്തിയോടെ ആർത്തലച്ച പേമാരിയായി പെയ്യാൻ തുടങ്ങി. രേണുകയുടെ ചികിത്സയ്ക്കായി തന്റെ കൈകളിലും കാലുകളിലും കിടന്ന അവസാനത്തെ സ്വർണവും വിൽക്കേണ്ടി വന്നു. അതിലൊന്നും ശ്വേതയ്ക്ക് ഒരു മാനസിക വിഷമവും തോന്നിയില്ല. എന്നാൽ ഈ കാശും തീർന്നു കഴിഞ്ഞാൽ രേണുകയെ വെന്റിലേറ്ററിൽ വെക്കാൻ തന്റെ കയ്യിൽ ഇനി ഒന്നും ബാക്കിയില്ലെന്നുള്ള സങ്കടം മാത്രമായിരുന്നു ഉള്ളിൽ അലയടിച്ചുകൊണ്ടേയിരുന്നത്. ദിവസങ്ങൾ ഓരോന്നായി പൊക്കോണ്ടിരുന്നു. ഈശ്വരന്മാരുടെ കൃപയാൽ വെന്റിലേറ്ററിന്റെ സഹായം ഇല്ലാതെ ആ ജീവൻ നിലനിൽക്കുമെന്നായി. ഡിസ്ചാർജ് വാങ്ങി തിരികെ രേണുകയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ആരോരുമില്ലാത്ത അവളെയും കുഞ്ഞുങ്ങളെയും അവിടെ ഒറ്റയ്ക്കാക്കി വരാൻ ശ്വേതയുടെ മനസ്സ് അനുവദിച്ചില്ല. അവിനാശ് ജോലി ചെയ്യുന്ന ആ വിദേശ കമ്പനി നാട്ടിലേക്ക് പോകാൻ ലീവോ അനുവാദമോ അവിനാശിന് കൊടുക്കാൻ തയ്യാറാകുന്നുമില്ല. തന്റെ മകളെ ഡോക്ടർമാർക്കും പോലീസിനും മുന്നിൽ ഒറ്റിക്കൊടുക്കാത്തത് കൊണ്ടാകാം ശ്വേതയുടെ അമ്മയും അച്ഛനും രേണുവിന്റെയും മക്കളുടെയും സംരക്ഷണം ഏറ്റെടുക്കാൻ തയ്യാറായത്. ഇടയ്ക്കൊക്കെ ബോധം വന്നും പോയും നിന്നു. വീണ്ടും ആശുപത്രിവാസം വേണ്ടി വന്നു. ബോധം വന്ന ഒരു നാൾ അവൾ മക്കളോട് പറഞ്ഞു, അമ്മ പോയിക്കഴിഞ്ഞാൽ മക്കൾക്കാരുമില്ല, അച്ഛനെ അമ്മ വിളിച്ചു വരുത്താം. അത് കേട്ട ശ്വേതയുടെ നെഞ്ചകം വിങ്ങി. എങ്ങനെയും അവിനാശിനെ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചു. സ്വന്തം ഭർത്താവിനെ കാണാനുള്ള രേണുകയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേ പറ്റുള്ളൂ എന്നും തോന്നി. അയാളോട് പറയാൻ അവൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ശ്വേതയ്ക്കറിയാം. ഇനി അവിനാശ് വിദേശത്തേക്ക് പോകണ്ട, ഈ കുഞ്ഞുങ്ങൾക്ക് കാവലായി ഇവിടെ തന്നെ ഉണ്ടാകണം. അവിനാശ് വന്നാൽ തന്റെ ഭാരവും കുറേയേറെ കുറയും. രേണുകാദേവിയുടെയും മക്കളുടെയും കാര്യങ്ങൾ അയാളും കൂടെ നോക്കിക്കൊള്ളും. ഡോക്ടർമാരുടെ സഹായത്തോടെ അവിനാശിനെ വിദേശ കമ്പനിയിൽ നിന്നും ലീവ് വാങ്ങിപ്പിച്ച് രേണുവിന്റെ അടുത്തെത്തിക്കുമ്പോൾ രേണുകാദേവിയുടെ ആ അവസ്ഥ കാണാൻ അയാൾക്കാകുമായിരുന്നില്ല. അവിനാശിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രേണുക ഇതായിരുന്നില്ല, നല്ല ചുറുചുറുക്കുള്ള ഊർജസ്വലയായൊരു വീട്ടമ്മ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിശ്ചലമായി കിടക്കുന്ന രേണുകയെ കാണാൻ അവന് കഴിയുമായിരുന്നില്ല. ഓരോ തവണ നാട്ടിലേക്ക് ലീവിൽ വരുമ്പോഴും അവനെയും കാത്ത് കുഞ്ഞുങ്ങളെയും കയ്യിൽ പിടിച്ച് ഗേറ്റിങ്കൽ നിൽക്കുന്ന രേണുക ആയിരുന്നു അയാളുടെ മനസ്സിൽ. ഇന്നിപ്പോൾ ഇതാ ഒരു ശവശരീരത്തെ പോലെ അനങ്ങാൻ പോലും ആകാതെ ശ്വസിക്കാനും സംസാരിക്കാനും മാത്രം കഴിയുന്ന ഒരു മനുഷ്യക്കോലം എന്ന് പറയാവുന്ന രീതിയിൽ മാറിയിരിക്കുന്നു. അവിനാശിന് മാത്രമല്ല, രേണുകയെ അറിയാവുന്ന ആർക്കും ഈ അവസ്ഥ കണ്ടു നിൽക്കാനാവില്ല. 5ഉം 6ഉം വയസ്സുള്ള കുട്ടികളെ ബോർഡിംഗിലാക്കി രേണുവിനെ നല്ലോണം ശുശ്രൂഷിക്കാൻ ഹോം നഴ്സിനെ ഏൽപ്പിച്ചു. രേണുകയുടെ മുറിയിൽ ക്യാമറ വെച്ചു. ക്യാമറയെ തന്റെ വാച്ചിലേക്ക് ഘടിപ്പിച്ചു. എന്നിട്ട് വിങ്ങുന്ന മനസ്സുമായിട്ടാണെങ്കിലും പോകാൻ തയ്യാറെടുക്കുന്ന അവിനാശിനെ അവിടെ പിടിച്ചു നിർത്താനും രേണുകയുടെ ശിഷ്ടജീവിതത്തിൽ അവിനാശ് കൂടെ ഉണ്ടാകാനും രേണുകയ്ക്കും മക്കൾക്കും താങ്ങായി അയാൾക്കൊപ്പം നിൽക്കാനും തന്റെ കഴുത്തിൽ അവിനാശ് മംഗല്യസൂത്രം കെട്ടിയേ പറ്റുള്ളൂ എന്ന ചിന്തകൾ ഉടലെടുത്തത് അവിടെ വെച്ചായിരുന്നു. അന്യപുരുഷൻ താമസിക്കുന്ന വീട്ടിൽ തനിക്കൊരിക്കലും നിൽക്കാനും രേണുകാദേവിയെ ശുശ്രൂഷിക്കാനും കഴിയില്ലെന്ന് ശ്വേതയ്ക്കറിയാം. മകളെ കല്യാണം കഴിക്കാൻ അവിനാശ് മുതിരരുതെന്നും അവളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സഹായിക്കണമെന്നും തന്റെ മക്കളെ ഉപേക്ഷിച്ച് മറ്റാരെയെങ്കിലും കല്യാണം കഴിച്ച്

ഇങ്ങോട്ടെങ്കിലും പോകണമെന്നും പകരം ഈ കുഞ്ഞുങ്ങളെയും രേണുകയെയും അവർ പൊന്നുപോലെ സംരക്ഷിച്ചു കൊള്ളാമെന്നും ആ റിട്ടയേർഡ് അധ്യാപകർ കണ്ണുനീരോടെ പറയുമ്പോൾ അവിനാശ് ആകെ ധർമ്മസങ്കടത്തിലായി. ഒരാഴ്ച മുന്നേ രേണുകയുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ രണ്ടുപേരും വിട്ടുപോകാൻ പാടില്ലെന്നും അങ്ങനെ വന്നാൽ ക്രമേണ രേണുകാദേവിയെ പൂർവസ്ഥിതിയിൽ കൊണ്ടുവരാമെന്നും അതുകൊണ്ട് തന്നെ തന്റെ കഴുത്തിൽ മംഗല്യസൂത്രം അണിയിച്ചേ പറ്റുള്ളൂ എന്നും ശ്വേത പറഞ്ഞതോർക്കുമ്പോൾ അവിനാശ് ത്രിശങ്കു സ്വർഗത്തിലായതുപോലെ ആയി. എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നു. എന്തായാലും രേണുകയെ മറന്നു മറ്റൊരുവളെ ജീവിതത്തിലേക്ക് കൂട്ടാൻ അവിനാശിന് ആകുമായിരുന്നില്ല. അവിനാശും അച്ഛനും ചേർന്ന് ഒരു സൂത്രം മെനഞ്ഞു. അതിൻപ്രകാരം ശ്വേതയ്ക്ക് രഹസ്യമായി ഒരു വരനെ കണ്ടെത്തി. അണിയറയിൽ നടക്കുന്ന ഈ നാടകങ്ങളൊന്നും അറിയാതെ ആ കുഞ്ഞുങ്ങളുടെ അമ്മയായി രേണുകയ്ക്ക് ഒരു പരിചാരികയായി രോഗവിമുക്തയാക്കി അവിനാശിനു തിരികെ ഏൽപ്പിക്കണം. അങ്ങനെ തന്നിൽ നിന്നും വന്നുപോയ കൈപ്പിഴയ്ക്ക് പരിഹാരം കണ്ടു. ആ കുടുംബത്തെ സംരക്ഷിക്കാൻ തനിക്കു ഈ നാടകം ആടിയേ പറ്റുള്ളൂ. കല്യാണം കഴിഞ്ഞാൽ അവിനാശിനെ വിദേശത്തേക്ക് ജോലിക്ക് പോകാനും പറ്റും എന്നൊക്കെ മനസ്സിലോർത്തുകൊണ്ട് താലികെട്ടാനായി തല കുനിച്ചു കൊടുക്കുമ്പോൾ മൂടു പടത്താൽ മുഖം മറയ്ക്കപ്പെട്ട മറ്റൊരാളാണ് തന്റെ കഴുത്തിൽ താലിച്ചരട് കെട്ടിമുറുക്കുന്നത് എന്ന് അറിഞ്ഞിരുന്നില്ല. കല്യാണം കഴിഞ്ഞു വരനായ ഡോക്ടർ വിഘ്നേഷിനൊപ്പം വീട്ടിലേക്ക് യാത്രയാകുമ്പോൾ പല്ലക്കിന്റെ ഇരുവശവും അടയ്ക്കാനും അച്ഛൻ മറന്നിരുന്നില്ല. പല്ലക്കിന്റെ മുകൾ ഭാഗത്ത് വൃത്താകൃതിയിൽ കാണുന്ന വലിയ സുഷിരങ്ങൾ മകൾ പോകുന്ന വഴി മനസ്സിലാകാതിരിക്കാനായി പല്ലക്കിന്റെ രണ്ടു വശങ്ങളും അടയ്ക്കപ്പെടുമ്പോൾ കാറ്റും വെളിച്ചവും ഉള്ളിലേക്ക് കടക്കാനായി ആ അച്ഛൻ ഒരുക്കിയ സംവിധാനം ആണ് അതെന്നും ശ്വേത അറിഞ്ഞിരുന്നില്ല. ആ സമയം അങ്ങ് ജീവശ്വാസം മാത്രമുള്ള നിശ്ചലയായ രേണുകയെ നെഞ്ചോട് ചേർത്ത് തന്റെ കുഞ്ഞുങ്ങളെ മറുവശത്ത് ചേർത്തു പിടിച്ച് അവിനാശ് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ കരുപിടിപ്പിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. രേണുകയുടെ ആഗ്രഹം പോലെ അവൾക്കും മക്കൾക്കും അരികിൽ നിന്നും ഇനിയൊരു തിരിച്ചുപോക്കില്ലാത്തതുപോലെ. വിഘ്നേഷിന്റെ വീട്ടിലെത്തി മൂടുപടം മാറ്റിയ ശ്വേത തിരിച്ചറിഞ്ഞു

0: ഇരിക്കുന്നുവെന്ന്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പവിത്രമായ അഗ്നിയെ സാക്ഷിയാക്കി സിന്ദൂരവും മംഗല്യസൂത്രവും അണിയിച്ചവരെ തള്ളിപ്പറയാനും ഉപേക്ഷിക്കാനും ആവാതെ, എന്നാൽ തന്റെ അശ്രദ്ധയുടെ കാരണത്താൽ സംഭവിച്ചുപോയ തെറ്റിന് പ്രായച്ചിത്തമായി ആ പിഞ്ചു കുഞ്ഞുങ്ങളെയും രേണുകാദേവിയെയും സംരക്ഷിക്കാൻ തന്നെ അനുവദിക്കണമെന്ന ശ്വേതയുടെ മാനുഷിക മൂല്യം ഉൾക്കൊള്ളുന്ന ആഗ്രഹത്തെ തള്ളിക്കളയാനുമാകാതെ വിഘ്നേഷും നിൽക്കുമ്പോൾ അങ്ങകലെ സൂര്യൻ കടലിന്റെ നെഞ്ചിൽ തന്റെ മുഖം മറയ്ക്കുകയായിരുന്നു.
1: മംഗല്യസൂത്രം ജയറാണി ടി എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.
3: സംഗീത സരണി, കർണാടക സംഗീത പാഠം, എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: John Brutus said that the bill entirely relies on the statement of India's first president, Rajendra Prasad, but leaves out important portions of his speech. It suppresses the important constitutional context in which the state was made. Parliament cannot elevate a presidential statement into a bill. 76 years later, he said. He said that after several days of deliberations, the Constituent Assembly did not put the national song on the same footing as the national anthem. He said that the ruling party wants to polarize society through this bill. Speaking on his notice, objecting to the introduction of the bill, Santhosh Kumar P of CPI said that the bill is an attempt to distract attention from the students' agitation. After the statements by John Brutus and Santhosh Kumar B, the deputy chairman asked the minister to introduce the bill. Introduction of the bill was approved by the House through a voice vote. After the introduction of the bill, the deputy chairman, amid the noisy scenes in the upper house, adjourned the house for the day. This is the fifth day in succession that the upper house has witnessed noisy scenes on the protest by students at Jantar Mantar on the issue of paper leak in NEET Medical College entrance examination. The opposition is protesting the brutal lathi charge on thousands of students, protesting against the leak in the NEET exam and demanding accountability from the government in the matter. They are demanding the resignation of Education Minister Dharmendra Pradhan. Even as the government has said that it is ready for a discussion in the House on the leak in the NEET examination, the opposition has said that only after the Education Minister Dharmendra Pradhan resigns can a discussion be held. The deadlock between the government and opposition on the issue has in the last week led to repeated adjournments of the upper house, which was eventually adjourned for the day without conducting any business. That's all in Parliament Review.
1: Akashavani.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ, ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്.
3: 2024 സെപ്റ്റംബർ 29-നാണ് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരത്തോടെ പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM E-Drive പദ്ധതി പ്രഖ്യാപിച്ചത്. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ത്യയെ ഇലക്ട്രിക് വാഹന വിപ്ലവത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് ഇത്. ഈ പദ്ധതി ഇന്ധന സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുകയും പരിസ്ഥിതി മാലിന്യം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതുവഴി ഇലക്ട്രിക് വാഹന മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ബന്ധപ്പെട്ട സപ്ലൈ ചെയിനുകൾക്ക് ഉത്തേജനം ലഭിക്കുകയും ചെയ്യുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണം, ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്ഥാപനം എന്നിവ വഴി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. 2026 മാർച്ച് 31 വരെയാണ് പദ്ധതിയുടെ കാലാവധി. സബ്സിഡികൾ നൽകിയും മൂലധന സ്വത്തുക്കൾ സൃഷ്ടിക്കാനുള്ള ഗ്രാന്റുകൾ അനുവദിച്ചും ഈ പദ്ധതി രാജ്യത്തെ ഇലക്ട്രിക് ഡ്രൈവിന് ഇന്ധനം നൽകുന്നു. ഈ പദ്ധതി പ്രകാരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ, മൂന്നു ചക്ര വാഹനങ്ങൾ അഥവാ ഇ റിക്ഷ, ഇ കാട്ടുകൾ, ഇ ആംബുലൻസുകൾ, ഇ ട്രക്കുകൾ, മറ്റു പുതിയ ഇലക്ട്രിക് വാഹന വിഭാഗങ്ങൾ എന്നിവയ്ക്ക് സബ്സിഡി ലഭിക്കുന്നതാണ്. ഇലക്ട്രിക് വാഹനം വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കാൻ ഈ വൗച്ചറാണ് നൽകുന്നത്. വാഹനങ്ങൾ വാങ്ങുമ്പോൾ ആധാർ തിരിച്ചറിയൽ വഴി EKYC അടിസ്ഥാനമാക്കി ഈ വൗച്ചർ ഉപഭോക്താവിനായി സൃഷ്ടിക്കപ്പെടും. ഉപഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും ഈ വൗച്ചർ ഡൌൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അയയ്ക്കും. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകൾ വഴിയും അതിന്റെ ഏജൻസികൾ വഴിയും വാങ്ങുന്ന വാഹനങ്ങൾക്ക് സബ്സിഡി ഇല്ല. ഇലക്ട്രിക് വാഹന വിൽപ്പന നടത്തുമ്പോൾ സബ്സിഡി തുക സർക്കാരിൽ നിന്ന് തിരികെ വാങ്ങുന്നതിന് എല്ലാ ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാർ അഥവാ OEMs PM E-Drive പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. OEM എന്നത് ഈ പദ്ധതി പ്രകാരം ഉൾപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന വ്യക്തി, സ്വകാര്യ കമ്പനി, പൊതുകമ്പനി അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിനെ സൂചിപ്പിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വേഗത്തിലാക്കുക, ഇന്ത്യയിലുടനീളം ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുക, പരിസ്ഥിതി സൌഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2015 ഏപ്രിലിലാണ് രാജ്യത്ത് ആദ്യമായി ഒരു പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടത്. ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ, ഫെയിം എന്നാണ് ഈ പദ്ധതി അറിയപ്പെട്ടത്. ഫെയിം പദ്ധതിയുടെ കൂടുതൽ പരിഷ്കൃത രൂപമാണ് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ.

0: എൻഹാൻസ്മെന്റ് അഥവാ പി എം ഇ ഡ്രൈവ് പദ്ധതി. ഫെയിം ഇന്ത്യ ഫേസ് രണ്ടിൽ ഇതിനകം രജിസ്റ്റർ ചെയ്ത ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാരും ഇ ഡ്രൈവ് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി വീണ്ടും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ അപേക്ഷാ നടപടികളും സബ്സിഡി പ്രാപ്തീകരണവും പി എം ഇ ഡ്രൈവ് ഡോട്ട് ഹെവി ഇൻഡസ്ട്രീസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക പോർട്ടലിൽ വിശദീകരിച്ചിട്ടുണ്ട്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റവല്യൂഷൻ ഇന്നവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് എന്നതിനെക്കുറിച്ചുള്ള പരിപാടിയാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആകാശവാണി

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ഇന്നലെ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. ബഹളം തുടർന്നതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും സമ്മേളിക്കും. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡയും ജിതേന്ദ്ര സിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ സിജെപി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. സിജെപി 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നഡ്ഡ മാധ്യമങ്ങളോട് പറഞ്ഞു. സിജെപി പ്രതിനിധി സംഘവുമായി നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിജെപി മുന്നോട്ടുവച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സിജെപി വക്താവ് അശുതോഷ് രംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാളെ രാവിലെ 7 മണിക്ക് കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിലെത്തിക്കുന്നത്. എഡിജിപി MR അജിത് കുമാറിന്റെ സസ്പെൻഷൻ DGP റിപ്പോർട്ട് പ്രകാരമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉത്തരവിൽ അസാധാരണമായി ഒന്നുമില്ലെന്നും അധികാര ദുർവിനിയോഗം ആര് ചെയ്താലും സർക്കാർ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് 4 ദിവസമായി നടന്ന ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി അവസാനിപ്പിക്കുകയും സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തു. തൊഴിലാളികൾ ആവശ്യപ്പെട്ട നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകൾ ഉപയോഗിച്ചാണ് ഓൺലൈൻ ടാക്സികൾ ഓടിത്തുടങ്ങിയത്. എന്നാൽ ഊബർ കമ്പനിയുമായുള്ള നിസ്സഹകരണം തുടരാനാണ് തീരുമാനം. KSRTCയിൽ ക്യാൻസർ രോഗികൾക്കായി നടപ്പിലാക്കി വരുന്ന സൌജന്യ യാത്രാ പദ്ധതി നിർത്തലാക്കിയെന്ന തരത്തിലുള്ള പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്ന് KSRTC. സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതിനെ തുടർന്ന് പുതുക്കി നൽകേണ്ട കാർഡുകൾ വിതരണം പുനരാരംഭിച്ചിട്ടുണ്ട്. കൂടാതെ യാത്രക്കാർ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്ന സാധുവായ കാർഡുകൾ വഴിയുള്ള സൌജന്യ യാത്ര തടസ്സം കൂടാതെ തുടരുന്നുണ്ടെന്നും KSRTC വ്യക്തമാക്കി. സ്ത്രീത്വത്തെ ഹനിക്കുന്ന വ്യാജ വാർത്തകളും ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുന്നതിനെതിരെ ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങൾ നീതി പുലർത്തണമെന്ന് വനിതാ കമ്മീഷൻ

0: കമ്മീഷനംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞഴിഷ. പെൺകുട്ടികളെയും സ്ത്രീകളെയും നവമാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാതികൾ വനിതാ കമ്മീഷന് മുന്നിൽ കൂടി വരുന്നതായും കണ്ണൂരിൽ നടന്ന സിറ്റിംഗിന് ശേഷം അവർ പറഞ്ഞു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ബഹുനില മന്ദിരം അടിയന്തരമായി തുറന്നു നൽകണമെന്ന് നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. എല്ലാ ജോലികളും സെപ്റ്റംബർ 30-നകം പൂർത്തിയാക്കി കെട്ടിടം ആർസിസിക്ക് കൈമാറണമെന്നാണ് സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധിച്ച ശേഷം മന്ത്രി കരാറുകാർക്ക് നിർദ്ദേശം നൽകിയത്. തൃശൂർ പീച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും അസാധാരണ ശബ്ദവും മുഴക്കവും ഉണ്ടായതിനെ തുടർന്ന് വിള്ളലുകൾ ഉണ്ടായ വീടുകൾ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ചു. വിള്ളൽ സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുള്ളതായി ജില്ലാ കളക്ടർ അറിയിച്ചു. തുടർച്ചയായി ചലനം ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുവാൻ ആവശ്യപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. കായിക രംഗത്തെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ കളരി എന്ന പേരിൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാന കായിക വകുപ്പ്. സ്റ്റേഡിയങ്ങൾ, നീന്തൽക്കുളങ്ങൾ, സ്പോർട്സ് ഹോസ്റ്റലുകൾ, ജിംനേഷ്യങ്ങൾ തുടങ്ങിയവയുടെ വികസനം, അറ്റകുറ്റപ്പണി, നവീകരണം എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. ഉപയോഗം കൂടുതലുള്ള സമയങ്ങളിലായിരിക്കും നിയന്ത്രണം. ഇന്നലെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നില്ലെന്നും KCB അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 331 പോയിന്റ് താഴ്ന്ന് 76,059 നിഫ്റ്റി 102 പോയിന്റ് നഷ്ടത്തിൽ 23,767 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 1,360 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. KTDC യുടെ പേരും ലോഗോയും ദുരുപയോഗം ചെയ്ത് തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ഔദ്യോഗിക വെബ്സൈറ്റുമായി സാമ്യമുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. നീലത്താമര എന്ന ചിത്രത്തിനുവേണ്ടി ശ്രേയ ഘോഷാൽ, ശ്രീകുമാർ എന്നിവർ പാടിയത്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: in Hangzhou, China, opening the country's medal account at the tournament. The 22-year-old shooter scored 243.4 in the final to secure a podium finish against a strong international field. And in the Commonwealth Games in Glasgow, India's Srihari Natraj has advanced to the men's 50-metre backstroke semi-finals on the second day. Natraj clocked 25.52 seconds in the heats to qualify 14th among the 16 semi-finalists. The semi-finals will be held tonight. The world-famous Bahuda Yatra of Lord Jagannath, Lord Balbhadra and Devi Subhadra was celebrated with immense spiritual fervour in the holy city of Puri in Odisha today. Millions of devotees witnessed the sacred return journey of the sibling deities from the Sri Gundicha temple to the Sri Jagannath temple amid elaborate security arrangements. And now before we end the bulletin, the headlines once again. Union Cabinet approves draft bill to set up fast-track courts and stricter punishment in cases of paper leaks and exam malpractices. National Testing Agency terminates 47 officials. Union Ministers J.P. Nadda and Dr. Jitendra Singh meet CJP delegation in New Delhi. Cabinet Committee on Economic Affairs approves new rail lines in Karnataka, Andhra Pradesh and new chemical park scheme to boost industrial growth. Heavy rains continue to lash several parts of Gujarat affecting normal life. And in ISSF Shooting World Cup, Sanyam wins silver medal in women's 10-meter air pistol event in China. That is all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. പ്ലസ് വണ്ണിലേക്ക് പരമ്പര കെമിസ്ട്രി അവലോകനം ചെയ്യുന്നത് തിരുവനന്തപുരം കോട്ടൺഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സന്ധ്യ എസ് എസ്.
2: എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയം കെമിസ്ട്രി പഠനത്തിലേക്ക് മാറുമ്പോൾ കുട്ടികൾ നേരിടുന്ന പരീക്ഷാ പേടിയും സംശയങ്ങളും എങ്ങനെ അതിജീവിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ഒരു ക്ലാസ് റൂം അനുഭവത്തിൽ നിന്ന് തുടങ്ങാം. ഇമാജിൻ ദാറ്റ് യു ആർ സിറ്റിംഗ് ഇൻ യുവർ പ്ലസ് വൺ കെമിസ്ട്രി ക്ലാസ് റൂം. യുവർ ടീച്ചർ റൈറ്റ്സ് ആൻ ഇക്വേഷൻ ഓൺ ദ ബോർഡ്, ടേൺസ് അറൌണ്ട് ആൻഡ് ആസ്ക് എ ക്വസ്റ്റ്യൻ ഇൻ ഇംഗ്ലീഷ്. ഹു ക്യാൻ ടെൽ മീ വാട്ട് ഹാപ്പൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്? യു ആക്ച്വലി നോ ദ സയന്റിഫിക് ആൻസർ ഇൻ മലയാളം. നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വ്യക്തമായി അറിയാം. താപനില കൂടുമ്പോൾ സാന്ദ്രത കുറയും. ബട്ട് ബിക്കോസ് യു ആർ അഫ്രൈഡ് ഓഫ് യുവർ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ഓർ ഗ്രാമർ മൈറ്റ് ബി റോങ്, യു സ്റ്റേ ഇൻ സൈലന്റ്. റിമെമ്പർ ദാറ്റ് ക്ലാസ് റൂം സൈലൻസ് ഈസ് നോട്ട് എ സൈൻ ഓഫ് വീക്ക്നെസ്, ബട്ട് ഇറ്റ് ഈസ് എ സൈൻ ഓഫ് ഹെസിറ്റേഷൻ. മൂവിംഗ് ഫ്രം ദ കേരള എസ് എസ് എൽ സി മലയാളം മീഡിയം സ്റ്റേറ്റ് സിലബസ് ടു ആൻ ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വൺ കെമിസ്ട്രി ക്ലാസ് ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ജമ്പ്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൗ ആർ കെമിസ്ട്രി എക്സാം പേപ്പേഴ്സ് ഇവാലുവേറ്റഡ്? കെമിസ്ട്രി പരീക്ഷകളുടെ മൂല്യനിർണയം എങ്ങനെയാണ് നടക്കുന്നത്? മെനി മലയാളം മീഡിയം സ്റ്റുഡൻസ് തിങ്ക് ദാറ്റ് ടു സ്കോർ എ പ്ലസ് ഇൻ പ്ലസ് വൺ കെമിസ്ട്രി ദേ നീഡ് ടു റൈറ്റ് ലോങ് ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ് എസ്സേസ്. ദിസ് ഇസ് കംപ്ലീറ്റ്ലി റോങ്. In science evaluation, examiners award mark for the following: 1. Current keywords, ശരിയായ പ്രധാന പദങ്ങൾ. 2. Balanced chemical equations, ശരിയായ രാസ സമവാക്യങ്ങൾ. 3. Correct numerical steps and units, ശരിയായ കണക്കുകളും അളവുകളും. 4. Clean diagrams and graphs, വ്യക്തമായ ചിത്രങ്ങൾ. Let's look at example. ഉദാഹരണമായി, if a question asks define molarity, you don't need a poetic English, you just need the key scientific definition. Molarity is the number of moles of solute present in 1 liter of solution. Formula: m is equal to moles of solute divided by volume of solution in liters. ശരിയായ കീവേർഡും ഫോർമുലയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കും. ഗ്രാമാറ്റിക്കൽ പെർഫെക്ഷൻ

ഈസ് സെക്കൻഡറി ബട്ട് സയന്റിഫിക് ആക്യുറസി ഈസ് പ്രൈമറി. ഇനി ഇതിലേക്ക് എത്തിച്ചേരാനുള്ള മൂന്ന് പ്രായോഗിക പഠന വഴികൾ എന്താണെന്ന് നോക്കാം. ഹിയർ ആർ ത്രീ പവർ ഹാക്സ് യു ക്യാൻ സ്റ്റാർട്ട് യൂസിങ് അറ്റ് ഹോം ഫ്രം ടുഡേ ടു ബ്രിഡ്ജ് ദ മലയാളം ഗ്യാപ് ഫാസ്റ്റ്ലി. സ്റ്റെപ്പ് വൺ, യൂസ് ദ ത്രീ കീവേർഡ് റൂൾ ഫോർ എവറി ചാപ്റ്റർ. ഓരോ അധ്യായം പഠിക്കുമ്പോഴും ആ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അല്ലെങ്കിൽ നാല് ഇംഗ്ലീഷ് കീവേഡ്സ് കണ്ടെത്തുക. എക്സാമ്പിൾ, സ്ട്രക്ചർ ഓഫ് ആറ്റം, പ്രിൻസിപ്പൽ കൗണ്ടൻ നമ്പർ, ഓർബിറ്റൽസ്, ഹെയ്സൻബർഗ് അൺസെർട്ടൻറ്റി പ്രിൻസിപ്പിൾ. ഈ വാക്കുകളിലെ അർത്ഥവും സ്പെല്ലിങ്ങും വ്യക്തമായി പഠിച്ചാൽ ആ അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാൻ സാധിക്കും. സ്റ്റെപ്പ് ടു, ഫോക്കസ് ഹെവ്ലി ഓൺ കെമിക്കൽ ഇക്വേഷൻസ് ആൻഡ് ഫോർമുലാസ്. ഇൻ കെമിസ്ട്രി 60% ഓഫ് യുവർ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻവോൾവ്സ് ഇക്വേഷൻസ്, സ്ട്രക്ചേഴ്സ് ആൻഡ് ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ്. കെമിക്കൽ ഇക്വേഷൻസിനും മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസും ഇംഗ്ലീഷും മലയാളവും ഒന്ന് തന്നെയാണ്. വാട്ടർ ഹോൾസ് ദ സെയിം ഫോർമുല H2O. ബാലൻസ്ഡ് ഇക്വേഷൻ റൈറ്റ് അപ്പ് ക്യാരീസ് ഫുൾ മാർക്സ് റിഗാർഡ്ലെസ് ഓഫ് സെന്റൻസ് ലെങ്ത്. സ്റ്റെപ്പ് ത്രീ, ഫോം എ ബൈലിംഗ്വൽ സ്റ്റഡി പെയർ, അതായത് പഠന കൂട്ടുകാരനെ അഥവാ പഠന കൂട്ടുകാരിയെ കണ്ടെത്തുക. ഫൈൻഡ് എ ക്ലാസ്മേറ്റ് ഹു സ്റ്റഡീഡ് ഇൻ ഇംഗ്ലീഷ് മീഡിയം ഏർലിയർ ഓർ പെയർ അപ്പ് വിത്ത് അനദർ SSLC ഫ്രണ്ട്. നിങ്ങൾ സയൻസ് സങ്കല്പങ്ങൾ മലയാളത്തിൽ അവരോട് സംസാരിക്കുക. അവർ അതിന്റെ ഇംഗ്ലീഷ് പ്രയോഗങ്ങൾ നിങ്ങൾക്ക് തിരുത്തി നൽകട്ടെ. ദിസ് മ്യൂച്വൽ പിയർ ലേണിംഗ് സ്പീഡ് അപ്പ് അഡാപ്റ്റേഷൻ വിത്തിൻ 2 weeks. ഈ ഒരു പഠന കൂട്ടുകാരൻ അഥവാ പഠന കൂട്ടുകാരി 2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ലേണിംഗ് അഡാപ്റ്റേഷനെ സഹായിക്കുന്നു. സ്റ്റെപ്പ് ഫോർ, നേവിഗേറ്റിംഗ് കീ ടോപ്പിക്സ്, പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ കണ്ടെത്തുക. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫൗണ്ടേഷണൽ ടോപ്പിക്സ് ഇൻ പ്ലസ് വൺ കെമിസ്ട്രി ദാറ്റ് എവറി മലയാളം മീഡിയം സ്റ്റുഡൻറ് മസ്റ്റ് ഫോക്കസ് ഓൺ ഇൻ ദ ഫസ്റ്റ് ടേം. ടോപ്പിക് ഈസ് മോൾ കൺസെപ്റ്റ്. മോൾ കൺസെപ്റ്റ് എന്ന ടോപ്പിക്കിലെ കീ ഇംഗ്ലീഷ് വേർഡ്സ് ഓർ ടേംസ് റിലേറ്റിംഗ് ടു ദ മോൾ കൺസെപ്റ്റ് ആർ മോൾസ്, അവഗാഡ്രോസ് നമ്പർ ദാറ്റ് ഈസ് 6.022 × 10⁻²³ molar mass, etc. What you need to focus on here is to practice calculations of mass and atoms. Another chemistry topic is atomic structure. The key English terms in this topic is subshells, that is S, P, D, F, then electron configuration, Aufbau principle, etc. You have to focus on practice writing electronic configuration in English. Next topic is chemical bonding. Key English words in the topic are ionic bond, covalent bond, hybridization, octet rule, etc. You have to focus on to draw Lewis structures and geometry of molecules. മറ്റൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. അതായത് another topic in chemistry you have to focus on is thermodynamics. The terms are enthalpy, entropy, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ദാറ്റ് ഈസ് PV=NRT. ഹിയർ യു ഹാവ് ടു ലേൺ ദ മാത്തമെറ്റിക്കൽ ലോസ് ആൻഡ് ഫോർമുലാസ്. ഇൻ SSLC യു സ്റ്റഡീഡ് കെമിസ്ട്രി യൂസിംഗ് ഡിസ്ക്രിപ്റ്റീവ് മലയാളം ടേംസ്. ഇൻ പ്ലസ് വൺ എവ്രിതിങ് ഷിഫ്റ്റ് ടു യൂണിവേഴ്സൽ ഇംഗ്ലീഷ് ടെർമിനോളജി. യു ക്യാൻ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ബൈ ട്രാൻസ്ലേറ്റിംഗ് ദ കോർ ടേംസ് യു ഓൾറെഡി നോ. ഉദാഹരണമായി മൂലകം എന്ന മലയാളം വാക്കിന്റെ തുല്യമായ ഇംഗ്ലീഷ് പദം എലമെന്റ് എന്നാണെന്നും പ്ലസ് വണ്ണിൽ ഇത് പഠിക്കുന്നത് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ഭാഗത്താണെന്നും മനസ്സിലാക്കേണ്ടതാണ്. അടുത്തതായി ആറ്റം ഘടന എന്ന മലയാള പദം അറ്റോമിക് സ്ട്രക്ചർ എന്ന ഇംഗ്ലീഷ് പദമാണെന്നും അത് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന പാഠഭാഗം കോണ്ടന്റ് നമ്പർ SP, DF ഓർബിറ്റൽസ് എന്നതാണെന്നും മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു പദം പരിചയപ്പെടാം, രാസബന്ധനം. അതിന്റെ തുല്യമായ ഇംഗ്ലീഷ് പദം കെമിക്കൽ ബോണ്ടിംഗ് എന്നാണ്. കൂടാതെ കെമിക്കൽ ബോണ്ടിംഗ് വരുന്ന പാഠഭാഗം അയോണിക്, കോവാലന്റ് ആൻഡ് മോളിക്കുലാർ ഓർബിറ്റൽസ് എന്നതാണ്. അടുത്തതായി ലായനി എന്ന മലയാള പദത്തിന് തത്തുല്യമായ ഇംഗ്ലീഷ് പദം സൊല്യൂഷനാണ്. പ്ലസ് വണ്ണിലെ മൊളാരിറ്റി, മൊളാലിറ്റി ആൻഡ് മോൾ ഫ്രാക്ഷൻ എന്ന ഭാഗത്താണ് ഇത് പഠിക്കേണ്ടത്. അടുത്തതായി നമ്മൾ അറിയേണ്ടത് എങ്ങനെ ഒരു സ്മാർട്ട് നോട്ട് നിർമ്മിക്കാം എന്നതാണ്. ഹൗ ടു ടേക്ക് നോട്ട്സ് വെൻ ദ ടീച്ചർ സ്പീക്സ്.

ഫാസ്റ്റ് ഇൻ ഇംഗ്ലീഷ്. പല കുട്ടികളും അധ്യാപകൻ പറയുന്ന ഓരോ ഇംഗ്ലീഷ് വാക്കും അതുപോലെ പകർത്തി എഴുതാൻ ശ്രമിക്കുന്നു. ദിസ് ലീഡ്സ് ടു മിസ്സിംഗ് ക്രൂഷ്യൽ പോയിന്റ്സ്. ഇൻസ്റ്റെഡ് യൂസ് ദ സ്പ്ലിറ്റ് പേജ് നോട്ട് മെത്തേഡ്. ഇത് എങ്ങനെ ചെയ്യാം? നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. ഡിവൈഡ് യുവർ നോട്ട് ബുക്ക് പേജ് ഇൻ ടു ടു കോളംസ്. നിങ്ങളുടെ നോട്ട് ബുക്ക് രണ്ട് കോളമായി ഭാഗിക്കുക. അതിൽ 80% ഇംഗ്ലീഷ് നോട്ട്സിന് കൊടുക്കുക, 20% മലയാളം ട്രാൻസ്ലേഷനും കൊടുക്കുക. ഡിവൈഡ് യുവർ നോട്ട് ബുക്ക് പേജ് ഇൻ ടു ടു കോളംസ്, ദാറ്റ് ഈസ് 80% ഫോർ മെയിൻ ഇംഗ്ലീഷ് നോട്ട്സ് ആൻഡ് 20% ഫോർ മാർജിൻ ഫോർ മലയാളം ട്രാൻസ്ലേഷൻ. രണ്ടാമതായി, ക്ലാസ്സിൽ അധ്യാപകർ പറയുമ്പോൾ മെയിൻ പോയിന്റ്സ് ഇൻ ഇംഗ്ലീഷ് മാത്രം വേഗത്തിൽ എഴുതുക. മൂന്നാമതായി, ഏതെങ്കിലും പുതിയ ഇംഗ്ലീഷ് വാക്ക് കേൾക്കുമ്പോൾ ഇതിന്റെ മലയാളം സൂചന വലതുവശത്തെ മാർജിനിൽ എഴുതി വയ്ക്കുക. ദിസ് സിമ്പിൾ സ്ട്രക്ചർ അലൗസ് യുവർ ബ്രെയിൻ ടു സ്റ്റേ ഫാസ്റ്റ് ഡ്യൂറിംഗ് ഇംഗ്ലീഷ് ലെക്ചേഴ്സ് വൈൽ മെയിൻറ്റെയിനിങ് കംപ്ലീറ്റ് ക്ലാരിറ്റി വെൻ സ്റ്റഡിയിങ് അറ്റ് ഹോം. ഹൗ യു ക്യാൻ കോൺക്വർ ദ കെമിസ്ട്രി ലാബ് ഇൻ ഇംഗ്ലീഷ്. അതായത്, കെമിസ്ട്രി ലാബ് എങ്ങനെ ലളിതമാക്കാം. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ കെമിസ്ട്രി ലാബ്. കെമിസ്ട്രി ലാബിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. കെമിസ്ട്രി ഇസ് എ പ്രാക്ടിക്കൽ സയൻസ്. കെമിസ്ട്രി ഒരു പ്രാക്ടിക്കൽ ശാസ്ത്രമാണ്. ലാബിൽ ഉപയോഗിക്കുന്ന പ്രധാന ഇംഗ്ലീഷ് വാക്കുകൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് 80% അവിടെ വിജയം കൈവരിക്കാൻ സാധിക്കും. ലെറ്റ്സ് ബ്രിഡ്ജ് ദ കോമൺ ലാബ് ടെർമിനോളജി. ചില പ്രധാനപ്പെട്ട ലാബ് പദങ്ങൾ പറയാം. മലയാളം വാക്ക് അവക്ഷിപ്തം എന്നാണ്. അതിന്റെ തത്തുല്യമായ ഇംഗ്ലീഷ് പദം പ്രെസിപ്പിറ്റേറ്റ്. ഇനി എന്താണ് പ്രെസിപ്പിറ്റേറ്റ് എന്ന് നോക്കാം. പ്രെസിപ്പിറ്റേറ്റ് ഈസ് സോളിഡ് ഫോമിംഗ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് ഡ്യൂറിംഗ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തന സമയത്ത് ടെസ്റ്റ് ട്യൂബിന്റെ ചുവടെ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിന്റെ താഴ്ഭാഗത്ത് ഉണ്ടാകുന്ന കട്ടിയുള്ള പദാർത്ഥം, സോളിഡ് പദാർത്ഥത്തിന് പറയുന്ന പേരാണ് പ്രെസിപ്പിറ്റേറ്റ് അഥവാ അവക്ഷിപ്തം. അടുത്ത ഒരു മലയാളം വാക്കിലേക്ക് നോക്കാം. നിർവീര്യകരണം. അതിന്റെ തത്തുല്യമായ ഇംഗ്ലീഷ് പദം, ഇംഗ്ലീഷ് വേർഡ് ഈസ് ന്യൂട്രലൈസേഷൻ. ആഡിങ് ആസിഡ് ടു ബേസ് യൂസിങ് എ ബ്യൂറെറ്റ് ആൻഡ് പിപ്പറ്റ് ന്യൂട്രലൈസേഷൻ ടേക്സ് പ്ലേസ്. ലാബിലുള്ള ബ്യൂറെറ്റ്, പിപ്പറ്റ് എന്നിവ ഉപയോഗിച്ച് ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അവ നിർവീര്യകരണത്തിന് വിധേയമാകുന്നു. മലയാളം വാക്ക് നിരീക്ഷണം. അതെന്താണെന്ന് നോക്കാം. അതിന്റെ ഇംഗ്ലീഷ് പദം, അതായത് നിരീക്ഷണം എന്ന മലയാളം വാക്കിന്റെ ഇംഗ്ലീഷ് വേർഡ് ഒബ്സർവേഷൻ എന്നാണ്. എന്താണ് ഒബ്സർവേഷൻ? ഒബ്സർവേഷൻ ഈസ് വാട്ട് യു സീ. കളർ ചേഞ്ച് ആകാം, ഗ്യാസ് എവല്യൂഷൻ ആകാം, ഹീറ്റ് ഫോർമേഷൻ ആകാം. ഒബ്സർവേഷൻ ഈസ് വാട്ട് യു സീ, ദാറ്റ് ഇസ് കളർ ചേഞ്ച്, ഗ്യാസ് എവല്യൂഷൻ ഓർ ഹീറ്റ് പ്രൊഡക്ഷൻ എക്സെട്ര. അടുത്ത മലയാളം വാക്ക് നിഗമനം. നിഗമനത്തിന്റെ ഇംഗ്ലീഷ് വേർഡ് ഇൻഫറൻസ് ആണ്. ദാറ്റ് മീൻസ് വാട്ട് ദ ടെസ്റ്റ് പ്രൂവ്സ്. എന്താണ് ഒരു രാസപ്രവർത്തനത്തിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത് എന്നതാണ് നിഗമനം. നിഗമനം അഥവാ ഇൻഫറൻസ്. അടുത്ത മലയാളം വാക്ക് പുക അഥവാ വാതകം. ദ ഇക്വലന്റ് ഇംഗ്ലീഷ് വേർഡ് ഈസ് ഫ്യൂംസ് ഓർ എഫർവെസൻസ്, ദാറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ബബിൾസ് റാപ്പിഡ്ലി. എക്സാമ്പിൾ, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഫോർമേഷൻ. ചില രാസപ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ആ പ്രവർത്തനത്തിന് പറയുന്ന, അങ്ങനെ ഉണ്ടാകുന്ന പുകയെ അല്ലെങ്കിൽ വാതകത്തിന് പറയുന്ന പേരാണ് എഫർവെസൻസ് എന്ന് പറയുന്നത്. അതിന്റെ മലയാളം വാക്ക് പുക അഥവാ വാതകം എന്നാണ്. When you record your lab work, remember lab report use standardized short phrases. You don't need long stories, sentence like effervescence observed or white precipitate formed are all that examiners look for. മറ്റൊരു ദിനചര്യ രീതി ഉപയോഗിച്ചും നിങ്ങൾക്ക് ഭാഷാപരമായ പ്രയാസം മാറ്റാൻ സാധിക്കും. The 30-minute daily evening routine. വൈകുന്നേരങ്ങളിലെ 30 മിനിറ്റ് സമയത്തെ പഠന രീതി. ആദ്യത്തെ 10 മിനിറ്റ് ലൗഡ് റീഡിംഗ്, ഉച്ചത്തിൽ വായിക്കുക. അന്ന് സ്കൂളിൽ എടുത്ത പാഠഭാഗം 10 മിനിറ്റ് ഉച്ചത്തിൽ വായിക്കുക. ദിസ് ട്രെയിൻസ് യുവർ ഇയേഴ്സ് ആൻഡ് ടങ്സ് ടു അക്സെപ്റ്റ് സയന്റിഫിക് ഇംഗ്ലീഷ് നാച്ചുറലി. രണ്ടാമത്തെ 10 മിനിറ്റ് സമവാക്യങ്ങൾ എഴുതി പഠിക്കുക, ഇക്വേഷൻ പ്രാക്ടീസ്. കെമിക്കൽ ഇക്വേഷൻസ്, ഫോർമുലാസ് ആൻഡ് മാത്സ് ഡു നോട്ട് ഹാവ് ലാംഗ്വേജ് ബാരിയേഴ്സ്. പ്രാക്ടീസ് റൈറ്റിംഗ് ഇക്വേഷൻസ് ലൈക്ക് ബാലൻസിംഗ് റിലേഷൻസ് ഓർ കാൽക്കുലേറ്റിംഗ് മോളാർ മാസസ്. അടുത്ത 10 മിനിറ്റ് സ്പെല്ലിംഗ് ആൻഡ് ടെർമിനോളജി റിവ്യൂ. കോൺസെൻട്രേഷൻ, തെർമോഡൈനാമിക്സ്, ഇലക്ട്രോനെഗറ്റിവിറ്റി തുടങ്ങിയ വാക്കുകളുടെ സ്പെല്ലിംഗ് തെറ്റാൻ സാധ്യതയുണ്ട്. സ്പെല്ലിംഗ് തെറ്റാതെ എഴുതാൻ ശീലിക്കുക. ഇംഗ്ലീഷ് മീഡിയം കെമിസ്ട്രി ഈസ് ജസ്റ്റ് എ ടൂൾ ടു

0: ടോക്കേഴ്സ്, ദ സയൻസ് യു ഓൾറെഡി ലവ്, ബിലീവ് ഇൻ യുവർ SSLC ഫൗണ്ടേഷൻ, ഫോളോ ദീസ് ഡെയിലി ഹാബിറ്റ്സ് ആൻഡ് എക്സൽ ഇൻ യുവർ എക്സാം. വിഷ് യു ആൾ സക്സസ് ഇൻ യുവർ ഹയർ സെക്കൻഡറി സ്റ്റഡീസ്.
1: പ്ലസ് വണ്ണിലേക്ക് പരമ്പര കെമിസ്ട്രി അവലോകനം ചെയ്തത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സന്ധ്യ SS.

ഹൂ റൂൾഡ് പാർട്സ് ഓഫ് പ്രസന്റ് ഡേ കോയമ്പത്തൂർ, പാലക്കാട് ആൻഡ് കേരള തമിഴ്നാടു ബോർഡർ. ആഫ്റ്റർ ക്രോസിംഗ് ദ ഗേറ്റ് വേ ഐ സൂൺ റീച്ച്ഡ് ദ ഗ്രാൻഡ് ബൃഹദേശ്വര ടെമ്പിൾ നോൺ ഇൻ തമിഴ് ആസ് പെരിയ കോവിൽ. ഇറ്റ്സ് 200-foot ഹൈ വിമാന. ദ ടവർ എബോ ദ സാങ്ക്ടം ഇസ് ക്രൗൺഡ് വിത്ത് ഇറ്റ്സ് മാസീവ് ക്യാപ്സ്റ്റോൺ വെയിങ് അബൌട്ട് 81.28 tons. ദ പിരമിഡൽ വിമാന നാരോസ് ഗ്രേസ്ഫുള്ളി ടുവാർഡ്സ് ദ ടോപ്പ് ആൻഡ് ഇറ്റ് ഇസ് എ മജസ്റ്റിക് സൈറ്റ് ടു ലുക്ക് അറ്റ്. ദ എൻടയർ കൺസ്ട്രക്ഷൻ ഇസ് മെയ്ഡ് ഓഫ് ഗ്രാനൈറ്റ് സ്റ്റോൺസ്. ഹൗ ദേ ബ്രോട്ട് ദം ടു സച്ച് എ ലെവൽ റിമെയിൻസ് എ മിസ്റ്ററി ഈവൻ ടുഡേ. ഇൻ ഫ്രണ്ട് ഓഫ് ദ ടെമ്പിൾ ദർ ഇസ് എ ലാർജ് പവിലിയൻ നോൺ ആസ് നന്ദി മണ്ഡപ വിത്ത് ദ നന്ദി ബുൾ കാർഡോട്ട് ഫ്രം എ സിംഗിൾ ഗ്രാനൈറ്റ് സ്റ്റോൺ. ഇറ്റ് വാസ് ബിൽറ്റ് ഡ്യൂരിംഗ് ദ റെയിൻ ഓഫ് നായക്സ് ഇൻ ദ 16th century ആൻഡ് ഇസ് കൺസിഡേർഡ് ദ സെക്കൻഡ് ലാർജസ്റ്റ് നന്ദി ഇൻ ഇന്ത്യ. ദ നന്ദി അറ്റ് തഞ്ചാവൂർ ഇസ് എ മോണോലിത്തിക് സ്കൾപ്ചർ വെയിങ് അബൌട്ട് 25 tons ആൻഡ് ദ സ്റ്റോൺ ഈസ് സെഡ് ടു ഹാവ് കം ഫ്രം എ ബെഡ് ഓഫ് മെറ്റമോർഫിക് സ്റ്റോൺസ് അറ്റ് ദ ഫൂട്ട് ഓഫ് പച്ചൈമലൈ നിയർ പെരമ്പളൂർ ഇൻ തൃച്ചിനാപ്പള്ളി ഡിസ്ട്രിക്ട്. ഡെപിക്ഷൻസ് ഓഫ് ലോർഡ് ശിവ ഇൻ വേരിയസ് ഭരതനാട്യം പോസസ് എലോങ് വിത്ത് ഇറ്റ് ഐ വാസ് ഏബിൾ ടു സീ എ 1000-year-old ഇൻസ്ക്രിപ്ഷൻ വിച്ച് മെൻഷൻ ഉദയർ ശ്രീ രാജരാജ. ആൻഡ് ഇൻ അനദർ പ്ലേസ് ഐ ഹവ് സീൻ അനദർ ഇൻസ്ക്രിപ്ഷൻ നെയ്മ്ഡ് വളൈപ്പളം ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് യൂസ് ഇൻ പൂജ റിച്വൽസ്. ലെജിബിൾ ഇൻസ്ക്രിപ്ഷൻസ് ഇൻ തമിഴ് അൺവെയിലിംഗ് ദ ഗോൾഡൻ ഈറ ഓഫ് ദ ചോള ഡൈനാസ്റ്റി. This remarkable cultural heritage led me to the Sanctum Sanctorum, a place of inner tranquility where the temple shrines offer solace and peace to the devotees. Leaving the so-called big temple for the time being, I moved on to the Saraswati Mahal Library, one of the remarkable libraries in India, and of course, one of the oldest in Asia. The library houses numerous manuscripts written on palm leaves and a collection of thousands of books. The Thanjavur Royal Maratha Palace and the art gallery with its paintings and clay dolls reveal how the rulers promoted and excelled in art and culture during that period. The Darbar Hall and the Saraswati Mahal Library were established during the 16th century. The Tamil University Museum at Maratha Palace campus displays coins, folk artifacts, and musical instruments. When we come to Thanjavur, the immediate thought that comes to our mind is Thanjavur paintings. The use of gold in the paintings makes them unique and adds to their artistic splendor. The intricate placement of shishas, that is, mirror pieces on the paintings, combined with the appropriate use of colors, make the paintings all the more attractive. After seeing the paintings, I felt very relaxed and excited to explore more wonderful sights. Soon I reached the 7-floored bell tower with striking features. It once housed a mechanical clock and a bell which used to announce the hours to the city and was built by the Nayak rulers. The Pundimada Basilica and the Schwartz Church in Thanjavur are historically significant and admired for their architectural beauty. The Schwartz Church was built in 1779 AD by Raja Sarfoji, reflecting beautiful Indo-European architecture. There is also a fort named Manora Fort, having its historical significance and built by the Maratha ruler Sarfoji. The famous Sarfoji College at Thanjavur was named after him. The Punyanallur Mariamman Temple is one of the most prominent and colorful Amman shrines in the region. It was built by the Maratha ruler Tuljaji in 1677 and is easily accessible by road within Thanjavur city. Another interesting venue was the South Zone Cultural Center, located in Thanjavur city and functioning under the Ministry of Culture, Government of India. It was established to bring the indigenous cultures of the zone closer to all classes of people. Their main aim is to bring dance, drama, music and other art forms together to present a complete picture of our culture through zonal cultural centers. The city is notable for its outstanding centers of learning. 3 popular universities in India
are located at

ജൗർ. ശാസ്ത്ര യൂണിവേഴ്സിറ്റി, ദ ലീഡിംഗ് ഡീംഡ് യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ, ഓഫേഴ്സ് അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ കോഴ്സസ്. ദ നെക്സ്റ്റ് ഈസ് തമിഴ് യൂണിവേഴ്സിറ്റി, ലൊക്കേറ്റഡ് അബൌട്ട് 10 kilometers ഫ്രം തഞ്ചാവൂർ. വയൽ പെരിയാർ മണിയമ്മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിയർ വല്ലം ഈസ് ഈവൻ ക്ലോസർ ടു ദറ്റ് സിറ്റി ഓഫ് തഞ്ചാവൂർ. ഓൾ ദീസ് യൂണിവേഴ്സിറ്റീസ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ഗ്രേറ്റ്ലി ടു ദ അഡ്വാൻസ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ. ഇപ്പം ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ, ഐ വാസ് ഹാപ്പി ടു കം അക്രോസ് എ ടോട്ടലി ഡിസ്റ്റിങ്ക്ട് അറേ ഓഫ് എന്റർടൈൻമെന്റ്. ദ തഞ്ചാവൂർ വീണ ഈസ് ഫേമസ് അക്രോസ് ഇന്ത്യ ആൻഡ് ഈസ് ട്രഡീഷണലി ഹാൻഡിക്രാഫ്റ്റഡ് ഫ്രം ഹൈ ക്വാളിറ്റി ജാക്ക് ഫ്രൂട്ട് വുഡ്. ദ ക്രാഫ്റ്റ്സ്മെൻ ഓഫ് സൗത്ത് മെയിൻ സ്ട്രീറ്റ് ആൻഡ് ദ ഈസ്റ്റ് ഗേറ്റ് ഏരിയ ആർ വെൽ നോൺ ഫോർ പ്രിസർവിംഗ് ദിസ് യുണീക് ആർട്ട്. തഞ്ചാവൂർ ഹാസ് മോർ ടു ഓഫർ, ഇൻക്ലൂഡിംഗ് ദ ഏൻഷ്യന്റ് കലനൈ കനാൽ ആൻഡ് ഇമ്പോർട്ടന്റ് ഹിസ്റ്റോറിക് വാട്ടർവേ. ഓൾമോസ്റ്റ് ഓൾ ദ ഇമ്പോർട്ടന്റ് പ്ലേസസ് വെർ വെൽ കണക്റ്റഡ് ആൻഡ് ലൊക്കേറ്റഡ് വിത്തിൻ ദ സിറ്റി മേഡ് ഇറ്റ് ഈസി ഫോർ മീ ടു കവർ ദം ആൻഡ് ഐ ഈവൻ മാനേജ് ടു കാച്ച് എ ഗ്ലിംസ് ഓഫ് ദം ഓൾ ബിഫോർ ദ ഡേ എൻഡഡ്. ദ സൺ വാസ് എബൌട്ട് ടു സെറ്റ് ബൈ ദെൻ ആൻഡ് ഐ കോൾഡ് ഇറ്റ് എ ഡേ ഫുൾ ഓഫ് മെമ്മറബിൾ മൊമെന്റ്സ്. The very next day, I returned to the big temple just to enjoy a delightful encounter with the various kinds of birds at Rajaji Park opposite the temple. The birds included the golden pheasant, red lory, black-capped lory, diamond dove, and many other birds displaying a variety of colors. All of a sudden, a large and strikingly beautiful bird alighted upon my shoulder and started pecking at my spectacles, which was a delightful experience. To my dismay, two smaller multicolored ones arrived as the larger bird left, perching on my shoulders as if it was whispering to me. Meanwhile, the visitors queued eagerly for their turn as the dancing birds welcomed most of them amicably. Rajaji Park is meant for children and for adults alike, as it brings back a sense of childhood. From Rajaji Park, I proceeded further and understood that the revered Tyagaraja, one of the trinity of Carnatic music, attained Samadhi at Sri Tyagaraja Swami Temple at Thiruvayar on the banks of the river Kaveri, was just 13 kilometers away. The Tyagaraja Aradhana is an annual Carnatic music festival honoring this legendary Telugu saint composer Tyagaraja, commemorating his Samadhi Day. A few immortal compositions, kirtans and bhajans of this legendary scholar lingered in my mind as I left for Kumbakonam, another cultural hub of Tamil Nadu in Tanjavur district. I set out from Thiruvayar, travelling 35 kilometres to the most magnificent temple, renowned for its extraordinary architectural excellence. The sweet memories I had so far in Tanjavur brought me to the destination without being conscious of the running time. The Airavadeshwara temple at Dharasuram in Tanjavur district dates back to the 12th century CE and was built by the renowned Chola king Rajaraja Chola II. This temple, also dedicated to Lord Shiva, is named after Airavat, the majestic white elephant of Lord Indra. It is also recognized as one of the World Heritage Sites under the Great Living Chola Temples. Though this temple at Kumbakonam is smaller compared with the big temple, the musical steps and the fantastic sculptures make a remarkable difference. It's a masterpiece of Dravidian architecture, admired for its versatility, creativity, and artistic craftsmanship. The visitors move around inside the temple premises without any inclination to come out, being fascinated by the marvelous sculptures ever ready for their camera flashes. It was really challenging to identify the best architectural structures therein. While I was engrossed by breathtaking sculptures, at one corner I saw some talented people performing Bharatanatyam, India's classical dance, amidst the carved pillars with a sculpted backdrop. This in turn enhanced the ambience of the temple, adding to its peaceful charm. The entire journey to Tanjavur carried me to a world of enchantment, as if I were watching a timeless movie unfold before my eyes. I do hope this travelogue has instilled great excitement within you as a yardstick for visiting such places of rich cultural heritage. Thank you.

0: ഇപ്പോൾ മൊഴിയാം ഒരു കഥ.
1: മൊഴിയാം ഒരു കഥ.
2: കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ. ലുബ്ധൻ. അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
3: വിവാഹപ്രായമായ പെൺകുട്ടികളുടെ പിതാക്കന്മാർ അയാളിൽ കണ്ണുവച്ചു. ലക്ഷപ്രഭുവായ കളരിയിൽ കുമാരപിള്ളയുടെ ഏക അവകാശിയിൽ ആ യുവാവ് വിവാഹം ഇഷ്ടപ്പെട്ടില്ല. രാമൻ നായരുടെ മനോഗതി പിതാവ് അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനിതിൽ വ്യഥയുമുണ്ട്. ഒരു ദിവസം ലക്ഷ്മിയമ്മ ചോദിച്ചു, എന്തിനാ കേശവപിള്ള ചേട്ടൻ വന്നിരുന്നത്? അങ്ങേർക്കിനിയൊരു മകളുണ്ടല്ലോ, രാമനെ കൊണ്ട് അവളെ സംബന്ധം ചെയ്യിപ്പിക്കാമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അക്കാര്യം സംബന്ധിച്ച ആലോചനയ്ക്ക് വന്നതാണ്. നല്ല സ്വത്തുള്ള വല്ലയിടത്തു നിന്ന് നമുക്കൊരു പെണ്ണ് കിട്ടുകയില്ലേ? ഓ, കിട്ടും. പക്ഷെ സ്വത്തുണ്ടായത് എങ്ങനെയാണെന്ന് ഓർക്കണം. ഞാനും കേശവപിള്ള ചേട്ടനും കൂട്ടുകച്ചവടം തുടങ്ങിയപ്പോൾ അങ്ങേര് 2000 രൂപ മുടക്കി. 2 ചക്രം മുടക്കാൻ എനിക്ക് വകയില്ലായിരുന്നു. മുടക്കുമുതലിന്റെ പലിശ കഴിച്ചുള്ള ലാഭം തുല്യമായി വീതിക്കാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം എന്നെ കൂടി പങ്കുചേർത്തത്. 3 കൊല്ലം കൊണ്ട് അങ്ങേരുടെ മുടക്കു സംഖ്യ മടക്കിയെടുത്ത് ഞങ്ങൾക്ക് സമാവകാശമാക്കി. അങ്ങേരുടെ 2000 രൂപയിൽ നിന്നുണ്ടായതാണ് ഇന്ന് കാണുന്ന ഈ സ്വത്തെല്ലാം. അങ്ങേർക്കൊരു കാലക്കേട് വന്നപ്പോൾ കാണാത്ത ഭാവം വച്ചോണ്ട് നടക്കാൻ ഞാൻ തയ്യാറില്ല. എന്നാൽ അവന് സമ്മതമുണ്ടോന്ന് ചോദിക്കണം. വഴിപ്പെടുന്നില്ലെന്ന് കണ്ടാൽ പറഞ്ഞേരേ. അങ്ങേരോടുള്ള കടം തീർക്കാനും ഇവിടെ അനുഭവിക്കാൻ ആളില്ലാത്തതുകൊണ്ട് പകുതി സ്വത്ത് ഞാൻ കേശവപിള്ള ചേട്ടന് കൊടുക്കുമെന്ന്. വൃദ്ധന്റെ ബുദ്ധി നേർവഴിക്കാണ് പോയത്. അടുത്ത മേടത്തിൽ രാമൻ നായർ വിവാഹം കഴിച്ചു കേശവപിള്ളയുടെ മകളെ. അരസികനായ രാമൻ നായർക്ക് ആ സുന്ദരിയിൽ പ്രിയം തോന്നി. അചിരേണ ആ സന്താനവല്ലി ഫലിച്ചു. ഒരാൺകുഞ്ഞ്. ആ ശിശുവിന് സുകുമാരനെന്ന് നാമകരണം ചെയ്തു. ആ വലിയ ഭവനം ഒന്നുണർന്നു. സുകുമാരൻ പിറന്നത് വല്ലകാലിലുമാണോ? അകാലത്തെന്നു പറയാനില്ല. അടുത്തടുത്ത കാലത്ത് വൃദ്ധനും പത്നിയും പരഗതി അടഞ്ഞു. ബാലനെ ലാളിക്കാൻ അമ്മ മാത്രമുണ്ട്. അച്ഛന് നേരമില്ല. രാമൻ നായർ ഗൃഹനായകനായി. ചെലവിന് കണക്കും കണിശവും വെച്ചു. ഒരു ദിവസം ആ പ്രഭുവിനോട് ഭാര്യ പറഞ്ഞു, വല്ലിടത്തു നിന്നും ഒരു വേലക്കാരിയെ കൊണ്ടുവരണം. കുഞ്ഞിനെ നോക്കാനും ജോലികളെല്ലാം ചെയ്യാനും കൂടെ വിഷമമാ. രാമൻ നായർ, അതിന് നല്ല സൂത്രമുണ്ട്. മനുഷ്യനായാൽ ബുദ്ധി വേണം. ഉച്ചയ്ക്ക് അരി വച്ചാൽ അതുകൊണ്ട് അടുത്ത ദിവസം കാലത്ത് വരെ കഴിക്കരുതോ? ഒരു ദിവസമൊക്കെ കൂട്ടാനൊന്നും കൂടാതെയും കഴിക്കണം. കുഞ്ഞിന് തണുത്തതും പഴയതുമൊക്കെ കൊടുക്കാനോ? എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. വേലക്കാരുടെ കാര്യം മാത്രം പറയണ്ട. അവൾ ഭർത്താവിനോട് എതിർത്തൊന്നും പറയാറില്ല. പാലുകാരന് 1 രൂപ കൊടുക്കണം, ഭാര്യ പറഞ്ഞു. പാലുകാരനോ? രാമൻ നായർ ഞെട്ടി. 1 രൂപയോ? എന്തിന്? പാല് മേടിച്ചതിന്? പാല് ആരു മേടിച്ചു? ആര് പറഞ്ഞിട്ട് മേടിച്ചു? എവിടെന്ന് കൊടുക്കാമെന്ന് വെച്ച് മേടിച്ചു? കുഞ്ഞിന് വലിയ ക്ഷീണമായിട്ട് ഓരോ ചക്ക

പത്രത്തിനും പാലു മേടിച്ചു കൊടുക്കാറുണ്ട്. കുഞ്ഞുങ്ങൾ ക്ഷീണിക്കുന്നതിനു പാലോ? അതിന്റെ ദേഹപ്രകൃതിയാണത്. പാല് കുടിച്ചേ കഴിയൂ കുഞ്ഞുങ്ങൾക്കെങ്കിൽ ദൈവം ആ കാലങ്ങളിലേക്ക് മുലപ്പാല് കരുതിയേനെ. കമലാക്ഷിയുടെ കണ്ണു നിറഞ്ഞു. രാമൻ നായർ പെട്ടി തുറന്ന് 1 രൂപ എടുത്ത് അവളുടെ നേരെ എറിഞ്ഞു. ഇതുവരെ ഉള്ളത് തീർത്തു കൊടുക്ക്, ഇനി മേടിക്കേണ്ട. സുകുമാരനെ സ്കൂളിലാക്കി. കമലാക്ഷി അമ്മ തനിച്ച് വീട്ടിൽ കഴിച്ചുകൂട്ടും. രാമൻ നായർക്ക് ഗാർഹിക സൗഖ്യങ്ങളിൽ മനസ്സ് ചെല്ലാറില്ല. ആ 2 ലക്ഷക്കാരന് ഉണ്ണേണ്ട, ഉടുക്കേണ്ട, സമ്പാദിച്ചാൽ മതി. ഭാര്യയും മകനും ഉണ്ണരുത്, ഉടുക്കരുത്, വരവിലധികം സമ്പാദിക്കണം. അയാളുടെ സമ്പത്ത് വർദ്ധിച്ചു വരുംതോറും അവിടെ ദാരിദ്ര്യത്തിന്റെ കളി കൂടി വന്നു. ആ മകന് തലോടിക്കൊണ്ട് അവന്റെ അച്ഛനോട് പറഞ്ഞു, കുഞ്ഞിനുച്ചയ്ക്ക് ഇത്ര കാപ്പി കൊടുക്കാൻ ആ കടയിലെങ്ങാനും ഏർപ്പാട് ചെയ്യണം. അതിന്റെ കുറവേയുള്ളൂ, അച്ഛൻ അലറി. ഞാൻ കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നും ഉണ്ടാക്കുന്നത് അനുഭവിക്കരുതെന്നാ നിന്റെ വിചാരം. എന്റെ കൊക്കിൽ ജീവനുള്ള കാലം ഞാനത് സമ്മതിക്കില്ല. ഈ മഴക്കാലത്ത് ഒരു കുടയില്ലാതെ കുഞ്ഞെങ്ങനെ സ്കൂളിൽ പോകും? 3/4 രൂപ മതിയല്ലോ ഒരു കൊച്ചു കുട മേടിക്കാൻ. കുടയും വടിയും! രാമൻ നായർക്ക് ദേഷ്യം വന്നു. അവനൊരു കുട കൊണ്ട് നടക്കാൻ ശേഷിയുണ്ടോ? ചെറുപ്പത്തിൽ തന്നെ വെയിലും മഴയും കൊണ്ട് ശീലിക്കണം. വലുതാകുമ്പോൾ കണ്ണാടി കൂട്ടിലിട്ട് വെച്ചുകൊണ്ട് കാണാനാണോ മക്കൾ? മാലോകർ ആക്ഷേപിക്കുന്നതെങ്കിലും മനസ്സിലാക്കാത്തതാണ് അത്ഭുതം, അവൾ തുടർന്നു. അവൻ പഠിച്ചില്ലെങ്കിലും തരക്കേടില്ല. മഴ നനച്ചും പട്ടിണിയിട്ടും അതിനെ കൊല്ലാതിരുന്നാൽ മതി. പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞോ? പഠിച്ച് ഉദ്യോഗം കിട്ടിയിട്ട് വേണോ അവന് കഴിക്കാൻ? അവന് ദിവസം 1 പറ നെല്ലിന്റെ വകയുണ്ടാക്കി കൊടുക്കാൻ ഞാൻ വിചാരിച്ചാൽ കഴിയുകയില്ലെന്ന് വിചാരിച്ചല്ലേ നീ അവനെ പട്ടിണിയിരിക്കാനും മഴ നനയാനും അയച്ചത്? നിന്റെ തോന്നിയ വാസം നടക്കട്ടെ. അക്കാര്യം സംബന്ധിച്ച് 1 കാശ് എന്നോട് ചോദിച്ചു പോകരുത്. നല്ല മഴയത്താണ് ഒരു ദിവസം സ്കൂൾ വിട്ടത്. പല രക്ഷാകർത്താക്കന്മാരും കുടയും കൊണ്ടുവന്ന് കുലതന്തുക്കളെ കൂട്ടിക്കൊണ്ടുപോയി. കമലാക്ഷി അമ്മയ്ക്ക് സമാധാനമില്ല. പറഞ്ഞയക്കാൻ ഒരാളില്ല. വീട്ടിൽ ആരുമില്ലാതെ ഇറങ്ങിപ്പോയാൽ അത് ഭർത്താവ് അറിഞ്ഞാൽ കഥ തീരും. അവിടെ വിലയുള്ള പണ്ടങ്ങൾ ഉള്ളതിനാൽ വീട് കാവലിന് ഒരാൾ വേണം. അതാണ് രാമൻ നായർക്ക് ആ സ്ത്രീയെ കൊണ്ടുള്ള ഉപയോഗം. എങ്കിലും അവൾക്ക് പോയേ കഴിയൂ. മകനെ അന്വേഷിച്ച് അവൾ കഥകടച്ചു പൂട്ടി. ഒരില വെട്ടിച്ചൂടി അവൾ അനേക മാസങ്ങളായി കടന്നിട്ടില്ലാത്ത പടി കടന്നു. അവൾ പൊഴിച്ച അശ്രുവർഷത്തിന്റെ തഴപ്പ് കണ്ട് നാണിച്ചായിരിക്കാം മഴ മന്ദമായി തുടങ്ങി. അതാ വരുന്നു നനഞ്ഞു വിറച്ച് അവളുടെ ബഹിശ്ചര പ്രാണൻ ഓമനക്കുട്ടൻ, 2 ലക്ഷത്തിന്റെ ഏക അവകാശി. പൊന്നുമകനെ എന്ന് വിളിച്ച് ആ അമ്മ മകനെ വാരിയെടുത്ത് ഇല ചൂടിച്ച് വീട്ടിലേക്കോടി. മാതാവ് ആ ബാലന്റെ തലയും മേലും തോർത്തി. അടുപ്പിനടുത്തിരുത്തി ചൂട് പിടിപ്പിച്ചു. ചൂട് കഞ്ഞി കുടിപ്പിച്ചു. ഒരു പായയിൽ കിടത്തി കെട്ടിപ്പിടിച്ച് കിടന്ന് കുളിരുമാറ്റി. സുകുമാരൻ ഉറങ്ങിപ്പോയി. രാത്രിയിൽ പ്രഭു വന്നു. അമ്മ മകനെ ഉണർത്തി ഉണ്ണാൻ. അവൻ 3-4 തവണ തുമ്മി. ഓരോ തുമ്മലിനും അമ്മ ഞെട്ടി. ചോറ് വേണ്ടമ്മേ, കുളിരുന്നു എന്ന മകന്റെ വാക്ക് മാതാവിന്റെ തല പുകച്ചു. അവൾ രാത്രിയിൽ 2-3 തവണ മകന്റെ നെറുകയിൽ ഭസ്മം തിരുമി. രാത്രിയിലൊക്കെ കുഞ്ഞിന് തീ പോലുള്ള പനിയായിരുന്നു. ഒന്ന് തൊട്ടു നോക്കൂ. നോക്കാനെന്നാ, നീ നോക്കിയില്ലേ എന്ന് പറഞ്ഞിട്ട് അയാൾ അറ തുറന്നു. അവളുടെ കയ്യിലേക്ക് 5-6 കുരുമുളക് വെച്ചു കൊടുത്തിട്ട് പ്രഭു പറഞ്ഞു, ഇതിട്ട് വെള്ളം വെച്ചു കൊടുക്ക്, പനിക്ക് ഇതിനേക്കാൾ നല്ല മരുന്നില്ല. അവൾ കുറച്ചുകൂടി മുളക് വാങ്ങി വെള്ളം വെച്ച് രോഗിക്ക് കൊടുത്തു. അവൾ കൂടെ കൂടെ അവന്റെ അടുത്ത് ചെന്ന് ദേഹത്ത് തൊട്ടു നോക്കും. അവനോട് സുഖക്കേടിനെ പറ്റി ഓരോന്ന് ചോദിക്കും. 3-4 ദിവസത്തെ സശ്രദ്ധമായ ശുശ്രൂഷയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജ്വരം വർദ്ധിച്ചു. കൊത്തമല്ലിയും ചുക്കും കൂടി കഷായം വെച്ചുകൊട്, വേണമെങ്കിൽ കുറെ പർപ്പടക പുല്ലും കൂടി ചേർത്തോ. അതൊന്നും പോരാ, ആ അമ്മ പറഞ്ഞു. എന്റെ കുഞ്ഞിന് പനി കൂടുതലാ, ഡോക്ടറെ വിളിച്ച് കാണിക്കണം. ഡോക്ടർ തന്നെ ചികിത്സിച്ചാലേ രോഗം ഭേദമാകുകയുള്ളൂ, വൈദ്യനായാൽ പോരാ? വൈദ്യനായാലും മതി, അവൾ കണ്ണീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു. വൈദ്യൻ വന്നാലും പറയും ഈ കഷായം തന്നെ കൊടുക്കാൻ. പനി പാകപ്പെടാൻ 7 ദിവസം വേണം, അത് കഴിഞ്ഞേ മരുന്ന് കൊടുക്കാവൂ. ഇതെന്നാ ഈ പറയുന്നത്? മനസ്സിലായില്ലേ? ഓഹോ, എന്നേ മനസ്സിലായി. ആട്ടെ, ഞാൻ വീട്ടിലൊന്ന് അറിയിക്കട്ടെ കുഞ്ഞിന് സുഖക്കേടാണെന്ന്. എന്തിന്? അവിടെ വൈദ്യന്മാരുണ്ടോ? അവർ വല്ല വൈദ്യനെയും വിളിച്ചു കാണിക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയി ചികിത്സിക്കും. വേണ്ട, നിന്റെ വീട്ടുകാരുടെ സൗജന്യമൊന്നും ഇവിടെ വേണ്ട. സുകുമാരൻ പേയും പിച്ചും പറഞ്ഞു തുടങ്ങി. ചിലപ്പോൾ നിലവിളിക്കും, ചിലപ്പോൾ എഴുന്നേൽക്കും, നടക്കാൻ തുടങ്ങും. കമലാക്ഷിയമ്മ ദൈവത്തെ വിളിച്ചു കരയും.

പ്രതീക്ഷകൾ നേരും. രാമൻ നായർ കാര്യമാത്ര പ്രസക്തനായി അന്വേഷിക്കും. കുഞ്ഞിനെങ്ങനെയിരിക്കുന്നു? പരിഭ്രമിക്കാനില്ല, ടൈഫോയിഡിന് കുറഞ്ഞത് 14 ദിവസം വേണം ഭേദമാകാൻ. അയൽക്കാരു പെണ്ണുങ്ങൾ ദണ്ണമന്വേഷിച്ചു വരും. തങ്ങളുടെ അറിവിൽപ്പെട്ടിട്ടുള്ള മരണപര്യവസായികളായ രോഗകഥകൾ കവിയെ കവച്ചുവയ്ക്കുന്ന തന്മയത്വത്തോടും അതിശയോക്തിയോടും പ്രതിപാദിച്ച് ആ പാവപ്പെട്ട പെൺ പിറന്നവരുടെ ചുറ്റിലും ഭീകരരൂപങ്ങളുണ്ടാക്കും. ഭർത്താവിന്റെ സമ്മതം ചോദിക്കാതെ അവൾ ചില ഔഷധങ്ങൾ മകനെ സേവിപ്പിച്ചു. രോഗമങ്ങ് വർദ്ധിച്ചു. അതിന്റെ അടുത്തെങ്ങും എത്തിയില്ല മരുന്നും പരിചരണങ്ങളും. ഏത് ജന്തുവിനുമുണ്ട് മക്കളോട് സ്നേഹം, അവൾ ഭർത്താവിനോട് പറഞ്ഞു. അവനോട് സ്നേഹമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടി ഇങ്ങനെ പാടുപെടുന്നത്? എന്റെ കുഞ്ഞിന് ഒരു നേരത്തേക്ക് മുട്ടുവരരുത്, അതിനുള്ള വക ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ആത്മാവ് പിരാകിയിട്ടുണ്ടായിട്ട് എന്താ ഫലം? ഈ കുഞ്ഞിനൊരു ചികിത്സ ചെയ്യാതെ കണ്ണുമടച്ചിരുന്നാൽ ഇതൊന്നും അനുഭവിക്കാൻ ഒക്കുകയില്ല കേട്ടോ. കുഞ്ഞിന് കുറെ കൂടുതലാണ്, ഇന്ന് 12 ആയി. ഡോക്ടറെ കൊണ്ടുവരണം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ചെന്ന് വിളിച്ചു കൊണ്ടുവരൂ. ഒന്ന് മൂളിയിട്ട് അയാൾ പോയി. 2 ഗുളികയും കൊണ്ട് തിരിച്ചു വന്നു. വേണ്ട വേണ്ട, ഇതൊന്നും കൊടുത്താൽ പോരാ, ഡോക്ടറെ കൊണ്ടുവരൂ, അവൾ അധികാര സ്വരത്തിൽ പറഞ്ഞു. മനുഷ്യരുടെ മുഖത്ത് നോക്കണം എനിക്ക്. ഗൃഹനാഥന്റെ അമർഷം അതിരോളം പെരുകി. വെറുതെ ഇരിക്കുകയാണോ? വേഗം പോകൂ, ആ സ്ത്രീ ശാസിച്ചു. മുടിവ് അന്ന് പകുതി സ്വത്ത് പോകട്ടെ എന്ന് വെച്ചിരുന്നെങ്കിൽ എനിക്കിന്ന് ഈ മുടിവ് കൂടാതെ കഴിക്കാമായിരുന്നു. ഏതായാലും വരാനുള്ളത് വന്നു, ഇനി 4 പേരെ പോലെ കഴിയണം. വേഗമാവട്ടെ, ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരൂ, ഗൃഹനായിക ആജ്ഞാപിച്ചു. അതിനു വരുന്ന ചെലവ് ഞാൻ വീട്ടിൽ നിന്ന് വരുത്തി അങ്ങ് തന്നേച്ചാ തീർന്നല്ലോ. എന്റെ കുഞ്ഞിന്റെ ജീവനാണ് എനിക്ക് വലുത് എന്നുകൂടി അമ്മ പറഞ്ഞു. ഡോക്ടർ വന്നു, രോഗിയെ നോക്കി വിവരങ്ങൾ ചോദിച്ചു. കമലാക്ഷിയമ്മ ജിജ്ഞാസയും പ്രാർത്ഥനാഭാവവും കലർന്ന് ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. കരയാൻ കാര്യമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. പെണ്ണുങ്ങളുടെ സ്വഭാവമാ, രാമൻ നായർ തന്റെ പൗരുഷം പ്രകടിപ്പിച്ചു. ഡോക്ടർ മരുന്നു കൊടുത്തു, ആഹാരങ്ങൾ ക്രമപ്പെടുത്തി. ഗൃഹനാഥൻ ഒട്ടും ലോഭം കാണിച്ചില്ല. അയാൾ നല്ല ലക്ഷണശാസ്ത്രജ്ഞനാണെന്ന് വെളിപ്പെട്ടു. 14-ാം ദിവസത്തെ പകലും സുകുമാരന്റെ മുഖവും ഒരുപോലെ തെളിഞ്ഞു. അത് മാതാവിൽ പ്രതിഫലിച്ചു. 13 ദിനരാത്രങ്ങൾ അവൾ അനുഭവിച്ച ദുഃഖത്തെ വിസ്മൃതിയിലേക്ക് ആഴ്ത്തിക്കൊണ്ട് ആനന്ദം അവളെ ചുറ്റി നൃത്തം ചെയ്തു. രാത്രി കുറേ ചെന്നു. കമലാക്ഷി അമ്മയും 2-3 നക്ഷത്രങ്ങളുമേ കണ്ണു ചിമ്മാതെയുള്ളൂ. രോഗിയിൽ ചില ഭാവഭേദങ്ങളുണ്ടായി. ആ സ്ത്രീ ഭർത്താവിനെ വിളിച്ചുണർത്തി. അയാൾ വന്നു നോക്കി. താടിയെടുത്ത് വലിക്കുകയും ഇടയ്ക്കിടെ മുഖം കൊണ്ട് ഗോഷ്ടി കാണിക്കുകയും ചെയ്യുന്ന മകനെ അയാൾ നോക്കിക്കൊണ്ടു നിന്നു. അന്ധകാരത്തെ പിളരും വണ്ണം മാതാവിന്റെ നിലവിളി ഉയരുമ്പോൾ പിതാവ് പറയുകയാണ്, സമാധാനം വേണ്ടേ മനുഷ്യരായാൽ? അവളുടെ ആശയറ്റു. അവൾ രോഗിയുടെ തലയ്ക്കലിരുന്നു. പാപമറിയാത്ത ആ ബാലന്റെ ആത്മാവ് വെളിയിൽ ചാടി രക്ഷപ്പെട്ടു. അവൾ ചൈതന്യശൂന്യയായി. അവൾ കരഞ്ഞില്ല. അവളുടെ സങ്കടം അനുഭവിച്ചു തീർന്നിരുന്നു. കണ്ണീരിന്റെ ഉറവ വറ്റിയിരുന്നു. രാമൻ നായർ ദീർഘമായൊന്ന് നിശ്വസിച്ചു. അതിന് ആയുസ്സില്ല. സുകുമാരൻ പിരിഞ്ഞുപോയിട്ട് 1 കൊല്ലം 5-6 കഴിഞ്ഞു. കമലാക്ഷിയമ്മ ഗർഭം ധരിച്ചു. ഭർത്താവ് അത് സഹിച്ചു. വളരെ നാൾ കൂടിയുള്ള ഗർഭധാരണമാകയാൽ വല്ല കഷായവും കുടിക്കണമെന്ന് അടുത്തുള്ള വല്യമ്മമാർ അവളെ ഓർമ്മിപ്പിച്ചു. അത്ര തന്നെ. ദിവസം കഴിയും തോറും അവളുടെ ദേഹസ്ഥിതി മോശപ്പെട്ടു. എനിക്ക് എഴുന്നേറ്റ് മാറ്റാൻ വയ്യ. വല്ല മരുന്നും ഇത്ര വേണം. ഗർഭം രോഗമല്ല, അതിനു മരുന്നു വേണ്ട. ക്ഷീണം, അത് ഗർഭിണികൾക്ക് സാധാരണയാണ്. എന്നാൽ ഇവിടെ കഞ്ഞി വെക്കാൻ ആരെയെങ്കിലും നിർത്തണം. എന്നെ കൊണ്ടിനിയാവില്ല. ഇപ്പോഴേ ആളോ, നീ എന്നെ മുടിക്കും. ഇല്ല, ഞാൻ മുടിക്കുകയില്ല. തന്നെ താൻ മുടിയാതെ നോക്കിക്കൊണ്ടാൽ മതി. എനിക്ക് വേണ്ടിയിട്ട് മുടിയുകയും വേണ്ട, മുടിയാതിരിക്കുകയും വേണ്ട. അവൾ തുടർന്നു, ദൈവത്തെ ഓർത്ത് എനിക്കിത്ര മരുന്ന് കൊണ്ടു തരണം. കഞ്ഞി വയ്ക്കാൻ ഒരാളെയും, അതിന് നിവൃത്തിയില്ലെങ്കിൽ എന്നെ വീട്ടിലൊന്ന് കൊണ്ടു ചെന്നാക്കണം. അതിന് ഞാൻ വേണോ? തന്നെ പോകരുതോ? തന്നെയല്ലോ വന്നത്. അടുത്ത ദിവസം കുറേ ജീരകവും ചുക്കും വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആ പ്രഭു പറഞ്ഞു, ഈ പറമ്പിൽ നിന്നെങ്ങാനും കുറേശ്ശെ കുറുന്തോട്ടി കൂടി പറിച്ചെടുക്ക്. എല്ലാം കൂടെ കഷായം വെച്ച് കുറേശ്ശെ കുടിക്ക്. 5-8 ദിവസത്തേക്ക് ഒരുമിച്ച് വയ്ക്കാം. ഉടനെ തന്നെ വേലയ്ക്ക് ആള് വരും. 1 ആഴ്ച കഴിഞ്ഞ് ഒരു വല്യമ്മ വന്നു വേലയ്ക്ക്, ഒരു ദയയുള്ള അമ്മൂമ്മ. ഒരു ദിവസം രാമൻ നായരെ അറിയിച്ചിട്ട് വേലക്കാരി ചെന്ന് പതിച്ചിയെ കൊണ്ടുവന്നു. അയൽക്കാർ അറിഞ്ഞു, ആളുകൂടി. ചില പെണ്ണുങ്ങൾ പിറുപിറുത്തു. ആശുപത്രിയിലേക്ക് പോയാലോ എന്നാരോ മുരണ്ടു. വരട്ടെ, അങ്ങനെ കിടന്ന് പിടച്ചാലൊക്കുമോ? പതിച്ചി പ്രതിഷേധിച്ചു. കുറെ കഴിഞ്ഞ് ഒരു സ്ത്രീ വന്ന് രാമൻ നായരോട്

0: പറഞ്ഞു. വല്ലവരെയും കൂടെയൊന്ന് വിളിച്ചാൽ കൊള്ളാമെന്ന് അവർ പറയുന്നു. നിങ്ങൾ ധൃതി വച്ചാൽ എങ്ങനെയാ? ഡോക്ടർ വന്നാലും സമയം കൂടെ ആകണ്ടേ എന്ന് ചോദിച്ചു ഭർത്താവ്. സമയം കുറച്ചുകൂടി കഴിഞ്ഞു. ഒരുത്തി വന്നു പറഞ്ഞു, അവരെ കൊണ്ടാവുകയില്ല, ലേഡി ഡോക്ടറെ വരുത്തണം, അല്ലെങ്കിൽ ഒന്നാമനെ. പറയുന്നവർ ഇതിന്റെ വിഷമം വല്ലതും അറിയുന്നുണ്ടോ? ഇവിടെ നിന്ന് പോയി ഡോക്ടറെ കണ്ടുപിടിച്ച് കാര്യം പറഞ്ഞ് സാമാനങ്ങളെടുത്ത് വണ്ടി വിളിച്ച് ഇവിടെ വരുമ്പോഴേക്കും പ്രസവം കഴിയും. അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ വിളിക്കണോ എന്ന് പതിച്ചിയോട് ചോദിച്ചാട്ടെ, അവർ തന്നെ പറയട്ടെ. നമുക്കൊക്കെ ഇതിൽ കാര്യമെന്ത്? ഭർത്താവ് മുറ്റത്തുലാത്തി. എന്നെ കൊണ്ടാവില്ല, പതിച്ചി പരിഭ്രമത്തോടെ പറഞ്ഞു. ഡോക്ടർ വന്നാൽ ഗുണമുണ്ടോ? അതെനിക്കറിഞ്ഞുകൂടാ, ദൈവത്തിനറിയാം, അവൾ മറുപടി പറഞ്ഞു. സ്ത്രീകളുടെ ഇടയിൽ നിന്ന് മൂക്കുചീറ്റലും നാരായണ വിളിയും കേട്ടു. നമുക്കുമുണ്ട് ഈ പാപത്തിൽ പങ്ക് എന്ന് ആരോ പറയുന്നതും ഭാര്യയുടെ നീണ്ട നിലവിളിയും അയാൾ കേട്ടു. ഗൗരവവും സങ്കടവും കലർന്ന സ്വരത്തിൽ പതിച്ചി, പോകാതെ നിൽക്കുകയാണോ? ഞാൻ കൈയൊഴിഞ്ഞു, ഞാൻ ഇനി തൊടുകയില്ല എന്ന് പറഞ്ഞതും കേട്ടിട്ട് അയാൾ പടിയിറങ്ങി. ഒരു മണിക്കൂറിനകം ഡോക്ടറെയും കൊണ്ട് ഭർത്താവെത്തി. ഡോക്ടർ മുറിക്കുള്ളിലേക്ക് കയറി. കുറെ കഴിഞ്ഞ് മുറിക്കകത്ത് നിന്നും നിലവിളി കേട്ടു. അത് ആ വീട് മുഴുവൻ വ്യാപിച്ചു. ഡോക്ടർ വെളിയിൽ വന്നു. പ്രഭുവായ രാമൻ നായർ കാൽമുട്ടുകൾക്കിടയിലേക്ക് കുനിച്ച തലയുമായി ഒരു തൂണോട് ചേർന്നിരുന്നിരുന്നു.
1: കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ ലുബ്ധൻ, അവതരിപ്പിച്ചത് ഐശ്വര്യ.
2: ആകാശവാണി, സമയം 10 മണി. ഇപ്പോൾ മെഹ്ഫിൽ.
3: ദുഃഖ സുഖ താ ഏക് സബ്കാ, അപ്നാ ഹൂ യാ ബിഗാന. അവനവന്റേതാണെങ്കിലും അന്യന്റേതാണെങ്കിലും സുഖദുഃഖങ്ങൾ ഒന്നാണ് എന്ന് പാടിയ ഗസൽ മാന്ത്രികൻ. പണ്ഡിത പാമര ഭേദമില്ലാത്ത ലോകത്തെ സ്വപ്നം കണ്ട ആ നന്മയെക്കുറിച്ച് പാടിയ ഒരാൾ. സ്നേഹമെന്ന മതത്തെ മുറുകെ പിടിച്ച അദ്ദേഹത്തിന്റെ ആലാപനത്തിൽ മുഴുകുമ്പോൾ ഊഷ്മളമായ മറ്റൊരു ലോകത്തെത്തുന്ന പ്രതീതിയാണ് ഓരോ ആസ്വാദകനും. പറഞ്ഞുവരുന്നത് ഗസൽ എന്ന ഗാനശാഖയെ ജനപ്രിയമാക്കിയ പങ്കജ് ഉദാസിനെ പറ്റിയാണ്. കൊട്ടാരങ്ങളിലും ചില സദസ്സുകളിലും ഒതുങ്ങി നിന്ന ഗസലിന്റെ മാധുര്യം സിനിമയെന്ന ജനപ്രിയ മാധ്യമത്തിലൂടെ എല്ലാവരിലേക്കും എത്തിച്ച നാഥധാരയുടെ ഉടമ. അദ്ദേഹത്തിന്റെ ചില ഗസലുകളിലൂടെയാണ് ഇന്നത്തെ മെഹഫിലിന്റെ യാത്ര. 1951 മെയ് 17 ഗുജറാത്തിലാണ് പങ്കജ് ഉദാസിന്റെ ജനനം. തന്റെ കുട്ടിയിൽ സംഗീതത്തിന്റെ അഭിരുചിയുണ്ടെന്ന് മനസ്സിലാക്കിയ അച്ഛൻ കേശുഭായ് ഉദാസ് അദ്ദേഹത്തെ രാജ്കോട്ടിലെ സംഗീത അക്കാദമിയിൽ തബല കോഴ്സിന് ചേർത്തു. പിന്നീട് ഗുലാം ഖാദിർ ഖാൻ സാഹബിൽ നിന്ന് ഹിന്ദുസ്ഥാനിയുടെ ബാലപാഠങ്ങൾ പഠിച്ചു. സംഗീതത്തിന്റെ തുടർന്നുള്ള പഠനം മുംബൈയിലായിരുന്നു. 1980 പുറത്തിറങ്ങിയ ആഹത് എന്ന ആൽബത്തിനു ശേഷം നഷ, മുഖറർ തുടങ്ങി 50-ലധികം ആൽബങ്ങളാണ് അദ്ദേഹം പുറത്തിറക്കിയത്. പാടിയും അഭിനയിച്ചും ഹിന്ദി സിനിമകളിലും അദ്ദേഹം തന്റെ സാന്നിധ്യമറിയിച്ചു. പ്രണയവും വിഷാദവും ജീവിതവും ലഹരിയുമെല്ലാം പങ്കജുദാസിന്റെ ഗസലുകളിൽ കാണാം.

ഇവിടെ സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതമെന്ന് അടിവരയിടുകയാണ് കവി. ലഹരിയുടെ ഉന്മത്താവസ്ഥയിലേക്ക് പോയി പോയാലും അവിടെയും ഒരു പരിധി വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ വരികളും. പ്രണയത്തിന്റെ നോവും പങ്കജുദാസിന്റെ ഈ ആലാപനത്തിൽ പ്രതിഫലിക്കുന്നു. പ്രണയിനിയുടെ വാക്കുകളിൽ, നോട്ടത്തിൽ എല്ലാം ഉന്മത്തനാകുന്ന പ്രണയിതാവായി അദ്ദേഹം മാറുകയാണ് ചെയ്യുന്നത്. യേ ഇന്തസാർ ഗലത് ഹേ കി ശാം ഹോ ജായി ജോ ഹോ സക്കേ തോ അഭീ ദോർ ജാം ഹോ ജായി. ആർദ്രതയും നോവും ചേർന്ന പങ്കജുദാസിന്റെ ആലാപനം ആസ്വദിക്കാം.

ഭാഷാപരമായ ലാളിത്യമാണ് ഗസലിന് ഉണ്ടാവേണ്ടതെന്ന് പങ്കജുദാസ് അഭിപ്രായപ്പെട്ടതായി നാം പലയിടത്തും കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചേക്കേറാൻ പങ്കജുദാസിന് കഴിഞ്ഞതും അതുകൊണ്ടാവണം. പ്രണയഭാവം പീലിവിടർത്തിയാടുകയാണ് ഈ ഗസലിലൂടെ. ചാഹത് കാ ഏക് മീഠാ മീഠാ ദർ ജഗാനേ ശാം ഢലേ. നിന്നെക്കുറിച്ചുള്ള എത്രയോ സ്വപ്നങ്ങളാണ് ഞാൻ കണ്ടത്. നിന്റെ പ്രണയത്തിൽ, ആ ഓർമ്മകളിൽ എന്റെ ഹൃദയം വിങ്ങുകയാണ്. പ്രണയം മധുരതരമായ നോവല്ലേ? സമ്മാനിക്കുക. ഹസൻ ഇമാമിന്റെ ഈ പ്രണയനദിയെ നമ്മുടെ ഉള്ളങ്ങളിലേക്കൊഴുക്കുന്ന പങ്കജുദാസും സാധനാ സർഗവും.

ചാന്ദി ജേസാ രംഗ് ഹെ തേരാ, പങ്കജുദാസിന്റെ ഏറ്റവും പ്രശസ്തമായ ഗസലുകളിൽ ഒന്നാവാം ഇത്. തന്റെ ജീവിത പങ്കാളിക്കായി ഈ വരികൾ മൂളാത്തവരുണ്ടാകുമോ? നീ പോകും വഴികളെല്ലാം പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞെങ്കിൽ, നിന്റെ കോമളമായ പാദങ്ങൾ തൊടുന്ന കല്ലും രക്തമായി മാറിയെങ്കിൽ എന്ന വരികൾ അതിശയോക്തിയായി തോന്നാമെങ്കിലും, ആ വരികളിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന സഖിയോടുള്ള പ്രണയത്തെയാണ് ആസ്വാദകർ ഒരുപക്ഷെ ഏറ്റെടുത്തത്. പങ്കജുദാസ് പാടുമ്പോൾ പ്രത്യേകിച്ചും

മീനത്തിൽ താലികെട്ട് എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും സുജാതയും ചേർന്ന് പാടിയിരിക്കുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളിലെ അവസാനമായി എം ജി ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം മഹായാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: ആകാശവാണി സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം.
1: അതിഥി എന്ന വാക്കിന്റെ അർത്ഥം തിഥിയില്ലാത്തവൻ അഥവാ നാളും പക്കവും നോക്കാതെ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന വിരുന്നുകാരൻ എന്നാണ്. നാം ഇന്ന് മുൻകൂട്ടി അറിയിച്ചു വരുന്നവരെയും ആ ഗണത്തിൽ പെടുത്തുന്നു എന്ന് മാത്രം. അതിഥി സൽക്കാരം എന്നുള്ളത് മനുഷ്യ സംസ്കാരമാണ്. എല്ലാ മതങ്ങളും അത് പ്രോത്സാഹിപ്പിക്കുന്നു. അവിചാരിതമായി വന്നെത്തുന്നവരെ പോലും ആദരിക്കണമെന്ന് വരുമ്പോൾ അറിയിപ്പ് നൽകി വരുന്നവരെ നാം എത്രമാത്രം ശ്രദ്ധിക്കണം. മാതൃദേവോഭവ, പിതൃദേവോഭവ, പുത്രദേവോഭവ, മിത്രദേവോഭവ, ആചാര്യ വയോദ്, അതിഥി ദേവോഭവ എന്നിങ്ങനെ ഇപ്പറഞ്ഞവരെയെല്ലാം ഈശ്വരന്റെ പ്രതിരൂപങ്ങളായി കണ്ട് സ്വീകരിക്കണമെന്നാണ് തൈത്തരീയോപനിഷത്ത് പഠിപ്പിക്കുന്നത്. ഹൈന്ദവ ധർമ്മമനുസരിച്ച് അതിഥിക്ക് പഞ്ചോപചാര പൂജ ചെയ്യേണ്ടതുണ്ട്. ധൂപം, ദീപം, നൈവേദ്യം, കുങ്കുമം ചാർത്തൽ, പുഷ്പം ഇത്രയും നൽകി ഉപചാരപൂർവം വരവേൽക്കണം. അതിഥി സൽക്കാരത്തിന് ഏറെ ആഹ്വാനം ചെയ്ത ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അതിഥി സൽക്കാരം മറക്കരുത്. ചിലർ അറിയാതെ ദൈവദൂതന്മാരെപ്പോലും സൽക്കരിച്ചിട്ടുണ്ടല്ലോ. എബ്രായർ 13:2. ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാട്ടുവിൻ, അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. റോമർ 12:13. പ്രവാചക തിരുമേനി അരുൾ ചെയ്തു, അള്ളാഹുവിലും മരണാനന്തര ജീവിതത്തിലും വിശ്വസിക്കുന്നവരെല്ലാം അതിഥികളെ ആദരിച്ചു കൊള്ളട്ടെ. വിരുന്നുകാരെ അധികമായി ഊട്ടുന്ന വീടുകൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി കൈവരും. ഒരു വിരുന്നുകാരൻ വീട്ടിൽ വരുന്നതിന് 40 ദിവസങ്ങൾക്ക് മുമ്പ് തമ്പുരാൻ അവന്റെ ആഹാരത്തിനുള്ള ഏർപ്പാട് നിങ്ങളുടെ വീട്ടിൽ ചെയ്തിരിക്കും. അതിനാൽ ഗസ്റ്റ് അവനുള്ള വിഭവങ്ങളുമായിട്ടാണ് കടന്നു വരുന്നതെന്ന് അറിഞ്ഞുകൊള്ളുക. ഈ വിഷയത്തിൽ അനേകം നബിവചനങ്ങളുണ്ട്. മുമ്പ് കേരളത്തിൽ രാത്രി നട അടയ്ക്കുന്ന സമയത്ത് അത്താഴ പക്ഷിണിക്കാരുണ്ടോ എന്ന് പല ഊരു വിളിച്ചു ചോദിക്കുമായിരുന്നു. സാമാന്യം സമ്പന്നമായ വീടുകളുടെ വരാന്തയിൽ ഒരു പായും തലയിണയും പുതപ്പും വെച്ചേക്കുമായിരുന്നു. സത്രങ്ങളോ ഹോട്ടലുകളോ വ്യാപകമല്ലാത്ത അക്കാലത്ത് വഴിപോക്കനായ അതിഥിക്ക് അത്യാവശ്യമായ ഷെൽട്ടർ, ഭക്ഷണം, വസ്ത്രം എന്നിവ കരുതി വച്ചിരുന്ന നമ്മുടെ മുൻഗാമികൾ എത്ര നല്ലവരായിരുന്നു എന്നോർക്കുക. വിശുദ്ധ ഖുർആനിലെ 59:9 അപൂർവമായ അതിഥി സൽക്കാരത്തിന്റെ വിഷയത്തിൽ അവതരിച്ചതാണ്. ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ വന്ന ഒരതിഥിയെ നബി അബൂ തൽഹ എന്ന അനുയായിയെ ഏൽപ്പിച്ചു. അദ്ദേഹം വിരുന്നുകാരനെയും കൂട്ടി വീട്ടിലെത്തിയപ്പോൾ സഹധർമ്മിണി പറഞ്ഞു, ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള അല്പം ആഹാരം മാത്രമേയുള്ളൂ. നാം ഇരുവരും പോലും ഇന്ന് അത്താഴ പട്ടിണിയിലാണ്. അദ്ദേഹം പറഞ്ഞു, സാരമില്ല, കുട്ടികളെ കഥകൾ പറഞ്ഞ് ഉറക്കും.